ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ഭാദ്രം 9, കൊല്ലവർഷം 1202, ചിങ്ങമാസം 15 തീയതി, 2026 ഓഗസ്റ്റ് 31 തിങ്കളാഴ്ച. FM ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 45 സെക്കൻഡ്.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ടി പ്രകാശൻ മാസ്റ്റർ.
2: പ്രകൃതിയെ നാം ആരാധിച്ചിരുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? മനുഷ്യൻ അറിവുകൾ നേടിയത് ഒന്നുമില്ലായ്മയിൽ നിന്നായിരുന്നു. ഇരുട്ടിൽ നിന്ന് പുതിയ പ്രകാശത്തിലേക്ക്,

0: അവന്റെ തലച്ചോറിന്റെ വികാസം വന്നതുമുതൽ പുതിയ അറിവിലേക്ക് ഓരോ നിമിഷവും കടക്കുകയായിരുന്നു. അവൻ പ്രകൃതിയെ നിരീക്ഷിച്ചു. ആദ്യം സൂര്യനെ നോക്കി. സൂര്യനില്ലെങ്കിൽ ഒന്നുമില്ലെന്നറിഞ്ഞു. അതിനാൽ സൂര്യൻ നന്നായിരിക്കട്ടെ എന്നും സൂര്യനെ ഭഗവാനായും കണ്ടു. വേദങ്ങളിൽ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളാണ് ദേവതമാർ. രാത്രികാലങ്ങളിൽ ചന്ദ്രനെ നോക്കി ഇരുട്ടിൽ വെളിച്ചം തരുന്ന ചന്ദ്രൻ നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ചന്ദ്രൻ ചിലർക്ക് ദേവനായി. തണുപ്പിൽ നിന്നും ചൂട് നൽകുന്നവനും ആഹാരം വേവിച്ചു തരുന്നവനുമായ അഗ്നിയെ ആരാധിച്ചു. അഗ്നി ദേവനായി. എല്ലാം മുളപ്പിച്ചു തരുന്ന ഭൂമിയെ കണ്ട് അവൻ ഭൂമിയെ മാതാവാക്കി. ഭൂമി ദേവിയായി. എന്തും മുളക്കണമെങ്കിൽ ജലം വേണം. ദാഹമകറ്റാനും ജലം വേണം. അതുകൊണ്ട് ജലത്തെ ദേവതയാക്കി. മഴ പെയ്യാനും ഫലം നൽകാനും വനം വേണം. വനത്തെ ദേവതയാക്കി. എല്ലാറ്റിനും വായു വേണം. വായുവിനെ ദേവനാക്കി. പ്രകൃതിയിലെ സകല ചരാചരങ്ങളും തന്റെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് കണ്ട് അവയെയെല്ലാം അവൻ ദേവന്മാരാക്കി, ദേവതകളാക്കി. കണ്ടാൽ അതിനെ നശിപ്പിക്കരുത്. അതാണ് ഇതിനെയൊക്കെ ദേവന്മാരാക്കി പരിപാലിച്ച് സംരക്ഷിക്കാൻ കാരണം. മണ്ണിന് ദോഷം വരുന്നതും ജലത്തിന് ദോഷം വരുന്നതും ഒന്നും അരുത് എന്ന് അവൻ പഠിപ്പിച്ചു. അപ്പോൾ മരം മുറിക്കാതെ പുഴയെ സംരക്ഷിച്ച് വായു മലിനമാകാതെ എങ്ങനെ ജീവിക്കണമെന്ന് തലമുറകളോട് പറയാൻ അവന് കഴിഞ്ഞു. മണ്ണ് സംരക്ഷിച്ചാൽ നല്ല വിളവ് കിട്ടും. കൂടാതെ സാഹിത്യം, സംഗീതം തുടങ്ങിയ കലകളെ ഒരു ദേവതയായി കണ്ടു. എല്ലാം നന്നാവാൻ വേണ്ടി സംരക്ഷിച്ചു, പരിപാലിച്ചു. ഇങ്ങനെ പല പല ദേവതകളുടെ സ്ഥാനത്ത് ഈശ്വരൻ എന്ന പേരിട്ട് ഒരു ശക്തിയെ ആരാധിക്കാൻ തുടങ്ങി. ആരും കാണാത്ത ഒരു ശക്തി. ഭാരതം ഇതിനെ ബ്രഹ്മം എന്നു പേരിട്ടു. നിർഗുണം എന്ന് വിലയിരുത്തി. സൃഷ്ടിക്കുന്നവനോ സംരക്ഷിക്കുന്നവനോ അല്ല അതിനുള്ള കാരണം മാത്രം. പൂർണതയിൽ പൂർണമായത് പൂജ്യം. സൃഷ്ടിക്കുന്നത് പ്രകൃതി തന്നെ. സൃഷ്ടിക്ക് ഗുണഭാവമുള്ളു. സാത്വികം, രാജസം, താമസം ഇവയുടെ വിവിധ സമ്മിശ്രഭാവമാണ് മനുഷ്യനെ ഭിന്നമാക്കുന്നത്. ഈശ്വരനെ ഭയപ്പെടുകയല്ല, പകരം ഈശ്വരിയാവുകയാണ് വേണ്ടത്. സകലത്തിലും പന്തിക്കുന്നത് ബ്രഹ്മാംശം മാത്രമാണ്. ആകയാൽ ഏത് സാഹചര്യങ്ങളിലും ഒരു ഭക്തന് ദൈവത്തെ സ്പർശിക്കാം. എല്ലാ ചരാചരങ്ങളിലും ദൈവത്തെ കാണാൻ കഴിയും. ഭിന്നമായി നിന്നുകൊണ്ട് വ്യത്യസ്ത വഴിയിൽ കൂടി ഈശ്വരനെ കാണുന്നു. എല്ലാം എത്തിച്ചേരുന്നത് ഒന്നിലാണ്. ഈ സത്യം അറിഞ്ഞാൽ രണ്ടില്ല എന്ന് കാണാം. നാം വെറുതെ തമ്മിലടിക്കുകയാണ്. എല്ലാം ഒന്നിലെത്തിച്ചേരുകയും നാമെല്ലാം ഒന്നുതന്നെയാണെന്നും നാമെല്ലാം പ്രകൃതിയുടെ ഭാവമാണെന്നും മനസ്സിലാക്കിയാൽ വേറിട്ടൊരു ചിന്ത മനുഷ്യർക്കുണ്ടാവില്ല. എല്ലാവർക്കും ശാന്തതയോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. സകലതും സകലരും നന്നായി വരട്ടെ. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ടി പ്രകാശൻ മാസ്റ്റർ.

ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി രാവിലെ അഗത്തി ദ്വീപിലെത്തും. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ചിലി 2031 കർമ്മ പദ്ധതികൾക്ക് ഉപരാഷ്ട്രപതി തുടക്കം കുറിക്കും. രണ്ടു ദിവസത്തെ കിർഗിസ്ഥാൻ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ബിഷ്കേക്കിലെത്തി. 26-ാമത് ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ അദ്ദേഹം ഇന്നും നാളെയുമായി പങ്കെടുക്കും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 788 ആയി. 2500-ലധികം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. ദുരന്തം നടന്ന 5-ാം ദിവസവും കാണാതായവർക്ക് തിരച്ചിലും കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ ശ്രമങ്ങളും ഊർജിതമായി തുടരുകയാണ്. പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് കാഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് KAP 4 ബറ്റാലിയൻ മൈതാനിയിൽ. രാവിലെ നടക്കുന്ന പരേഡിൽ മന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. മലയാളിയുടെ സംസ്കാരം നിലനിർത്തുന്നതിൽ ഓണം വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് മന്ത്രി AP അനിൽകുമാർ. കോഴിക്കോട് ജില്ലാതല ഓണാഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയറിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെ സിറിഞ്ച് ഉപയോഗിച്ച് കുത്തിയ കേസിൽ പ്രതികൾ പിടിയിൽ. ആവേശം വാനോളമുയർന്ന ആറന്മുള ഉത്രട്ടാതി ജലമേളയിൽ എ ബാച്ച് ഫൈനലിൽ മേലുകര പള്ളിയോടം ജേതാക്കളായി. ബി ബാച്ച് ഫൈനലിൽ കൊറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടവും വിജയിച്ചു. FAH പുരുഷ ഹോക്കി ലോകകപ്പ് കിരീടം ജർമ്മനിക്ക്. ബെൽജിയം ബെൽഫിയസ് ഹോക്കി അരീനയിൽ എതിരില്ലാത്ത 1 ഗോളിന് സ്പെയിനെയാണ് ജർമ്മനി പരാജയപ്പെടുത്തിയത്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: ശ്രോതാക്കളെ, ഇന്നലത്തിൽ രാവിലെ 6:10 കാവ്യാഞ്ജലിയിൽ ഒരു തൈ നടുമ്പോൾ ഒ എൻ വി കുറുപ്പിന്റെ കവിത കേൾക്കാം. ആലാപനം കാവാലം ശ്രീകുമാർ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. 7 ട്രെയിൻ സമയം തുടർന്ന് എഫ് എം ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ സംഘടിപ്പിച്ച അമൃതം 2026 അതിജീവനത്തിന്റെ ആഘോഷം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എഫ് എം ഡയറി. പാട്ടിലി പാട്ടിൽ നിങ്ങൾക്കറിയാമോ, തുടർന്ന് വായനയുടെ വാതായനങ്ങളിൽ സ്വന്തം വായനയുടെ ലോകത്തെ ഓർത്തെടുത്ത് സംസാരിക്കുന്നു കവിയും പത്രപ്രവർത്തകനുമായ ഒ പി സുരേഷ്. കൂടാതെ ഗുഡ് ഇംഗ്ലീഷ്. ഏഴ് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാതിരിയിൽ മലയാളം ആൽബം ഗാനങ്ങൾ കേൾക്കാം. 8:58 9:58 10:58 എഫ് എം പ്രധാന വാർത്തകൾ. രാവിലെ 9 ചലച്ചിത്ര ഗാനങ്ങൾ. 10 എൻ എച്ച് എം പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 11 ഹലോ ആകാശവാണി. ഉച്ചയ്ക്ക് 12:10 സേവന വാർത്തകൾ. 12:15 കാളിയാട്ടം, ഭവാനി പ്രേംനാഥും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തിയിൽ കുഞ്ഞുങ്ങളുടെ ഭക്ഷണക്രമം, ഡോക്ടർ കെ അനുപ്രിയ സംസാരിക്കുന്നു. 1 ചലച്ചിത്ര ഗാനങ്ങൾ. 1:58 എഫ് എം പ്രധാന വാർത്തകൾ. 2:15 തുടർനാടകം. 2:30 ഗൃഹരശ്മി, കുടുംബത്തിനൊരു കൂട്ട്, ചർമ്മത്തിന്റെയും മുടിയുടെയും ആരോഗ്യം. ഈ വിഷയത്തിൽ ഡെർമറ്റോളജിസ്റ്റും ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജനുമായ ഡോക്ടർ സി രാഹുൽ ബാബു പങ്കെടുത്ത പരിപാടിയുടെ ശബ്ദലേഖനം. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 തായമ്പക, പി വി രാമകൃഷ്ണ മാരാരും സംഘവും അവതരിപ്പിച്ചത്. 5:30 ലളിത ഗാനങ്ങൾ. 5:43 ഞാറ്റുവേല, പ്രായോജക പരിപാടി. 6:50 ഹരിതവീഥിയിൽ സമ്മിശ്ര കൃഷിയിൽ വിളസമൃദ്ധി ഒരുക്കി കാസർഗോഡ് കള്ളാർ മണിക്കല്ല് സ്വദേശി ബേബിച്ചൻ 5 രാത്രി 8 കിളിക്കൂട്ടം, ഇരുവേരി ബ്ലാക്ക് മീഡിയ നാട്ടുമാങ്ങ ബാലവേദി അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
1: This is Akashvani, the news read by Renu Kataria. Prime Minister Narendra Modi arrived in Bishkek yesterday on a 2-day visit to Kyrgyzstan. Mr. Modi will attend the 26th Shanghai Cooperation Organization SCO summit being held in Kyrgyzstan today and tomorrow. Prime Minister Modi will also attend heads of state session tomorrow. He was received at the airport

ുമായോടുന്ന മുകിലിനും ഒളിച്ചു പോം കാറ്റിനും ഒന്നിച്ചിറങ്ങാനൊതുക്കുക നടുന്നു ഒരു കുടം നീ

0: ഒ എൻ വി കുറുപ്പിന്റെ ഒരു തൈ നടുമ്പോൾ എന്ന കവിത ആലപിച്ചത് കാവാലം ശ്രീകുമാർ. കാവ്യാഞ്ജലി.
1: ആകാശവാണി കണ്ണൂർ ഇന്നത്തെ അർച്ചന ആരംഭിക്കുന്നു. ആദ്യം ടി എസ് രാധാകൃഷ്ണൻ പാടിയത് ഒരു തുരുത്തും കാണാതെ എന്ന് തുടങ്ങുന്ന ഗാനം.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിക്കുന്നു. അർച്ചന വീണ്ടും നാളെ രാവിലെ 6:15 ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തദ്ദേശ വാർത്തകൾ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. കെ പി എം എസ് പി ബറ്റാലിയനുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് രാവിലെ മാങ്ങാട്ടുപറമ്പ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ക്ഷണിക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് പുറമെ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ, ബറ്റാലിയൻ എ ഡി ജി പി ബൽറാം കുമാർ ഉപാധ്യായ, ബറ്റാലിയൻ ഡി എ ജി ജെ ഹിമേന്ദ്രനാഥ് തുടങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥർ പരിപാടിയിൽ പങ്കെടുക്കും. റെയിൽവേ ട്രാക്കിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ എടക്കാട് കണ്ണൂർ സൌത്ത് സ്റ്റേഷനുകൾക്കിടയിലെ 239 നമ്പർ ലെവൽ ക്രോസ് ഇന്ന് രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ അടച്ചിടുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ താവക്കര ആസ്ഥാനത്തിലെ സെൻട്രൽ ലൈബ്രറി മന്ദിരത്തിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിൽ ഇന്ന് രാവിലെ 10 മുതൽ 12 വരെ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലി ഒഴിവുകളിലേക്ക് സൌജന്യ പ്ലേസ്മെന്റ് ഡ്രൈവ് നടത്തുന്നു. കേരള സർക്കാർ മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ നാളെ രാവിലെ 10:30 ലോക പശുദിനാഘോഷം ധേനുക 2026 ഭാഗമായി സെമിനാറും കർഷക സംവാദവും സംഘടിപ്പിക്കുന്നു. അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്റ്റേറ്റ് ഹൈവേയിലെ ബേക്കൽ റെയിൽവേ ഓവർബ്രിഡ്ജിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം നാളെ മുതൽ ഒക്ടോബർ 11 വരെ നിരോധിച്ചതായി പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. നാറാത്ത് ഗ്രാമപഞ്ചായത്തിൽ നാളെ നടത്താൻ നിശ്ചയിച്ച സ്റ്റാഫ് നഴ്സ് ഇന്റർവ്യൂ മാറ്റിവെച്ചതായി പഞ്ചായത്ത് സെക്രട്ടറി അറിയിക്കുന്നു. തോട്ടട ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിംഗിൽ 2 ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി കോഴ്സിനുള്ള സ്പോട്ട് അഡ്മിഷൻ സെപ്റ്റംബർ 2 നടക്കും. താൽപര്യമുള്ളവർ സെപ്റ്റംബർ 2 രാവിലെ 11 മണിക്ക്

0: ഓഫീസിൽ ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9947649399. കാസർഗോഡ് ഡിവിഷണൽ ലെവൽ ഡാക് അദാലത്ത് സെപ്റ്റംബർ 4 രാവിലെ 11 മണിക്ക് കാസർഗോഡ് പോസ്റ്റ് ഓഫീസ് സൂപ്രണ്ടിന്റെ കാര്യാലയത്തിൽ നടക്കും. പോസ്റ്റൽ സേവനങ്ങളെ സംബന്ധിച്ചുള്ള പരാതികൾ സെപ്റ്റംബർ 3 മുൻപ് സമർപ്പിക്കണം. സംസ്ഥാനത്ത് ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 10 വരെ ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആശ്വാസമായി പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിന്, വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും സെപ്റ്റംബർ 5 വരെ അപേക്ഷിക്കാവുന്നതാണ്. കണ്ണൂർ താലൂക്ക് വികസന സമിതി യോഗം സെപ്റ്റംബർ 5 രാവിലെ 11 മണിക്ക് താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ ചേരും. കണ്ണൂർ പോസ്റ്റൽ ഡിവിഷൻ ഡാക് അദാലത്ത് സെപ്റ്റംബർ 8 പയ്യാമ്പലത്തുള്ള കണ്ണൂർ ഡിവിഷനിലെ പോസ്റ്റ് ഓഫീസ് സൂപ്രണ്ട് ഓഫീസിൽ നടക്കും. തപാൽ സേവനങ്ങളെക്കുറിച്ചുള്ള പരാതികൾ സെപ്റ്റംബർ 4 വരെ സമർപ്പിക്കാവുന്നതാണ്. തോട്ടട ഗവൺമെന്റ് വനിതാ ITI സെപ്റ്റംബർ 7 പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള നടത്തുന്നു. ITI ട്രേഡ് പാസായി ഇതുവരെ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിംഗ് ലഭിക്കാത്തവർക്ക് മേളയിൽ പങ്കെടുക്കാവുന്നതാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്ക് നൽകുന്ന SSLC+1 കോഴ്സുകളുടെ പഠന സഹായത്തിനുള്ള അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 15 വരെ നീട്ടി. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. തദ്ദേശ വാർത്തകൾ ഇനി നാളെ രാവിലെ 6:30.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം. പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.
3: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ +2 പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും +2 വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
4: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: ഒരു TV വാങ്ങിച്ചാൽ BMW പറകെ വരും.
6: അതെങ്ങനെ?
5: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: ചിര വേണ്ട, പിഴിയണ്ട, പക്ഷെ സ്വാദിന്റെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ല. ലിവൻഡോ കോക്കനട്ട് മിൽക്ക്. ഓരോ തുള്ളിയിലും തനി നാടൻ തേങ്ങാപ്പാലിന്റെ സ്വാദ്.
8: ലിവൻഡോ കോക്കനട്ട് മിൽക്ക്.
9: മൂലക്കുരു, ഫിഷർ ഹിസ്റ്റുല, മലബന്ധം കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ക്ഷാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. വിളിക്കൂ 8111999582.
10: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
11: കോയിലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കണ്ട. മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
10: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കോയിലി ഹോസ്പിറ്റൽ, തലാബ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്
12: മൈജിയിൽ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻഡ്ഷീൽഡ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
13: ഉത്തര മലബാറിൽ ആദ്യമായി അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സ്മിത്ത് ആൻഡ് നെഫ്യൂ വെയർവോൾഫ് കോബ്ലേഷൻ സർജറി സിസ്റ്റം ഇപ്പോൾ റേഡിയന്റ് ENT ഹോസ്പിറ്റലിലുണ്ട്. കോബ്ലേഷൻ സർജറി 10 വർഷമായി ചെയ്തു വരുന്ന വെൽ എക്സ്പീരിയൻസ് സീനിയർ സർജൻമാർ ഈ സിസ്റ്റം ഉപയോഗിച്ച് നിങ്ങളുടെ കുട്ടികളിൽ ഉണ്ടാവുന്ന ടോൺസിൽ ലെറ്റിനോയിഡ് ദശകൾ പൂർണ്ണ സുരക്ഷയോടെ രക്തരഹിത രീതിയിൽ നീക്കം ചെയ്യുന്നതാണ്. ദശ തിരിച്ചു വരികയില്ല എന്ന ഗ്യാരണ്ടി കൂടാതെ ഈ അത്യാധുനിക ശസ്ത്രക്രിയ ചുരുങ്ങിയ ചെലവിൽ ലഭിക്കുന്നതാണ്. റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, കാൽടെക്സ് നാഷണൽ ഹൈവേ, കണ്ണൂർ. വിളിക്കൂ 8547769268.
14: അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ്.

0: സെന്റർ, ജൂബിലി ബസാർ, ഓൺഡെയിൻ റോഡ്, കണ്ണൂർ. വിളിക്കൂ 8111999581.
1: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
2: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
3: 100,000-ൽപരം അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
4: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻഡ്ഷീൽഡ്, ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
5: ഓണത്തിന് എല്ലാവരും പുതിയത് വാങ്ങുന്ന തിരക്കിലല്ലേ?
6: അതെ, ഇനി നമ്മുടെ കമ്പ്യൂട്ടർ ഒന്ന് പുതുക്കണം.
5: നേരെ കമ്പ്യൂട്ടർ കെയറിലേക്ക്. മികച്ച കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ഓണം സ്പെഷ്യൽ ഓഫറിൽ, ഒപ്പം മികച്ച വിൽപ്പനാനന്തര സേവനവും.
7: ഈ ഓണത്തിന് കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
8: ട്രെയിൻ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർ ശ്രദ്ധിക്കുക, രാവിലെ 4:52 കണ്ണൂരിൽ എത്തേണ്ടിയിരുന്ന 10:215 മഡ്ഗോൺ എറണാകുളം എക്സ്പ്രസ് 1:17 വൈകിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂരിലൂടെ കടന്നുപോകുന്ന മറ്റ് ട്രെയിനുകളെല്ലാം തന്നെ ഇപ്പോൾ കൃത്യസമയം പാലിക്കുകയാണ്.
9: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
10: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7:00 കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ജാലകം.
11: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
12: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
13: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
14: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
15: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
16: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
15: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
17: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.

രാവിലെ 7 മണിക്ക് ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ സംഘടിപ്പിച്ച അമൃതം 2026 അതിജീവനത്തിന്റെ ആഘോഷം ഇന്ന് രാവിലെ ജാലകത്തിൽ. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. പാട്ടിലെ പാട്ടിൽ നിങ്ങൾക്കറിയാമോ, തുടർന്ന് വായനയുടെ വാതായനങ്ങൾ സ്വന്തം

വായനയുടെ ലോകത്തെ ഓർത്തെടുത്ത് സംസാരിക്കുന്നു കവിയും പത്രപ്രവർത്തകനുമായ ഒ പി സുരേഷ്, കൂടാതെ ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. രാവിലെ 8:30 സംഗീത മാധുരിയിൽ മലയാളം ആൽബം ഗാനങ്ങൾ കേൾക്കാം. ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തിയിൽ കുഞ്ഞുങ്ങളുടെ ഭക്ഷണക്രമം. ഡോക്ടർ കെ അനുപ്രിയ സംസാരിക്കുന്നു. 2:30 ഗൃഹരശ്മി, കുടുംബത്തിനൊരു കൂട്ട്, ചർമ്മത്തിന്റെയും മുടിയുടെയും ആരോഗ്യം. ഈ വിഷയത്തിൽ ഡെർമറ്റോളജിസ്റ്റും ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജനുമായ ഡോക്ടർ സി രാഹുൽ ബാബു പങ്കെടുത്ത പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് ഉച്ചതിരിഞ്ഞ് 2:30. ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 42:55. ഇനി 6:45 കോഴിക്കോട് നിന്ന് പ്രാദേശിക വാർത്തകളും തുടർന്ന് 6:55 ഡൽഹിയിൽ നിന്ന് സംസ്കൃതത്തിൽ വാർത്തകളും റിലേ ചെയ്യുന്നു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ഗിഫ്റ്റ് വന്നിട്ടുണ്ട്.
2: ആഹാ, ലെജൻഡിന്റെ ബാറ്റ്!
3: ഇതുകൊണ്ട് ഞാൻ കളിക്കും.
2: അരേ, ഫ്യൂച്ചർ ബാറ്റിംഗ് ലെജൻഡ് ഞാനാണ്.
1: ഇതിൽ ആരുടെ പേരാണോ ഉള്ളത്, ബാറ്റ് അയാൾക്കാണ്.
2: ചേടാ,
1: കണ്ടില്ലേ, ഇതിൽ എന്റെ പേരില്ലായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായനെ. അതുകൊണ്ടാണ് RBI പറയുന്നത് ബാങ്ക് അക്കൌണ്ടിനും ബാങ്ക് ലോക്കറിനും നോമിനിയുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന്. അങ്ങനെ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ നിർദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ ലഭിക്കും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
4: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
5: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
4: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ലക്ഷദ്വീപ് സന്ദർശനത്തിന് രാവിലെ അഗത്തിദ്വീപിലെത്തും. വൈകിട്ട് കൊച്ചിയിലെ പരിപാടികളിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിർഗിസ്ഥാനിൽ ഇന്ന് 26th ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 794. പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് കണ്ണൂരിൽ. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. തായ്ലാന്റിനെ 94 runs പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി രാവിലെ അഗത്തിദ്വീപിലെത്തും. ലക്ഷദ്വീപിൽ നിന്ന് ആകാശവാണി പ്രതിനിധി അബ്ദുൽ സലാം.
6: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ന് 10 അഗത്തിദ്വീപിലെത്തിച്ചേരും. കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഫിഷറീസ് ഔട്ട്റീച്ച് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് അഗത്തിദ്വീപിൽ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുക. ലക്ഷദ്വീപിലെ മത്സ്യബന്ധന മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി മത്സ്യസമ്പാദ് യോജന പദ്ധതികളുടെ വിവിധ ഗുണഭോക്താക്കൾക്കായുള്ള സഹായ വിതരണവും ഉപരാഷ്ട്രപതി വേദിയിൽ നിർവഹിക്കും. ഔദ്യോഗിക ചടങ്ങിൽ കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്, സഹമന്ത്രി പ്രൊഫസർ SP സിംഗ് ഭാഗേൽ, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ എന്നിവരും പങ്കെടുക്കും. അതോടൊപ്പം ദേശീയ തലത്തിൽ വലിയ സാധ്യതകൾ കൽപ്പിക്കുന്ന വർണ്ണ മത്സ്യങ്ങളുടെ ഉൽപാദനവും വിതരണവും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മിഷൻ രംഗീൻ മച്ലി 2031 കർമ്മ പദ്ധതികൾക്കും ഉപരാഷ്ട്രപതി ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം ഉച്ചയോടെ ഉപരാഷ്ട്രപതി അഗത്തിദ്വീപിൽ നിന്നും

0: കൊച്ചിയിലേക്ക് യാത്ര തിരിക്കൂ.
1: ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം കേരളത്തിൽ തിരികെയെത്തുന്ന ഉപരാഷ്ട്രപതി വൈകിട്ട് കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി രജത ജൂബിലി ആഘോഷങ്ങളിലും കോൺഫ്ലുവൻസ് 3.0 വ്യവസായ അക്കാദമിക് ഉച്ചകോടിയിലും പങ്കെടുക്കും. തുടർന്ന് ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങും. രണ്ടു ദിവസത്തെ കിർഗിസ്ഥാൻ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ബിഷ്കെക്കിലെത്തി. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ അദ്ദേഹം ഇന്നും നാളെയുമായി പങ്കെടുക്കും. നാളെ രാഷ്ട്രത്തലവന്മാരുടെ സമ്മേളനത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഡെസ്ക് റിപ്പോർട്ട്.
2: കിർഗിസ്ഥാൻ ക്യാബിനറ്റ് ഓഫ് മിനിസ്റ്റേഴ്സ് ചെയർമാൻ കാസിമാലിയേവ് അഡിൽബെക് അലഷോവിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. ഉച്ചകോടിക്ക് പ്രസിഡന്റ് സാദിർ ജബറോവിന്റെ ക്ഷണപ്രകാരമാണ് നരേന്ദ്രമോദി കിർഗിസ്ഥാൻ സന്ദർശിക്കുന്നത്. സുരക്ഷ, കണക്ടിവിറ്റി, അവസരങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കി ഈ മേഖലയ്ക്ക് ഇന്ത്യയുടെ കാഴ്ചപ്പാട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെന്ന് നരേന്ദ്രമോദി യാത്ര തിരിക്കുന്നതിന് മുമ്പ് പ്രസ്താവനയിൽ പറഞ്ഞു. ഭീകരവാദം, വിഘടനവാദം, തീവ്രവാദം എന്നിവയിൽ നിന്ന് മുക്തമായ ഒരു മേഖല കെട്ടിപ്പടുക്കുന്ന എസ്സിഒ അംഗങ്ങളുമായി ചേർന്ന് ഇന്ത്യ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 6th വേൾഡ് നൊബാർഡ് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനം മധ്യേഷ്യയിലെ ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുമെന്നും മേഖലയിലെ സാംസ്കാരിക ബന്ധം ആഴത്തിലാക്കുമെന്നും സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നിവയ്ക്ക് സംയുക്ത ശ്രമങ്ങളെ മുന്നോട്ട് നയിക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. എസ്സിഒയുടെ 25 വർഷങ്ങൾ സുസ്ഥിര സമാധാനം, വികസനം, സമൃദ്ധി എന്നിവയ്ക്കൊന്നിച്ച് എന്നതാണ് ഉച്ചകോടിയുടെ പ്രമേയം.
1: ഇന്നും നാളെയും ആഷ്വില്ലയിൽ ചേരുന്ന G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ പങ്കെടുക്കുന്നതിന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സൌത്ത് കരോലിനയിലെത്തി. ഇന്നലെ ചിക്കാഗോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ ഓഫീസിൽ ഇന്ത്യൻ പ്രവാസികളെ കേന്ദ്രമന്ത്രി അഭിസംബോധന ചെയ്തു. രാജ്യത്തിന്റെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ വിശദീകരിക്കുന്നതിനൊപ്പം ഗവൺമെന്റ് വായ്പയെടുക്കൽ, കടബാധ്യത എന്നിവയെക്കുറിച്ച് ആശങ്കകൾക്ക് ധനമന്ത്രി മറുപടി നൽകി. രാജസ്ഥാനിലെ ജയ്പൂരിൽ നീറ്റ് PG പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ചോർന്നതായി സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടില്ലെന്നും പ്രചരിക്കുന്ന വാർത്ത തെറ്റിദ്ധാരണാജനകമാണെന്നും PIB ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. ജയ്പൂരിലെ സീതാപുര പരീക്ഷാ കേന്ദ്രങ്ങളിൽ വൈദ്യുതി വിതരണത്തിലെ തകരാറുകൾ കാരണം പരീക്ഷാ നടത്തിപ്പിൽ സാങ്കേതിക തടസ്സങ്ങൾ നേരിട്ടിരുന്നതായും PIB അറിയിച്ചു. ബാധിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പരീക്ഷ അടുത്തമാസം 5 നടത്തുമെന്നും കേന്ദ്രം അറിയിച്ചു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 794. 2500 ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. ദുരന്തം നടന്ന 5th ദിവസവും കാണാതായവർക്കായി തിരച്ചിലും കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ ശ്രമങ്ങളും ഊർജ്ജിതമായി തുടരുകയാണ്. തൃശൂലി നദിയിൽ ഇന്നലെ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ മധ്യ നേപ്പാളിലെ തൂക്കുപാലം ഒലിച്ചുപോയി. ടിബറ്റിൽ ഔദ്യോഗിക മരണസംഖ്യ 16. 546 പേരെ കാണാതായതായി റിപ്പോർട്ടുണ്ട്. ഇന്ത്യൻ പ്രത്യേക ടണൽ രക്ഷാപ്രവർത്തന സംഘം നേപ്പാളിലെ ചിലിമേ ലാങ്ടാങ് മേഖലകളിലെ ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കങ്ങളിൽ നേപ്പാൾ സൈന്യത്തിന്റെ സംഘത്തോടൊപ്പം തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി. നേപ്പാൾ സൈന്യവുമായി ചേർന്ന് സംഘം തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുമെന്ന് നേപ്പാളിലെ ഇന്ത്യൻ അംബാസഡർ നവീൻ ശ്രീവാസ്തവ സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്തെ അങ്കണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് വനിതാ ശിശു വികസന വകുപ്പും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് മറ്റന്നാൾ തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ തിരുവനന്തപുരത്ത് നിർവഹിക്കും. അങ്കണവാടി കുട്ടികളുടെ ത്രൈമാസ ആരോഗ്യ പരിശോധന പദ്ധതിയാണ് ബാല്യസ്പന്ദനം. തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷം സമാപന സമ്മേളന ഘോഷയാത്രയിൽ പങ്കെടുത്ത ഫ്ളോട്ടുകളുടെയും കലാരൂപങ്ങളുടെയും വിജയികളെ പ്രഖ്യാപിച്ചു. കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ISRO 1st സ്ഥാനവും ദക്ഷിണ റെയിൽവേ 2nd സ്ഥാനവും നേടി. കേരള ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ വിഭാഗത്തിൽ വനം വന്യജീവി വകുപ്പിനാണ് 1st സ്ഥാനം, എക്സൈസ് വകുപ്പ് 2nd സ്ഥാനം കരസ്ഥമാക്കി. ഗവൺമെന്റ് ഇതര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് 1st സ്ഥാനം നേടി. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ മത്സരത്തിൽ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ 1st. മലയാളിയുടെ സംസ്കാരം നിലനിർത്തുന്നതിൽ ഓണം വലിയ പങ്കുവഹിക്കുന്നുണ്ടെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. കോഴിക്കോട് ജില്ലാതല ഓണാഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ടൂറിസം വകുപ്പും കാസർകോട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും ജില്ലാ ഭരണകൂടവും കാസർകോട് മുനിസിപ്പാലിറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച പൊന്നോണം 2026 സമാപന സമ്മേളനം മന്ത്രി KM ഷാജി ഉദ്ഘാടനം ചെയ്തു. എല്ലാ മനുഷ്യരുടെയും സന്തോഷങ്ങളും സങ്കടങ്ങളും ഏറ്റെടുക്കുകയും എല്ലാവർക്കും തുല്യനീതി നടപ്പാക്കുകയും ചെയ്ത മാവേലിയുടെ ഓർമ്മയുടെ ആഘോഷമാണ് ഓണമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂരിൽ ഓണം വാരാഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം K സുധാകരൻ MP ഉദ്ഘാടനം ചെയ്തു.

0: പ്രയാസങ്ങളില്ലാതെയാണ് ഇത്തവണ ജനങ്ങൾ ഓണം ആഘോഷിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് KAP 4th Battalion മൈതാനിയിൽ നടക്കും. രാവിലെ മന്ത്രി രമേശ് ചെന്നിത്തല പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: KAP 4th Battalion മലപ്പുറം MSP 305 പേരാണ് പോലീസ് സേനയുടെ ഭാഗമാവുന്നത്. KAP 166 പേരും MSP 139 പേരും ഇതിൽ ഉൾപ്പെടും. പരിശീലനം പൂർത്തിയാക്കിയവരിൽ 31 പേർ ബിരുദാനന്തര ബിരുദധാരികളും 12 പേർ എഞ്ചിനീയറിംഗ് ബിരുദക്കാരുമാണ്. 195 പേർ ഡിഗ്രി പൂർത്തിയാക്കിയവരും 18 പേർ ഡിപ്ലോമ യോഗ്യതയുള്ളവരുമാണ്. 9 മാസത്തെ പരിശീലനത്തിന് ശേഷമാണ് ഇവർ പോലീസ് സേനയുടെ ഭാഗമാകുന്നത്. ജനപ്രതിനിധികൾക്ക് പുറമെ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ, ബറ്റാലിയൻ ADGP ബൽറാം കുമാർ ഉപാധ്യായ, ബറ്റാലിയൻ DIG ജെ ഹിമേന്ദ്രനാഥ് തുടങ്ങി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കും.
0: CPIM-നോടൊപ്പം നിന്നവർ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിൽ വഴിമാറാൻ ഇടയായതെന്ന് ഗൌരവമായി പരിശോധിക്കേണ്ടതുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. കണ്ണൂർ മയ്യിലിൽ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF വിരുദ്ധ പ്രചാരവേലയിൽ പരാജയപ്പെടേണ്ട മണ്ഡലമല്ല തളിപ്പറമ്പ് എന്നും ഈ പ്രചാരവേലയിലൂടെ ചിലർ തെറ്റിദ്ധരിക്കപ്പെട്ടെന്നും പിണറായി പറഞ്ഞു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ തായ്ലാന്റിനെ 94 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. ദുബായിൽ നിശ്ചിത 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 159 റൺസ് നേടിയ ഇന്ത്യ തായ്ലാന്റിനെ 15.3 ഓവറിൽ 65 റൺസിന് പുറത്താക്കി. ഇന്ന് ദുബായിൽ ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബംഗ്ലാദേശ് ഇന്തോനേഷ്യയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:00 മത്സരം. ആവേശം വാനോളം ഉയർന്ന ആറന്മുള ഉത്രട്ടാതി ജലമേളയിൽ എ ബാച്ച് ഫൈനലിൽ മേലൂക്കര പള്ളിയോടവും ബി ബാച്ച് ഫൈനലിൽ കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടവും ജേതാക്കളായി. എ ബാച്ച് ഫൈനൽ മത്സരത്തിൽ കോയിപ്രം ഇടശ്ശേരിമല കിഴക്ക് മല്ലപ്പുഴശ്ശേരി പള്ളിയോടങ്ങൾ യഥാക്രമം 2-3 സ്ഥാനങ്ങൾ നേടി. ബി ബാച്ചിൽ വൻമഴി, തോട്ടപ്പുഴശ്ശേരി, മംഗലം എന്നീ പള്ളിയോടങ്ങൾ 2-3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. FIH പുരുഷ ഹോക്കി ലോകകപ്പ് കിരീടം ജർമ്മനിക്ക്. ബെൽജിയം ബെൽഫിയസ് ഹോക്കി അരീനയിൽ എതിരില്ലാത്ത ഒരു ഗോളിന് സ്പെയിനിനെയാണ് ജർമ്മനി പരാജയപ്പെടുത്തിയത്. ജർമ്മനിയുടെ 4th ഹോക്കി ലോകകപ്പ് കിരീടമാണിത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ലക്ഷദ്വീപ് സന്ദർശനത്തിന് രാവിലെ അഗത്തിദ്വീപിലെത്തും. വൈകിട്ട് കൊച്ചിയിലെ പരിപാടികളിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിർഗിസ്ഥാനിൽ ഇന്ന് 26th ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 794. പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് കണ്ണൂരിൽ. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. തായ്ലാന്റിനെ 94 റൺസിന് പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധിഹി ജാഹ. അഥ വാർത്താഃ. ഭാരത ഉസ്ബെക്കിസ്ഥാൻ ദേശാഭ്യാം അദ്യ ഖനന ആയുർവേദ പര്യടനാർത്ഥിക സഹയോഗ പര്യാവരണ ഉച്ച ശിക്ഷാദി ക്ഷേത്രേഷു പരസ്പര സഹയോഗ സംവർദ്ധനായ സന്ധിപത്രാണി ഹസ്താക്ഷരിതാനി. ദേശദ്വയേന 30+2000 വർഷം യാവത് 5 അർബുദ ഡോളർ മിതം വ്യാപാര ലക്ഷ്യം നിർധാരിതം. യദ്ഹി സാമ്പ്രതിക വ്യാപാരസ്യ 5 ഗുണിതം വർത്തതേ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാനസ്യ സർവോച്ച സമ്മാനനമപി അലഭത. ഇദം സമ്മാനനം ദേശദ്വയസ്യ മധ്യേ സഹയോഗ സംവർദ്ധനെ തദീയ യോഗദാനായ ഉപായനീകൃതം. താഷ്കന്ദ് നഗരെ ഉസ്ബെക്കിസ്ഥാനസ്യ രാഷ്ട്രപതിഃ ഷാവകത് മിർസിയോറേവഃ പ്രധാനമന്ത്രിണെ നരേന്ദ്രമോദിനെ സർവോച്ച രാജകീയ സമ്മാനേന ഓർഡർ ഓഫ് ഓലിയ ദർസാലി ദോസ്തലിക് ഇത്യനേന സമ്മാനിതവാൻ. പ്രധാനമന്ത്രിണാ ഏഷഃ സമ്മാനനഃ ഭാരത ഉസ്ബെക്കിസ്ഥാനയോഃ ദൃഢ സംബന്ധേഭ്യഃ സമർപ്പിതഃ.
3: ഇസ് വർഷ് ഹമാരി സ്ട്രാറ്റജിക് പാർട്ണർഷിപ് കെ 15 സാൽ ഹോ രഹേ ഹേ. ഇസ് വിശേഷ അവസര പർ ഹംനെ സംബന്ധോ കോ കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ് കാ ദർജാ ദേനേ കാ നിർണയ ലിയാ ഹേ. हमारा द्विपक्षीय व्यापार $1 बिलियन पार कर चुका है। अब हमने 2030 तक $5 बिलियन व्यापार का लक्ष्य रखा है। इसके लिए

0: ये हम मार्केट एक्सेस, कनेक्टिविटी, बैंकिंग और पेमेंट जैसे जुड़े विषयों पर व्यवस्थागत रूप से आगे बढ़ेंगे।
1: श्री मोदी अवोचत यत् सम्मानं प्राप्य असौ गौरवानुभवति अपि च देशद्वयं व्यापक रणनीतिक संरचनायाः अन्तर्गतं निर्णायक लक्ष्य निर्धारणार्थम् अग्रे समेधयिष्यन्ते। राष्ट्रपतिना शावकत मिर्जियोरेव इत्यनेन सह प्रतिनिधिमण्डल स्तर वार्तायां श्रीमोदी अवोचत् यत् देशद्वयं निज सम्बन्धान् व्यापक रणनीतिक सहभागिता स्तरं यावत् नयतः। अनन्तरं सहयोगस्य समस्त स्तराणां समीक्षायै विदेशमन्त्रिणां समन्वय समितेः घटना विधास्यते। नेपाले जलाप्लावनस्य स्थितिः अत्यन्तं चिन्तास्पदा वर्तते। भोटेकोशी नद्याः जलस्तरवर्धनेन प्रशासनेन रसुवा, नुवाकोट, धादिंग मण्डलेषु सञ्चेतना च प्रसारिता। मध्यनेपाले आकस्मिक जलप्रलयेन मृतकानां संख्या समेध्य 68+700 संवृत्ता। अद्यापि मृतवपुंसि सम्प्राप्यन्ते। अस्यां घटनायां 2500 जनाः विलुप्ताः सन्ति। संकटस्य पञ्चमे दिने सहायोद्धार कर्मचारिणः द्रुतगत्या विलुप्तानां अन्वेषणाय कार्यं कुर्वन्ति। अष्टसु अपि प्रभावित जनपदेषु शवाः प्राप्ताः। नेपालस्य नेशनल डिजास्टर रिस्क रिडक्शन एंड मैनेजमेंट अथॉरिटी NDRRMA इत्यनेन उक्तं यत् इदानीं यावत् 86+8,000 जनाः सुरक्षापूर्वकं निष्कासिताः। एतेषु 27,200 वैदेशिक नागरिकाः अपि वर्तन्ते। निफ्ट संस्थायाः 18 परिसराणाम् 80% स्नातक छात्रान् सम्बोधयितुमद्य राष्ट्रपतिपदासीना द्रौपदी मुर्मुः नवदेहलीं समायास्यति। एषः दीक्षांत समारोहः छात्राणां शैक्षणिक प्रयासानां सिद्धिरूपेण आयोज्यते। ओडिशा राज्ये नूतन वृष्ट्या जलाप्लावन संकटः अतीव भीषणो जातः। उत्तर क्षेत्रेषु नदीनां जलस्तरः झटिति वर्धते। ऋतुविभागेन बालेश्वर, खेजर, मयूरभंज क्षेत्रेषु अतिवृष्टिपरा संचेतना प्रख्यापिता। तटवर्ती जनाश्च सावधानतया स्थातुम् उपादिष्टाः। इति वार्ताः।
2: आकाशवाणी कन्नूर। സമയം 7 മണി.
3: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
5: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
6: ഉത്തര മലബാറിൽ ആദ്യമായി അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സ്മിത്ത് ആൻഡ് നെഫ്യൂ വെയർവോൾഫ് കോബ്ലേഷൻ സർജറി സിസ്റ്റം ഇപ്പോൾ റേഡിയന്റ് ENT ഹോസ്പിറ്റലിലുണ്ട്. കോബ്ലേഷൻ സർജറി 10 വർഷമായി ചെയ്തു വരുന്ന വെൽ എക്സ്പീരിയൻസ് സീനിയർ സർജൻമാർ ഈ സിസ്റ്റം ഉപയോഗിച്ച് നിങ്ങളുടെ കുട്ടികളിൽ ഉണ്ടാവുന്ന ടോൺസിൽ ലെറ്റിനോയിഡ് ദശകൾ പൂർണ്ണ സുരക്ഷയോടെ രക്തരഹിത രീതിയിൽ നീക്കം ചെയ്യുന്നതാണ്. ദശ തിരിച്ചു വരികയില്ല എന്ന ഗ്യാരണ്ടി, കൂടാതെ ഈ അത്യാധുനിക ശസ്ത്രക്രിയ ചുരുങ്ങിയ ചെലവിൽ ലഭിക്കുന്നതാണ്. റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, കാൽടെക്സ് നാഷണൽ ഹൈവേ, കണ്ണൂർ. വിളിക്കൂ 8547769268.
7: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
8: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
7: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
9: 100,000-ൽപരം അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
2: രാവിലെ 6:37 കണ്ണൂരിലെത്തേണ്ടിയിരുന്ന 1:66:29 തിരുവനന്തപുരം, മംഗളൂരു മലബാർ എക്സ്പ്രസ്

0: അഞ്ച് മിനിറ്റ് വൈകി വിടുകയാണ്. 7:02 എത്തേണ്ട 1:66:49 മംഗളൂരു കന്യാകുമാരി പരശുരാം എക്സ്പ്രസ് 7 മിനിറ്റ് വൈകി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ FM ഡയറി ആരംഭിക്കുന്നു.
1: ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
3: വിശ്വാസം ഏതൊരു വലിയ വിജയത്തിന്റെയും അടിത്തറയാണത്.
2: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ച് സാക്ഷാത്കരിക്കാം.
3: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കേരളത്തിലെ പ്രമുഖ സൂപ്പർ ഗ്രേഡ് ബാങ്ക് മികച്ച പ്രവർത്തനത്തിലൂടെ നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി ജനമനസ്സുകളിൽ ആഴത്തിൽ ഇടം നേടിയ നാടിന്റെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
2: നിങ്ങളുടെ ഭാവിയെ കൂടുതൽ ഭദ്രമാക്കാൻ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.

0: തലശ്ശേരി മലബാർ കാൻസർ സെന്ററും കണ്ണൂർ ജില്ലാ ഭരണകൂടവും ജില്ലാ പഞ്ചായത്തും തലശ്ശേരി മുനിസിപ്പാലിറ്റിയും ജില്ലാ കാൻസർ കൺട്രോൾ കൺസോർഷ്യവും സംയുക്തമായി സംഘടിപ്പിച്ച അമൃതം 2026 അതിജീവനത്തിന്റെ ആഘോഷത്തെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. ജീവിതത്തിന്റെ ഏഴഴകുള്ള ബാല്യങ്ങളെ പോലും ഒരു നിമിഷം കൊണ്ട് നിശ്ചലമാക്കാൻ പോന്ന ഒന്നാണ് ക്യാൻസർ എന്ന മഹാമാരി. എന്നാൽ ആ ഇരുണ്ട നിഴലുകളെ ആത്മവിശ്വാസം കൊണ്ടും ആധുനിക വൈദ്യശാസ്ത്രം കൊണ്ടും തോൽപ്പിച്ച് ജീവിതം തിരിച്ചുപിടിച്ചവരുടെ കഥയാണ് ഇന്നത്തെ ജാലകം ശ്രോതാക്കളുമായി പങ്കുവെക്കുന്നത്.
1: അമൃതം 2026 അതിജീവനത്തിന്റെ ആഘോഷം എന്ന ഈ ഒരു ഒത്തുചേരലിന്റെ ഓർഗനൈസിംഗ് കമ്മിറ്റി മെമ്പറാണ് ഞാൻ. ഒരു ഓങ്കോ പത്തോളജിസ്റ്റ് ആണ്
0: ഡോക്ടർ സിതാര അരവിന്ദ്.
1: ഓഗസ്റ്റ് 29 തലശ്ശേരി മുനിസിപ്പാൽ ടൗൺ ഹാളിൽ വെച്ച് രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ക്യാൻസർ വന്നാലും അതിന്റെ ഏർലി സ്റ്റേജിൽ തന്നെ ചികിത്സ തേടുകയും ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായ രോഗവിമുക്തി നേടാൻ പറ്റും എന്നും അതുമാത്രമല്ല നമുക്ക് സാധാരണ ജീവിതം നയിക്കാൻ പറ്റും എന്നുള്ള ഒരു സന്ദേശമാണ് ഈ ഒരു കൂട്ടായ്മയിലൂടെ ഞങ്ങൾ നൽകുവാൻ ശ്രമിക്കുന്നത്. ക്യാൻസർ പൂർണ്ണമായി മാറ്റാൻ പറ്റും എന്നുള്ള അനുഭവ സാക്ഷ്യമാണ് ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും നിങ്ങൾക്ക് നൽകുന്നത്. ഏകദേശം 2500 പേർ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ തന്നെ 1000 ക്യാൻസർ സർവൈവേഴ്സും അവരുടെ കുടുംബാംഗങ്ങളും ട്രീറ്റ് ചെയ്ത ഡോക്ടർമാർ അവരെ നോക്കിയ നഴ്സസ് എന്നിവരൊക്കെ പങ്കെടുത്ത ഒരു ചടങ്ങാണ് അവിടെ നടന്നത്.
2: ഞാൻ മോളെ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ട് ഫസ്റ്റ് കണ്ണൂരെല്ലാം കാണിച്ചു, ഇത് കൗണ്ട് കൂടിയിട്ട് അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെടുന്നത്.
0: ഷൈജു അഴീക്കോട്.
2: ഇത് ചെറിയ പനി പോലെ വന്നാന്നൊരു ദിവസം അങ്ങനെ കണ്ണൂർ ആശുപത്രി ഡോക്ടർ പറഞ്ഞു ഇത് എമർജൻസി ആയിട്ട് നിങ്ങൾ മലബാറിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരുന്നത്. അന്നേരം ഞാൻ ഗൾഫിലായിരുന്നു, 2019 ജനിച്ചിട്ട് പിറന്നാൾ ആഘോഷിക്കേണ്ട 2 മുന്നെയാണ് ഈ സംഭവം. പിന്നെ 1 ഇവിടെ തലശ്ശേരി തന്നെ ചികിത്സയുണ്ടായിരുന്നു. ഇപ്പം കുട്ടിക്ക് 7 ഇപ്പം പ്രശ്നമൊന്നുമില്ല. ഇവിടുത്തെ കുട്ടികളെ പീഡിയാട്രിക് പറഞ്ഞാലും സിസ്റ്റർമാർ മുതൽ ഡോക്ടർമാർ വരെ മൊത്തത്തിൽ എല്ലാവരും നല്ല കെയറിംഗ് ആയിരുന്നു, അത്രക്കും നല്ല ട്രീറ്റ്മെന്റ്. നമ്മളെ കുട്ടീനെ നമ്മൾ നോക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ നമ്മൾ സിസ്റ്റർമാരും ഡോക്ടർമാരും അവരെ ഓരോ കാര്യങ്ങളും നല്ല വൃത്തിക്ക് തന്നെ നോക്കുക, കാര്യങ്ങളെല്ലാം ചെയ്തു നല്ല ട്രീറ്റ്മെന്റ്. അത് ഇപ്പം അതേപോലെ തന്നെ തുടരുന്നുണ്ട്. പൂർണ്ണമായിട്ട് ഫോളോ അപ്പ് 10 വരെയാണ് ഇതിന്റെ. അതിപ്പോ കൊല്ലത്തിൽ വന്നിട്ട് ചെയ്യലാണ്. ഇപ്പൊ അവള് 3 പഠിക്കുന്നു. ഇപ്പൊ ഡാൻസ് ആയാലും കളിയായാലും എല്ലാവരും ആക്റ്റീവ് ആണ് ആൾക്കാർ. ഇപ്പൊ മനസ്സിന് ആ ഇതെല്ലാം ദുഃഖമെല്ലാം മാറി വരുന്നു. നമ്മളെ മരുന്ന് കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇൻഷുർ അതീതെല്ലാം ആയതുകൊണ്ട് അങ്ങനെ ഇതായല്ലേ. പുറത്താണെങ്കിൽ വലിയ 10-15 രൂപന്റെ ചികിത്സയാണ് അതാണ് ഒഴിവായി കിട്ടിയത്.
3: മലബാർ ക്യാൻസർ സെന്ററിലെ പീഡിയാട്രിക് ഓങ്കോളജിസ്റ്റ് ആണ്
0: ഡോക്ടർ ജിതിൻ.
3: ഈ ഒരു അവസരത്തിൽ പൊതുസമൂഹത്തിന് കുട്ടികളിലെ ക്യാൻസറിനെ പറ്റി വലിയൊരു സന്ദേശമാണ് നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്നത്. മുതിർന്നവരെ അപേക്ഷിച്ച് കുട്ടികളിലെ ക്യാൻസർ ഒട്ടുമിക്കവേ ചികിത്സിച്ച് പൂർണ്ണമായി ഭേദമാക്കാവുന്നതാണ്. കളിച്ച് പഠിച്ച് നടക്കേണ്ട പ്രായത്തിൽ ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഈ അസുഖത്തെ അവർ അതിജീവിക്കുമ്പോൾ അവിടെ ആഘോഷിക്കേണ്ടത് അവരുടെ മാത്രം വിജയമല്ല, അവരുടെ മാതാപിതാക്കളുടെയും കൂടിയാണ്. ക്യാൻസറിനെ അതിജീവിച്ച കുട്ടികൾക്ക് തുടർന്നും നമ്മുടെ നിരന്തരമായ ശ്രദ്ധയും പരിചരണവും ആവശ്യമാണ്. ക്യാൻസറിനെ അതിജീവിച്ച ഓരോ കുട്ടിയും സമൂഹത്തിന് നൽകുന്ന വലിയൊരു പാഠമാണ്. എത്ര വലിയ പ്രതിസന്ധിയെയും പ്രത്യാശയും ആത്മവിശ്വാസവും കൊണ്ട് മറികടക്കാവുന്നത്. അവർക്ക് മുന്നിൽ വിശാലമായ ഒരു ലോകം കാത്തിരിപ്പുണ്ട്, കീഴടക്കാൻ വലിയ സ്വപ്നങ്ങളുമുണ്ട്. കുട്ടികളിൽ കൂടുതലായി കാണുന്നത് രക്തജന്യമായ ക്യാൻസറുകളാണ്. കുട്ടികളിൽ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ സാധാരണ കാണുന്ന രോഗികളുമായി സാമ്യമുള്ളതാണ്. എന്നിരുന്നാലും ചില ലക്ഷണങ്ങൾ കണ്ടാൽ ഡോക്ടറുമായി ബന്ധപ്പെടേണ്ടതാണ്. വിട്ടുമാറാത്ത പനി, കാരണം മനസ്സിലാവാത്ത ഭാരം കുറയൽ, തുടർച്ചയായ ക്ഷീണം, ശരീരത്തിൽ വലുതായി വരുന്ന തടിപ്പുകൾ, അമിത രക്തസ്രാവം, എല്ലുകളിലും സന്ധികളിലും തുടർച്ചയായ വേദന, സ്ഥിരമായ തലവേദന എന്നിവ കണ്ടാൽ തീർച്ചയായും നിങ്ങൾ ഡോക്ടറെ സമീപിച്ച് അതിനുവേണ്ട പരിഹാരം ചെയ്ത് നടത്തേണ്ടതാണ്. കുഞ്ഞുകുട്ടികളിൽ കാണുന്ന കോങ്കണ്ണ്, കൃഷ്ണമണിയിൽ വെളുത്ത റിഫ്ലക്സ് എന്നിവ റെറ്റിനോബ്ലാസ്റ്റോമ എന്ന അസുഖത്തിന്റെ ലക്ഷണമാണ്. അതുകൊണ്ട് തന്നെ ഈ അസുഖം ഈ ലക്ഷണം വെച്ച് നേരത്തെ കണ്ടുപിടിക്കാവുന്നതാണ്. ക്യാൻസർ പൂർണ്ണമായി ഭേദമാക്കാൻ സർജറി, കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി എന്നിവ ഉൾപ്പെടുന്ന സമഗ്രമായ ചികിത്സ അനിവാര്യമാണ്. രോഗനിർണയം മുതൽ പുനരധിവാസം വരെയുള്ള എല്ലാ ചികിത്സകളും

0: ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന കേരളത്തിലെ ഒരു മുൻനിര സ്ഥാപനമാണ് തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ സെന്റർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി സയൻസ് ആൻഡ് റിസർച്ച്.
1: തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിലെ ക്ലിനിക്കൽ ഹെമറ്റോളജി മെഡിക്കൽ ഓങ്കോളജി വിഭാഗം ഹെഡ് ആണ്
2: ഡോക്ടർ ചന്ദ്രൻ കെ നായർ.
1: ഈ അമൃതം എന്നുള്ള പ്രോഗ്രാം 2 വർഷം കൂടി

0: കലാപ്രകടനങ്ങളായാലും ആർട്സായാലും ആ രീതിയിലുള്ള കഴിവുകൾ ഒരു വേദിക്ക് മുന്നിൽ പ്രകടിപ്പിക്കാനുള്ള ഒരവസരം കൂടിയാണ് അമൃതം 2026. അതുകൂടാതെ അവരെ ചികിത്സിച്ച ഡോക്ടർമാരായാലും നഴ്സുമാരായാലും പാരാമെഡിക്കൽ പ്രവർത്തകരായാലും എല്ലാവരും കൂടിയുള്ള ഒരു കുടുംബ സംഗമം പോലുള്ള ഒരു പരിപാടിയാണ് അമൃതം. ഇനി എന്തിനാണ് ഈ പ്രോഗ്രാം നടത്തുന്നതെന്ന് ചോദിച്ചാൽ, സമൂഹത്തിൽ നമ്മൾ പറയും സോഷ്യൽ സ്റ്റിഗ്മ, അതായത് ക്യാൻസർ അർബുദരോഗം ബാധിച്ചാൽ പൊതുവെ ജനങ്ങൾക്ക് ചികിത്സക്കായി മുന്നോട്ട് വരാൻ എപ്പോഴും ഒരു വിമുഖത കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സർവൈവേഴ്സ് അവരുടെ അനുഭവങ്ങൾ പറയുന്നു. ചിലപ്പോൾ ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് അവർക്ക് കുറച്ച് കാഠിന്യമായിട്ടുള്ള കാലങ്ങൾ കടന്നുപോയിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതെല്ലാം തരണം ചെയ്ത് അവർ പുതിയതായിട്ടുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് അവരുടെ പ്രവർത്തന മേഖലകളിൽ ഇടപെട്ടിരിക്കുന്ന ഒരു സന്ദേശം പൊതുജനങ്ങൾക്ക് നൽകുന്നു എന്ന് വെച്ചാൽ വലിയൊരു കാര്യം തന്നെയാണ്. അർബുദം പുതിയതായി ബാധിച്ച ഒരാൾക്ക് ഈ സോഷ്യൽ സ്റ്റിഗ്മയുടെ ആവശ്യമില്ല. ട്രീറ്റ്മെന്റ് എടുത്താൽ ഞാൻ പൂർണ്ണമായി രോഗമുക്തി നേടും, പൂർണ്ണമായി എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം ജനങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം ഈ പ്രോഗ്രാമിന്റെ. രണ്ടാമത്തെ കാര്യം എന്താന്ന് പറഞ്ഞാൽ, ചില ആൾക്കാർ, അതായത് പ്രകൃതി ചികിത്സ, അങ്ങനെ അശാസ്ത്രീയമായ പല ചികിത്സകളിലേക്കും വഴിതെറ്റിപ്പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മുടെ അനുഭവത്തിൽ അങ്ങനെ അശാസ്ത്രീയമായ ചികിത്സ എടുത്തിട്ട് വളരെയധികം രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ ഒരുപാട് രോഗികൾ കണ്ടുവരാറുണ്ട്. ആ ഒരു കാര്യവും കൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അമൃതത്തിന്റെ വേറൊരു സന്ദേശം. അതായത് കൃത്യമായ ശാസ്ത്രീയമായ ചികിത്സ എടുത്താൽ പൂർണ്ണമായും രോഗമുക്തി നേടാം, അതിനുശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വരാം എന്നുള്ളൊരു സന്ദേശം കൂടെ നൽകുക എന്നുള്ളതാണ് അമൃതത്തിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ക്ലിനിക്കൽ ഹെമറ്റോളജി ആൻഡ് മെഡിക്കൽ ഓങ്കോളജി എന്നാണ് ഡിപ്പാർട്ട്മെന്റിന്റെ പേര്. നമുക്ക് മൂന്ന് ഡിവിഷൻ ഉണ്ട്. ഒന്ന് ക്ലിനിക്കൽ ഹെമറ്റോളജി ഡിവിഷൻ, അതായത് രക്താർബുദം. അതുകൂടാതെ അർബുദങ്ങളല്ലാത്ത ബാക്കി എന്ത് ടൈപ്പ് രക്തസംബന്ധമായ അസുഖങ്ങളും ചികിത്സ കിട്ടുന്ന വിഭാഗമാണ് ക്ലിനിക്കൽ ഹെമറ്റോളജി ഡിവിഷൻ. രണ്ടാമത്തെ ഡിവിഷൻ മെഡിക്കൽ ഓങ്കോളജി ഡിവിഷനിൽ സോളിഡ് ട്യൂമേഴ്സ്, അതായത് ബാക്കി തരം അർബുദങ്ങൾക്കുള്ള കീമോതെറാപ്പി കൊടുക്കുന്ന ഡിവിഷനാണ് മെഡിക്കൽ ഓങ്കോളജി ഡിവിഷൻ. പിന്നെ ഒരു പീഡിയാട്രിക് ഓങ്കോളജി ഡിവിഷൻ ഉണ്ട്. ആധുനികമായിട്ടുള്ള ടൈപ്പ് സംവിധാനങ്ങൾ പറയുകയാണെങ്കിൽ എല്ലാ ടൈപ്പ് മജ്ജമാറ്റിവെക്കൽ ചികിത്സയും MCC ലഭ്യമാണ്. ഏത് ടൈപ്പ് തന്നെ ഉദ്ദേശിക്കുന്നത്? ഓട്ടോലോഗസ് ട്രാൻസ്പ്ലാന്റേഷൻ, അല്ലോജനിക് ട്രാൻസ്പ്ലാന്റേഷൻ. അല്ലോജനിക്കിൽ തന്നെ ഫുൾ മാച്ച്ഡ്, ഹാഫ് മാച്ച്ഡ്, അതുപോലെ മാച്ച്ഡ് അൺറിലേറ്റഡ് ഡോണർ, അതായത് പുറത്തുനിന്നുള്ള സ്റ്റെം സെൽ രജിസ്ട്രിയിൽ നിന്ന് കിട്ടുന്ന മാച്ചുള്ള സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ. ഇത് ഏത് ടൈപ്പ് സ്റ്റെം സെൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷനും MCC സേവനം ലഭ്യമാണ്. അതുപോലെ സോളിഡ് ട്യൂമർ ഡിവിഷൻ മെഡിക്കൽ ഓങ്കോളജി ആയാലും പീഡിയാട്രിക് ഓങ്കോളജിയും ഏറ്റവും നൂതനമായ ഇമ്യൂണോതെറാപ്പി അടക്കമുള്ള ചികിത്സാ സംവിധാനങ്ങൾ ലഭ്യമാണ്. അതുകൂടാതെ കഴിഞ്ഞ 2 വർഷമായി തുടങ്ങിയ ഒരു പുതിയതരം ചികിത്സാ രീതിയാണ് കാർ ടി സെൽ തെറാപ്പി. അത് പ്രധാനമായിട്ട് ബി സെൽ ലിംഫോമ എന്ന് പറയുന്ന 2 ടൈപ്പ് രക്താർബുദങ്ങൾക്ക് ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ച ചികിത്സയാണ്. ഇന്ത്യയിൽ തന്നെ കാർ ടി സെൽ തെറാപ്പി നടത്തുന്ന 2-ാമത്തെ ഗവൺമെന്റ് സ്ഥാപനം ആണ് MCC.
1: അമൃതം 2026 അതിജീവിതരുടെ ആഘോഷം ഓഗസ്റ്റ് 29 നടക്കുമ്പോൾ എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളത് അർബുദം നേരത്തെ നിർണയിക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ്.
2: ഡോക്ടർ നീതു AP,
1: എല്ലാ ക്യാൻസറുകളും നമുക്ക് ചിലപ്പോൾ നേരത്തെ നിർണയിക്കാൻ പറ്റിയെന്ന് വരില്ല. ചില അർബുദങ്ങൾ അതിന്റേതായ ലക്ഷണങ്ങൾ പോലും വരുന്നതിന് മുൻപ് നിർണയിക്കാൻ സാധ്യമാണ്. ഇതിലേറ്റവും പ്രധാനം വായിലെ അർബുദം, ഗർഭാശയകളത്തിലെ അർബുദം, അതുപോലെ സ്തനത്തിലെ അർബുദം എന്നിവയാണ്. വായിലെ അർബുദം സ്വയം വായ പരിശോധനയിലൂടെ തന്നെ അർബുദത്തിന് മുന്നോടിയായി വരുന്ന ചെറിയ മാറ്റങ്ങൾ സ്വന്തം തന്നെ തിരിച്ചറിയാനും അതിന്റേതായിട്ടുള്ള പരിശോധനകളിലൂടെ അസുഖം നേരത്തെ കണ്ടെത്താനോ അല്ലെങ്കിൽ അസുഖം വരാനുള്ള സാധ്യതകൾ കണ്ടെത്താനോ സാധിക്കും. പ്രത്യേകിച്ച് പുകവലി ശീലം, മദ്യപാന ശീലം തുടങ്ങിയവ ഉള്ളവർ സ്വന്തം വായ പരിശോധിക്കുന്നത് ഒരു ശീലമാക്കണം. അതേപോലെ തന്നെ സ്തനാർബുദം നേരത്തെ നിർണയിച്ചാൽ നമുക്ക് പൂർണ്ണമായും അത് സുഖപ്പെടുത്താനും സാധാരണ ജീവിതം നയിക്കാനും സാധിക്കും. ഒരു 20 വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകളും തന്നെ സ്വയം സ്തന പരിശോധന ഒരു ശീലമാക്കണം. എല്ലാ മാസവും ആർത്തവം ആരംഭിച്ച ഒരു 10 ദിവസത്തിന് ശേഷം ഈ ഒരു പരിശോധന ചെയ്യാവുന്നതാണ്. സ്തനങ്ങളിലുള്ള മാറ്റങ്ങൾ നേരത്തെ തിരിച്ചറിയാൻ വേണ്ടി കാഴ്ചയിലുള്ള മാറ്റങ്ങളും അതുപോലെ തന്നെ പരിശോധനയിലുള്ള മാറ്റങ്ങളും ശ്രദ്ധിക്കുക. എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള മാറ്റങ്ങൾ, അതായത് തടിപ്പുകളോ അല്ലെങ്കിൽ തൊലിപ്പുറത്തുള്ള മാറ്റങ്ങളോ സ്രവങ്ങളോ ഒക്കെ കാണുകയാണെങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കുക. നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ സ്തന പരിശോധനയ്ക്കുള്ള സൗകര്യം കണ്ണൂർ ജില്ലയിൽ ഇന്ന് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ 40 വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകൾക്കും മാമോഗ്രാഫി ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. വളരെ നേരത്തെ തന്നെ സ്തനങ്ങളിലുള്ള മാറ്റങ്ങൾ കണ്ടെത്താൻ മാമോഗ്രാഫി ടെസ്റ്റിലൂടെ സാധ്യമാണ്. ഇനി നമുക്ക് നേരത്തെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു അർബുദമാണ് ഗർഭാശയകളത്തിലെ ക്യാൻസർ. ഈ അർബുദം ഒരു വൈറസ് അണുബാധ നിമിത്തമാണ് ഉണ്ടാവുന്നത്. അപ്പൊ വൈറസ് അണുബാധ കോശങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ അത് അർബുദമാകുന്നതിന് മുമ്പ് പോലും തിരിച്ചറിയാൻ സാധിക്കും. കോശമാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് അത് ശരിയായ രീതിയിൽ ചികിത്സിക്കുകയാണെങ്കിൽ ഒരു 10 15 വർഷങ്ങൾക്ക് ശേഷം അത് ക്യാൻസർ ആയി മാറും.

0: നമുക്ക് തടയാൻ സാധിക്കും. ഇതിന് ചെയ്യാവുന്ന ടെസ്റ്റിന്റെ പേരാണ് പാപ്സ്മിയർ ടെസ്റ്റ് എന്നുള്ളത്. ഈ ഒരു ടെസ്റ്റും വളരെ ലഘുവായ രീതിയിൽ ആർത്തവം കഴിഞ്ഞ ഒരു 10 ദിവസത്തിന് ശേഷം ചെയ്യാവുന്നതാണ്. 30 വയസ്സ് മുതലുള്ള സ്ത്രീകൾക്ക് ഗർഭാശയകള ക്യാൻസറിനുള്ള പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യാം. ഓരോ 3 വർഷം കൂടുമ്പോഴും ഈ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. റിപ്പോർട്ടിനനുസരിച്ചുള്ള ചികിത്സ, അത് അണുബാധയാണെങ്കിൽ ആ രീതിയിൽ, കോശമാറ്റങ്ങളാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിൽക്കാലത്ത് അർബുദം വരുന്നത് തടയാൻ ഈ ഒരു ചെറിയ ടെസ്റ്റിലൂടെ നമുക്ക് സാധ്യമാണ്. ഈ ടെസ്റ്റിനുള്ള സൗകര്യം കണ്ണൂർ ജില്ലയിലെ എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ഫാമിലി ഹെൽത്ത് സെന്റേഴ്സിലും ഒക്കെ തന്നെ ലഭ്യമാണ്. മറ്റു ചില അർബുദങ്ങൾ നമുക്ക് അതിന്റേതായ ലക്ഷണങ്ങൾ വരുമ്പോഴായിരിക്കും അതിനനുസരിച്ചുള്ള പരിശോധനകളിലൂടെയാണ് തിരിച്ചറിയാൻ സാധിക്കുക. അതായത് ശരീരത്തിൽ എവിടെയുണ്ടാകുന്ന മുഴകൾ, ഉണങ്ങാത്ത മുറിവുകൾ, ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അടിക്കടി ഉണ്ടാകുന്ന ദഹന പ്രശ്നങ്ങൾ, സ്തംഭനങ്ങൾ, പുകവലിക്കുന്ന ആളാണെങ്കിൽ സ്ഥിരമായ ചുമ, അതുപോലെ തന്നെ കഫത്തിൽ രക്തം കാണുക, മൂത്രത്തിൽ രക്തത്തിന്റെ പഴുപ്പിന്റെയോ അംശം, മലത്തിലൂടെ രക്തം പോവുക, ഇവയെല്ലാം ക്യാൻസറിന്റെ ലക്ഷണമാവണമെന്നില്ല. എന്നിരുന്നാലും അതിന്റേതായ പരിശോധനകൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത്. അപ്പൊ അർബുദം നേരത്തെ നിർണയിച്ചാൽ അതിജീവനം സാധ്യമാണ് എന്നുള്ള ഒരു ശക്തമായിട്ടുള്ള സന്ദേശമാണ് ഞങ്ങളുടെ അമൃതം 2026 ജനങ്ങളിലേക്ക് നൽകുന്നത്.
1: എനിക്ക് ആദ്യമേ ക്ഷീണം, ഭയങ്കര തല പുകച്ചിലും ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോ കാഞ്ഞങ്ങാട് തന്നെ ആശുപത്രി കാണിച്ചു. അപ്പം തന്നെ അവര് സംശയം പറഞ്ഞു, അങ്ങനെ നേരെ മലബാർ ക്യാൻസർ സെന്ററിലേക്ക് വരികയായിരുന്നു.
2: കാഞ്ഞങ്ങാട് സ്വദേശിയായ സണ്ണി എബ്രഹാം,
1: അവിടെയുള്ള ഡോക്ടർമാരും നഴ്സുമാരും എല്ലാം പൂർണ്ണ സപ്പോർട്ട് നമുക്ക് ചെയ്തു. എനിക്ക് 2-ാമത്തെ സ്റ്റേജ് ആയായിരുന്നു. 5 റേഡിയേഷൻ കഴിഞ്ഞ് ഹീമോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് സർജറി കഴിഞ്ഞ് 2 ദിവസം അബോധാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കിടന്നു. മരുന്നുമായിട്ട് പ്രതികരിക്കാതെ ഡോക്ടർമാർ വന്ന് സെൻട്രൽ ലൈൻ കട്ടാക്കി അതിലെ മരുന്ന് കയറ്റി എന്നെ രക്ഷപ്പെടുത്തി. ഇപ്പൊ 6.5 കൊല്ലമായി. കരുണയുടെ ഗവൺമെന്റിന്റെ ഫുള്ള് പൈസ എനിക്ക് കിട്ടി, ഹീമോയ്ക്കും റേഡിയേഷനും എല്ലാം. ഇപ്പം യാതൊരു കുഴപ്പമില്ല. ഇത്രയും നാളും 6 മാസത്തെ ഫോളോഅപ്പ് ആയിരുന്നു, ഇനി മുതൽ 1 കൊല്ലത്തെയായി. 35 കിലോമീറ്റർ ഉള്ളിലോട്ട് മാറിയാണ് എന്റെ വീട്, പാണത്തൂർ റൂട്ടിലാണ്. ഞാൻ സ്വന്തമായിട്ട് രാവിലെ അവിടുന്ന് വണ്ടി ഓടിച്ചാണ് ഇന്നിപ്പോ ഇവിടെ വന്ന് അമൃതം പരിപാടിയിൽ. ഫോളോഅപ്പിന് എല്ലാം വരുമ്പോഴും ഞാൻ സ്വന്തം വണ്ടി ഓടിച്ചു തന്നെയാണ് വരുന്നത്. നമ്മൾ വലിയ വലിയ ഹോസ്പിറ്റലിൽ പോയി വലിയ വലിയ പൈസ ചെലവാക്കാതെ മലബാർ ക്യാൻസർ സെന്ററിൽ വന്ന് ഇവിടുത്തെ ട്രീറ്റ്മെന്റ് ചെയ്യുക. കോടിയേരി മലബാർ ക്യാൻസർ സെന്റർ തലശ്ശേരി, നല്ല ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ.
3: തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡെന്റിസ്റ്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ മേധാവിയാണ്
2: ഡോക്ടർ പ്രമോദ് ശങ്കർ.
3: ക്യാൻസർ ചികിത്സയ്ക്ക് എത്തുന്നവരുടെ പുനരധിവാസം, ചികിത്സയ്ക്ക് ശേഷമുള്ളതും അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ഈ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്. ഈ വിഭാഗത്തിൽ ദന്തചികിത്സാ വിഭാഗം, ഫിസിയോതെറാപ്പി, സ്പീച്ച് ആൻഡ് സ്വാലോ തെറാപ്പി എന്നിവ സംയോജിപ്പിച്ച് ക്യാൻസർ ചികിത്സയ്ക്ക് എത്തുന്നവരെ ചികിത്സയ്ക്ക് പ്രാപ്തമാക്കുക, അതിനുള്ള തയ്യാറെടുപ്പുകൾ സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ മുഖേന അവർക്ക് നൽകി വരിക, ചികിത്സയ്ക്ക് ശേഷം അവരുടെ ജീവിത നിലവാരം എത്രത്തോളം പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കാൻ പറ്റുമോ അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്. ഡെന്റൽ വിഭാഗവും ഫിസിയോതെറാപ്പി വിഭാഗം, സ്പീച്ച് ആൻഡ് സോളോ തെറാപ്പി വിഭാഗം. ഇത് കൂടാതെ ചികിത്സയ്ക്ക് എത്തുന്ന രോഗിയുടെ മാനസിക നില അവലോകനം ചെയ്ത് അവരെ ഈ ചികിത്സയ്ക്ക് വേണ്ടി പ്രാപ്തമാക്കുക, മുഴുനീള ചികിത്സ നടത്തി വരുവാൻ അവരെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് സൈക്കോ ഓങ്കോളജി ചെയ്യുന്നത്. അതുകൂടാതെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, ഒക്യുപ്പേഷണൽ തെറാപ്പി, ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് അവരെ എങ്ങനെ പ്രാപ്തമാക്കാം എന്നു അവരെ നടത്തിക്കൊണ്ടുപോകുന്ന വിഭാഗമാണ് ഒക്യുപ്പേഷണൽ തെറാപ്പി. ഇപ്പോൾ MCC മറ്റ് സംഘടനകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോൾ, ഒരു സ്റ്റേറ്റ് വൈഡ് പോളിസി എന്തുകൊണ്ടാക്കിക്കൂടാ എന്നുള്ളൊരു തീരുമാനത്തിൽ ഒരു ഡിഫൈൻഡ് പ്രോട്ടോകോൾ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ രോഗികളെ ചികിത്സയ്ക്ക് ശേഷം അവരുടെ പൂർവ്വ ആരോഗ്യനിലയിലേക്കും അവരുടെ പൂർവ്വ ജീവിത നിലവാരത്തിലേക്കും അവർ എന്ത് ജോലി ചെയ്യുന്നു അത് തുടരാനും അതിനെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് ഈ പുനരധിവാസം അല്ലെങ്കിൽ ഡെന്റൽ റീഹാബിലിറ്റേഷൻ എന്ന് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മലബാർ ക്യാൻസർ സെന്ററിൽ ഈ പുനരധിവാസം ചികിത്സാ രീതികളിൽ ആധുനിക ചികിത്സയായ ഡെന്റൽ ഇംപ്ലാന്റ്സ്, മാക്സിലോഫേഷ്യൽ പ്രോസസ്സസ്, എടുത്തു മാറ്റാവുന്നതും എടുത്തു മാറ്റാൻ പറ്റാത്തതുമായ പല്ലുകൾ നിർമ്മിച്ചു നൽകുക, ഇതെല്ലാം അവൈലബിൾ ആണ്. അതേപോലെ ഫിസിയോതെറാപ്പിയിൽ ലിംഫെഡിമ മാനേജ്മെന്റ്, ഒരു ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻസിന് ചികിത്സയ്ക്ക് ശേഷം കയ്യിലുണ്ടാവുന്ന നീരുകൾ ഫലപ്രദമായി അതിനെ ഒഴിവാക്കാനായിട്ടുള്ള ചികിത്സാ രീതികൾ നിലവിൽ ലഭ്യമാണ്. സ്പീച്ച് സോളോ തെറാപ്പി എന്നത് കഴുത്തിലും തൊണ്ടയിലും വരുന്ന അസുഖങ്ങൾക്ക് അവരുടെ സാധാരണ സംസാരശേഷി, അതല്ലെങ്കിൽ ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ടുകൾ എങ്ങനെ തരണം ചെയ്യാം, ഇതിനെല്ലാം നൂതനമായ ചികിത്സാ രീതികൾ നമ്മൾ അവലംബിച്ചു വരാറുണ്ട്. ഒരുപാട് രോഗികൾ ഈ ബുദ്ധിമുട്ടിൽ നിന്നും വിമുക്തി നേടി അവർ പൂർവ്വസ്ഥിതിയിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്.
4: എന്റെ മകളുടെ രക്ത ക്യാൻസറിന്റെ ആവശ്യാർത്ഥം MCCയിലേക്ക് വന്നത്.
2: കാസർഗോഡ് സ്വദേശിയായ മൊയ്തീൻ കുഞ്ഞി,
4: വന്നതിന് ശേഷം ഒരുപാട് വ്യത്യാസങ്ങൾ കുഞ്ഞിക്ക് ഉണ്ട്. 4 വയസ്സിൽ കൊണ്ട്

0: പറയുന്നത് വയറുവേദനയായിരിക്കും തുടക്കം. അങ്ങനെ ആ മംഗലാപുരം കാണിച്ച് മംഗലാപുരത്തു നിന്ന് ഒരു മലയാളി ഡോക്ടർ എം സി സിനെ പറ്റി പരിചയപ്പെടുത്തി നമ്മളേക്ക് ഞാൻ എം സി സിയിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നല്ല ആരോഗ്യം, മൈൻഡും എല്ലാം നല്ല വ്യത്യാസത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു 3 വർഷത്തോളം ഇവിടെ ചികിത്സ ചെയ്തിന്. ഇപ്പൊ വർഷത്തിൽ ഒരു പ്രാവശ്യം ചെക്കപ്പിന് മാത്രം വരുന്നത്. സ്കൂൾ ചേർന്ന് 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എല്ലാവരും സ്വന്തം മക്കളെക്കാൾ അധികം നഴ്സുമാരും ഡോക്ടർമാരും കുട്ടികളെ പരിചരിച്ചു.
1: മലബാർ ക്യാൻസർ സെന്ററിലെ റേഡിയേഷൻ ഓങ്കോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്
2: ഡോക്ടർ ഗ്രീഷ്മ കെ.
1: ഓപ്പറേഷനും അഥവാ കീമോതെറാപ്പി മരുന്നുകൾ പോലെ തന്നെ അത്ര തന്നെ പ്രാധാന്യമുള്ള ഒരു ചികിത്സയാണ് റേഡിയേഷൻ ചികിത്സ എന്ന് പറയുന്നത്. ചില ക്യാൻസറുകളിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടായിരിക്കും റേഡിയേഷൻ ചെയ്യുന്നുണ്ടാവുക, ചില ക്യാൻസറിൽ ഓപ്പറേഷന് മുമ്പായിരിക്കും റേഡിയേഷൻ ചെയ്യുന്നുണ്ടാവുക, ചിലപ്പോൾ കീമോതെറാപ്പിയുടെ മുമ്പായിരിക്കും, കീമോതെറാപ്പിക്ക് ശേഷമായിരിക്കും. എന്നിരുന്നാലും റേഡിയേഷൻ എന്ന ചികിത്സക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ചില അസുഖത്തിന് റേഡിയേഷൻ മാത്രവും മതിയാവും. ഒരു പക്ഷേ വായിലോ തൊണ്ടയിലോ അവിടെയൊക്കെയുള്ള വളരെ നേരത്തെയുള്ള അസുഖമാണെങ്കിൽ റേഡിയേഷൻ ചികിത്സ മാത്രം കൊണ്ട് അസുഖം ഭേദമാക്കാൻ കഴിയും. റേഡിയേഷൻ ചികിത്സ കൊണ്ട് നോർമൽ ആയിട്ടുള്ള കോശങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ശരീരം തന്നെ അതിനെ സുഖപ്പെടുത്തി കൊണ്ടുവരും, അതേസമയം അസുഖം കുറയുകയും ചെയ്യും.
3: മലബാർ ക്യാൻസർ സെന്ററിലെ കമ്മ്യൂണിറ്റി ഓങ്കോളജി വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്
2: ഡോക്ടർ ഫിൻസ് ഫിലിപ്പ്.
3: ഈ അതിജീവനത്തിന്റെ കൂടിച്ചേരലിൽ എത്തിച്ചേരുന്ന ആളുകൾ 60-ത്തെ അതിജീവിച്ചിട്ട് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവരാണ്. ക്യാൻസർ നിയന്ത്രണ പ്രവർത്തനങ്ങളിൽ പുകയില ശീലങ്ങൾ തടയുന്നതിലും അതുപോലെ മറ്റ് ലഹരി ശീലങ്ങൾ തടയുന്നതിലും പ്രധാന പങ്കുണ്ട്. ഇപ്പം പുകയില, അടയ്ക്ക, മദ്യം തുടങ്ങിയ ശീലങ്ങൾ അർബുദം വരുവാനും വന്ന ആളുകളിൽ ചികിത്സയ്ക്ക് തെറ്റായ രീതിയിൽ ബാധിക്കുകയും ഈ ശീലങ്ങൾ തുടരുകയാണെങ്കിൽ അർബുദം വീണ്ടും വരുവാനും ഒക്കെയുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അപ്പം പുകയില ശീലങ്ങൾ ഒഴിവാക്കുന്നത് അർബുദത്തെ അതിജീവിക്കുന്നതിന് ഏറെ സഹായകരമാകും. ഇപ്പം മലബാർ ക്യാൻസർ സെന്ററിൽ നമ്മളൊരു പുകയില വർജന ക്ലിനിക്ക് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം പുകയില ശീലങ്ങൾ മൊത്തം അർബുദങ്ങളിൽ ഏകദേശം 40% കാരണമാകുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുപോലെ മദ്യപാന ശീലങ്ങൾ മൊത്തം അർബുദങ്ങളിൽ ഏകദേശം ഒരു 5-10% കാരണമാകുന്നുണ്ട്. അപ്പം ഇത്തരം ശീലങ്ങളിൽ നിന്നും ആളുകളെ മാറുന്നത് ചികിത്സ ഏറെ ഫലപ്രദമാവുന്നതിനും ഇത് ഇടയാക്കും. പലപ്പോഴും അതിജീവിതർ അല്ലെങ്കിൽ അസുഖം മാറി കുറച്ചു കാലം കഴിയുമ്പോഴേക്കും ഇനി ഈ ശീലങ്ങളിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ രോഗത്തിന്റെ തിരിച്ചുവരവിനെ അത് ആക്കം കൂട്ടും. ഇപ്പം മദ്യപാന പുകയില ശീലങ്ങൾ അസുഖം മാറിക്കഴിഞ്ഞാലും പൂർണ്ണമായും വർജിക്കേണ്ടതാണ്. പുകയില മദ്യപാന ശീലങ്ങൾ നിർത്തുവാൻ ശാസ്ത്രീയമായ ചികിത്സകൾ നമ്മൾ തേടേണ്ടതാണ്. മലബാർ ക്യാൻസർ സെന്ററിൽ എല്ലാ ബുധനാഴ്ച ദിവസവും ഒരു പുകയില വർജന ക്ലിനിക്ക് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അസുഖം

0: കാര്യങ്ങളെല്ലാം കണ്ടപ്പോ ഭയങ്കര ധൈര്യം വന്ന് സെക്കൻഡ് സ്റ്റേജ് ആയിരുന്നു. അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞ് ബ്രസ്റ്റ് എടുക്കുന്നതാ നല്ലത് എന്ന് പറഞ്ഞ് പിന്നെ കീമോ തുടങ്ങി. എനിക്ക് പൊതുവെ മുടി ഭയങ്കര ഇഷ്ടമുള്ള ആളാന്ന്. അങ്ങനെ കീമോ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ആകെ തളർന്നുപോയി. രാത്രിയെല്ലാം ഒരു അരമണിക്കൂർ മാത്രം ഉറക്കം കിട്ടുന്ന സ്ഥിതിയായി. എല്ലാ സമയത്തും തലക്കൊരു കറുപ്പ് തുണിയുണ്ടാവും. രണ്ട് മാസം വരെ ഞാൻ കണ്ണാടിയിൽ നോക്കാണ്ട് എനിക്ക് ഉറക്കില്ല. MCC കൗൺസിലിംഗ് ഒക്കെ തന്നു. പിന്നെ ഞാൻ തന്നെ മനസ്സുകൊണ്ട് ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ചെറിയ മക്കളുള്ളതാന്ന് നല്ല ഉള്ള ഇതില് ഞാൻ തന്നെ മാറാൻ നോക്കി. പിന്നെ രണ്ട് മാസത്തിന് ശേഷമാണ് ഞാൻ കണ്ണാടിയിൽ എന്റെ മൊട്ടയായ തല കാണുന്നത്. പക്ഷെ അന്ന് തൊട്ടിട്ട് എനിക്ക് ഭയങ്കര ധൈര്യം വന്ന്. പിന്നെ MCC വരുമ്പോൾ ഞാൻ കറുത്ത തുണി ഉപയോഗിച്ചില്ല, ഫുൾ വെളുത്ത മൊട്ടയായിട്ടാണ് വരുത്ത്. അപ്പൊ എല്ലാം കൊണ്ടും ഇപ്പൊ നല്ലൊരു ധൈര്യത്തിലാണ്.
1: ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ കരുതലോടെ എത്ര വലിയ പ്രതിസന്ധിയെയും പ്രത്യാശയും ആത്മവിശ്വാസവും കൊണ്ട് നമുക്ക് മറികടക്കാം. മലബാർ ക്യാൻസർ സെന്ററിന്റെ സ്നേഹസ്പർശവും വിദഗ്ധ ചികിത്സയും തേടി ജീവിതത്തിലേക്ക് തിരികെ വന്ന ധീരരായ മനുഷ്യരുടെ അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. രോഗത്തെ ഭയപ്പെടുകയല്ല, മറിച്ച് കൃത്യസമയത്തെ പരിശോധനയും ചികിത്സയും കൊണ്ട് അതിനെ നേരിടുക. മലബാർ ക്യാൻസർ സെന്ററിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അമൃതം 2026 അതിജീവന സംഗമത്തെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം വിനോദ് ബാബു, H കൂടെ C സീമ.
2: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ചു സാക്ഷാത്കരിക്കാം.
2: കൃഷിക്കും ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും പ്രാധാന്യം നൽകി നാടിന്റെ സമഗ്ര വികസനത്തിൽ ഞങ്ങൾ എന്നും മുൻപന്തിയിലുണ്ട്. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഇവിടെ നിങ്ങളുടെ ഓരോ നിക്ഷേപവും സമ്പൂർണ്ണ സുരക്ഷിതമാണ്. ഓരോ വായ്പയും നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള കരുത്താണ്.
1: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
2: വിശ്വാസത്തിന്റെ കരുത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.

0: ആകാശവാണി കണ്ണൂർ.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ ജി എസ് ടി അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ.
0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കേരള വനംവകുപ്പിന്റെ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം 2026-27 വർഷത്തെ കാവുകളുടെ സംരക്ഷണത്തിനായുള്ള ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സെപ്റ്റംബർ 10 മുൻപ് കണ്ണൂർ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ഓഫീസിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497-270-5105. 2025-26 അധ്യയന വർഷത്തിൽ സ്റ്റേറ്റ് സിലബസിൽ SSLC പ്ലസ് ടു ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചവരും CBSE ICSE സ്ട്രീമുകളിൽ 90% അതിനു മുകളിൽ മാർക്ക് ലഭിച്ചവരുമായ വിമുക്ത ഭടന്മാരുടെ മക്കൾക്ക് ഒറ്റത്തവണ നൽകുന്ന ടോപ്പ് സ്കോറർ ക്യാഷ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി സെപ്റ്റംബർ 15. അപേക്ഷയുടെ പ്രിന്റൌട്ട് കണ്ണൂർ ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497-270-0069. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. ഫോൺ 9567-3237-40.
0: ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരത്ത് നിന്ന് റിലേ ചെയ്യുന്നു.
2: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നടക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ സംയുക്ത ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് പങ്കെടുക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ലക്ഷദ്വീപ് സന്ദർശിക്കും. കേന്ദ്ര ഫിഷറീസ്

മന്ത്രാലയം ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ലി കർമ്മ പദ്ധതിക്ക് ഉപരാഷ്ട്രപതി തുടക്കം കുറിക്കും. 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ പങ്കെടുക്കുന്നതിന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സൌത്ത് കരോലിനയിൽ എത്തി. നേപ്പാൾ പ്രളയത്തിൽ മരണം 788 ആയി. 149 ഇന്ത്യൻ പൌരന്മാരെ

0: ഇന്ന് 10 മണിയോടെ അഗത്തി ദ്വീപിലെത്തും. അഗത്തി സ്കൂൾ സ്റ്റേഡിയത്തിലെ ഔദ്യോഗിക ചടങ്ങിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. കേന്ദ്രമന്ത്രിമാരായ രാജീവ് രഞ്ജൻ സിംഗ്, എസ് പി ബാഗേൽ എന്നിവരും സംബന്ധിക്കും. കൂടുതൽ വിവരങ്ങളുമായി ലക്ഷദ്വീപിൽ നിന്നും ആകാശവാണി പ്രതിനിധി അബ്ദുൽ സലാം.
1: ലക്ഷദ്വീപിലെ മത്സ്യബന്ധന മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഫിഷറീസ് ഔട്ട്റീച്ച് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് അഗത്തിദ്വീപിൽ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുക. പ്രധാനമന്ത്രി മത്സ്യസമ്പാദ് യോജന പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്കായുള്ള സഹായ വിതരണവും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നിർവഹിക്കും. വർണ്ണ മത്സ്യങ്ങളുടെ ഉൽപാദനവും വിതരണവും പ്രോത്സാഹിപ്പിക്കുന്ന മിഷൻ രംഗീൻ മച്ലി 2031 കർമ്മ പദ്ധതികൾക്കും ഉപരാഷ്ട്രപതി ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം ഉച്ചയോടെ ഉപരാഷ്ട്രപതി അഗത്തിദ്വീപിൽ നിന്നും കൊച്ചിയിലേക്ക് യാത്ര തിരിക്കും.
0: 26th ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഉസ്ബെക്കിസ്ഥാൻ സന്ദർശനം പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി കിർഗിസ്ഥാനിലെത്തിയത്. പ്രസിഡന്റ് സദിർ ജബാരോവിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി കിർഗിസ്ഥാൻ സന്ദർശിക്കുന്നത്. ബിഷ്കെക്കിൽ എസ് സി ഒ അംഗരാജ്യങ്ങളിലെ നേതാക്കളുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മധ്യേഷ്യൻ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന 6th വേൾഡ് നൊമാഡ് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ബന്ധം സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന തലത്തിലേക്ക് ഉയർത്താൻ ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌമത് മിർസിയേവുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. യുറേനിയം വിതരണത്തിനായി ഇരു രാജ്യങ്ങളും തമ്മിൽ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു കരാർ രൂപപ്പെടുത്തിയതായും പ്രധാനമന്ത്രി അറിയിച്ചു. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഒലി ദരാജലി ദസ്തലിക് സമ്മാനിച്ചു. 11 കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: 2026-2030 വർഷ കാലയളവിലേക്കുള്ള ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സാംസ്കാരിക വിനിമയ പരിപാടി ഫയാസ് ടെപ്പെ, കരാടെപ്പെ എന്നീ പുരാതന ബുദ്ധമത കേന്ദ്രങ്ങളുടെ സംരക്ഷണത്തിനും പുനരുദ്ധാരണത്തിനുമായുള്ള ധാരണാപത്രം, പുരാരേഖ പ്രവർത്തന മേഖലയിലെ സഹകരണത്തിനുള്ള ധാരണാപത്രം, ആയുർവേദത്തിലും മറ്റ് പരമ്പരാഗത വൈദ്യശാസ്ത്ര രീതികളിലുമുള്ള സഹകരണം എന്നിവയിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. നിർണായക ഖനികൾ, വിനോദസഞ്ചാരം, പരിസ്ഥിതി, പ്രതിരോധം എന്നിവയ്ക്ക് പുറമെ സാമ്പത്തിക ധനകാര്യ ചർച്ചകൾക്കായി ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ധനകാര്യ മന്ത്രാലയങ്ങൾ തമ്മിലുള്ള ധാരണാപത്രവും ഇതിൽ ഉൾപ്പെടുന്നു. മധ്യേഷ്യൻ രാജ്യത്ത് ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുന്നതിനായി ഉസ്ബെക്കിസ്ഥാനിലെ 100 വിദ്യാർത്ഥികൾക്ക് ലാൽ ബഹാദൂർ ശാസ്ത്രി സ്കോളർഷിപ്പുകൾ, താഷ്കന്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഓറിയന്റൽ സ്റ്റഡീസിൽ ഒരു സംസ്കൃത ചെയർ സ്ഥാപിക്കൽ, ആറൽ കടൽ മേഖലയിലെ വനവൽക്കരണം, യു പി ഐ ഡിജിറ്റൽ പണമിടപാട് ലളിതമാക്കുക എന്നിവയും പ്രധാന പ്രഖ്യാപനങ്ങളാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഔദ്യോഗിക സന്ദർശനത്തിനായി അമേരിക്കയിലെ സൌത്ത് കരോലിനയിൽ എത്തി. ഇന്നും നാളെയും ആഷേവിലിൽ നടക്കുന്ന G20 യോഗങ്ങളിലും അനുബന്ധ ചർച്ചകളിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഷിക്കാഗോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ ഓഫീസിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ ധനമന്ത്രി അഭിസംബോധന ചെയ്തു. ഷിക്കാഗോ സന്ദർശനത്തിനിടെ പ്രമുഖ അമേരിക്കൻ വ്യവസായികളുമായി ശ്രീമതി സീതാരാമൻ ചർച്ച നടത്തി. നേപ്പാൾ പ്രളയത്തിൽ മരണം 788, 2500 പേരെ കണ്ടെത്താനുണ്ട്. ഇവർക്കായി തെരച്ചിൽ തുടരുകയാണ്. കുടുങ്ങിക്കിടക്കുന്നവർക്കായി രക്ഷാപ്രവർത്തനവും പുരോഗമിക്കുന്നു. ദുരന്തബാധിത മേഖലയിൽ നിന്ന് 8200 പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. അതേസമയം ദുരന്തത്തെ തുടർന്ന് നേപ്പാളിൽ നിന്ന് ഇതുവരെ 149 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. നിലവിൽ 275 ഇന്ത്യൻ പൌരന്മാരെ കാണാതായതായും ഇന്ത്യൻ വംശജരായ 128 പേരെ കൂടി കണ്ടെത്താനുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പ്രളയബാധിത നേപ്പാളിന് സഹായഹസ്തവുമായി ഇന്ത്യ. 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നുള്ള 4th വിമാനം നേപ്പാളിലെത്തി. ഇതുവരെ 68.5 ടൺ ദുരിതാശ്വാസ സാമഗ്രികളാണ് നേപ്പാളിന് കൈമാറിയത്. രക്ഷാപ്രവർത്തനങ്ങൾക്ക് സാങ്കേതിക സംഘങ്ങളെയും ഫോറൻസിക് വിദഗ്ധരെയും ഉപകരണങ്ങളും അയച്ചതായും ഇന്ത്യൻ എംബസി അറിയിച്ചു. 230 അടി നീളമുള്ള മോഡുലാർ സ്റ്റീൽ പാലം സ്ഥാപിക്കുന്നതിനുള്ള ഉപകരണങ്ങളുമായി 16 ട്രക്കുകളും നേപ്പാളിൽ എത്തിയതായി കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. പ്രളയക്കെടുതി അനുഭവിക്കുന്ന നേപ്പാളിന് 150,000 US ഡോളറിന്റെ അടിയന്തര സഹായവുമായി ലോകാരോഗ്യ സംഘടന. അവശ്യ സേവനങ്ങൾ തടസ്സമില്ലാതെ ലഭ്യമാക്കുക, ആരോഗ്യമേഖലയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, ഉയർന്നുവരുന്ന ആരോഗ്യ ഭീഷണികൾ കണ്ടെത്തി പരിഹരിക്കുക എന്നിവയ്ക്കാണ് ഊന്നൽ നൽകുന്നത്. രക്ഷാപ്രവർത്തനങ്ങളിലും തുടർ നടപടികളിലും നേപ്പാളിനെ സഹായിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നാണ്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_

0: തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ റോക്കറ്റ് ലോഞ്ചറുകൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തി US സൈന്യം. വ്യോമാക്രമണത്തിൽ നിരവധി സൈനികരും സാധാരണക്കാരും കൊല്ലപ്പെട്ടതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചു. ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് കടുത്ത ശിക്ഷ നൽകുമെന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇന്നലെ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോവുകയായിരുന്ന ഒരു എണ്ണക്കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായതായി UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് ഏജൻസി അറിയിച്ചു. തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷം സമാപന സമ്മേളന ഘോഷയാത്രയിൽ പങ്കെടുത്ത ഫ്ളോട്ടുകളുടെയും കലാരൂപങ്ങളുടെയും വിജയികളെ പ്രഖ്യാപിച്ചു. സംസ്ഥാന സർക്കാർ വിഭാഗത്തിൽ വനം വകുപ്പിന്റെ ഫ്ളോട്ട് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മത്സരത്തിൽ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ ഒന്നാമതെത്തി. സർക്കാർ ഇതര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിനാണ് ഒന്നാം സ്ഥാനം. കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ISRO ഒന്നാം സ്ഥാനവും ദക്ഷിണ റെയിൽവേ രണ്ടാം സ്ഥാനവും നേടി. ഏഷ്യാകപ്പ് വനിതാ T20 ക്രിക്കറ്റിൽ തായ്ലന്റിനെ 94 റൺസിന് തകർത്ത് ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. ദുബായിൽ ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 9 വിക്കറ്റ് നഷ്ടത്തിൽ 159 റൺസെടുത്തു. മറുപടി ബാറ്റിംഗിൽ തായ്ലന്റ് 65 റൺസിന് പുറത്തായി. 64 റൺസ് നേടി ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം സമ്മാനിച്ച ഓപ്പണർ ഷെഫാലി വർമ്മയാണ് കളിയിലെ താരം. ഏഷ്യാകപ്പ് ഗ്രൂപ്പ് ബി മത്സരത്തിൽ ഇന്ന് ബംഗ്ലാദേശ് ഇന്തോനേഷ്യയെ നേരിടും. FIH ലോകകപ്പ് ഹോക്കി കിരീടം ജർമ്മനിക്ക്. ഫൈനലിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് സ്പെയിനിനെ പരാജയപ്പെടുത്തിയ ജർമ്മനി തുടർച്ചയായി ഹോക്കി ലോകകപ്പ് നേടുന്ന ആദ്യ ടീമെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി. ജർമ്മനിയുടെ നാലാമത്തെ ലോകകപ്പ് കിരീടമാണിത്. നെതർലൻഡ്സിനെ 1-1 രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി അർജന്റീന വെങ്കല മെഡൽ സ്വന്തമാക്കി. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. ഉസ്ബെക്കിസ്ഥാനും ബംഗ്ലാദേശിനുമൊപ്പം ഗ്രൂപ്പ് ബിയിലാണ് ഇന്ത്യ. 2006 ശേഷം ആദ്യമായി ഏഷ്യൻ കപ്പ് യോഗ്യത നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ യുവനിര ഇറങ്ങുന്നത്. പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ അനുവദിച്ചതായി ഓൺലൈനിൽ പ്രചരിക്കുന്ന കത്ത് വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരം സന്ദേശങ്ങളിൽ തെറ്റിദ്ധരിക്കപ്പെടരുതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ നടക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ സംയുക്ത ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് പങ്കെടുക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ലക്ഷദ്വീപ് സന്ദർശിക്കും. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ചിലി കർമ്മ പദ്ധതിക്ക് ഉപരാഷ്ട്രപതി തുടക്കം കുറിക്കും. 26th ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ പങ്കെടുക്കുന്നതിന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സൌത്ത് കരോലിനയിൽ എത്തി. നേപ്പാൾ പ്രളയത്തിൽ മരണം 788, 149 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. ഏഷ്യാകപ്പ് വനിതാ T20 ക്രിക്കറ്റിൽ തായ്ലന്റിനെ 94 റൺസിന് തകർത്ത് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കണ്ണൂർ.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
5: 7000+ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
4: ട്യൂഷൻ ഇല്ലാതെ കുട്ടികൾക്ക് മികച്ച അധ്യയനം ലഭിക്കുന്നു.
5: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ ക്ലാസുകളും ഡിജിറ്റൈസ് ചെയ്യുന്നു.
4: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
5: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
5: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
6: പാട്ടിൽ ഈ പാട്ടിൽ

1976 നടൻ മധു സംവിധാനം ചെയ്ത തീക്കനൽ എന്ന മലയാള ചിത്രത്തിന്റെ റീമേക്കായിരുന്നു 1977 റിലീസ് ചെയ്ത ദീപം എന്ന തമിഴ് ചിത്രം. മലയാള ചിത്രത്തിൽ മധു കൈകാര്യം ചെയ്ത നായകവേഷം

തമിഴ് പതിപ്പിൽ കയ്യാളിയത് ശിവാജി ഗണേശൻ, മലയാളിയായ സുജാതയാണ് നായിക. ഇവർ ഇരുവരും പ്രത്യക്ഷപ്പെടുന്ന പ്രണയരംഗത്തിന് പശ്ചാത്തലമായി വരുന്ന ഇളയരാജ ചിട്ടപ്പെടുത്തിയ ഈ ഗാനം ആലപിക്കുന്നത് എസ് ജാനകിയും ടി എം സൌന്ദർരാജനും. ഗാനരചന പുലമൈ പിത്തൻ.

0: നിങ്ങൾക്കറിയാമോ,
1: പാരാലിമ്പിക്സിൽ സ്വർണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ കായിക താരം ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അവനി ലേഖ്ര ആണ് പാരാലിമ്പിക്സിൽ സ്വർണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ കായിക താരം. 2020 ടോക്കിയോ പാരാലിമ്പിക്സിൽ 10 മീറ്റർ എയർ റൈഫിൾ സ്റ്റാൻഡിംഗിലാണ് അവനി സ്വർണ മെഡൽ നേടിയത്. ഇതേ കായിക മേളയിൽ തന്നെ അവനി ലേഖ്ര 50 മീറ്റർ റൈഫിൾ ഷൂട്ടിംഗ് വിഭാഗത്തിൽ വെങ്കല മെഡലും കരസ്ഥമാക്കിയിട്ടുണ്ട്.
0: വായനയുടെ വാതായനങ്ങൾ.
1: ഇന്ന് സ്വന്തം വായനയുടെ ലോകത്തെ ഓർത്തെടുത്ത് സംസാരിക്കുന്നു

0: വിയും പത്രപ്രവർത്തകനുമായ ഒ പി സുരേഷ്.
1: പതിവ് വായനാ രീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട മനുഷ്യനാകുന്നതിന് വായന ആവശ്യമാണ് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ ഒരു 5-ാം ക്ലാസ് 6-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു സമയത്താണ്. അക്കാലത്ത് എനിക്ക് രണ്ട് രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒരു ജാഥ നമ്മുടെ പല സ്കൂളുകളിലും ഗ്രാമങ്ങളിലൊക്കെ വന്ന് പ്രഭാഷണങ്ങളും തെരുവു നാടകങ്ങളും ഒക്കെ നടക്കുന്നു. കൂട്ടത്തിൽ പുസ്തക വിൽപ്പന അതിന്റെ ഒരു പ്രധാന കാര്യമായിരുന്നു. വിറ്റുകഴിഞ്ഞാൽ നമുക്കൊരു പുസ്തകം കിട്ടും. അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ കുറെ പുസ്തകം വിൽക്കാൻ നടക്കുന്നു. അന്ന് അതിൽ നിന്ന് കിട്ടിയ കുറച്ച് പുസ്തകങ്ങളാണ് ആദ്യമായിട്ട് വായിക്കുന്ന പുസ്തകങ്ങൾ. അതിനു മുമ്പ് നമ്മൾ പുസ്തകങ്ങൾ കേൾക്കുകയായിരുന്നു ചെയ്തത്, അമ്മ വായിച്ചു തരുന്ന പുസ്തകങ്ങൾ. അതിൽ സരോജിനിക്കുട്ടിയുടെ കടുങ്കൈ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഓദർ ആരാന്ന് എനിക്കിപ്പോ ഓർമ്മയില്ല, അമ്മയ്ക്കും അതറിയില്ല. കവിതയാണത്. അത് കേട്ടിട്ട് കരളുരുകി കരഞ്ഞ കുട്ടിക്കാലം ഉണ്ട്. അതുപോലെ തന്നെ ഒരു കുടയും കുഞ്ഞുപെങ്ങളും മുട്ടത്ത് വർക്കിയുടെ, അതിന്റെ കഥ കേട്ട് കരഞ്ഞു പോയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പൊ ഈ കഥ എന്നുള്ളത് നമ്മുടെ മനസ്സലിയിക്കാൻ ശേഷിയുള്ളതാണ്, നമുക്ക് എന്താണ് എന്ന് പറഞ്ഞറിയിക്കാനാകാത്ത ഒരു വികാരം എന്നുള്ളതുകൊണ്ട് അത് തേടിപ്പോവുക എന്നുള്ളത് ഒരു ശീലമായി. അങ്ങനെയാണ് പിന്നീട് എടവണ്ണപ്പാറയുള്ള ഒരു മാധവൻ നായർ സ്മാരക വായനശാല, അവിടെ എനിക്ക് മെമ്പർഷിപ്പ് കിട്ടുന്നത്. അത് 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ അവിടെ മെമ്പർഷിപ്പ് എടുക്കുന്നത്. അന്ന് അവിടുത്തെ ലൈബ്രറിയനായിരുന്ന നെല്ലിത്തൊടി രാജൻ, അദ്ദേഹമാണ് എനിക്ക് ആദ്യമായിട്ട് പുസ്തകങ്ങളൊക്കെ തരുന്നത്. അപ്പൊ സ്കൂൾ കുട്ടികൾ സാധാരണഗതിയിൽ ഈ ബാലസാഹിത്യം ഒക്കെ കൊണ്ടുപോവുക, വായിക്കുക എന്നുള്ളതാണ് ഒരു പതിവ്. അപ്പൊ അതല്ലാണ്ട് മുതിർന്നവർക്കുള്ള സാഹിത്യമൊക്കെ നമുക്ക് തരാനും, കുട്ടികൾ തന്നെയാണ് വലിയ ആളാകുന്നത് എന്ന മട്ടിൽ നമ്മൾ തീരെ കുട്ടികളായി പരിഗണിക്കാതെ ഒരു മുതിർന്ന വ്യക്തിയോട് എന്ന മട്ടിൽ വളരെ ഗൌരവത്തിൽ വലിയ കാര്യങ്ങളൊക്കെ പറയുകയും അതിനനുസരിച്ച് പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തരികയൊക്കെ ചെയ്തു ഈ രാജേട്ടൻ. യഥാർത്ഥത്തിൽ എന്റെ ജീവിതത്തിലെ പുസ്തക വായനയുടെ ഒരു വഴിത്തിരിവായി മാറുന്നത് ആ ഒരു 6-ാം ക്ലാസ്സുകാരന് അന്നത്തെ ലൈബ്രറിയനായിരുന്ന അദ്ദേഹം നൽകിയിട്ടുള്ള ലൈബ്രറി പുസ്തകങ്ങളുടെ സെലക്ഷനും അത് നൽകിയിട്ടുള്ള ഒരു വലിയ പിന്തുണയാണെന്ന് തോന്നുന്നു. എന്റെ കുടുംബത്തിലൊന്നും അങ്ങനെ വായനക്കാരോ പുസ്തകങ്ങൾ തന്നെയും ഉണ്ടായിരുന്നില്ല. എന്നാൽ എന്റെ അമ്മാവന്റെ വീട്ടിൽ അങ്ങനെ ആയിരുന്നില്ല സ്ഥിതി. അമ്മാവൻ അത്യാവശ്യം വായനക്കാരനായിരുന്നു. അവിടെ എല്ലാ വാരികകളും വരുന്നതായിരുന്നു. അപ്പോ ഇടയ്ക്ക് അമ്മാവന്റെ വീട്ടിൽ വിരുന്ന് പോകുന്ന സമയത്ത് പട്ടിക്ക് വെച്ചിട്ടുള്ള മാഗസിൻസ് എല്ലാം കൂടി എടുത്ത് ഒറ്റയടിക്ക് അവധി ദിവസങ്ങൾ ഒരുമിച്ച് രാവിലെ മുതൽ ഇരുന്ന് വായിച്ചു തീർക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. എനിക്ക് മുഴുവനൊന്നും വായിക്കില്ല, അല്ലെ, ഏറ്റവും ആകർഷകമായിട്ട് തോന്നിയിട്ടുള്ള ഒരു വായന നമ്മുടെ ഈ കോഴിക്കോടിന്റെ ചലച്ചിത്ര നിരൂപണം ഉണ്ടായിരുന്നു. അതിനകത്ത് ആ ചലച്ചിത്ര നിരൂപണമാണ് അന്ന് ആവേശത്തോടു കൂടിയിട്ട് ഇങ്ങനെ വായിക്കുക. പിന്നെ നോവലുകൾ വായിക്കാൻ തുടങ്ങി. അപ്പൊ അക്കാലത്ത് വായനയ്ക്കൊക്കെ ഒരു വലിയ പ്രത്യേകത ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ചില ഈ തുടർക്കഥകളിൽ മിസ്സാവും നമുക്ക്, ഖണ്ഡശ പ്രസിദ്ധീകരിക്കുന്ന നോവലിൽ. അപ്പൊ എന്റെ ചെറിയ അമ്മാവനുണ്ട് രാജു, പുള്ളി ഇത് വായിക്കുന്ന ആളാണ്. അപ്പൊ ആ ലക്കത്തിന്റെ കഥ പുള്ളി നേരത്തെ വായിച്ചത് എനിക്ക് പറഞ്ഞു തരും, എന്നിട്ട് അതിന്റെ ബാക്കിയായിട്ട് ഞാൻ അടുത്തത് വായിക്കും. പിന്നെ സ്വാഭാവികമായും അക്കാലത്തെ എല്ലാ ചെറുപ്പക്കാരെയും പോലെ പലതരം വായനകളിലേക്ക് നമ്മൾ കടക്കുന്നു. ആ വായനയുടെ ഭാഗമായിട്ട് നമ്മളിൽ പുതിയ അറിവുകളും പുതിയ വെളിച്ചവും ഒക്കെ നിറയുന്നു, നമ്മൾ എഴുത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോഴൊക്കെ നമ്മുടെ കൂടെ ഈ ഒരു അറിയാത്ത ലോകങ്ങളെ ഭൂഖണ്ഡങ്ങളെയൊക്കെ അറിയാനും അതിന്റെ അത്ഭുതങ്ങളിൽ വിസ്മയപ്പെട്ടിരിക്കാനും ഒക്കെ സാധ്യമാകുന്ന ഒരു വലിയ കിനാപ്പണി എന്നുള്ള നിലയ്ക്ക് ഈ പുസ്തക വായന വലിയൊരു ഘടകമായിട്ട് ജീവിതത്തിൽ ഇങ്ങനെ കൂടെ വന്നിട്ടുണ്ട്. അക്കാലത്തെ വായനയിൽ വേറൊരു സവിശേഷം, അത് ഇടയ്ക്ക് ഇപ്പോഴും ചെയ്യാറുള്ളൊരു സാധനമാണ്. വായനയിൽ എപ്പോഴും കൂടുതൽ വായിക്കാറുള്ളത് ഫിക്ഷനാണ് ഞാൻ. അപ്പൊ ഈ ഫിക്ഷൻ വായിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു ഏതാണ്ട് നമ്മൾ നോവലിലേക്ക് പ്രവേശിച്ചു എന്നൊരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു കാര്യം, ബാക്കി ഭാഗം വായിക്കാതെ ഈ ബാക്കി ഭാഗത്തിന് നമ്മൾ തന്നെ ഭാവനയിൽ അതിന്റെ തുടർ കഥ മെനഞ്ഞുണ്ടാക്കും, എന്നിട്ട് പിന്നീട് അത് പൂർണ്ണമാക്കും. നോവല് പകുതി വായിച്ചതും പകുതി ഭാവനയിൽ പൂർണ്ണമാക്കുന്ന ആ ഒരു നോവൽ കഴിഞ്ഞതിനു ശേഷം വീണ്ടും പിന്നെ ബാക്കി പകുതി വായിക്കും, എന്നിട്ട് അതിന്റെ വ്യത്യാസങ്ങൾ ഒക്കെ വെറുതെ ഇങ്ങനെ മനസ്സിൽ കൂടുക. രണ്ട് നോവലാവും അപ്പോഴത്തേക്ക്. ഇങ്ങനെ ഉള്ളതൊരു പരിപാടി, ഒരു ഗെയിം പോലെ ഇങ്ങനെ ഞങ്ങൾ പല കൂട്ടുകാരും ഒരുമിച്ചൊക്കെ ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു വായനയുടെ. അങ്ങനെ വളരെ രസിച്ച് ആസ്വദിച്ച് നടന്നിരുന്ന വായന എന്നുള്ള ഒരു പ്രക്രിയ വേറൊരു പ്രതലത്തിലേക്ക് മാറുന്നത് യഥാർത്ഥത്തില് ഒരു പ്രീഡിഗ്രി കാലം ഒക്കെ ആവുന്ന ഒരു സമയത്താണ്. ആനന്ദിന്റെ ആൾക്കൂട്ടം എന്നുള്ളൊരു നോവൽ ആ സമയത്താണ് വായിക്കുന്നത്. എന്റെ വായനാ ജീവിതത്തിൽ വലിയ ബ്രേക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു നോവലായിരുന്നു ആൾക്കൂട്ടം എന്നുള്ള നോവലും. ഈ വിക്ടോറിയ ടെർമിനസിൽ പുഴുക്കളെപ്പോലെ ഇങ്ങനെ ഒഴുകി നടക്കുന്ന മനുഷ്യരെ

കുറിച്ചിട്ട് ആനന്ദ് പറയുന്ന ആ ഒരു ഭാഗം, അതുപോലെ തന്നെ വളരെ അപരിചിതമായിട്ടുള്ള, അതുവരെ നമ്മൾ പരിചയിക്കാത്ത ഒരു ഭാഷാരീതി, ഒരു ആഖ്യാന രീതി, അതൊക്കെ കൊണ്ട് ആ നോവൽ ഞാൻ പലതവണ വായിച്ചിട്ടുണ്ട്. മാത്രമല്ല അതിന്റെ ചില അധ്യായങ്ങളടക്കി ഒരു വിശുദ്ധ ഗ്രന്ഥം പാരായണം ചെയ്യുന്നത് പോലെ അക്കാലത്ത് നമ്മൾ ഓരോ അധ്യായങ്ങൾ മാത്രം വായിച്ചു പോവുകയൊക്കെ ചെയ്യുന്നു. പ്രേം എന്ന് പറയുന്ന കഥാപാത്രം അങ്ങനെ വലിയ രീതിയിൽ ആശങ്കയും നമ്മുടെ മനസ്സിൽ വലിയ വിഷാദവും ഒക്കെ നിറച്ച ഒരു പുസ്തകമായിരുന്നു അക്കാലത്ത് ആൾക്കൂട്ടത്തിന്റെ ഒരു വായന എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു ഏതാണ്ട് അക്കാലത്തെ കൗമാരക്കാരായ ആളുകളെ സംബന്ധിച്ച് കാമുവിന്റെ കൃതികളും സാർത്രിന്റെ കൃതികളും ഒക്കെ അതിലേക്കൊക്കെ പിന്നീട് പോവുകയാണ്. നമ്മൾ ഇത്തരം അനുഭവങ്ങളിലൂടെയാണ് എക്സിസ്റ്റാൻഷ്യലിസത്തിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഉണ്ടാക്കി തീർക്കുന്ന നമ്മുടെ വ്യക്തിത്വത്തിൽ തന്നെ വലിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു കാലമായിട്ട് ആ ഒരു പിരീഡ് മാറുകയാണ്. അവിടെ നിന്നിട്ട് വായന അതിന്റെ വേറെ ഒരു ഡയമെൻഷനിലേക്ക് പോകുന്നു. കുറെ കൂടി ഗൗരവമുള്ള ഇടങ്ങളിലേക്ക് വായന മാറുന്നു. വായന എഴുത്തു പോലെ തന്നെ വളരെ ഗൗരവപ്പെട്ട ഒരു പ്രവർത്തനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അപ്പോഴാണ്. വെറുതെ ഒരു ഈസി റീഡിംഗ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അല്ല കാര്യം. റീഡിംഗ് അത്ര ഈസി അല്ല. റീഡിംഗ് വളരെ ഗൗരവമുള്ള ഒരു സാംസ്കാരിക പ്രവർത്തനമാണ് എന്നൊക്കെ വായനയുടെ പ്രാധാന്യം രാഷ്ട്രീയമായിട്ടൊക്കെ തിരിച്ചറിയുന്ന ഒരു കാലം പിന്നീട് ഉണ്ടാവുകയാണ്. അത് പിന്നെ നമ്മൾ വളരുന്നതിനനുസരിച്ചിട്ട് ആ ഒരു ബോധം വളരുമ്പോൾ തന്നെ വായിക്കാനും വായിച്ചത് പ്രോസസ്സ് ചെയ്യുക എന്നതൊക്കെ ഉള്ളത് വലിയ ഒരു ഒരു പ്രവർത്തനമായിട്ട് മാറുകയാണ്. ഞാൻ പിന്നീട് കവിതയൊക്കെ എഴുതാൻ തുടങ്ങുമ്പോഴും ഞാൻ പിന്നെ ആലോചിച്ച് നോക്കുന്ന സമയത്ത് കവിതയുടെ വായന എന്നെ സംബന്ധിച്ച് ഫിക്ഷൻ വായനയേക്കാൾ കുറവായിരുന്നു എന്നുള്ളത് ഞാൻ പിന്നീട് തിരിച്ചറിയുന്നുണ്ട്. എഴുതുന്നത് കവിതയാണ്, പക്ഷേ ഞാൻ കവിത വായിക്കാറുണ്ട്. എന്നാലും ഞാൻ നോവലുകൾ വായിച്ച അത്രയും ഞാൻ കവിത വായിച്ചിട്ടില്ല സത്യത്തിൽ. അപ്പൊ അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ എന്ന് പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. അത്രമാത്രം ഒരു ഫിക്ഷന്റെ പിന്നാലെ പോയിട്ടുള്ള ഒരു ജീവിതമാണ് എന്റെയും എന്റെ ആ തലമുറയുടെയൊക്കെ ജീവിതം അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. പിന്നീടാണ് നമ്മൾ കവിത വായിക്കുന്നത്. കവിത വായിക്കുന്നത് ഏറെക്കുറെ കവികളായിട്ടുള്ള ആൾക്കാരായിരിക്കും എന്നുള്ളൊരു അഭിപ്രായമുണ്ട്, അല്ലെങ്കിൽ ഒരു കവിമനസ്സുള്ള ആളുകൾ. ന്യൂനപക്ഷത്തിന്റെ ഒരു ആസ്വാദന പ്രക്രിയയിലും ആസ്വാദനത്തിലുമൊക്കെയാണ് എപ്പോഴും കവിത നിലനിൽക്കുന്നത് എന്ന് തോന്നുന്നു. അല്ല, ഇപ്പോഴും അത് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷെ എന്റെ ഒരു അനുഭവത്തിൽ പലപ്പോഴും ഫിക്ഷൻ വായിക്കുന്നത് പോലെ ആളുകൾ കവിത വായിക്കാറില്ല. കവിത എഴുതുന്ന ഞാനും അങ്ങനെ തന്നെയാണ്. ഞാൻ പരിചയിച്ചിട്ടുള്ള ആളുകളും ഏറെക്കുറെ അങ്ങനെയൊക്കെയാണ്. അഭിന്ന വായന മലയാളം വിട്ടിട്ട് ഇതര ഭാഷയിലേക്ക്, ഇംഗ്ലീഷിലേക്ക് വായന മാറുന്നുണ്ട്, ലോക സാഹിത്യത്തിലേക്ക് മാറുന്നുണ്ട്. നമ്മൾ ഡസ്റ്റോവ്സ്കി, കരമസോ ബ്രദേഴ്സ് ഒക്കെ വായിക്കുന്ന സമയത്ത് നമ്മൾ വേറെ ആളുകളായിട്ട് മാറിപ്പോവാണ്. നമുക്കൊരു ഇന്റർനാഷണൽ പൌരത്വം ലഭിക്കുന്നത് പോലുള്ള ഒരു ഫീലിംഗ്, സെന്റ് പീറ്റേഴ്സ്ബർഗിലൂടെയൊക്കെ നമ്മൾ നടക്കുന്നത് പോലുള്ള ഒരു തോന്നൽ, സൈബീരിയയിലെ തണുപ്പ് നമ്മൾ അനുഭവിക്കുന്നത് പോലെയുള്ള ഒരു നോവൽ, അതിനപ്പുറത്ത് മനുഷ്യ മനസ്സിന്റെ വളരെ നിഗൂഢമായ ഒരുപാട് സംഗതികളുടെ അനാവരണം നടക്കുന്ന ഒരു, ഇതൊക്കെ നമ്മളിങ്ങനെ കൺമുമ്പിൽ കാണുന്നത് പോലുള്ള ഒരു ഫീലിംഗ്. അങ്ങനെ നമ്മൾ നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കുകയും എന്നാൽ ഒന്നായിട്ടത് മാറാനുള്ള ഒരു സമയമെടുക്കുന്നില്ല. അപ്പോഴത്തേക്ക് അത് വീണ്ടും നമ്മളെ പുതുക്കിക്കൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ മാറ്റം വായനയുടെ ഈ ഒരു കാലത്ത് ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് പിന്നീട് വായന ഏതാണ്ട് നിലയ്ക്കുന്നത് പോലുള്ള ഒരു പിരീഡ് എന്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. ഒരു കൗതുകം നശിച്ചു പോകുന്ന മട്ടിലുള്ള ഒരു അവസ്ഥ. ഒരു പുസ്തകമൊക്കെ എടുത്തിട്ട് കുറച്ച് വായിക്കുമ്പോഴത്തേക്ക് അത് മതിയാവുന്നു, പിന്നീട് അത് വീണ്ടും വായിക്കാൻ തോന്നാത്ത ഒരവസ്ഥ. വീണ്ടും വീണ്ടും പുസ്തകങ്ങൾ വായിച്ചിരുന്ന, ഒരേ പുസ്തകങ്ങൾ വായിച്ചിരുന്ന ഇടത്തുനിന്ന് പുതിയ പുസ്തകങ്ങളിലേക്ക് ഒക്കെ എത്തുന്ന സമയത്ത് നമുക്ക് ഒരു പുസ്തകം വായിച്ചു തീർക്കാനൊക്കെ വലിയ പാടുപെടുന്ന ഒരവസ്ഥയിലേക്ക് പിൽക്കാലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്, അപൂർവമായിട്ടാണെങ്കിലും. അപ്പൊ അതിന്റെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് വലിയ രീതിയിൽ നമ്മളും തന്നെ വായനയുടെ ഏരിയ, ഇപ്പോൾ നമുക്ക് മറ്റ് മാധ്യമങ്ങൾ, പുസ്തകങ്ങൾ എന്നുള്ളതിനൊപ്പം തന്നെ ഇപ്പോൾ ഡിജിറ്റൽ മീഡിയ വളരെയേറെ പോപ്പുലറായിക്കൊണ്ടിരുന്നൊരു കാലമാണ്. സോഷ്യൽ മീഡിയ പോപ്പുലറാവുന്നു, മറ്റു തരത്തിലുള്ള എഴുത്ത് രീതികൾ വരുന്നു, പിന്നെ എഴുത്തിൽ തന്നെ വളരെ പരീക്ഷണാത്മകമായ രചനകളും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു മനസ്സ് വളരെ ഏകാഗ്രമാവുക എന്നുള്ളൊരു പരിപാടി നമുക്ക് സാധിക്കാതെ പോകുന്ന, പുസ്തകത്തിന്റെ ക്വാളിറ്റി കുറവുകൊണ്ടല്ല അത് സംഭവിച്ചിട്ടുള്ളത്, നമ്മുടെ ഏകാഗ്രതയ്ക്ക് സംഭവിച്ചിട്ടുള്ള ഒരു ശൈഥില്യം എന്നുള്ളതല്ല, അതിന് സംഭവിച്ചിട്ടുള്ള ചില അപഭ്രംശങ്ങൾ ആണ് എന്റെ വായനയൊക്കെ യഥാർത്ഥത്തിൽ കുറയാൻ കാരണമായത് എന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ സമീപകാലത്ത് ഞാനൊരു പുസ്തകം, മദർ മേരിയാണ് പൂർണ്ണമായിട്ട് എനിക്ക് പെട്ടെന്ന് വായിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു പുസ്തകം. അപ്പോൾ ആ രീതിയിൽ കുതിച്ചും കിതച്ചും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വായനയാണ്. അങ്ങനെയൊക്കെ വായന കുറയുന്നൊരു സമയത്തും

0: പുസ്തകങ്ങൾ ശേഖരിക്കുകയും അത് വെക്കുകയും നമ്മൾ ഒരു പേജെങ്കിലും വായിക്കാതെ ഒരു ദിവസവും അവസാനിക്കാത്ത രീതിയിൽ ഇപ്പോഴും അത് നിലനിർത്തിക്കൊണ്ടുപോകാനും ഒക്കെ നമ്മൾ ശ്രമിക്കുകയല്ല, അങ്ങനെ അറിയാതെ സംഭവിച്ചു പോകുന്ന രീതിയിൽ വായന ജീവിതത്തിൽ നമ്മളെ ചുറ്റിപ്പിണഞ്ഞ് ഇങ്ങനെ കിടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ജീവിതത്തിന്റെ പല സന്തോഷങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്.
1: സ്വന്തം വായനയുടെ ലോകത്തെ ഓർത്തെടുത്തുകൊണ്ട് ഇതുവരെ സംസാരിച്ചത് കവിയും പത്രപ്രവർത്തകനുമായ ഒ.പി. സുരേഷ്.
2: വായനയുടെ വാതായനങ്ങൾ

0: Hello friends, welcome to Good English.
1: അവളുടെ തോൽവി നിനക്കൊരു ഷാരൻ ഫ്രോയിഡ് നിമിഷമാണെന്ന് മനസ്സിലായി. കിട്ടുന്ന ഓരോ ചെറിയ അവസരത്തിൽ പോലും നിന്നെ താഴ്ത്തി കെട്ടുന്ന ഒരു ശീലം അവൾക്കുണ്ടായിരുന്നല്ലോ. I understand her failure is a moment of schadenfreude for you. She had this habit of putting you down at every slightest opportunity. Schadenfreude. S-C-H-A-D-E-N-F-R-E-U-D-E. Schadenfreude. ഇത് ഒരു ജർമ്മൻ വാക്കാണ്. മറ്റൊരാളുടെ തോൽവിയോ കഷ്ടപ്പാടോ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ് schadenfreude. സന്തോഷം തോന്നുന്നതിൽ ചെറിയൊരു കുറ്റബോധവും വ്യക്തി അനുഭവിക്കുന്നുണ്ട് എന്നതാണ് ഇതിന്റെ പ്രത്യേകത. A feeling of pleasure or satisfaction when something bad happens to someone else. നമ്മളോട് ശത്രുതയുള്ള ഒരാൾക്ക് എന്തെങ്കിലും അബദ്ധം പിണയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സന്തോഷം. The happiness we feel when our rival gets into trouble. ഇതേ അർത്ഥമുള്ള ഇംഗ്ലീഷ് വാക്കാണ് എപ്പികാരിക്കസി. എന്നാൽ ഈ വാക്ക് ഉപയോഗിക്കാറേ ഇല്ല എന്ന് തന്നെ പറയാം. പലർക്കും തോന്നാവുന്ന ഒരു സംശയമാണ്, ഷാഡൻഫ്രോയ്ഡ് എന്ന വാക്കും സേഡിസം എന്ന വാക്കും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന്. ഷാഡൻഫ്രോയ്ഡ് ഒരു താൽക്കാലികമായ വൈകാരിക അവസ്ഥയോ സാമൂഹിക താരതമ്യങ്ങളോടുള്ള പ്രതികരണമോ ആണ്. ആനന്ദിക്കുമ്പോൾ തന്നെ അത് തെറ്റാണ് എന്നൊരു ചെറിയൊരു കുറ്റബോധവും മനസ്സിൽ ഉണ്ട്. എന്നാൽ സേഡിസം എന്നത് വളരെ ആഴത്തിൽ വേറുറപ്പിച്ചിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ട്രെയ്റ്റ്, അതായത് സ്വഭാവ സവിശേഷതയാണ്. മറ്റുള്ളവരിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ച് അവരുടെ ദൈന്യാവസ്ഥ കണ്ട് ആനന്ദിക്കുന്ന ക്രൂരതയാണ് സേഡിസം. സേഡിസം എന്നത് UK ഉച്ചാരണമാണ്, US രീതിയിൽ സാഡിസം. A few sentences with schadenfreude. Though she tried to hide her schadenfreude at her rival's failure, her smile gave her away. എതിരാളിയുടെ പരാജയത്തിലുള്ള തന്റെ ഗൂഢസന്തോഷം മറച്ചു പിടിക്കാൻ അവൾ ശ്രമിച്ചെങ്കിലും അവളുടെ ചിരി അത് വെളിപ്പെടുത്തി. Though she tried to hide her schadenfreude at her rival's failure, her smile gave her away. Watching the glib talker fumble and falter before the boss was a moment of pure schadenfreude for all those who had worked hard on the project.
2: വാചകമടിച്ചു നടന്നവൻ മേലധികാരിയുടെ മുന്നിൽ വാക്കുകൾ കിട്ടാതെ പതറി നിൽക്കുന്നത് കണ്ടപ്പോൾ ആ പ്രോജക്റ്റിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത എല്ലാവർക്കും അത് പരമമായ രഹസ്യ സന്തോഷത്തിന്റെ നിമിഷമായിരുന്നു.
1: വാച്ചിംഗ് ദ ഗ്ലിപ് ടോക്കർ ഫംബിൾ ആൻഡ് ഫോൾട്ടർ ബിഫോർ ദ ബോസ് വാസ് എ മൊമെന്റ് ഓഫ് പ്യുവർ ഷാഡൻഫ്രോയ്ഡ് ഫോർ ഓൾ ദോസ് ഹു ഹാഡ് വർക്ക്ഡ് ഹാർഡ് ഓൺ ദ പ്രോജക്ട്.
2: അല്പം ആത്മപരിശോധന കലർന്ന ഒരു വാചകം. ഇറ്റ്സ് ഹ്യൂമൻ ടു ഫീൽ ഷാഡൻഫ്രോയ്ഡ് Sometimes, but it's better not to dwell on it.
1: വല്ലപ്പോഴും മറ്റുള്ളവരുടെ പരാജയത്തിൽ സന്തോഷം തോന്നുന്നത് മനുഷ്യ സഹജമാണ്. പക്ഷേ അതിൽ തന്നെ മുഴുകിപ്പോകാതിരിക്കുന്നതാണ് നല്ലത്.
2: It's human to feel schadenfreude sometimes, but it's better not to dwell on it.
0: On that reflective note, it's time to say goodbye. This is Smita Manikoth.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിച്ചത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
5: 7000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
4: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
5: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.

0: ആകാശവാണി കണ്ണൂർ.
1: റീഗൽ ജുവല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
2: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്.
0: റീഗൽ ജുവല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. രാവിലെ 7:47 കണ്ണൂരിലെത്തേണ്ട 1:66 മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 6 മിനിറ്റ് വൈകി ഓടിക്കൊണ്ടിരിക്കുകയാണ്.
2: ഇതുവരെ കേട്ടത് റീഗൽ ജുവല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
1: പ്രായോജകർ
2: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 August 31 മുതൽ September 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.
5: മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റുല, മലബന്ധം കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ചാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. വിളിക്കൂ 8111999582.
6: ഓണത്തിന് എല്ലാവരും പുതിയത് വാങ്ങുന്ന തിരക്കിലല്ലേ?
7: അതെ, ഇനി നമ്മുടെ കമ്പ്യൂട്ടർ ഒന്ന് പുതുക്കണം.
6: നേരെ കമ്പ്യൂട്ടർ കെയറിലേക്ക്. മികച്ച കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ഓണം സ്പെഷ്യൽ ഓഫറിൽ, ഒപ്പം മികച്ച വിൽപ്പനാനന്തര സേവനവും.
8: ഈ ഓണത്തിന് കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
0: വൈകിട്ട് 6:50 ഹരിതവീഥിയിൽ സമ്മിശ്ര കൃഷിയിൽ വിളസമൃദ്ധി ഒരുക്കി കാസർഗോഡ് കള്ളാർ മണിക്കൽ സ്വദേശി ബേബിച്ചൻ അഞ്ചു കണ്ടെത്തിൽ. ഇന്ന് വൈകിട്ട് 6:50 ഹരിതവീഥിയിൽ. രാത്രി 8 മണിക്ക് കിളിക്കൂട്ടം പരിപാടിയിൽ ഇരുവേരി ബ്ലാക്ക് മീഡിയ നാട്ടുമാങ്ങ ബാലവേദി അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം രാത്രി 8 മണിക്ക് കിളിക്കൂട്ടത്തിൽ. 9:30 ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ സംസ്ഥാനത്ത് പങ്കെടുക്കുന്ന ചടങ്ങുകളുടെ റിപ്പോർട്ടാണ് ഇന്ന് രാത്രി 9:30. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ FM ഡയറി ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ രാവിലെ 7 മണിക്ക്. ഇനി 8 മണിക്ക് സമാചാർ പ്രഭ, തുടർന്ന് 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
3: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
2: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
4: ചിര വേണ്ട, പിഴിയണ്ട, പക്ഷെ സ്വാദിന്റെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ല. ലിവൻഡോ കോക്കനട്ട് മിൽക്ക്, ഓരോ തുള്ളിയിലും തനി നാടൻ തേങ്ങാപ്പാലിന്റെ സ്വാദ്.
5: ലിവൻഡോ കോക്കനട്ട് മിൽക്ക്.
6: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
7: വേണുഗോപാൽ പാടിയത് എന്റെ ആത്മാവിൽ എന്നാരംഭിക്കുന്നു.

0: എല്ലാ വർഷവും നിങ്ങളുടെ സമ്മർ ഷെയറിന്റെ 10% ആജീവനാന്തം വാർഷിക വരുമാനമായിട്ട് ലഭിക്കുന്നതും ഹ്രസ്വവും സൗകര്യപ്രദവുമായിട്ടുള്ള പേയ്മെന്റ് നിബന്ധനകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പോളിസി അറിയാമോ? അപ്പൊ പോളിസിയിലെ ലോൺ, ടാക്സ് സേവിംഗ്, ഡെത്ത് കവർ അതൊക്കെയോ?
1: ഒരു സംശയം വേണ്ട, LIC ജീവൻ ഉത്സവം തന്നെ.
0: ഇതെല്ലാം ഒരു പോളിസിയിൽ, ഓൾ റൗണ്ടർ തന്നെ.
1: ഇനി ആഘോഷിക്കാം നിങ്ങളുടെ സന്തോഷങ്ങൾ LIC ജീവൻ ഉത്സവനോടൊപ്പം. ഏവരുടെയും വിശ്വാസം LIC ഗ്യാരണ്ടിയും. കൂടുതൽ വിവരങ്ങൾക്കും നിബന്ധനകൾക്കും സെയിൽസ് ബ്രൗഷർ ശ്രദ്ധയോടെ വായിക്കുക.
2: ഓണർ ഷോപ്പിംഗോ?
3: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
2: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്. 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്. എനിക്ക് ഒന്ന് പോകണം.
4: മൈ ജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
5: അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഓൺഡെയിൻ റോഡ്, കണ്ണൂർ. വിളിക്കൂ 8111.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
2: മലയാളം ആൽബം ഗാനങ്ങളാണ് സംഗീതമാധുരിയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി വിജയ് യേശുദാസും ശ്വേതയും ചേർന്ന് പാടിയത് ഇരു കണ്ണിൽ നോക്കി നിൽക്കും എന്നാരംഭിക്കുന്നു.

0: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 1 ലക്ഷം ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: ലൈഫ് കവറിന്റെ സേഫ്റ്റി നെറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റ് വരുമാനം വേഗത്തിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? LIC ഇൻഡെക്സ് പ്ലസ് അവതരിപ്പിക്കുന്നു. വെറും 2500 രൂപയുടെ പ്രതിമാസ പ്രീമിയത്തിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. ഇവിടെ 2 ഡൈനാമിക് ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. Nifty 50 തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ വളരുന്ന ഫ്ലെക്സി സ്മാർട്ട് ഗ്രോത്ത് ഫണ്ടോ, അല്ലെങ്കിൽ Nifty 100 ഫോക്കസ് ചെയ്യുന്ന ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ടോ. ഉറപ്പായ അഡീഷനുകളുടെ സെക്യൂരിറ്റിയോടുകൂടി ഈ പ്ലാൻ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.LIC.in സന്ദർശിക്കുക. LIC ഹർ പൽ ആപ്കെ സാത്ത്. നിബന്ധനകൾ ബാധകം.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: കിനാവലിയും സ്നേഹതീരം എന്നാരംഭിക്കുന്ന ഗാനം MG ശ്രീകുമാറും കൂട്ടരും പാടിയത്.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ജാലകം.
3: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
4: മലയാളം ആൽബം ഗാനങ്ങളാണ് സംഗീതമാധുരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

FM പ്രധാന വാർത്തകൾ. 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഉസ്ബെക്കിസ്ഥാൻ സന്ദർശനം പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി കിർഗിസ്ഥാനിലെത്തിയത്. 2026-27 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ 7% അതിൽ കൂടുതലോ സാമ്പത്തിക വളർച്ചാ നിരക്ക് നിലനിർത്താൻ സാധ്യതയെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. US സന്ദർശനത്തിനിടെ ഷിക്കാഗോയിലെ പ്രവാസി ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. പ്രളയബാധിത നേപ്പാളിനെ സഹായഹസ്തവുമായി ഇന്ത്യ. 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്ന് 4-ാമത്തെ വിമാനം നേപ്പാളിലെത്തി. രാജസ്ഥാനിലെ ജയ്പൂരിൽ നീറ്റ് PG പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ചോർന്നതായി സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ്. ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടില്ലെന്നും പ്രചരിക്കുന്ന വാർത്ത തെറ്റിദ്ധാരണാജനകമാണെന്നും PIB ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. മലയാളിയുടെ സംസ്കാരം നിലനിർത്തുന്നതിൽ ഓണം വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് മന്ത്രി APഅനിൽകുമാർ. കോഴിക്കോട് ജില്ലാതല ഓണാഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് സംഘടിപ്പിക്കുന്ന സീനിയർ സിറ്റിസൺ സംഗമവും തൂഫാൻ കെയർ ഡിക്ലറേഷൻ പരിപാടിയും ഇന്ന് വടകരയിൽ. വൈകിട്ട് മന്ത്രി രമേശ് ചെന്നിത്തല പരിപാടി ഉദ്ഘാടനം ചെയ്യും. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ലഭിച്ചതിനാൽ തൃശൂർ PG ഡാം രാവിലെ 11 തുറക്കും. മണലി കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് 30 സെന്റിമീറ്റർ വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. ഉസ്ബെക്കിസ്ഥാനും ബംഗ്ലാദേശിനുമൊപ്പം ഗ്രൂപ്പ് ബിയിലാണ് ഇന്ത്യ. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ആകാശവാണി കണ്ണൂർ ചലച്ചിത്രഗാന പരിപാടി ആരംഭിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഇളയരാജ ഈണം പകർന്ന ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യ ഗാനം ആരാത്രി എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയത്. ഈ പാട്ട് എഴുതിയത് പൂവച്ചൽ ഖാദർ.

അടുത്ത ഗാനം ചിത്രപാടിയതാണ്. ചിത്രം അച്ചുവിന്റെ അമ്മ. ഈ ഗാനം എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി.

0: മുത്തശ്ശ ഇതേ ഏത് പ്ലാന്റാണ്?
1: ടാഞ്ചറീൻ. നല്ല മധുരം ഉണ്ടാകും. പൊട്ടിക്കല്ലേ. ഫ്രീ ഫോറിൻ ട്രിപ്പ്, ക്ലിക്ക് ഓൺ ദ ലിങ്ക്. ഇപ്പോ ചെയ്യാം.
0: മുത്തശ്ശ നിൽക്ക്, ലിങ്കിൽ ക്ലിക്ക് ചെയ്യല്ലേ?
1: എന്തേ
0: ഇത്? എസ് എം എസ് സ്കാം ആണ്. ക്ലിക്ക് ചെയ്താൽ മുത്തശ്ശന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൈക്കലാക്കും.
1: ഓ താങ്ക്സ് ഗപ്പു, രക്ഷപ്പെടുത്തി. ഇതാ നിന്റെ മിടുക്കിനുള്ള ഗിഫ്റ്റ്.
2: ആർ ബി ഐ പറയുന്നു, സ്മാർട്ട് ആകൂ, കൂളാകൂ.
3: On Kerala's rampant drunk crisis, it's the biggest talking point in the state.
4: Elathooril prayapoorthiyagatha pengutiye lehari nalgi pidipichu garbhiniyaakku.
5: Ningal mayakku marinnine edirayi adishaktamaya nilavaadu edukkanam.
6: Operation Tufan, the narco hunt enna peril oru pathadi Kerala police aarambhikkuka. Keralathile mayakku marinninte vere arakkuka ennulla lakshyathode ഓപ്പറേഷൻ തുഫാൻ.
7: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
8: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
7: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
9: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
10: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
11: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG പ്രോഗ്രാമുകളുടെ അഡ്മിഷൻ തുടരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് www.seou.ac.in സന്ദർശിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
12: ഇളയരാജ ഇണം പകർന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി അനശ്വരം എന്ന ചിത്രത്തിൽ SP ബാലസുബ്രഹ്മണ്യം, ചിത്ര എന്നിവർ പാടിയത്. ഗാനരചന PK ഗോപി.

0: രുചികരമായ ഓണസദ്യനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
2: 30 crore rupees ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
3: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
5: നിങ്ങൾക്കായി മാത്രം 5 crore rupees വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
4: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
6: ഭാഗ്യദേവത എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ചിത്ര, രാഹുൽ നമ്പ്യാർ എന്നിവർ പാടിയത്. ഈ ഗാനം എഴുതിയത് വയലാർ ശരത്ചന്ദ്ര വർമ്മ.

0: ഒരു സ്മാർട്ട് ടി വി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടി വി മാത്രല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോ.

0: Maiji Onam, Mass Onam, Season 4, Onam, Massacre, Kerala Swatham, Maiji.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015 0497 2956007.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: ബിച്ചു തിരുമല എഴുതി യേശുദാസും ചിത്രയും ചേർന്നും പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം ജാക്ക് പോട്ട്.

0: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
0: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
2: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
4: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
5: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
4: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
6: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
7: ഈ ഗാനം യേശുദാസ് പാടിയത് ചിത്രം ദൂരം അരികെ. ഗാനരചന ONV കുറുപ്പ്.

0: പഠനം പാതി വഴിയിൽ നിലച്ചു പോയവർക്ക് ഇതാ ഒരു സുവർണ അവസരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ UGC അംഗീകാരമുള്ള UGPG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ 9188909901 വിളിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
1: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
2: ഓഫർ കണ്ടിട്ട്.
1: ഡിസ്കൗണ്ട് ഉണ്ടോ?
2: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
1: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജയിലോട്ടാ.
0: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: അടുത്ത ഗാനം MG ശ്രീകുമാർ, ചന്ദ്രശേഖർ, കൃഷ്ണചന്ദ്രൻ എന്നിവർ ചേർന്ന് പാടിയതാണ്. ചിത്രം ഫ്രണ്ട്സ്. കൈതപ്രത്തിൻ്റേതാണ് വരികൾ.

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ജാലകം.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: ഇളയരാജ ഈണം പകർന്ന ഗാനങ്ങളാണ് ചലച്ചിത്ര ഗാന പരിപാടിയിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി കലാപ്പനി എന്ന ചിത്രത്തിൽ നിന്ന് MG ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയത്. ഈ പാട്ട് എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
5: ഈ ഗാനം വിനോദയാത്ര എന്ന ചിത്രത്തിൽ മധു ബാലകൃഷ്ണനും ശ്വേതയും ചേർന്ന് പാടിയത്. ഈ പാട്ട് എഴുതിയത് വയലാർ ശരത്ചന്ദ്ര വർമ്മ.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ഒരു ഗാനം കൂടി കേൾക്കാം. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും ചേർന്ന് പാടിയത്. ഗാനരചന കൈതപ്രം.

ഇളയരാജ ഇണം പകർന്ന ഗാനങ്ങളാണ് ചലച്ചിത്ര ഗാന പരിപാടിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി അല്പസമയത്തിനകം അഗത്തി ദ്വീപിലെത്തും. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ലി 2031 കർമ്മ പദ്ധതികൾക്ക് ഉപരാഷ്ട്രപതി തുടക്കം കുറിക്കും. മുൻ രാഷ്ട്രപതി ഡോക്ടർ പ്രണബ് മുഖർജിയെ ചരമവാർഷിക ദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അനുസ്മരിച്ചു. ഡോക്ടർ പ്രണബിന്റെ മാതൃകാപരമായ പൈതൃകം പുതിയ തലമുറയിലെ നേതാക്കൾക്ക് എന്നും പ്രചോദനമായി നിലകൊള്ളുമെന്ന് അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു.

പ്രധാനമന്ത്രി മുദ്രായോജന പ്രകാരം കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ അനുവദിച്ചതായി ഓൺലൈനിൽ പ്രചരിക്കുന്ന കത്ത് വ്യാജമെന്ന് കേന്ദ്ര ഗവൺമെന്റ്. ഇത്തരം സന്ദേശങ്ങളിൽ തെറ്റിദ്ധരിക്കപ്പെടരുതെന്ന് PIB വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 794. 2500-ലധികം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. ദുരന്തം നടന്ന് 5-ാം ദിവസവും കാണാതായവർക്ക് തിരച്ചിലും കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ ശ്രമങ്ങളും ഊർജിതമായി തുടരുകയാണ്. പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് KAP 4-ാം ബറ്റാലിയൻ മൈതാനത്ത് ആരംഭിച്ചു. മന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിച്ചു. നിസ്തർ ക്ലാസിലെ 2-ാമത്തെ ഡൈവിംഗ് സപ്പോർട്ട് വെസലായ നിപുൺ മുംബൈയിലെ നേവൽ ഡോക്യാർഡിൽ ഇന്ത്യൻ നാവികസേന ഇന്ന് കമ്മീഷൻ ചെയ്യും. രാജ്യത്തെ തന്ത്രപ്രധാനമായ സമുദ്രമേഖലകളിൽ പ്രത്യേക ഡൈവിംഗ്, വെള്ളത്തിനടിയിലെ ദൌത്യങ്ങൾ എന്നിവ ഏറ്റെടുക്കാനുള്ള ശേഷി ഇതോടെ കൂടുതൽ ശക്തിപ്പെടും. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.

0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 10 മണി. NHM സ്പോൺസർഡ് പരിപാടി കേൾക്കാം. റേഡിയോ ഹെൽത്ത്,
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി. റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും. റേഡിയോ ഹെൽപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ വർഷങ്ങളോളം ഒളിച്ചിരുന്ന് പെട്ടെന്നൊരു ദിവസം പുറത്തുവരുന്ന ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗത്തെക്കുറിച്ചാണ്. ചിക്കൻ പോക്സിന് കാരണമാകുന്ന വെരിസെല്ല സോസ്റ്റർ എന്ന വൈറസ് തന്നെയാണ് ഈ രോഗത്തിന് പിന്നിൽ. ചിക്കൻ പോക്സ് രോഗം വന്നു മാറിയാലും ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ വർഷങ്ങളോളം മറഞ്ഞിരുന്ന് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറയുന്ന സാഹചര്യത്തിൽ വീണ്ടും സജീവമാകുന്നു എന്നതാണ് ഈ രോഗത്തിന്റെ പ്രത്യേകത. ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ പങ്കുവയ്ക്കാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: മാഡം. എന്താണ് ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗം?
3: ഹെർപ്പസ് സോസ്റ്റർ ചിക്കൻ പോക്സ് വന്നതിന് ശേഷം, ചിക്കൻ പോക്സിന്റെ അതേ വൈറസ്, നമ്മൾ ചിക്കൻ പോക്സ് ഉണ്ടാക്കുന്നത് വാരിസെല്ല സോസ്റ്റർ എന്ന വൈറസാണ്. ഹ്യൂമൻ ഹെർപ്പസ് വൈറസ് വിഭാഗത്തിൽപ്പെട്ടതാണ്. ഈ ഹെർപ്പസ് വൈറസുകളുടെ പ്രത്യേകത ലേറ്റൻസി എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ്. അതായത് ഒരിക്കൽ ചിക്കൻ പോക്സ് വരികയാണെങ്കിൽ, നല്ല പ്രകടമായിട്ടും വരാം, സബ് ക്ലിനിക്കലും ആയിട്ടും ചിലപ്പോൾ ചിക്കൻ പോക്സ് വരാം. ഇത്തരത്തിൽ ഒരിക്കൽ ചിക്കൻ പോക്സ് വന്ന ആൾക്ക് ഈ വൈറസ് മുഴുവൻ ശരീരത്തിൽ നിന്ന് പുറത്തു പോകാതെ വൈറസ് ചിലർക്ക് ഞരമ്പുകളിൽ, അതിൽ തന്നെ ഞരമ്പുകളിൽ നമ്മുടെ സ്പൈനൽ കോഡിന്റെയൊക്കെ ഡോസൽ റൂട്ട് ഗാംഗ്ലിയ എന്ന് പറയും, ഗാംഗ്ലിയ ഞരമ്പുകളിലൊക്കെ ഇത് ഡോർമെന്റ് ആയിട്ട്, അതായത് ഇത് നിർവീര്യമായിട്ട് കുറേ വർഷങ്ങളോളം ഇരിക്കാം. അതിനുശേഷം ശരീരം എപ്പോഴെങ്കിലും അതിന്റെ പ്രതിരോധ ശേഷി കുറയുന്ന സമയത്ത് ഈ വൈറസ് ആക്റ്റീവ് ആകും, വീണ്ടും റീആക്ടിവേറ്റ് ചെയ്ത് ലക്ഷണങ്ങൾ കാണിക്കും. അത് നല്ല അസഹനീയമായ വേദന, കുമിളകൾ, ചിക്കൻ ബോക്സിന് വരുന്ന പോലെ തന്നെ സ്രവങ്ങൾ അടങ്ങിയ കുമിളകൾ, അത് ശരീരം മുഴുവൻ ഉണ്ടാവുകയില്ല ചിക്കൻ ബോക്സ് പോലെ. ഈ ഒരു പ്രത്യേക നെർവ് റൂട്ടിന്റെ റീജിയൻ, ഡെർമറ്റോം എന്ന് പറയും, ഒരു ബാൻഡ് കണക്ക് നമ്മുടെ ശരീരത്തിന്റെ നടുഭാഗത്തു നിന്ന് ഒരു ഭാഗത്തേക്ക്, ഇരുവശത്തേക്കും ക്രോസ് ചെയ്യില്ല. നമ്മുടെ നട്ടലിന്റെ ഒക്കെ ഒരു ഭാഗം, മുഖത്താണെങ്കിൽ ഒരു ഭാഗം ക്രോസ് ചെയ്ത് ശരീരം മുഴുവൻ വരികയില്ല. ഒരു ഭാഗത്ത് ഒരു പാച്ച്, ഒരു ബാൻഡ്, ഒരു പർട്ടിക്കുലർ റൂട്ടുമായിട്ട് ബന്ധപ്പെട്ട ഡെർമറ്റോം, നെർവ് റൂട്ട് ഞരമ്പുമായിട്ട് ബന്ധപ്പെട്ട ഡെർമറ്റോമിന്റെ ആ ഒരു ഭാഗത്ത് മാത്രമായിരിക്കും ഈ കുമിളകൾ വരുന്നത്. അസഹനീയമായ വേദന വരും. ഇതാണ് ഹെർപ്പസ് സോസ്റ്റർ. ഇത് കൂടുതലും രോഗപ്രതിരോധ ശേഷി കുറയുന്നു. അതിൽ പ്രധാനമായിട്ട് നമുക്കുള്ള ഒരു വലിയ കൺസേൺ, പ്രായമായവരിൽ ഇത് കണ്ടുവരും. പ്രായമാവുമ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് കുറച്ച് പ്രതിരോധം കുറയുന്നു. അപ്പോൾ ഒരു 60 വയസ്സിന് മുകളിലൊക്കെ റിസ്ക് ആണ്. 85 വയസ്സിന് മുകളിലൊക്കെ വളരെയധികം സാധ്യതയുണ്ട്. ഒരിക്കൽ ചിക്കൻ പോക്സ് വന്ന 7 പേരിൽ ഒരാൾക്ക് ഹെർപ്പസ് സോസ്റ്റർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് കണക്കുകൾ. പിന്നീട് മറ്റ് പ്രതിരോധ ശേഷി കുറയുന്ന, പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ട്രാൻസ്പ്ലാന്റോ അത്തരത്തിൽ ഈ ഇമ്യൂണോ സപ്രസീവ് ആയിട്ടുള്ള ഡ്രഗ്സ് കഴിക്കുന്നവർ, HIV കണക്ക് പ്രതിരോധ ശേഷി കുറയുന്ന രോഗങ്ങൾ, അതല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് സ്റ്റിറോയിഡ് മരുന്നുകൾ ഉപയോഗിക്കുന്നവർ, ഇവർക്കൊക്കെ പ്രതിരോധ ശേഷി കുറയുന്ന, ക്യാൻസറുകൾ പ്രതിരോധ ശേഷി കുറയുന്ന ഘട്ടങ്ങളിൽ നമുക്ക് ഇത് ഹെർപ്പസ് സോസ്റ്റർ ആയിട്ട് മുമ്പ് വന്ന ചിക്കൻ പോക്സ് വൈറസ് റീആക്ടിവേറ്റ് ചെയ്ത് ഉണ്ടാകാം.
2: മാഡം, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
3: ഇതിന് നമുക്ക് 3 സ്റ്റേജസ് പറയാം. ആദ്യം ഒരു പ്രീ ഹെർപ്പറ്റിക് ന്യൂറാൽജിയ, പിന്നീട് ആ കുമിളകൾ പൊട്ടുന്ന ഹെർപ്പറ്റിക് സ്റ്റേജും,

0: അത് കഴിഞ്ഞ് പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൾജിയ, കുമിളയ്ക്ക് ശേഷമുള്ള വേദനയും. ആദ്യം നമുക്ക് ഈ പ്രതിരോധ ശേഷി കുറയുന്ന സമയത്ത് ഇത് റിയാക്ടിവേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ 1-2 ദിവസം ഈ പറയുന്ന രീതിയിൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയ, ആ ഒരു ഭാഗം മാത്രം, ഒരു ബാൻഡ് പോലൊരു ഏരിയയിൽ അസഹനീയമായ വേദനയും തരിപ്പും ഒക്കെ ഉണ്ടാകാം. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ആ ഭാഗത്ത് കുമിളകൾ പൊട്ടും. കുമിളകൾ ചിക്കൻ പോക്സിന് വരുന്ന പോലെ കുമിളകൾ വന്ന് അതിൽ സ്രവം കാണുന്ന രീതിയിലുള്ള കുമിളകളായിരിക്കാം. പക്ഷേ ചിക്കൻ പോക്സ് പോലെ ശരീരം മുഴുവൻ ഉണ്ടാവുകയില്ല. ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ശരീരത്തിന്റെ ഒരു വശത്തായിട്ട് ഒരു പാച്ച് കണക്കായിരിക്കും ഇതിന്റെ കുമിളകൾ പൊട്ടുന്നത്. അപ്പോൾ ഏത് നെർവ് റൂട്ടിലാണ്, ഇപ്പൊ ക്രേനിയൽ നെർവ്, സ്പൈനൽ നെർവ്, ഏത് റൂട്ട്, ഏത് ഭാഗത്തെ നെർവ്, ഞരമ്പുകളെയാണ് അത് ബാധിച്ചിരിക്കുന്നത്, അവിടെ നിന്നാണ് അത് റിയാക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്, ആ ഭാഗത്തായിരിക്കും ലക്ഷണം. ഇപ്പൊ മുഖത്ത് തന്നെ നമുക്ക് ട്രൈജെമിനൽ ന്യൂറാൾജിയ, ട്രൈജെമിനൽ നെർവ് സപ്ലൈ ചെയ്യുന്ന കണ്ണിന്റെ 3 ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ അതിൽ കണ്ണിന്റെ ഭാഗമായിട്ട് മുകളിലുള്ള ഒഫ്താൽമിക് ആയിട്ടുള്ള ഭാഗം, അല്ലെങ്കിൽ ഈ നമ്മുടെ ചെവിയും മുഖത്തിന്റെ നടുക്ക് ഭാഗം ചെവിയുമായിട്ട് ചേർന്ന ഭാഗം, പിന്നീട് നമ്മുടെ താടി, മാൻഡിബുലർ, താടിയുമായിട്ടുള്ള റീജ്യൻ, ഇതിൽ ഏതെങ്കിലും ഒരു റീജ്യനിലായിരിക്കും ഇത്തരത്തിൽ വരുന്നത്. അതിനൊക്കെ മുതുകത്തും നെഞ്ചിലുമൊക്കെ മിഡ് ലൈൻ, നമ്മുടെ ശരീരത്തിന് നടുക്കുന്ന ഒരു ഭാഗത്തേക്ക് ഇത്തരത്തിലൊരു പാച്ച് കണക്കായിരിക്കും ഈ കുമിളകൾ പൊട്ടുന്നത്. ഇനി കുമിളകൾക്ക് ശേഷവും അസഹനീയമായ വേദന ചിലർക്ക്, എല്ലാവർക്കുമല്ല, ചിലർക്ക് 1-3 മാസത്തിലധികമൊക്കെ തന്നെയും ഈ വേദന നിൽക്കും. അത്തരത്തിൽ നിൽക്കുന്നവരുടെ കാര്യം കഷ്ടമാണ്. ചിലപ്പോൾ നമ്മൾ എത്ര മരുന്നുകൾ കൊടുത്താലും വേദന കുറയാനൊക്കെ പാടുള്ളതായിട്ട് നമ്മൾ കാണാറുണ്ട്. പക്ഷെ ചികിത്സയുണ്ട് എങ്കിലും ഇതാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഈ പിന്നീട് സങ്കീർണതകളിലേക്ക് പോകാം. സങ്കീർണതകളിലേക്ക് പോകാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒഫ്താൽമിക്, ഞാൻ പറഞ്ഞില്ലേ, കണ്ണുമായിട്ട് ചുറ്റുമുള്ള ഭാഗം മുഖത്തിന്റെ, ആ രീതിയിൽ വരുമ്പോൾ റെറ്റിനൽ നെർവിനെയൊക്കെ ബാധിച്ച് അന്ധതയൊക്കെ വരാനുള്ള അതൊരു കോംപ്ലിക്കേഷൻ ആണ്. നമ്മൾ ചിക്കൻ പോക്സിന് പറയുന്ന പോലെയല്ല, ഹെർപ്പസ് സോസ്റ്ററിന് കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്, സങ്കീർണതകൾ കൂടുതലാണ്. ചിക്കൻ പോക്സ് പോലെ നിസ്സാരമായി കരുതാവുന്ന ഒരു രോഗമല്ല, ഗൗരവമായിട്ട് തന്നെ നമ്മൾ ചികിത്സിക്കേണ്ട രോഗമാണ്. ഇപ്പോൾ ചെവിയുടെ ഭാഗത്ത് ഞാൻ പറഞ്ഞില്ലേ, ആ രീതിയിൽ കുമിളകൾ വരുന്ന സമയത്ത് ചെവികളുടെ നെർവുകളെ ബാധിക്കുകയും കേൾവിക്ക് കുറവുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നതും ഇതിൽ ഹെർപ്പസ് ഹോസ്റ്റലിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്.
1: മേഡം, അതുപോലെ തന്നെ ഈ രോഗം ചിക്കൻ പോക്സിനെ പോലെ പെട്ടെന്ന് പകരാൻ സാധ്യതയുള്ള ഒരു രോഗമാണോ?
0: ചിക്കൻ പോക്സിന്റെ അത്രയും പകർച്ചയില്ല. കാരണം ചിക്കൻ പോക്സിന്റെ പകർച്ചയിൽ നമുക്ക് ഈ റെസ്പിറേറ്ററി സെക്രീഷൻസ്, നമ്മുടെ സ്രവങ്ങൾ വഴി വായിൽ നിന്ന് ഉമിനീര്, വായുവിൽ നിന്നുള്ള ഉച്ഛ്വാസം, ഇതിൽ നിന്നൊക്കെ പകരാം. പക്ഷെ ഇതിൽ അത്തരത്തിലുള്ള ലക്ഷണങ്ങളില്ല. എങ്കിലും ഈ കുമിളകളിലെ സ്രവം, അത് ചിക്കൻ പോക്സിൽ ഉള്ളതുപോലെ തന്നെ കുമിളകളിലെ സ്രവവുമായിട്ട് കോണ്ടാക്ടിൽ വരുന്നവർക്ക്, ഹെർപ്പസ് സോസ്റ്റർ അല്ല അപ്പോൾ ഉണ്ടാകുന്നത്, അവർക്ക് ചിക്കൻ പോക്സ് വരും. കാരണം വൈറസ് ഒന്ന് തന്നെയാണ്, ഈ വാരിസെല്ല സോസ്റ്റർ വൈറസ് ആണ് ഈ കുമിളകളിലുള്ളത്. അപ്പോൾ ആ കുമിളകളുമായിട്ട്, കുമിളകളിലെ സ്രവവുമായിട്ട് ആരെങ്കിലും ഹെർപ്പസ് സോസ്റ്റർ പേഷ്യന്റിന്റെ കോണ്ടാക്ടിൽ വന്നാൽ അവർക്ക് ചിക്കൻ പോക്സിന്റെ ലക്ഷണങ്ങൾ ആ സമ്പർക്കത്തിൽ വന്നാൽ കാണിക്കും. ആ പക്ഷെ പകർച്ച ചിക്കൻ പോക്സിന്റെ അത്രയും ഇല്ലെങ്കിലും പകർച്ചയ്ക്ക് സാധ്യതയുണ്ട്.
1: അതുപോലെ തന്നെ മാഡം, സാധാരണയായി ഈ രോഗികളിൽ കണ്ടുവരാറുള്ള സങ്കീർണതകൾ എന്തെല്ലാമാണ്?
0: ഞാൻ പറഞ്ഞില്ലേ, കാഴ്ചക്കുറവ്, ബധിരത, പിന്നീട് ഈ നീണ്ടു നിൽക്കുന്ന വേദന, അസഹനീയമായ വേദന, ചിലർക്ക് തലച്ചോറിനെ ബാധിക്കുന്നു, മറ്റ് ഞരമ്പുകളെ ബാധിക്കുന്നു. ഇത്തരത്തിലുള്ള സങ്കീർണതകൾ വളരെ കൂടുതലാണ്. ചിക്കൻ പോക്സിനെ അപേക്ഷിച്ച് ഹെർപ്പസ് സോസ്റ്ററിന് സങ്കീർണതകൾ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ചിക്കൻ പോക്സിനെക്കാട്ടി വളരെ ഗൗരവത്തോടു കൂടി വേണം ഇതിന്റെ ചികിത്സ തേടുവാൻ. ഹെർപ്പസ് സോസ്റ്റർ വന്നാൽ എത്രയും പെട്ടെന്ന് ചികിത്സ എടുക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. എത്രയും പെട്ടെന്ന് എന്ന് വെച്ചാൽ നമ്മൾ 24 മണിക്കൂറിനുള്ളിൽ പറ്റുമെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ, 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ചികിത്സ സ്റ്റാർട്ട് ചെയ്താൽ ഇത്തരത്തിലുള്ള സങ്കീർണതകൾ നമുക്ക് പൂർണ്ണമായിട്ടും തടയുവാൻ സാധിക്കും. അതിൽ ചിക്കൻ പോക്സിന് കൊടുക്കുന്നത് പോലെ തന്നെ ആന്റിവൈറൽ മരുന്നുകളാണ് നമ്മൾ, സൈക്ലോവിയർ പോലുള്ള ആന്റിവൈറൽ മരുന്നുകളാണ് ഹെർപ്പസ് സോസ്റ്ററിന്റെ ചികിത്സയ്ക്കും എടുക്കേണ്ടത്. ചിക്കൻ പോക്സിന് ചിലർ മരുന്ന് എടുക്കാറില്ല, തനിയെ പോകും, സെൽഫ് ലിമിറ്റിംഗ് ആണ്. പക്ഷെ ഇപ്പോൾ എല്ലാവരും കഴിക്കാറുണ്ട്. മാത്രമല്ല ചിക്കൻ പോക്സിന് നമ്മൾ എസൈക്ലോവിയർ ഒക്കെ കഴിച്ചിട്ടുണ്ട്, ആന്റിവൈറൽ ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള രോഗികൾക്ക് പിന്നീട് ഭാവിയിൽ ഹെർപ്പസ് സോസ്റ്റർ വരാനുള്ള സാധ്യതയും കുറയും. അപ്പൊ ചിക്കൻ പോക്സിന് മരുന്ന് എടുക്കുന്നതിൽ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഹെർപ്പസ് സോസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് പോയി ആന്റിവൈറൽ ചികിത്സ തേടുക, ഡോക്ടറെ കണ്ടിരിക്കുക തന്നെ വേണം. നിസ്സാരമായി കരുതരുത്. ചികിത്സ എടുക്കുകയാണെങ്കിൽ ഈ അപകടകരമായ സങ്കീർണതകളെ നമുക്ക് തടയുവാൻ സാധിക്കും. ഇപ്പോൾ ചികിത്സ എടുക്കുക എന്നുള്ളതാണ് ഹെർപ്പസ് സോസ്റ്ററിൽ ഏറ്റവും പ്രധാനം. പിന്നീട് അത് കൂടാതെ ആ ബ്ലിസ്റ്ററിന് വേണ്ടിയിട്ട് ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ആന്റി ഹിസ്റ്റമിൻ മരുന്നുകളും വേദനയ്ക്കുള്ള മരുന്നുകളും ഒക്കെ തന്നെ നമുക്ക് ചികിത്സയുടെ ഭാഗമായി നൽകാം.
1: മേഡം, ഈ രോഗത്തിന്റെ ചികിത്സാ രീതികളെ കുറിച്ചൊന്ന് പറയാമോ?
0: ചികിത്സയ്ക്ക് ഏറ്റവും പ്രധാനം ആദ്യം തന്നെ ആന്റിവൈറൽ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നു. ആന്റിവൈറൽ മരുന്ന് ഡോക്ടർ പറയുന്ന നിർദ്ദേശം അനുസരിച്ച്, കാരണം ഡോസ്, വ്യക്തിയുടെ പ്രായം, തൂക്കം, മറ്റ് അനുബന്ധ രോഗങ്ങൾ ഇവയൊക്കെ അനുസരിച്ച് നമ്മൾ ഡോസ് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് വേദനയ്ക്കുള്ള ട്രീറ്റ്മെന്റ് ആണ്. വേദനയ്ക്ക് പല പല ട്രീറ്റ്മെന്റുകൾ ഇപ്പോൾ പരീക്ഷിക്കുന്നുമുണ്ട്. നമ്മൾ ഗുളികകളുണ്ട്, അതിൽ നിൽക്കാത്തവർക്ക് വേറെ മസാജ്

മസാജിങ്ങും അത്തരത്തിലുള്ള പല പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ചികിത്സകളും പലതും ഫലപ്രദമാണ്. ഈ പലപ്പോഴും ഈ മസാജിങ് ഒക്കെ പറയുമ്പോൾ ഓപ്പോസിറ്റ് വശത്ത് നമ്മൾ ഈ കുമിള പൊട്ടിയ ഭാഗത്തിന്റെ ഒരു ശരീരത്തിന്റെ ഒരു ഭാഗത്താണല്ലോ കുമിള പൊട്ടുന്നത്, അതിന്റെ ഓപ്പോസിറ്റ് വശത്ത് അതേ ഭാഗത്തുള്ള മസാജിങ്, ഇത്തരത്തിലുള്ള പല തെറാപ്പികളും ഇപ്പോൾ ഈ പെയിനിന് നൽകുന്നുണ്ട്. പക്ഷേ ഈ സങ്കീർണ്ണ

0: ഈ രോഗത്തിന് പ്രായപരിധിയുണ്ടോ? സാധാരണ ഏത് വിഭാഗം ആളുകളിലാണ് ഈ രോഗം കൂടുതൽ കണ്ടുവരാറുള്ളത്? ഒപ്പം തന്നെ ഈ രോഗത്തിന് വാക്സിൻ ലഭ്യമാണോ?
1: പ്രായം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മൾ 60 വയസ്സിന് മുകളിലുള്ളവർക്കാണ് കൂടുതൽ കണ്ടുവരുന്നത്. 85 വയസ്സിന് മുകളിലിന്റെ റിസ്ക് ഏകദേശം 50% ആളുകൾക്കും ഇത് ഇത്തരത്തിൽ ഡോർമെന്റ് ആയിട്ടുള്ളവർക്ക് ഈ ഹെർപ്പസ് സോസ്റ്റർ വരുമെന്നുള്ളതാണ് കണക്കുകൾ. പ്രായമായവരിലാണ് ഇത് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇത് വളരെ പ്രധാനമാണ്. കാരണം ഇപ്പോൾ കേരളത്തിൽ പ്രായം ആയവരുടെ മുതിർന്നവരുടെ ജനസംഖ്യ അനുപാതം കൂടി വരികയാണ്. നമുക്കതുകൊണ്ട് ഇഷ്ടംപോലെ കേസസ് ഇപ്പം ഹെർപ്പസ് സോസ്റ്റർ റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല കേരളത്തിൽ മറ്റൊരു പ്രത്യേകത നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതായത് പകർച്ചേതര രോഗങ്ങൾ ഇത്രയധികം കൂടുതലാണ്. പ്രമേഹ രോഗികളുടെ എണ്ണം മറ്റനുബന്ധ രോഗങ്ങളുള്ളവരുടെ കൂടുതലാണ്. പ്രമേഹ രോഗം ഒരു പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടറാണ്. അതും പ്രമേഹം നിയന്ത്രിതമാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല ആർക്കും. പക്ഷെ അനിയന്ത്രിതമായിട്ടുള്ള പ്രമേഹം, നമ്മൾ ഷുഗർ അണ്ടർ കൺട്രോൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രതിരോധ ശേഷി വളരെയധികം കുറയും. മറ്റ് രോഗങ്ങൾ പ്രത്യേകിച്ച് അണുബാധയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രമേഹ രോഗികൾ അതിനാൽ തന്നെ അനിയന്ത്രിതമായിട്ട് പ്രമേഹം തുടരുകയാണെങ്കിൽ അവരിൽ ഹെർപ്പസ് സോസ്റ്റർ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് പ്രായമായവരിൽ, അവിടെയും പ്രമേഹ രോഗം അനിയന്ത്രിതമാവുന്ന ആളുകളുടെ എണ്ണവും നമുക്ക് പ്രായമായവരിലാണ് കൂടുതൽ. പിന്നീട് മറ്റ് പ്രതിരോധ ശേഷി കുറയുന്ന രോഗങ്ങളുള്ളവർക്കുമാണ് ഇത് കണ്ടുവരുന്നത്. ഇതിന് പക്ഷേ നമുക്കപ്പോൾ ഇപ്പോൾ നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം 50 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇതിന് വാക്സിൻ ഉണ്ട്. സോസ്റ്റർ വാക്സിൻ എന്ന് നമ്മൾ പറയും. ഷിംഗിൾസ്, ഇതിന് ഷിംഗിൾസ് എന്നൊരു പേരുമുണ്ട്. ഷിംഗിൾസ് വാക്സിൻ അല്ലെങ്കിൽ സോസ്റ്റർ വാക്സിൻ ഇപ്പോൾ 50 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് എടുക്കാം. ആ വാക്സിൻ ഫലപ്രദമാണ്. റീകോമ്പിനന്റ് വാക്സിൻ ആണ് കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത്. അത് എടുക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ജനസംഖ്യയിൽ ഇപ്പോൾ മുതിർന്നവരുടെ എണ്ണം കൂടുതലാണ്. അതിനാൽ ഈ വാക്സിൻ ഇനി കൂടുതൽ ഇവിടെ എടുത്തു തുടങ്ങുന്ന ഒരു രീതി നമ്മൾ അവലംബിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ രോഗം സങ്കീർണത ഏറിയതാണ്, വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രോഗമാണ്. അപ്പോൾ വാക്സിനേഷൻ ഇതിനൊരു ഫലപ്രദമായ പ്രതിരോധമാണ്. പിന്നീട് കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ചിക്കൻ പോക്സ് വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഇത്തരത്തിൽ സങ്കീർണതകളിലേക്ക് പോകാനുള്ള, ഒന്ന് ചിക്കൻ പോക്സ് രോഗം വരില്ല, വന്നാൽ തന്നെയും അത് തീവ്രമാവുകയില്ല, സങ്കീർണതയിലേക്ക് പോവുകയില്ല. മാത്രമല്ല ഭാവിയിലുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തടയുവാനും ചിക്കൻ പോക്സ് വാക്സിൻ. ഇപ്പൊ 50 വയസ്സിന് മുകളിലുള്ളവർക്കാണ് നമ്മൾ സോസ്റ്റർ വാക്സിൻ എടുക്കുന്നത്. അതല്ലാതെ കുഞ്ഞുങ്ങൾ മുതൽ 15 വയസ്സ് തൊട്ടാണ് ഇപ്പൊ IAP ഷെഡ്യൂൾ അനുസരിച്ച് വാക്സിൻ നമുക്ക് കൊടുക്കുന്നത്. 2 ഡോസ് വാക്സിൻ ആണ് എടുക്കുന്നത്. 13 വയസ്സിൽ താഴെയാണെങ്കിൽ 3 മാസത്തിന് ശേഷം ഒരു ബൂസ്റ്ററും, 13 വയസ്സിന് മുകളിലാണെങ്കിൽ 1 മാസം, അതായത് 4 മുതൽ 6 ആഴ്ചയ്ക്ക് ശേഷം ഒരു ബൂസ്റ്റർ. അങ്ങനെ 2 ഡോസ് വാക്സിൻ ചിക്കൻ പോക്സിന് തന്നെ അവൈലബിൾ ആണ്. അപ്പൊ ഈ രീതിയിൽ നമുക്കിതിനെ പ്രതിരോധിക്കാം.
0: മാഡം, ഈ രോഗികൾക്കുള്ള ഭക്ഷണക്രമം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചൊന്ന് പറയാമോ?
1: ഹെർപ്പസ് സോസ്റ്റർ, നമ്മൾ ചിക്കൻ പോക്സ് പറയുന്ന പോലെ ഈ കുമിള പൊട്ടുന്ന എല്ലാ രോഗങ്ങൾക്കും കുറെ അന്ധവിശ്വാസങ്ങളുണ്ട്, ഈ ദൈവകോപം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ രീതിയിൽ പിന്നെ പഥ്യങ്ങളും പുളിയുള്ളത് കഴിക്കരുത് എന്നൊക്കെയുള്ള കുറെ മിഥ്യാധാരണകളുണ്ട്. പക്ഷെ നമ്മുടെ ഒരു മോഡേൺ മെഡിസിൻ പ്രാക്ടീസിൽ ഇതൊരു വൈറൽ രോഗം മാത്രമാണ്. അപ്പോൾ വൈറൽ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് അങ്ങനെ ഭക്ഷണത്തിന് പഥ്യമൊന്നുമില്ല. പക്ഷേ ദഹനത്തിന് എളുപ്പമുള്ള, നമ്മളൊരു രോഗപ്രതിരോധം ശരീരം തീർക്കുമ്പോൾ ശരീരത്തിനെ സഹായിക്കുന്ന രീതിയിൽ പോഷക സമൃദ്ധമായ ദഹിക്കുവാൻ എളുപ്പമുള്ള എല്ലാ ഭക്ഷണവും കഴിക്കാം പ്രത്യേകിച്ച്. പക്ഷേ ഈ കുരു പൊട്ടിക്കുക, ഇത് ആ രീതിയിൽ പിന്നെ കുളിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള മിഥ്യാധാരണകൾ നമ്മൾ മാറ്റിവെക്കണം. ചിക്കൻ പോക്സ് ആണെങ്കിലും സോസ്റ്റർ ആണെങ്കിലും ദിവസേന കുളിക്കുക, തേച്ച് കുളിച്ച് കുരു പൊട്ടിക്കാൻ നിൽക്കേണ്ട, പക്ഷെ സോപ്പ് തേച്ച് കുളിക്കുക. അല്ലെങ്കിൽ ഇതിനകത്ത് സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരും. ഇതിൽ അണുബാധ, ഈ കുമിളകളിൽ അണുബാധ ഉണ്ടായിട്ട് പിന്നീട് അത് വ്രണമാവുകയും അതിന്റെ കോംപ്ലിക്കേഷൻസ് കാരണം ബുദ്ധിമുട്ടുണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പൊ കുളിക്കുക എന്നുള്ളതും പ്രധാനമാണ്.
0: മേഡം, അതുപോലെ തന്നെ ഏറെ ഭയപ്പാട് ഉളവാക്കുന്ന ഒരു കാര്യമാണ് ഈ രോഗികളെ പരിചരിക്കുന്നവർ. അങ്ങനെയെങ്കിൽ ഈ രോഗികളെ പരിചരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
1: ഇതിലൊന്ന്, ചിക്കൻ പോക്സും സോസ്റ്ററും രോഗിയെ നമ്മൾ തൊട്ട് പരിചരിക്കുകയേ ചെയ്യരുത്. ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക്, ഇപ്പൊ ഹെർപ്പസ് സോസ്റ്റർ മുതിർന്നവർക്കാണല്ലോ, ചിക്കൻ പോക്സ് കുഞ്ഞുങ്ങളിലൊക്കെ വരുവാണെങ്കിൽ അമ്മമാർക്ക് എന്തായാലും എടുക്കേണ്ടി വരും. പക്ഷെ അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ പോക്സ് ആണെങ്കിലും സോസ്റ്റർ ആണെങ്കിലും അതിന്റെ ആ ഒരു ഇൻഫെക്റ്റീവ് പീരീഡിൽ നമ്മൾ ആളെ ഐസൊലേറ്റ് ചെയ്യാം. പിന്നെ സോസ്റ്ററിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചിക്കൻ പോക്സിന്റെ അത്രയും ഐസൊലേഷൻ വേണ്ട. കാരണം ചിക്കൻ പോക്സിന് നമുക്ക് ഇപ്പൊ ആശുപത്രിയിലാണെങ്കിലും നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ചിക്കൻ പോക്സ് പേഷ്യന്റിനെ മാനേജ് ചെയ്യാൻ. കാരണം ഇത് വായുവിലൂടെ പകരുന്നു. പക്ഷെ ഹെർപ്പസ് സോസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം വായുവിലൂടെ പകരുക എന്നുള്ള റിസ്ക് ഇല്ല. ഈ കുമിളകളുമായിട്ട് കോണ്ടാക്ട് വരാതെ നോക്കിയാൽ മാത്രം മതി. ചിക്കൻ പോക്സിന്റെ അത്രയും ഐസൊലേഷൻ ഹെർപ്പസ് സോസ്റ്ററിന് ആവശ്യമില്ല. ഹെർപ്പസ് സോസ്റ്ററിന് നമുക്ക് കുമിളകളുമായിട്ട് കോണ്ടാക്ട് വരാതെ ശ്രദ്ധിക്കുക എന്നുള്ള കാര്യം മാത്രം മതി പരിചരിക്കുന്നവർ ശ്രദ്ധിക്കുവാനുള്ളത്. കാരണം വായുവിലൂടെ അത് പകരുന്നില്ല.
0: മേഡം, ഈ രോഗം വരാതിരിക്കുവാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
1: നമ്മളിപ്പോ ചിക്കൻ പോക്സ് ഒരിക്കൽ വന്ന് പോയത് പിന്നെ നമുക്ക് അതിനൊന്നും ചെയ്യാനില്ല. കാരണം നമ്മുടെ ശരീരത്തിൽ ഡോർമെന്റ് ആയിട്ട് ആ വൈറസ് കിടക്കുകയും റിയാക്ടിവേറ്റ് ചെയ്യുന്നതിന് തടയുവാനായിട്ട് പ്രതിരോധ ശേഷി കുറയുന്ന സാഹചര്യങ്ങൾ നമ്മൾ വിളിച്ചു വരുത്തുന്നതല്ല. അവിടെയും പ്രമേഹം കണക്കുള്ള രോഗങ്ങൾ നിയന്ത്രണത്തിൽ, പ്രായമാവുന്നത് നമുക്ക് തടയാൻ പറ്റില്ല, പ്രായമാവുന്നത് നല്ല

0: വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ പ്രമേഹ രോഗം നിയന്ത്രണത്തിൽ വെക്കുന്നത് ഒരു പ്രതിരോധ മാർഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാക്സിൻസ് ആണ് ഏറ്റവും എളുപ്പം, സോസ്റ്റർ വാക്സീനുകൾ എടുക്കുക നല്ലതാണ്. പിന്നീട് ഇത്തരത്തിൽ ഈ പ്രതിരോധ ശേഷി കുറവുള്ളവർ, അവര് പൂർണ്ണമായിട്ടും ഈ അവരുടെ എന്താ ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം നിലനിർത്തുവാൻ ശ്രമിക്കുക എന്നുള്ളത് എല്ലാ അണുബാധകൾ തടയുവാൻ നമ്മൾ ശ്രമിക്കുന്നത് പോലെയും സഹായകരമാകും.
1: ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ചിന്തയ്ക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശരണ്യ അനൂപ്. ന്യൂഡൽഹിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ സംയുക്ത ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് പങ്കെടുക്കും. രാജ്യത്തെ 18 NIFT ക്യാമ്പസുകളിൽ നിന്നും ബിരുദം നേടിയ വിദ്യാർത്ഥികൾ ചടങ്ങിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ലക്ഷദ്വീപിലെ അഗത്തിയിൽ മിഷൻ രംഗീൻ മജ്ലി 2031 കർമ്മ പദ്ധതികൾക്ക് ഇന്ന് തുടക്കം കുറിക്കും. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയമാണ് പദ്ധതി ആവിഷ്കരിക്കുന്നത്. ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം കേരളത്തിൽ തിരികെയെത്തുന്ന ഉപരാഷ്ട്രപതി വൈകിട്ട് കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി രജത ജൂബിലി ആഘോഷങ്ങളിലും ഇൻഫ്ലുവൻസ് 3.0 വ്യവസായ അക്കാദമിക് ഉച്ചകോടിയിലും പങ്കെടുക്കും. തുടർന്ന് രാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിർഗിസ്ഥാനിൽ ഇന്നും നാളെയും 26th ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഉച്ചകോടിക്ക് പ്രസിഡന്റ് സാദിർ ജബറോവിന്റെ ക്ഷണപ്രകാരമാണ് നരേന്ദ്രമോദി കിർഗിസ്ഥാൻ സന്ദർശിക്കുന്നത്. സുരക്ഷ, കണക്ടിവിറ്റി, അവസരങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കി ഈ മേഖലയ്ക്ക് ഇന്ത്യയുടെ കാഴ്ചപ്പാട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി യാത്ര തിരിക്കുന്നതിനു മുമ്പ് പ്രസ്താവനയിൽ പറഞ്ഞു. ഭീകരവാദം, വിഘടനവാദം, തീവ്രവാദം എന്നിവയിൽ നിന്ന് മുക്തമായ ഒരു മേഖല കെട്ടിപ്പടുക്കുന്നതിന് SSCO അംഗങ്ങളുമായി ചേർന്ന് ഇന്ത്യ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 6th വേൾഡ് നോമാഡ് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. നാളെ രാഷ്ട്രത്തലവന്മാരുടെ സമ്മേളനത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. മുൻ രാഷ്ട്രപതി ഡോ പ്രണബ് മുഖർജിയുടെ ചരമവാർഷിക ദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹത്തെ അനുസ്മരിച്ചു. പ്രണബ് മുഖർജി മികച്ച ഭരണാധികാരിയും പണ്ഡിതനുമായിരുന്നുവെന്നും ദശാബ്ദങ്ങൾ നീണ്ട പൊതുജീവിതത്തിൽ രാജ്യത്തോടും ഭരണഘടനാ മൂല്യങ്ങളോടും ഉറച്ച പ്രതിബദ്ധത അദ്ദേഹം പ്രകടമാക്കിയിരുന്നുവെന്നും അമിത്ഷാ സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ 7% കൂടുതൽ സാമ്പത്തിക വളർച്ചാ നിരക്ക് നിലനിർത്താൻ സാധ്യതയെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. US സന്ദർശനത്തിനിടെ ഷിക്കാഗോയിലെ പ്രവാസി ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. US ഇറാൻ സംഘർഷത്തെ തുടർന്ന് ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങൾ, തുടക്കത്തിൽ ക്രൂഡ് ഓയിൽ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, വളം തുടങ്ങിയവയുടെ വിതരണത്തെ ബാധിച്ചിരുന്നെങ്കിലും വിതരണ മാർഗ്ഗങ്ങൾ പുനഃക്രമീകരിച്ച് രാജ്യം പ്രതിസന്ധിയെ മറികടന്നുവെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. ആഷ്വില്ലയിൽ ചേരുന്ന G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ ധനമന്ത്രി ഇന്നും നാളെയും പങ്കെടുക്കും. നിസ്തർ ക്ലാസിലെ 2nd ഡൈവിംഗ് സപ്പോർട്ട് വെസലായ നിപുൺ മുംബൈയിലെ നേവൽ ഡോക്യാർഡിൽ ഇന്ത്യൻ നാവികസേന ഇന്ന് കമ്മീഷൻ ചെയ്യും. രാജ്യത്തെ തന്ത്രപ്രധാനമായ സമുദ്രമേഖലകളിൽ പ്രത്യേക ഡൈവിംഗ്, വെള്ളത്തിനടിയിലെ ദൌത്യങ്ങൾ എന്നിവ ഏറ്റെടുക്കാൻ നാവികസേനയുടെ ശേഷി ഇതോടെ കൂടുതൽ ശക്തിപ്പെടും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 794. 2500 ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. തൃശൂലി നദിയിൽ ഇന്നലെയുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മധ്യ നേപ്പാളിലെ തൂക്കുപാലം ഒലിച്ചുപോയി. ടിബറ്റിൽ ഔദ്യോഗിക മരണസംഖ്യ 16 546 കാണാതായതായി റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യൻ പ്രത്യേക ടണൽ രക്ഷാപ്രവർത്തന സംഘം നേപ്പാളിലെ ചിലിമേ, ലാങ്ടാക് മേഖലകളിലെ ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കങ്ങളിൽ നേപ്പാൾ സൈന്യത്തിന്റെ സംഘത്തോടൊപ്പം തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി. നേപ്പാൾ സൈന്യവുമായി ചേർന്ന് സംഘം തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുമെന്ന് നേപ്പാളിലെ ഇന്ത്യൻ അംബാസിഡർ നവീൻ ശ്രീവാസ്തവ സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് KAP 4th Battalion മൈതാനിയിൽ ആരംഭിച്ചു. മന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം.

സ്വീകരിച്ചു. കെ എ പി 4 ബറ്റാലിയനിലെയും എം എസ് പിയിലെയും 305 പേരാണ് പോലീസ് സേനയുടെ ഭാഗമാകുന്നത്. രാജസ്ഥാനിലെ ജയ്പൂരിൽ നീറ്റ് പി ജി പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ചോർന്നതായി സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടില്ലെന്നും പ്രചരിക്കുന്ന വാർത്ത തെറ്റിദ്ധാരണാജനകമാണെന്നും പി ഐ ബി ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷം സമാപന സമ്മേളന ഘോഷയാത്രയിൽ പങ്കെടുത്ത ഫ്ളോട്ടുകളുടെയും കലാരൂപങ്ങളുടെയും വിജയികളെ പ്രഖ്യാപിച്ചു. കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ISRO 1st സ്ഥാനവും ദക്ഷിണ റെയിൽവേ 2nd സ്ഥാനവും നേടി. കേരള ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ വിഭാഗത്തിൽ വനം വന്യജീവി വകുപ്പിനാണ് 1st സ്ഥാനം. എക്സൈസ് വകുപ്പ് 2nd സ്ഥാനം കരസ്ഥമാക്കി. ഗവൺമെന്റ് ഇതര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് 1st സ്ഥാനം നേടി. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ മത്സരത്തിൽ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ 1st. ബാങ്കിംഗ് മേഖലയിൽ നബാർഡ് 1st സ്ഥാനം നേടി. ദൃശ്യ കലാരൂപങ്ങളിൽ അഗസ്ത്യ സിദ്ധ മർമ്മ കളരി സംഘത്തിന്റെ കളരി 1st സ്ഥാനവും ശ്രവ്യ കലാരൂപങ്ങളിൽ വിഘ്നേഷ് അവതരിപ്പിച്ച പഞ്ചാരിമേളം 1st സ്ഥാനവും നേടി. മലയാളിയുടെ സംസ്കാരം നിലനിർത്തുന്നതിൽ ഓണം വലിയ പങ്കുവഹിക്കുന്നുണ്ടെന്ന് മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. കോഴിക്കോട് ജില്ലാതല ഓണാഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓണാഘോഷത്തോടനുബന്ധിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾക്കായി സംഘടിപ്പിച്ച പൂക്കള മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനദാനവും മന്ത്രി നിർവഹിച്ചു. കണ്ണൂരിൽ ഓണം വാരാഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം കെ സുധാകരൻ എം പി ഉദ്ഘാടനം ചെയ്തു. പ്രയാസങ്ങളില്ലാതെയാണ് ഇത്തവണ ജനങ്ങൾ ഓണം ആഘോഷിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. ടൂറിസം വകുപ്പും കാസർകോട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും ജില്ലാ ഭരണകൂടവും കാസർകോട് മുനിസിപ്പാലിറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച പൊന്നോണം 2026 സമാപന സമ്മേളനം മന്ത്രി കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു. എല്ലാ മനുഷ്യരുടെയും സന്തോഷങ്ങളും സങ്കടങ്ങളും ഏറ്റെടുക്കുകയും എല്ലാവർക്കും തുല്യനീതി നടപ്പാക്കുകയും ചെയ്ത മാവേലിയുടെ ഓർമ്മയുടെ ആഘോഷമാണ് ഓണമെന്ന് മന്ത്രി പറഞ്ഞു. ഉണ്ണിരാജ ചെറുവത്തൂർ മുഖ്യാതിഥിയായി. സംസ്ഥാനത്തെ അങ്കണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് വനിതാ ശിശു വികസന വകുപ്പും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് മറ്റന്നാൾ തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ തിരുവനന്തപുരത്ത് നിർവഹിക്കും. അങ്കണവാടി കുട്ടികളുടെ ത്രൈമാസ ആരോഗ്യ പരിശോധനാ പദ്ധതിയാണ് ബാല്യസ്പന്ദനം. സിപിഐഎമ്മിനോടൊപ്പം നിന്നവർ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ വഴിമാറാൻ ഇടയായതെന്ന് ഗൌരവമായി പരിശോധിക്കേണ്ടതുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. കണ്ണൂർ മയ്യിലിൽ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എൽഡിഎഫ് വിരുദ്ധ പ്രചാരണവേലയിൽ പരാജയപ്പെടേണ്ട മണ്ഡലമല്ല തളിപ്പറമ്പ് എന്നും ഈ പ്രചാരവേലയിലൂടെ ചിലർ തെറ്റിദ്ധരിക്കപ്പെട്ടെന്നും പിണറായി പറഞ്ഞു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ തായ്ലാന്റിനെ 94 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. ദുബായിൽ നിശ്ചിത 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 159 റൺസ് നേടിയ ഇന്ത്യ തായ്ലാന്റിനെ 15.3 ഓവറിൽ 65 റൺസിന് പുറത്താക്കി. ഇന്ന് ദുബായിൽ ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബംഗ്ലാദേശ് ഇന്തോനേഷ്യയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:00 മത്സരം. FIH പുരുഷ ഹോക്കി ലോകകപ്പ് കിരീടം ജർമ്മനിക്ക്. ബെൽജിയം ബെൽഫിയസ് ഹോക്കി അരീനയിൽ എതിരില്ലാത്ത ഒരു ഗോളിന് സ്പെയിനിനെയാണ് ജർമ്മനി പരാജയപ്പെടുത്തിയത്. ജർമ്മനിയുടെ 4th ഹോക്കി ലോകകപ്പ് കിരീടമാണിത്. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. ഉസ്ബെക്കിസ്ഥാനും ബംഗ്ലാദേശിനുമൊപ്പം ഗ്രൂപ്പ് ബിയിലാണ് ഇന്ത്യ. 2 പതിറ്റാണ്ടിന് ശേഷം ഏഷ്യൻ കപ്പ് യോഗ്യത നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ യുവനിര ഇറങ്ങുന്നത്. കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയറിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെ സിറിഞ്ച് ഉപയോഗിച്ച് കുത്തിയ കേസിൽ പ്രതികൾ പിടിയിൽ. കോഴിക്കോട് പൂളക്കടവ് സ്വദേശി ബെന്നി ലോയിഡ്, പരപ്പിൽ സ്വദേശി രജാദ്, രാമനാട്ടുകര സ്വദേശി നന്ദകുമാർ, ചാലപ്പുറം കോട്ടപ്പറമ്പ് സ്വദേശി അദ്നുൽ ഹാഷിം എന്നിവരെയാണ് ടൌൺ പോലീസും സിറ്റി ക്രൈംസ്ക്വാഡും ചേർന്ന് പിടികൂടിയത്.
ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് സംഘടിപ്പിക്കുന്ന സീനിയർ സിറ്റിസൺ സംഗമവും തൂഫാൻ കെയർ ഡിക്ലറേഷൻ പരിപാടിയും ഇന്ന് വടകരയിൽ നടത്തും. വൈകിട്ട് മുനിസിപ്പൽ ടൌൺഹാളിൽ മന്ത്രി രമേശ് ചെന്നിത്തല പരിപാടി ഉദ്ഘാടനം ചെയ്യും.

0: ഫാൻ പോസ്റ്റർ രചന മത്സര വിജയികൾക്ക് മന്ത്രി സമ്മാനങ്ങൾ വിതരണം ചെയ്യും. പത്മശ്രീ മീനാക്ഷിയമ്മ ഉൾപ്പെടെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ തൂഫാൻ ബാഡ്ജ് സ്വീകരിക്കും. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ലഭിച്ചതിനാൽ തൃശൂർ പീച്ചി ഡാം അല്പസമയത്തിനകം തുറക്കും. ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂനമർദ്ദം, ചക്രവാത ചുഴി, തുലാവർഷം എന്നിവയിലൂടെ ഇനിയും മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനാൽ ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന് സ്പിൽവേ ഷട്ടറുകൾ തുറന്നും കെഎസ്ഇബി ചെറുകിട വൈദ്യുതി ഉൽപാദന വഴിയും മണലിപ്പുഴയിലേക്ക് വെള്ളമൊഴുകും. മണലി, കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് 30 സെന്റിമീറ്ററിൽ വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഈ ഗാനം കിഷോർ കുമാർ, സുഷമ എന്നിവർ പാടിയത്. ചിത്രം ആ ഗലേ ലഗ്ജാ.

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ജാലകം.
4: കിഷോർ കുമാറും ലതാ മങ്കേഷ്കറും പാടിയത് ചിത്രം ആന്തി.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
1: മൈ ജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം?
2: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളിയാ.
3: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
4: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
5: ഹലോ പ്രിയ ഗീതം.
6: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
2: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം മാസ് ഓണം വൈബ്.
6: ആഘോഷം തുടങ്ങിയല്ലേ.
2: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
3: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
7: അടുത്ത ഗാനം ബോബി എന്ന ചിത്രത്തിൽ ശൈലേന്ദ്ര സിംഗ്, ലതാ മങ്കേഷ്കർ എന്നിവർ ചേർന്ന് പാടിയത്.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
1: മൈ ജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം? ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളിയാ.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
5: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
6: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
5: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാ.
7: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
8: കിഷോർ കുമാർ പാടിയത് ചിത്രം ആൻ മിലോ സജ്ന.

0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
0: ആഘോഷം തുടങ്ങിയല്ലേ.
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
2: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
3: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
4: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
3: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
4: ഏറ്റവും പുതിയ റിലീസുകൾ,
3: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
3: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
5: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
6: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
7: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
6: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
8: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: കിഷോർ കുമാറും ലതാ മങ്കേഷ്കറും ചേർന്ന് പാടിയത്, ചിത്രം ആരാധന.

ഹിന്ദി ചലച്ചിത്രഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ സംയുക്ത ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് പങ്കെടുക്കും. രാജ്യത്തെ 18 നിഫ്റ്റ് ക്യാമ്പസുകളിൽ നിന്നും ബിരുദം നേടിയ വിദ്യാർത്ഥികൾ ചടങ്ങിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ലക്ഷദ്വീപിലെ അഗത്തിയിൽ മിഷൻ രംഗീൻ മച്ചിലി 2031 കർമ്മ പദ്ധതികൾക്ക് ഇന്ന് തുടക്കം കുറിക്കും. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയമാണ് പദ്ധതി ആവിഷ്കരിക്കുന്നത്. ഭീകരവാദം, വിഘടനവാദം, തീവ്രവാദം എന്നിവയിൽ നിന്ന് മുക്തമായ ഒരു മേഖല കെട്ടിപ്പടുക്കുന്നതിന് ഷാങ്ഹായ് സഹകരണ സംഘടന അംഗങ്ങളുമായി ചേർന്ന് ഇന്ത്യ പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുരക്ഷ, കണക്ടിവിറ്റി, അവസരങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കി മേഖലയ്ക്ക് ഇന്ത്യയുടെ കാഴ്ചപ്പാട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ പോലീസ് സേനയ്ക്ക് മാതൃകയാണ് കേരള പോലീസ് എന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. പരിശീലനം പൂർത്തിയാക്കിയ KAP MSP കാഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ കണ്ണൂർ മാങ്ങാട്ടുപറമ്പ്

അഭിവാദ്യം സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രളയബാധിത നേപ്പാളിന് സഹായഹസ്തവുമായി ഇന്ത്യ. 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്ന് 4-ാമത്തെ വിമാനം നേപ്പാളിലെത്തി. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് സംഘടിപ്പിക്കുന്ന സീനിയർ സിറ്റിസൺ സംഗമവും തൂഫാൻ കെയർ ഡിക്ലറേഷൻ പരിപാടിയും ഇന്ന് വടകരയിൽ. വൈകിട്ട് മന്ത്രി രമേശ് ചെന്നിത്തല പരിപാടി ഉദ്ഘാടനം ചെയ്യും. സ്വർണവില കുറഞ്ഞു. പവന് 1,080 രൂപ താഴ്ന്ന് 1,14,960 രൂപയായി. 14,370 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. 2 പതിറ്റാണ്ടിന് ശേഷം ഏഷ്യൻ കപ്പ് യോഗ്യത നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ യുവനിര ഇറങ്ങുന്നത്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം സുഷീൻ ശ്യാം ഈണം നൽകി പാടിയത് ഗാനരചന അൻവർ അലി, ചിത്രം ബാലൻ ദ ബോയ്.

ഈ ഗാനം സിതാര കൃഷ്ണകുമാറും അഭയ് ജോധ്പൂരും പാടിയത്. ചിത്രം പൊങ്കാല. റഫീഖ് അഹമ്മദിന്റെ വരികൾ, രഞ്ജൻ രാജന്റെ സംഗീതം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ചലച്ചിത്രഗാനങ്ങളിൽ ഇനി നാരായണി ഗോപനും നിഖിൽ രാജും പാടിയത് ചിത്രം 19-ാം നൂറ്റാണ്ട്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം എം ജയചന്ദ്രൻ.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: എന്തേട്ടാ ഒരു വിഷമം?
2: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
1: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
2: അതെവിടുന്ന്?
1: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
3: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ചിത്രം സർവം മായ, പാടിയത് ശക്തിശ്രീ ഗോപാലൻ, ഗാനരചന മനു മഞ്ജിത്, സംഗീതം ജസ്റ്റിൻ പ്രഭാകരൻ.

കേട്ടത് ചിത്രം കജുരാഹോ ഡ്രീംസ്. ഇനി അമ്പലമുക്കിലെ വിശേഷങ്ങൾ എന്ന പടത്തിൽ നിന്നും. ശ്വേതാമോഹനും നിഖിൽ മാത്യുവും ചേർന്ന് പാടിയത്.

ഇന്ന് 12:15 കാളിയാട്ടം ഭവാനി പ്രേംനാഥും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യ ദീപ്തി, കുഞ്ഞുങ്ങളുടെ ഭക്ഷണക്രമം, ഡോക്ടർ കെ അനുപ്രിയ സംസാരിക്കുന്നു.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
3: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: മൈജിയിൽ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
6: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
7: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
8: ചേട്ടാ, മൈജിയിലേക്ക് വിടാം,
9: ഓണം ഷോപ്പ് ചെയ്യോ.
8: ആ ഓഫറിനേക്കാൾ സമ്മാനങ്ങളാ മനസ്സിലും കേറി. കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
10: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
11: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
10: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
12: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
13: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം മാസ് ഓണം വൈബ്.
12: ആഘോഷം തുടങ്ങിയല്ലേ.
13: യെസ്, 1000 കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
14: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG പ്രോഗ്രാമുകളുടെ അഡ്മിഷൻ തുടരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in സന്ദർശിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.

ഇന്ന് 12:40 ആരോഗ്യദീപ്തിയിൽ കുഞ്ഞുങ്ങളുടെ ഭക്ഷണക്രമം ഡോക്ടർ കെ അനുപ്രിയ സംസാരിക്കുന്നു. 12:40 ആരോഗ്യദീപ്തിയിൽ

0: ഉച്ചയ്ക്ക് ഒരു മണിക്ക് സ്വീറ്റ് സെവന്റീസ്, 1970കളിലെ മധുരഗാനങ്ങൾ. രണ്ട് പതിനഞ്ചിന് തുടർ നാടകം, 2:30 ഗൃഹരശ്മി, കുടുംബത്തിന് ഒരു കൂട്ട്, ചർമ്മത്തിന്റെയും മുടിയുടെയും ആരോഗ്യം, ഈ വിഷയത്തിൽ ഡെർമറ്റോളജിസ്റ്റ്, ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജനുമായ ഡോക്ടർ സി രാഹുൽ ബാബു പങ്കെടുക്കുന്ന പരിപാടി. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ, 5:15 തായമ്പക, പി വി രാമകൃഷ്ണ മാരാരം സംഘവും അവതരിപ്പിച്ചത്. 5:30 ലളിതഗാനങ്ങൾ. ഞാറ്റുവേല പ്രായോജക പരിപാടി. 5:58 FM പ്രധാന വാർത്തകൾ. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 ഹരിതവീഥി. സമ്മിശ്ര കൃഷിയിൽ വിള സമൃദ്ധി ഒരുക്കി കാസർഗോഡ് കള്ളാർ മണിക്കല്ല് സ്വദേശി ബേബിച്ചൻ 5 കണ്ടെത്തി. കമ്പോള വില നിലവാരം. 7:35 FM ഹെൽത്ത് പ്ലസ്. ആകാശവാണി കണ്ണൂർ. ഇനി 12:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: This is Akashvani.

സിലബസിൽ SSLC പ്ലസ് ടു ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചവരും CBSE ICSE സ്ട്രീമുകളിൽ 90% അതിരുമുകളിൽ മാർക്ക് ലഭിച്ചവരുമായ വിമുക്ത ഭടന്മാരുടെ മക്കൾക്ക് ഒറ്റത്തവണ നൽകുന്ന ടോപ് സ്കോറർ ക്യാഷ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി സെപ്റ്റംബർ 15. അപേക്ഷയുടെ പ്രിന്റൌട്ട് കണ്ണൂർ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ നൽകണം. വിശദവിവരങ്ങൾക്ക് 0497270069 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കണ്ണൂർ ജില്ലയിലെ ക്ഷീരവികസന യൂണിറ്റ് ഓഫീസുകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഡയറി പ്രമോട്ടർമാരെ നിയോഗിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അതായത് ക്ഷീരവികസന സർവീസ് യൂണിറ്റ് പരിധിയിൽ സ്ഥിരതാമസമാക്കിയവരും SSLC പാസായവരുമാകണം അപേക്ഷകർ. പ്രായപരിധി 18 മുതൽ 45 വയസ്സ് വരെ. അപേക്ഷയും അനുബന്ധ രേഖകളും സെപ്റ്റംബർ 5 വൈകുന്നേരം 5 മണിക്ക് മുൻപായി ബ്ലോക്ക് തല ക്ഷീരവികസന സർവീസ് യൂണിറ്റുകളിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള ക്ഷീരവികസന യൂണിറ്റ് ഓഫീസുമായി ബന്ധപ്പെടുക. ധർമ്മടം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഫുൾ ടൈം സ്വീപ്പർ കം സാനിറ്റേഷൻ വർക്കർ തസ്തികയിൽ HMC മുഖേന താൽക്കാലിക നിയമനം നടത്തുന്നു. ഉദ്യോഗാർത്ഥികളുടെ കൂടിക്കാഴ്ച സെപ്റ്റംബർ 7 11 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ PHC നടക്കും. ഫോൺ നമ്പർ 0490231. കാസർഗോഡ് ജില്ലയിൽ ദേശീയ ആരോഗ്യ ദൌത്യം പദ്ധതിയിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിൽ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച സെപ്റ്റംബർ 7 രാവിലെ 10:30 ദേശീയ ആരോഗ്യ ദൌത്യം കാസർഗോഡ് ജില്ലാ ഓഫീസിൽ നടക്കും. വെബ്സൈറ്റ് www.aarogyakeralam.gov.in. ഫോൺ നമ്പർ 0467220946. നാഷണൽ ഹെൽത്ത് മിഷൻ പദ്ധതിക്ക് കീഴിൽ കാസർഗോഡ് ജില്ലയിൽ ഒഴിവുള്ള ജനറൽ മെഡിസിൻ, ഒഫ്താൽമോളജിസ്റ്റ്, അനസ്തേഷ്യോളജിസ്റ്റ് എന്നീ സ്പെഷ്യാലിസ്റ്റ് തസ്തികകളിൽ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച സെപ്റ്റംബർ 7 രാവിലെ 11:30 NHM ജില്ലാ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0467220946. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ഹിസ്റ്ററി വിഷയത്തിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച സെപ്റ്റംബർ 2 രാവിലെ 10 മണിക്ക് നടക്കും. ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 0499425627. തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ ഹിന്ദി വിഭാഗത്തിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10:30 നടക്കും. ഫോൺ നമ്പർ 0490234602. അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് ഡോക്ടർ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച സെപ്റ്റംബർ 5 രാവിലെ 10 മണിക്ക് അജാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. യോഗ്യത MBBS ബിരുദം, കേരള മെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ. ഫോൺ നമ്പർ 0467220971. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

എന്ന് 6-9 ഹരിതവീഥിയിൽ സമ്മിശ്ര കൃഷിയിൽ വിള സമൃദ്ധി ഒരുക്കി കാസർകോട് കള്ളാർ മണിക്കല്ല് സ്വദേശി ബേബിച്ചൻ 5 കണ്ടത്തിൽ പങ്കെടുക്കുന്നു. ഉപരാഷ്ട്രപതി ശ്രീ CP രാധാകൃഷ്ണൻ സംസ്ഥാനത്ത് പങ്കെടുക്കുന്ന ചടങ്ങുകളുടെ റിപ്പോർട്ട്.

ഭവാനി പ്രേംനാഥും സംഘവും അവതരിപ്പിച്ച കാളിയാട്ടമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. നീലസമ്പദ് വ്യവസ്ഥയിൽ ദ്വീപുകളുടെ മുന്നേറ്റമാണ് സർക്കാർ ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. വർണ്ണ മത്സ്യങ്ങളുടെ ഉൽപ്പാദനവും വിതരണവും ലക്ഷ്യമിട്ട് ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ലി കർമ്മ പദ്ധതിയുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി ലക്ഷദ്വീപിൽ നിർവഹിച്ചു. കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ കൂട്ടായ്മ

0: യിലെ അംഗങ്ങളുമായി സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എസ്സിഒ നേതാക്കളുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മുഖ്യമന്ത്രി സന്ദർശകരെ കാണുന്നതുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിൽ പുതിയ സന്ദർശന ക്രമീകരണം ഏർപ്പെടുത്തി. സന്ദർശകരെ കാണുക ആഴ്ചയിൽ 3 ദിവസം മാത്രം. ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം പോലീസ് സേനയ്ക്കുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 794 ആയി. 44 മലയാളികൾ കൂടി തിരികെയെത്തി. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. വാർത്തകൾ വിശദമായി. നീലസമ്പദ് വ്യവസ്ഥയിലും ദ്വീപുകളുടെ മുന്നേറ്റമാണ് സർക്കാർ ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കേന്ദ്ര സർക്കാർ സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. ഇന്ത്യയുടെ പ്രത്യേക സാമ്പത്തിക മേഖലയുടെ ആകെയുള്ളതിൽ 1/6 ലക്ഷദ്വീപ് മേഖലയിൽ നിന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു.
1: Our great Lakshadweep alone accounts for nearly 1/6 of the India's exclusive economic zone. This is the true maritime strength of our great Lakshadweep islands. To move towards a new era of growth, sustainability and prosperity in island fisheries history and the blue economic revolution is to take off from today.
0: ലക്ഷദ്വീപിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയാണ് ഔട്ട്റീച്ച് പ്രോഗ്രാമിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കേന്ദ്ര ഫിഷറീസ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പറഞ്ഞു. ചടങ്ങിൽ ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജനയുടെ വിവിധ ഗുണഭോക്താക്കൾക്കുള്ള സഹായ വിതരണവും നിർവഹിച്ചു. ദേശീയതലത്തിൽ വർണ്ണ മത്സ്യങ്ങളുടെ ഉൽപ്പാദനവും വിതരണവും ലക്ഷ്യമിട്ട് ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ച്ലി 2031 കർമ്മ പദ്ധതിയുടെ ഉദ്ഘാടനവും ഉപരാഷ്ട്രപതി നിർവഹിച്ചു. കേന്ദ്ര സഹമന്ത്രി എസ് പി സിംഗ് ബാഗേ, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. 2 ദിവസത്തെ കേരളം ലക്ഷദ്വീപ് സന്ദർശനത്തിനായി എത്തിയ ഉപരാഷ്ട്രപതി വൈകിട്ട് കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങളിലും കോൺഫ്ലുവൻസ് 3.0 വ്യവസായ അക്കാദമിക് ഉച്ചകോടിയിലും പങ്കെടുക്കും. പരിപാടികൾക്ക് ശേഷം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഇന്ന് കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും സമ്പൂർണ്ണ ഡ്രോൺ നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണിവരെയും വൈകിട്ട് 4 മുതൽ 6 മണിവരെയുമാണ് ഗതാഗത നിയന്ത്രണം. 2 ദിവസത്തെ സന്ദർശനത്തിനായി കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിഷ്കെക്കിൽ ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ കൂട്ടായ്മയിലെ അംഗങ്ങളുമായി സംവദിച്ചു. മഹാത്മാഗാന്ധി സ്മാരക പാർക്കിലെ ഗാന്ധി പ്രതിമയിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. എസ്സിഒ ഉച്ചകോടിക്കിടെ റഷ്യ, കിർഗിസ്ഥാൻ, അർമേനിയ എന്നീ രാജ്യങ്ങളിലെ നേതാക്കളുമായി അദ്ദേഹം ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മധ്യേഷ്യൻ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന 6th വേൾഡ് നൊമാഡ് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിലും പങ്കെടുക്കും. നാളെ 26th ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ 7% സാമ്പത്തിക വളർച്ചാ നിരക്ക് തുടർന്നു പോകാൻ സാധ്യതയെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഷിക്കാഗോയിലെ പ്രവാസി ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീമതി നിർമ്മലാ സീതാരാമൻ. അന്താരാഷ്ട്ര പ്രതിസന്ധിയെ തുടർന്ന് വിതരണ ശൃംഖലയിൽ തടസ്സങ്ങളുണ്ടായിട്ടും ഇന്ത്യയുടെ വളർച്ചാ വേഗത നിലനിൽക്കുമെന്ന് അവർ വ്യക്തമാക്കി. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി സന്ദർശകരെ കാണുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. പൊതു അവധിയല്ലാത്ത തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മുതൽ 5:30 വരെ സന്ദർശകർക്ക് മുഖ്യമന്ത്രിയെ കാണാം. പ്രായമായവർ, ഭിന്നശേഷിക്കാർ, ശാരീരിക അവശതയുള്ളവർ എന്നിവരെ സെക്രട്ടേറിയറ്റ് വളപ്പിലെ പരാതി പരിഹാര സെല്ലിൽ മുഖ്യമന്ത്രി നേരിട്ട് കാണും. ബുധനാഴ്ച മുതൽ പുതിയ ക്രമീകരണം നിലവിൽ വരും. കേരള പോലീസ് രാജ്യത്തെ പോലീസ് സേനകൾക്ക് മാതൃകയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം പോലീസ് സേനയ്ക്കുണ്ടെന്നും ശ്രീ ചെന്നിത്തല പറഞ്ഞു. കണ്ണൂർ മാങ്ങാട്ടുപറമ്പിൽ പരിശീലനം പൂർത്തിയാക്കിയ KAP MSP കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ദേശാഭിമാന ബോധത്തിനും ജനതാൽപര്യത്തിനും മുൻതൂക്കം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സേനയാണ് കേരള പോലീസ്. നമ്മുടെ ഭരണഘടന ഉറപ്പാക്കുന്ന പൌരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ബാധ്യത പോലീസ് സേനാംഗങ്ങൾക്കുണ്ട്. ഈ സേനയ്ക്ക് അഭിമാനിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളാണ് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മിന്നൽ പ്രളയം

0: നേരത്തെ തുടർന്ന് ജലവൈദ്യുത പദ്ധതികളിലെ തുരങ്കങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി നേപ്പാൾ. കാണാതായ 2500 പേരിൽ ഭൂരിപക്ഷവും ജലവൈദ്യുത പദ്ധതികളിലെ ജീവനക്കാരാണെന്നാണ് കരുതുന്നത്. ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധരടങ്ങുന്ന സംഘം തുരങ്കത്തിനുള്ളിൽ അകപ്പെട്ടവരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ പ്രതികരണമുണ്ടായിട്ടില്ല. കഴിഞ്ഞ ബുധനാഴ്ചയുണ്ടായ ദുരന്തത്തിൽ നേപ്പാളിൽ ഇതുവരെ 794 പേർ മരിച്ചതായാണ് ഔദ്യോഗിക കണക്ക്. ടിബറ്റിൽ 16 മരണം സ്ഥിരീകരിച്ചു. നേപ്പാളിൽ പ്രളയത്തെ തുടർന്ന് യാത്ര തടസ്സപ്പെട്ടിരുന്നവരിൽ 44 പേർ കൂടി കേരളത്തിലെത്തി. നേപ്പാളിൽ നിന്ന് ഇന്നലെ ബംഗളൂരുവിൽ എത്തിയിരുന്ന 47 അംഗ സംഘത്തിലെ 44 പേരാണ് ഇന്ന് കോഴിക്കോടെത്തിയത്. മറ്റ് 3 പേർ ട്രെയിനിൽ യാത്ര തിരിച്ചിട്ടുണ്ടെന്ന് യാത്രാ സംഘാടകർ ആകാശവാണിയോട് പറഞ്ഞു. ഇന്നലെ 13 പേരാണ് കേരളത്തിൽ തിരിച്ചെത്തിയിരുന്നത്. അതിനിടെ മാനസ സരോവർ യാത്രയ്ക്ക് പോയിരുന്ന 19 കേരളീയർ ഉൾപ്പെടെ 23 അംഗ സംഘത്തിലെ 11 പേർ ഡൽഹിയിലെത്തി. ഇവരുടെ സംഘത്തിലെ 8 പേർ കാഠ്മണ്ഡുവിലാണെന്നും യാത്രാ സൌകര്യം ലഭിക്കുന്നതനുസരിച്ച് നാട്ടിലേക്ക് തിരിക്കുമെന്നും നോർക്ക റൂട്ട്സ് അറിയിച്ചു. വിദേശ പൌരത്വമുള്ള 5 മലയാളികളുമായി ഇനിയും ആശയവിനിമയം സാധ്യമായിട്ടില്ലെന്നും നോർക്ക റൂട്ട്സ് വ്യക്തമാക്കി. ബീഹാറിലെ ഗന്ധക് കോസി നദികളിലെ ജലനിരപ്പ് ഉയർന്നു. നേപ്പാളിലെ കടുത്ത വെള്ളപ്പൊക്കത്തെയും വൃഷ്ടിപ്രദേശങ്ങളിലെ കനത്ത മഴയെയും തുടർന്നാണ് ജലനിരപ്പ് ഉയർന്നത്. വെസ്റ്റ് ചമ്പാരൻ, ഈസ്റ്റ് ചമ്പാരൻ, സരൺ, ഗോപാൽഗഞ്ച് ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ഒഡീഷയിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ബർഗഡ് ജില്ലയിൽ ചുവപ്പ് ജാഗ്രതയും പടിഞ്ഞാറൻ ഒഡീഷയിലെ വിവിധ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ ആരംഭിച്ചിട്ട് ഇന്ന് 70 വർഷം പൂർത്തിയാകുന്നു. 1956 ഓഗസ്റ്റ് 31-നാണ് പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ചെന്നൈ ആസ്ഥാനമാക്കിയുള്ള ദക്ഷിണ റെയിൽവേയുടെ ഏറ്റവും പഴക്കമേറിയ ഡിവിഷനാണ് പാലക്കാട്. 1861 തമിഴ്നാട്ടിലെ പോത്തന്നൂർ മുതൽ പട്ടാമ്പി വരെയുള്ള റെയിൽവേ ട്രാക്കിന്റെ പണി തുടങ്ങിയതോടെയാണ് പാലക്കാടിന്റെ റെയിൽവേ ചരിത്രം ആരംഭിക്കുന്നത്. ഒലവക്കോട് വഴി കടന്നുപോകുന്ന റെയിൽവേ ലൈനിന്റെ പരിസരത്തായതിനാൽ ഒലവക്കോട് ഡിവിഷൻ എന്നായിരുന്നു ആദ്യ പേര്. ഡിവിഷൻ വിഭജിച്ചാണ് 1979 തിരുവനന്തപുരം ഡിവിഷനും 2007 സേലം ഡിവിഷനും നിലവിൽ വന്നത്. ട്രെയിൻ കൺട്രോളിംഗ് കമ്പ്യൂട്ടർവൽക്കരണം ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കിയത് പാലക്കാട് റെയിൽവേ ഡിവിഷനിലാണ്.
0: ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. ഉസ്ബെക്കിസ്ഥാനും ബംഗ്ലാദേശിനുമൊപ്പം ഗ്രൂപ്പ് ബിയിലാണ് ഇന്ത്യ. 2006 ശേഷം ആദ്യമായി ഏഷ്യൻ കപ്പ് യോഗ്യത നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ യുവനിര ഇറങ്ങുന്നത്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ഗ്രൂപ്പ് ബിയിൽ ഇന്ന് ബംഗ്ലാദേശ് ഇന്തോനേഷ്യയെ നേരിടും. രാത്രി 8 മണിക്കാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യ തായ്ലാന്റിനെ 94 റൺസിന് പരാജയപ്പെടുത്തി. സംസ്ഥാനത്തെ അംഗണവാടി കുട്ടികളുടെ ത്രൈമാസ ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യസ്പന്ദനം ബുധനാഴ്ച വട്ടിയൂർക്കാവ് കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി കെ മുരളീധരൻ അധ്യക്ഷനാകും. മേയർ വി വി രാജേഷ് വളർച്ചാ നിരീക്ഷണ സംവിധാനം ഉദ്ഘാടനം ചെയ്യും. സമയബന്ധിതമായി ഇടപെടൽ നടത്തുന്നതിനുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ വാട്ടർ അതോറിറ്റിയുടെ പ്രധാന കുടിവെള്ള പൈപ്പിൽ ചോർച്ചയുണ്ടായ സാഹചര്യത്തിൽ ഇന്ന് രാത്രി 7 മുതൽ നാളെ രാവിലെ 7 മണിവരെ വിവിധയിടങ്ങളിൽ ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നീലസമ്പദ് വ്യവസ്ഥയിലെ ദ്വീപുകളുടെ മുന്നേറ്റമാണ് സർക്കാർ ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. വർണ്ണമത്സ്യങ്ങളുടെ ഉൽപാദനവും വിതരണവും ലക്ഷ്യമിട്ട് ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ലി കർമ്മ പദ്ധതിയുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി ലക്ഷദ്വീപിൽ നിർവഹിച്ചു. കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ കൂട്ടായ്മയിലെ അംഗങ്ങളുമായി സംവദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി എസ്സിഒ നേതാക്കളുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മുഖ്യമന്ത്രി സന്ദർശകരെ കാണുന്നതുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിൽ പുതിയ സന്ദർശന ക്രമീകരണം ഏർപ്പെടുത്തി. സന്ദർശകരെ കാണുക ആഴ്ചയിൽ 3 ദിവസം മാത്രം. ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം പോലീസ് സേനയ്ക്കുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 794 44 മലയാളികൾ കൂടി തിരികെയെത്തി. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി കണ്ണൂർ.
3: ആരോഗ്യദീപ്തി.
2: കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുത്തു തുടങ്ങുമ്പോൾ നിരവധി സംശയങ്ങൾ രക്ഷിതാക്കൾക്ക് ഉണ്ടാവാറുണ്ട്. കുഞ്ഞുങ്ങളുടെ ഭക്ഷണക്രമം, ഇതേക്കുറിച്ച് ഡോക്ടർ കെ അനുപ്രിയ സംസാരിക്കുന്നു.

0: വളർച്ചാ കാലഘട്ടത്തിൽ അവരുടെ ഭക്ഷണക്രമത്തെക്കുറിച്ച് രക്ഷിതാക്കൾക്ക്, പ്രത്യേകിച്ച് അമ്മമാർക്ക്, അമ്മൂമ്മമാർക്കൊക്കെ വളരെയധികം ആശങ്കകളുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും പല രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് അവരുടെ ഭാഗത്തു നിന്നും കിട്ടാറുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ 6 മാസക്കാലം, നമുക്കറിയാം ആദ്യത്തെ 6 മാസക്കാലം WHO അനുശാസിച്ചിട്ടുള്ളത് കുഞ്ഞിന് മുലപ്പാൽ മാത്രം നൽകിയാൽ മതി എന്നാണ്. കുഞ്ഞിന്റെ പൂർണമായ വളർച്ചയ്ക്കും വികാസത്തിനും ആവശ്യമായ എല്ലാ ഘടകങ്ങളും മുലപ്പാലിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 6 മാസക്കാലം ഒരു സമീകൃത ആഹാരമായിട്ട് മുലപ്പാൽ മാത്രം നൽകിയാൽ മതി. അതിന്റെ ഇടയിൽ പലപ്പോഴും അമ്മമ്മമാർക്ക് അല്ലെങ്കിൽ അമ്മമാർക്കുണ്ടാവുന്ന ഒരു സംശയമാണ്, കുഞ്ഞിന് ദാഹിക്കില്ലേ, വെള്ളം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ വല്ല പഴച്ചാറുകളും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, ഇത്രീ കൊടുക്കാമോ, അല്ലെങ്കിൽ ഓരോ ഓണക്കാലമാണ്, ഓണസദ്യയുടെ കൂടെ കുഞ്ഞിന് മാത്രം ഒന്നും നൽകാതിരിക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ കുഞ്ഞിന് കുറച്ച് മധുരമുള്ള പായസം അങ്ങനെ എന്തെങ്കിലും നൽകാൻ പറ്റുമോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. തീർച്ചയായിട്ടും വേണ്ട എന്ന് തന്നെയാണ് ഉത്തരം. ആദ്യത്തെ 6 മാസക്കാലം മുലപ്പാൽ തന്നെയാണ് കുഞ്ഞിന്റെ സമീകൃത ആഹാരമായി നമ്മൾ കൊടുക്കേണ്ടത്. കുഞ്ഞിന്റെ ദാഹവും വിശപ്പും അടക്കാനുള്ള എല്ലാ പദാർത്ഥങ്ങളും മുലപ്പാലിൽ അടങ്ങിയിട്ടുണ്ട്. ആദ്യമായി ആഹാരം നൽകി തുടങ്ങുമ്പോൾ രക്ഷിതാക്കൾക്ക് ഒത്തിരി സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിൽ എന്തൊക്കെ ആഹാരങ്ങൾ നൽകാം, ഏതൊക്കെ കുറുക്കുകൾ നൽകാം, എത്ര നേരം കൊടുക്കണം, ഏതൊക്കെ പഴങ്ങൾ നൽകാം എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. ആയുർവേദ പ്രകാരം 6 മാസത്തിന് ശേഷം ഫലപ്രാശനം അഥവാ പഴച്ചാറുകൾ നൽകി തുടങ്ങാമെന്ന് പറയുന്നുണ്ട്. പോഷക ഗുണമേറെയുള്ളതും ദഹിക്കാൻ വളരെ എളുപ്പമുള്ളതുമായ പഴവർഗ്ഗങ്ങൾ തിരഞ്ഞെടുക്കാം. മുലപ്പാൽ മാത്രം കുടിച്ച് ശീലിച്ച കുഞ്ഞിന് കട്ടിയാഹാരത്തിലോട്ട് അല്ലെങ്കിൽ മറ്റാഹാരത്തിലോട്ട് മാറുമ്പോൾ ദഹന വ്യവസ്ഥയെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഹരം നൽകി തുടങ്ങണം. നന്നായി പഴുത്ത പപ്പായ, നന്നായി വേവിച്ചുടച്ച് തരികളില്ലാതെ ഉടച്ചെടുത്ത ആപ്പിൾ, ഉടച്ചെടുത്ത ചെറുപഴം, മാതളത്തിന്റെ നീര് അഥവാ അനാറിന്റെ നീര് മുതലായവ നമുക്ക് കുഞ്ഞിന് നൽകാവുന്നതാണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആദ്യമായി ആഹാരം നൽകി തുടങ്ങുമ്പോൾ ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു പുതിയ ആഹാരം മാത്രം നൽകി തുടങ്ങുക. കുഞ്ഞിന് ഒരു പ്രത്യേക ആഹാരത്തിനോട് എന്തെങ്കിലും അലർജിയോ മറ്റു ബുദ്ധിമുട്ടുകളോ ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. കഴിവതും പുതിയ ആഹാരം നൽകി തുടങ്ങുമ്പോൾ രാവിലെ സമയത്ത് നൽകി തുടങ്ങുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് പകൽ സമയത്തിനുള്ളിൽ തന്നെ അത് മനസ്സിലാക്കാവുന്നതാണ്. വൈകുന്നേരങ്ങളിലോ രാത്രിയൊക്കെ നൽകുമ്പോൾ അത് പിന്നീട് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് തന്നെ കഴിവതും രാവിലെ കൊടുക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. ഓറഞ്ച്, മുസമ്പി മുതലായവയുടെ നീരുകളും നൽകി തുടങ്ങാം. അധികം പുളിയില്ലാത്ത ഓറഞ്ചൊക്കെ തിരഞ്ഞെടുക്കുന്നത് നന്നായിരിക്കും. ആദ്യമായി പകർന്നു കൊടുക്കുന്ന പഴച്ചാറുകൾ 4 ദിവസം മുതൽ 5 ദിവസം വരെ ഒരേ അളവിൽ നൽകാവുന്നതാണ്. പിന്നീട് അല്പാൽപ്പം അളവ് കൂട്ടി നൽകാം. ആദ്യമായി കൊടുക്കുമ്പോൾ 1-2 ടീസ്പൂൺ അളവിൽ മാത്രം തനിനീരെടുത്ത് നൽകാവുന്നതാണ്. രാവിലത്തെ കുഞ്ഞിന്റെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അല്പാൽപമായി ചെറിയ സ്പൂൺ ഉപയോഗിച്ച് കോരി കോരി കൊടുക്കാവുന്നതാണ്. വൃത്തിയാക്കുവാനും അതുപോലെ തന്നെ കുഞ്ഞിന് കൊടുക്കുവാനും പിന്നീട് കട്ടിയാഹാരങ്ങളിലോട്ട് കടക്കുമ്പോൾ കുഞ്ഞിന് സുഗമമായി ഭക്ഷണം കഴിക്കുവാനും ഒക്കെ സഹായകമാവുന്നത് ബൌളും സ്പൂണും ഉപയോഗിച്ചിട്ടുള്ള ആഹാര രീതി തന്നെയാണ്. ബോട്ടിൽ ഫീഡിങ്ങിനേക്കാളും ഒരുപാട് കാര്യങ്ങളിൽ ബൌളും സ്പൂണും വെച്ചുള്ള ഫീഡിംഗ് തന്നെയാണ് ഏറ്റവും അഭികാമ്യമായി തോന്നാറുള്ളത്.
1: 6 മാസക്കാലം മുലപ്പാൽ മാത്രം നൽകിയ കുഞ്ഞിനെ അടുത്തതായി ആദ്യത്തെ ആഹാരം കൊടുത്തു തുടങ്ങുമ്പോൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം എന്ന് പലപ്പോഴും രക്ഷിതാക്കൾ നമ്മളടുത്ത് ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും മുലപ്പാൽ മാത്രം കുടിച്ച് ശീലിച്ച കുഞ്ഞിന് പെട്ടെന്ന് കട്ടിയാഹാരത്തിലോട്ട് മാറുമ്പോൾ ദഹന വ്യവസ്ഥയുമായി പൊരുത്തപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇല്ലെങ്കിൽ അത് പലതരത്തിലുള്ള ദഹനപരമായ അസ്വസ്ഥതകൾക്കും കാരണമായേക്കാം. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ 6 മാസത്തിന് ശേഷം ഫലപ്രാശനം അഥവാ പഴച്ചാറുകൾ നൽകുന്നതാണ് ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നു. പോഷകമൂല്യമുള്ളതും ദഹിക്കാൻ എളുപ്പമുള്ളതുമായ പഴവർഗ്ഗങ്ങൾ വളരെ ചിട്ടയായ രീതിയിൽ കൊടുത്തു തുടങ്ങാവുന്നതാണ്. സാധാരണയായി ഏറ്റവും പഴുത്ത പപ്പായ, വേവിച്ച് തരികളില്ലാതെ ഉടച്ചെടുത്ത ആപ്പിൾ, നന്നായി ഉടച്ചെടുത്ത ചെറുപഴം, അനാറിന്റെ നീര്, അധികം പുളിയില്ലാത്ത ഓറഞ്ച്, ഇതൊക്കെ കുഞ്ഞിന് നൽകാനായി നമ്മൾ പറയാറുണ്ട്. ആദ്യ ദിവസങ്ങളിൽ 1-2 ടീസ്പൂൺ ചെറിയ അളവിൽ മാത്രം നീരെടുത്ത് നൽകാവുന്നതാണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, പുതിയതായി ആഹാരം നൽകി തുടങ്ങുമ്പോൾ ദിവസത്തിൽ ഒരു പുതിയ ആഹാരം മാത്രം നൽകി തുടങ്ങുക. ഉദാഹരണമായി അനാറിന്റെ ജ്യൂസ് കൊടുത്തു തുടങ്ങുകയാണെങ്കിൽ ഇന്ന് രാവിലെ ഭക്ഷണമായി അനാറിന്റെ ജ്യൂസ് കൊടുക്കുമ്പോൾ അന്ന് മറ്റു പുതിയ ആഹാരങ്ങളൊന്നും തന്നെ നൽകാതിരിക്കുക. നാളെയും അതുപോലെ തന്നെ തുടരുക. അങ്ങനെ 1-2 ദിവസം കുഞ്ഞു ആ ഒരു ജ്യൂസുമായി പൊരുത്തപ്പെട്ടു എന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അടുത്ത ദിവസം

0: പുതിയ ആഹാരം നൽകി തുടങ്ങും. അത് ഏതൊരു പുതിയ ആഹാരം കൊടുക്കുന്ന സമയത്തും ഈ ഒരു റൂൾ ബാധകമാണ്. കുഞ്ഞിന് ഏതെങ്കിലും ഒരു ആഹാരത്തോട് വല്ല അലർജിയോ ബുദ്ധിമുട്ടുകളോ പ്രകടിപ്പിക്കുകയാണെങ്കിൽ തിരിച്ചറിയാൻ എളുപ്പമാണ്. 4-5 ദിവസം വരെ ഒരേ അളവിൽ കൊടുത്തതിന് ശേഷം പിന്നീട് പതുക്കെ അളവ് കൂട്ടിക്കൂട്ടി നൽകാവുന്നതാണ്. എല്ലാ ദിവസവും ഒരേ പഴച്ചാറുകൾ കൊടുക്കുക എന്നത് മാറി കുഞ്ഞിന് സുരക്ഷിതമെന്ന് തോന്നിയ പഴച്ചാറുകൾ മാറി മാറി നൽകാവുന്നതാണ്. പഴച്ചാറുകളോട് പൊരുത്തപ്പെട്ടതിന് ശേഷം അതുപോലെ തന്നെ പച്ചക്കറികളും വേവിച്ചുടച്ച പച്ചക്കറികൾ നൽകാവുന്നതാണ്. അതിലേറ്റവും ഉത്തമമായിട്ടുള്ള ഒരു പച്ചക്കറി എന്ന് പറയുന്നത് മത്തൻ വേവിച്ചുടച്ചതാണ്, മത്തങ്ങ വേവിച്ചുടച്ചത്. അതുപോലെ തന്നെ കുമ്പളങ്ങ, വേവിച്ചുടച്ച കുമ്പളങ്ങ, പടവലങ്ങ അതുപോലത്തതും നമുക്ക് നൽകാവുന്നതാണ്. ഉപ്പ് ചേർക്കാതെ വേവിച്ചുടച്ച് നൽകുന്നതാണ് ഏറ്റവും ആരോഗ്യദായകമായിട്ടുള്ളത്. പഴച്ചാറുകളും പച്ചക്കറികളോടും പൊരുത്തപ്പെട്ടതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് ധാന്യക്കുറുക്കുകൾ നൽകി തുടങ്ങാവുന്നതാണ്. ഒരു ധാന്യം മാത്രം കൊണ്ടുള്ള കുറുക്ക് വേണം കുഞ്ഞിന് ആദ്യം നൽകാം. ആദ്യമായി നൽകുന്നതിന് ഏറ്റവും ഉത്തമം റാഗി അഥവാ മുത്താറി തന്നെയാണ്. ആദ്യമായി റാഗി കുറുക്ക് കൊടുക്കുമ്പോൾ ലൂസ് കൺസിസ്റ്റൻസിയിൽ കുറുക്കിയെടുത്ത റാഗി നൽകുന്നതാണ് ഏറ്റവും നല്ലത്. കുറുക്കിന്റെ കട്ടി അല്ലെങ്കിൽ അതിന്റെ കൺസിസ്റ്റൻസി പതുക്കെ പതുക്കെ കൂടുതൽ കൂടുതൽ കുറുക്കിയെടുക്കാവുന്നതാണ്. ഒരു ധാന്യം കൊണ്ടുണ്ടാക്കിയ കുറുക്ക് മാത്രം ഒരു ദിവസം നൽകുക. അത് ഒന്നോ രണ്ടോ ദിവസം നൽകിയതിനു ശേഷം മറ്റ് ധാന്യക്കുറുക്കുകളിലേക്ക് പോകാവുന്നതാണ്. ദഹനത്തിന് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത കുഞ്ഞുങ്ങളിൽ മുളപ്പിച്ച റാഗി കഴുകി ഉണക്കി പൊടിച്ച് കുറുക്ക് കൊടുക്കുന്നതും ഏറ്റവും അനുയോജ്യവും അതുപോലെ തന്നെ ആരോഗ്യപ്രദവുമാണ്. നല്ല സുഗമമായ ഫലശോധനയും അതുപോലെ തന്നെ ദഹനങ്ങളും ഒക്കെയുള്ള കുഞ്ഞുങ്ങളിൽ മുളപ്പിച്ച റാഗി നൽകുന്നത് ഏറ്റവും അനുയോജ്യമാണ്. ഇതിൽ പഞ്ചസാരയോ അല്ലെങ്കിൽ മറ്റു മധുരത്തിന് ആവശ്യമായിട്ടുള്ള പദാർത്ഥങ്ങളോ ചേർക്കണോ എന്ന് പലപ്പോഴും ചോദ്യം വരാറുണ്ട്. പനങ്കൽക്കണ്ടമോ അല്ലെങ്കിൽ കരിപ്പെട്ടിയോ ഒക്കെ ചേർത്താൽ കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കാറുണ്ട്. അക്ഷരാർത്ഥത്തിൽ പനങ്കൽക്കണ്ടമായാലും കരിപ്പെട്ടിയാണെങ്കിലും പഞ്ചസാരയാണെങ്കിലും കൽക്കണ്ടമായാലും എല്ലാം മധുരം തന്നെയാണ്, ഷുഗർ ബേസ്ഡ് ആണ്. നമുക്ക് കുറുക്ക് തനിയെ കുറുക്കി കൊടുക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. അതിൽ പ്രകൃതിയുള്ള ഇളം മധുരം അത് തന്നെ കുഞ്ഞിന്റെ മധുരത്തിന് അനുയോജ്യമായിട്ടുള്ളതാണ്. മറ്റ് മധുരങ്ങൾ നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ കുഞ്ഞിന്റെ കുറുക്ക് കുറുക്കിയെടുക്കാൻ പശുവിൻപാല് ഉപയോഗിക്കാൻ പാടില്ല. വെള്ളത്തിൽ തന്നെ കുറുക്കിയെടുത്ത് നൽകുന്നതാണ് ഏറ്റവും അഭികാമ്യം. പശുവിൻപാൽ കൊടുക്കാൻ നിർബന്ധമാണെങ്കിൽ ഒരു വയസ്സിന് ശേഷമൊക്കെ ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. റാഗിക്ക് പുറമെ സൂചി ഗോതമ്പ്, കണ്ണങ്കായ പൊടി, പൊടിയരി കഞ്ഞി, ചെറുപയർ പരിപ്പ് മിക്സ് ചെയ്ത പൊടിയരി കഞ്ഞി എന്നിവ അല്പം നറുനെയ്, നാടൻ പശുവിനെയ് ചേർത്ത് കുഞ്ഞിന് കുടിക്കാൻ പാകത്തിനുള്ള ചൂടോടുകൂടി നൽകുന്നത് ദഹനം സുഗമമാകാനും അതുപോലെ തന്നെ പോഷകപൂരകങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ ഒരു കുറുക്ക് എന്ന രീതിയിൽ നൽകുവാനും ഏറ്റവും അഭികാമ്യമാണ്.
1: കുഞ്ഞുങ്ങളുടെ ഭക്ഷണക്രമം, ഈ വിഷയത്തെക്കുറിച്ച് ഡോക്ടർ കെ അനുപ്രിയ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.

ഇന്നുച്ചയ്ക്ക് 2:30 ഗൃഹരശ്മി, കുടുംബത്തിന് ഒരു കൂട്ട്. ചർമ്മത്തിന്റെയും മുടിയുടെയും ആരോഗ്യം, ഈ വിഷയത്തിൽ ഡെർമറ്റോളജിസ്റ്റും ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജനുമായ ഡോക്ടർ സി രാഹുൽ ബാബു പങ്കെടുത്ത പരിപാടിയുടെ ശബ്ദലേഖനം കേൾക്കാം. ഉച്ചയ്ക്ക് 2:30. ആകാശവാണി കണ്ണൂർ. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

ಆಕಾಶವಾಣಿ. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ദ്വീപുകളുടെ സുസ്ഥിര പുരോഗതിയിലൂടെ പുതുയുഗത്തിലേക്ക് മുന്നേറുകയാണ് ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ലക്ഷദ്വീപിലെ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായം ഉപരാഷ്ട്രപതി വിതരണം ചെയ്തു. 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ

0: പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിർഗിസ്ഥാനിൽ. ബിഷ്കാക്കിൽ മഹാത്മാഗാന്ധി പ്രതിമയിൽ പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തി. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 7% വളർച്ചാ നിരക്ക് ഇന്ത്യ നിലനിർത്തുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജ്ജിതം. 44 മലയാളികൾ കൂടി സുരക്ഷിതരായി കോഴിക്കോട് തിരികെയെത്തി. ഇന്ത്യൻ നാവികസേനയുടെ ആഴക്കടൽ ദൌത്യങ്ങൾക്ക് ഊർജ്ജം പകരുന്നതിന് INS നിപ്പുൺ കപ്പൽ മുംബൈയിൽ കമ്മീഷൻ ചെയ്തു. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ റോക്കറ്റ് ലോഞ്ചറുകൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തി US സൈന്യം. വാർത്തകൾ വിശദമായി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ ന്യൂഡൽഹിയിൽ നടന്ന സംയുക്ത ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുത്തു. രാജ്യത്തുടനീളമുള്ള 18 NIFT ക്യാമ്പസുകളിൽ നിന്നും ബിരുദം നേടിയ വിദ്യാർത്ഥികൾ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. ദ്വീപുകളുടെ സുസ്ഥിര പുരോഗതിയിലൂടെ പുതുയുഗത്തിലേക്ക് മുന്നേറുകയാണ് ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ലക്ഷദ്വീപിൽ കേന്ദ്ര സർക്കാർ സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ പ്രത്യേക സാമ്പത്തിക മേഖലയുടെ 1/6 ലക്ഷദ്വീപിൽ നിന്നാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു.
1: Sustainability and prosperity in island fisheries history and the blue economic revolution is to take off from today. In the last 10 years, due to the vision of our Honorable Prime Minister Sriman Narendra Modi ji, India's fisheries and aquaculture sector has emerged as the true sunrise sector of our blue economy. Bharat is now the second largest fish producing country in the world, contributing around 8% of the global fish production.
0: പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായ വിതരണവും ഉപരാഷ്ട്രപതി നിർവഹിച്ചു. മിഷൻ രംഗീൻ മച്ഛ്ലി കർമ്മ പദ്ധതിക്കും അദ്ദേഹം തുടക്കമിട്ടു. കേന്ദ്ര സഹമന്ത്രി SP സിംഗ് ബാഗേൽ, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ എന്നിവർ സന്നിഹിതരായിരുന്നു. കൊച്ചി കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങളിലും കോൺഫ്ലുവൻസ് 3.0 വ്യവസായ അക്കാദമിക് ഉച്ചകോടിയിലും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വൈകിട്ട് പങ്കെടുക്കും. 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം ഇന്ന് കൊച്ചിയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് മടങ്ങും. 26th ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിഷ്കാക്കിൽ ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ കൂട്ടായ്മയിലെ അംഗങ്ങളുമായി സംവദിച്ചു. മഹാത്മാഗാന്ധി സ്മാരക പാർക്കിലെ ഗാന്ധി പ്രതിമയിൽ ശ്രീ നരേന്ദ്രമോദി പുഷ്പാർച്ചന നടത്തി. SCO ഉച്ചകോടിക്ക് മുന്നോടിയായി റഷ്യ, കിർഗിസ്ഥാൻ, അർമേനിയ എന്നീ രാജ്യങ്ങളിലെ നേതാക്കളുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നാളെയാണ് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി. മധ്യേഷ്യൻ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന 6th വേൾഡ് നൊമാഡ് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. 2026-27 സാമ്പത്തിക വർഷത്തിൽ 7% സാമ്പത്തിക വളർച്ചാ നിരക്ക് ഇന്ത്യ നിലനിർത്തുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഷിക്കാഗോയിലെ പ്രവാസി ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ധനമന്ത്രി. US ഇറാൻ സംഘർഷം, ഹോർമുസ് കടലെടുക്ക് അടച്ചതുമൂലമുള്ള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ തുടങ്ങിയ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്തിന്റെ വളർച്ചാ വേഗത നിലനിൽക്കും. കേന്ദ്ര സർക്കാരിന്റെ ഘടനാപരമായ പരിഷ്കാരങ്ങൾ തുടരുമെന്നും ശ്രീമതി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. ഇന്ത്യൻ നാവികസേനയുടെ നിസ്താർ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന 2nd കപ്പലായ INS നിപ്പുൺ മുംബൈയിൽ കമ്മീഷൻ ചെയ്തു. നാവികസേനയുടെ ആഴക്കടൽ ദൌത്യങ്ങൾക്ക് നിപ്പുൺ കൂടുതൽ ഊർജ്ജം പകരുമെന്ന് കമ്മീഷനിംഗ് ചടങ്ങിൽ പങ്കെടുക്കവെ നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥ പറഞ്ഞു. വിശാഖപട്ടണം ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് പൂർണ്ണമായും തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചതാണ് INS നിപ്പുൺ. പാലക്കാട് റെയിൽവേ ഡിവിഷന് ഇന്ന് 70th വാർഷികം. 1956 August 31 പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത്. ചെന്നൈ ആസ്ഥാനമാക്കിയുള്ള ദക്ഷിണ റെയിൽവേയുടെ ഏറ്റവും പഴക്കമേറിയ ഡിവിഷനാണ് പാലക്കാട്. ഒലവക്കോട് ഡിവിഷൻ എന്നായിരുന്നു ആദ്യ പേര്. ട്രെയിൻ കൺട്രോളിംഗ് കമ്പ്യൂട്ടർവൽക്കരണം ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കിയത് പാലക്കാട് ഡിവിഷനിലാണ്. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി സന്ദർശകരെ കാണുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. പൊതു അവധിയല്ലാത്ത തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മുതൽ 5:30 സന്ദർശകർക്ക് മുഖ്യമന്ത്രിയെ കാണാം. പ്രായമായവർ, ഭിന്നശേഷിക്കാർ, ശാരീരിക അവശതയുള്ളവർ എന്നിവരെ സെക്രട്ടേറിയറ്റ് വളപ്പിലെ പരാതി പരിഹാര സെല്ലിൽ മുഖ്യമന്ത്രി നേരിട്ട് കാണും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരള പോലീസ് രാജ്യത്തിന് മാതൃകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കണ്ണൂർ മാങ്ങാട്ടുപറമ്പിൽ പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണഘടന ഉറപ്പുതരുന്ന ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കുന്നതിൽ പോലീസ്

0: സേന മുഖ്യ പങ്കുവഹിക്കുന്നുണ്ടെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. നേപ്പാളിൽ നിന്ന് ഇന്നലെ ബംഗളൂരുവിലെത്തിയിരുന്ന 47 അംഗ സംഘത്തിലെ 44 പേർ ഇന്ന് കോഴിക്കോട് എത്തി. മറ്റ് 3 പേർ ട്രെയിനിൽ യാത്ര തിരിച്ചിട്ടുണ്ടെന്ന് യാത്രാ സംഘാടകർ അറിയിച്ചു. ഇന്നലെ 13 പേർ കേരളത്തിൽ തിരിച്ചെത്തിയിരുന്നു. അതിനിടെ മാനസ സരോവർ യാത്രയ്ക്ക് പോയിരുന്ന 19 കേരളീയർ ഉൾപ്പെടെയുള്ള 23 അംഗ സംഘത്തിലെ 11 പേർ ഡൽഹിയിലെത്തി. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തെ തുടർന്ന് തൃശൂലി 3A സൈറ്റ് ഉൾപ്പെടെയുള്ള ജലവൈദ്യുത പദ്ധതികളുടെ തുരങ്കങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന 100 പേരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 794. വിശദാംശങ്ങളിലേക്ക്.
1: കുടുങ്ങിക്കിടക്കുന്നവരുമായി ബന്ധപ്പെടാൻ വിദഗ്ധരടങ്ങുന്ന രക്ഷാപ്രവർത്തകർ ശ്രമിക്കുന്നുണ്ടെങ്കിലും തുരങ്കത്തിനുള്ളിൽ നിന്ന് ഇതുവരെ യാതൊരു പ്രതികരണവും ലഭിച്ചിട്ടില്ല. കാണാതായ 2500 പേരിൽ 100 പേർ നേപ്പാളിലെ ജലവൈദ്യുത പദ്ധതികളിലെ ജീവനക്കാരാണെന്ന് കരുതപ്പെടുന്നു. തൃശൂലി നദിയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മധ്യ നേപ്പാളിലെ തൂക്കുപാലം ഒലിച്ചുപോയി. അതേസമയം 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നുള്ള 4 വിമാനം നേപ്പാളിലെത്തി. ഇതുവരെ 68.5 ടൺ ദുരിതാശ്വാസ സാമഗ്രികളാണ് ഇന്ത്യ നേപ്പാളിന് കൈമാറിയത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ബീഹാറിലെ ഗന്ധക്, കോസി നദികളിലെ ജലനിരപ്പ് ഉയർന്നു. നേപ്പാളിലെ കടുത്ത വെള്ളപ്പൊക്കത്തെയും വൃഷ്ടിപ്രദേശങ്ങളിലെ കനത്ത മഴയെയും തുടർന്നാണ് ജലനിരപ്പ് ഉയർന്നത്. വാൽമീകി നഗർ, കോസി ബാരേജുകളുടെ ഷട്ടറുകൾ തുറന്നതിനാൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. എന്നാൽ ജലനിരപ്പ് വീണ്ടും ഉയരാനുള്ള സാധ്യത കണക്കിലെടുത്ത് ചമ്പാരൻ, സരൺ, ഗോപാൽഗഞ്ച് ജില്ലകളിലെ ഭരണകൂടങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ റോക്കറ്റ് ലോഞ്ചറുകൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തി US സൈന്യം. വ്യോമാക്രമണത്തിൽ നിരവധി സൈനികരും സാധാരണക്കാരും കൊല്ലപ്പെട്ടതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോസ് സ്ഥിരീകരിച്ചു. ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് കടുത്ത ശിക്ഷ നൽകുമെന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബംഗ്ലാദേശ് ഇന്ന് ഇന്തോനേഷ്യയെ നേരിടും. ദുബൈയിൽ ഇന്ത്യൻ സമയം രാത്രി 8 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യ തായ്ലന്റിനെ 94 റൺസിന് പരാജയപ്പെടുത്തി. ഹോങ്കോങ്ങുമായി സെപ്റ്റംബർ 3 ഇന്ത്യയുടെ അടുത്ത മത്സരം. ഈ വർഷത്തെ US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ നിന്ന് ലോക മുൻ 1 നമ്പർ താരം നൊവാക് ജോക്കോവിച്ച് പുറത്തായി. ആദ്യ റൌണ്ട് പോരാട്ടത്തിൽ അർജന്റീനയുടെ മരിയാനോ നവോനിയാണ് ജോക്കോവിച്ചിനെ അട്ടിമറിച്ചത്. ഇതോടെ 25 ഗ്രാൻഡ്സ്ലാം കിരീടമെന്ന ജോക്കോവിച്ചിന്റെ സ്വപ്നം അവസാനിച്ചു. FIH ലോകകപ്പ് ഹോക്കി കിരീടം ജർമ്മനിക്ക്. ഫൈനലിൽ ഏകപക്ഷീയമായ 1 സ്പെയിനിനെ പരാജയപ്പെടുത്തിയ ജർമ്മനി തുടർച്ചയായി ഹോക്കി ലോകകപ്പ് നേടുന്ന ആദ്യ ടീമെന്ന ചരിത്ര സ്വന്തമാക്കി. ജർമ്മനിയുടെ 4 ലോകകപ്പ് കിരീടമാണിത്. നെതർലൻഡ്സിനെ 1 2 പരാജയപ്പെടുത്തി അർജന്റീന വെങ്കല മെഡൽ സ്വന്തമാക്കി. മലേഷ്യയിൽ നടക്കുന്ന സ്ക്വാഷ് ടുവാങ്കു മുഹുരിസ് ട്രോഫി പുരുഷ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ അഭയ് സിംഗിന്. ഫൈനലിൽ ഹോങ്കോങ്ങിന്റെ ഹെൻറി ലിയോങ്ങിനെ 3-2 അഭയ് പരാജയപ്പെടുത്തിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 383 പോയിന്റ് ഇടിഞ്ഞ് 76,881, നിഫ്റ്റി 142 പോയിന്റ് കുറഞ്ഞ് 24,034 വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ ഇടിവ്. പവന് 1,080 കുറഞ്ഞ് 1,14,960, ഗ്രാമിന് 14,370 ഇന്നത്തെ വില. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. ഉസ്ബെക്കിസ്ഥാനും ബംഗ്ലാദേശിനുമൊപ്പം ഗ്രൂപ്പ് ബിയിലാണ് ഇന്ത്യ. 2006 ശേഷം ആദ്യമായി ഏഷ്യൻ കപ്പ് യോഗ്യത നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ യുവനിര ഇറങ്ങുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ദ്വീപുകളുടെ സുസ്ഥിര പുരോഗതിയിലൂടെ പുതുയുഗത്തിലേക്ക് മുന്നേറുകയാണ് ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ലക്ഷദ്വീപിലെ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായം ഉപരാഷ്ട്രപതി വിതരണം ചെയ്തു. 26 ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിർഗിസ്ഥാനിൽ. ബിഷ്കേക്കിൽ മഹാത്മാഗാന്ധി പ്രതിമയിൽ പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തി. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 7% വളർച്ചാ നിരക്ക് ഇന്ത്യ നിലനിർത്തുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതം. 44 മലയാളികൾ കൂടി സുരക്ഷിതരായി കോഴിക്കോട് തിരികെയെത്തി. ഇന്ത്യൻ നാവികസേനയുടെ ആഴക്കടൽ ദൌത്യങ്ങൾക്ക് ഊർജ്ജം പകരുന്നതിന് INS നിപുൺ കപ്പൽ മുംബൈയിൽ കമ്മീഷൻ ചെയ്തു. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ റോക്കറ്റ് ലോഞ്ചറുകൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തി US സൈന്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി കണ്ണൂർ, സമയം 1:00. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സ്വീറ്റ് 70s. 1970s മധുര ഗാനങ്ങൾ. ആദ്യം എസ് ജാനകി പാടിയത്, ചിത്രം കുരുക്ഷേത്രം. പി ഭാസ്കരൻ എഴുതി, കെ രാഘവൻ ഈണമിട്ടതാണ് ഈ ഗാനം.

ചിത്രം എഴുതാത്ത കഥ. പാടിയിരിക്കുന്നത് ജയചന്ദ്രനും ബി വസന്തയും ചേർന്ന്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദക്ഷിണാമൂർത്തി.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: 100,000-ൽ പരം അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
3: രക്തപുഷ്പം പാടിയിരിക്കുന്നത് S. ജാനകി. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MK അർജുനൻ.

സ്വീറ്റ് സെവന്റീസിൽ ഇനി യേശുദാസ് പാടിയ ഗാനം. ചിത്രം ലോട്ടറി ടിക്കറ്റ്. ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, ദക്ഷിണാമൂർത്തി.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
3: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
3: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
3: നമുക്ക് ആസ്വദിക്കാം
2: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
4: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ജാലകം.
5: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
7: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്വീറ്റ് 70s, 1970s മധുര ഗാനങ്ങൾ. ഇനി ONV എഴുതി, MP ശ്രീനിവാസ് ഈണമിട്ട്, യേശുദാസ് പാടിയത്, ചിത്രം മധുവിധു.

0: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ.

0: സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം പെൺമയുടെ തിളക്കം.
1: ഓണം ഷോപ്പിംഗ് മിസ്സായോ?
2: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ. മാസ് വിലക്കുറവ്,
1: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
2: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും
1: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
3: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65°C താപനില നിലനിർത്തുകയോ ചെയ്യുക.
4: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
5: സ്വീറ്റ് 70s ഇനി ത്രിവേണി എന്ന ചിത്രത്തിന് വേണ്ടി PB ശ്രീനിവാസ് ലതയും ചേർന്ന് പാടിയത്. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

ചിത്രം വിവാഹിത പാടിയിരിക്കുന്നത് യേശുദാസും പി മാധുരിയും ചേർന്ന്. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

ചിത്രം ഡിറ്റക്റ്റീവ്, 1980 കേരളത്തിൽ. പാടിയത് ജയചന്ദ്രൻ. ഗാനരചന പി ഭാസ്കരൻ. സംഗീതം എം കെ അർജുൻ.

സ്വീറ്റ് സെവന്റീസ് 1970കളിലെ മധുരഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. വസ്ത്ര അപ്പാരൽ മേഖല രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ സുപ്രധാന ഭാഗം മാത്രമല്ല ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഉപജീവനമാർഗം നൽകുന്ന മേഖല കൂടിയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. ദ്വീപുകളുടെ സുസ്ഥിര പുരോഗതിയിലൂടെ പുതുയുഗത്തിലേക്ക് മുന്നേറുകയാണ് ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ലക്ഷദ്വീപിൽ കേന്ദ്ര ഗവൺമെന്റ് സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊച്ചി കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി രജത ജൂബിലി ആഘോഷങ്ങളിലും കോൺഫ്ലുവൻസ് 3.0 വ്യവസായ അക്കാദമിക് ഉച്ചകോടിയിലും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വൈകിട്ട് പങ്കെടുക്കും. രണ്ട് ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം കൊച്ചിയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് മടങ്ങും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 903. 4247 ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. തിരച്ചിലും രക്ഷാപ്രവർത്തനവും ഊർജിതമായി തുടരുന്നു. കേരള ജനതയെ ഞെട്ടിപ്പിക്കുന്ന പല സംഭവങ്ങളും ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിലൂടെ പോലീസ് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കണ്ണൂരിൽ

0: മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വകാര്യ ആശുപത്രികളിൽ വിദേശ നിക്ഷേപം കൂടി വരുന്ന പ്രവണത വർദ്ധിക്കുകയാണെന്ന് മന്ത്രി കെ മുരളീധരൻ. ജനങ്ങൾ കൂടുതലായി ഗവൺമെന്റ് ആശുപത്രികളെ ആശ്രയിക്കുന്ന സ്ഥിതി ഉണ്ടാവണമെന്നും മന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. കോട്ടയത്ത് വീട് കുത്തിത്തുറന്ന് 23 പവൻ സ്വർണം കവർന്നു. പൂത്തിളപ്പ് സ്വദേശി എബ്രഹാമിന്റെ വീട്ടിലാണ് മോഷണം. പള്ളിക്കത്തോട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ.
1: Good afternoon. This is Akashvani and I am Valsa Williams with the Midday News. The headlines. Prime Minister Narendra Modi to hold bilateral meetings with leaders of Shanghai Cooperation Organization member states in Bishkek today. Government notifies all six pillars of Semicon India Program 2.0 with total outlay of 1.27 lakh crore rupees. President Draupadi Murmu calls upon NIFT students to adopt global outlook while remaining rooted in the country's rich cultural heritage. Indian Navy commissions INS Nipun, a special designed platform to support wide spectrum of diving and underwater operations. Relief and rescue operations intensify in Nepal after deadly flash floods. Death toll rises to 903 and over 4,000 people still missing. And in football, India set to begin AFC Under-20 Asian Cup qualifying campaign against Syria in Tashkent today. Prime Minister Narendra Modi today interacted with the Friends of India in Bishkek on the first day of his two-day visit to Kyrgyzstan. Four delegations working with India in various fields were present on the occasion. The Prime Minister will also hold bilateral meetings today with leaders of the Shanghai Cooperation Organization member states. These include meetings with the heads of state of Russia, Iran, Kyrgyzstan and Armenia. More from our correspondent.
2: Prime Minister Narendra Modi today had a warm interaction with members of the Indian community in Bishkek. PM appreciated their energy, enthusiasm and valuable contributions towards strengthening the bonds of friendship between India and Kyrgyz Republic. During his visit to Kyrgyzstan, Shri Modi paid floral tribute at the Mahatma Gandhi Memorial in Bishkek. The tribute reflected the enduring relevance of Gandhiji's ideals and their universal appeal. Prime Minister will also hold bilateral meetings today with the leaders of Russia, Iran, Kyrgyzstan and Armenia. Tomorrow, he will address the 26th summit of the Shanghai Cooperation Organization. Vikalp Shukla, Akashvani News, Bishkek.

ആകാശവാണി മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം അഞ്ചാം ഭാഗം. രചന അരുൺ നായർ. ശബ്ദം നൽകുന്നവർ ശോഭി തിലകൻ, പി കെ രവി, കയ്യൂർ സത്യൻ, അഡ്വക്കേറ്റ് എ ഇസ്മായിൽ സേഠ്, മനോജ് പിള്ള, മിന്ന രഞ്ജിത്ത്, മുടവൻ മുകൾ ശശി, സജി വെങ്ങാനൂർ, ഹസിം അമരവിള, ശിവരാമയ്യപ്പ ചന്ദ്രൻ, എസ് രാജേന്ദ്രൻ കെ പി എസ് സി. സംവിധാനം റൂബി ബാബു.

0: സ്വാമിജി, എന്തൊരു സ്നേഹമാണ് എന്നോട്! ക്ലാസ്സിലെ ഏറ്റവും ഇഷ്ടം എന്നെയാണെന്ന് തോന്നും. ആ ശബ്ദം കേട്ടിരിക്കാൻ തന്നെ രസമാണ്. അദ്ദേഹത്തിന്റെ കണ്ണുകളിലെ ആ തേജസ്! പക്ഷെ ഇന്ന് യോഗം കഴിഞ്ഞ് വെറുതെ സ്വാമിജിയെ കാണാൻ പോയിരുന്നു. കണ്ടപ്പോൾ ഇതുവരെ ഇല്ലാത്ത ഒരു ഭാവമായിരുന്നു ആ മുഖത്ത്. വായിച്ചെടുക്കാനാവാത്ത എന്തോ ഒന്ന് സ്വാമിജിയുടെ കണ്ണുകളിൽ കണ്ടു. ഒന്ന് പകച്ചുപോയി. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പതിവുള്ള സ്നേഹവാത്സല്യങ്ങൾ ഉണ്ടായിരുന്നില്ല. വേറെ ഒരു മനുഷ്യനെ പോലെ തോന്നിച്ചു. എന്താ അദ്ദേഹം പറഞ്ഞത്?
1: ഈ കാണുന്നതൊന്നുമല്ല കുട്ടി സത്യങ്ങൾ, എല്ലാം കാപട്യമാണ്. നിനക്കറിയണ്ടേ യാഥാർത്ഥ്യം? വേണോ? എങ്കിൽ എന്നെ ഈ കണ്ണുകളിലേക്ക് നോക്ക്. അഗ്നിദേവനെ നീ കാണുന്നില്ലേ? ഈ അഗ്നിയാണ് നിന്റെ സത്യം. ഇന്ന് നിന്റെ മേൽ ഇവർ വാരിയെറിഞ്ഞ പൂവുകളല്ല. നീ അറിയാതെ നിന്നിലൊരു കളങ്കമുണ്ട്. എനിക്കത് കാണാം. ഞാനത് ശുദ്ധി ചെയ്യാം. എനിക്കേ കഴിയൂ അതിന്.
0: പിന്നെയും എന്തൊക്കെയോ പറഞ്ഞു അദ്ദേഹം. പക്ഷെ ഞാനൊന്നും ചെവിക്കൊണ്ടില്ല. എന്തിനാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഇന്നത്തെ സന്തോഷം മുഴുവൻ അലിഞ്ഞില്ലാതെയായി. എന്തായിരിക്കും ആ വാക്കുകളുടെ അർത്ഥം?

ഏതാണ്ട് ഇതേ സമയം ഈ പാതിരാവിൽ പൂജയുടെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കാൻ പോന്ന ഏകദേശം 2 മാസങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിക്കപ്പെട്ട സംഭവ പരമ്പരകളിലെ അടുത്ത രംഗം അരങ്ങേറുകയായിരുന്നു അമ്പലമുറ്റത്ത്.

0: ഈശ്വരാ, എന്താ ഈ കാണണേ? അബു, എടോ അബു, ഒന്ന് ഓടി വാടോ.
1: പോറ്റി, എന്താ, എന്തു പറ്റി?
0: ഏ, അവിടെ അമ്പലമുറ്റത്ത് നമ്മുടെ സ്വാമിജി ബോധമില്ലാണ്ട് കിടക്കണു. തലയ്ക്ക് അടി പറ്റിയിട്ടുണ്ട്. ഞാനിപ്പോ അമ്പലം തുറക്കാൻ വന്നപ്പോ കണ്ടതാ. ഈ വെളുപ്പാൻ കാലം 4:30 തന്റെ ചായക്കട മാത്രമല്ലേ തുറക്കൂ. അതാ നേരെ ഇങ്ങോട്ട് ഓടിയേ. ഞാനൊന്ന് കുരുക്കി നോക്കി, ജീവനുണ്ട്. ഓടി വാടോ, രക്തം ഒരുപാട് പോയേക്കണു.
1: നാരായണ, ചായയൊക്കെ പിന്നെ കുടിക്കാം. ഓറ്റി പറഞ്ഞത് കേട്ടില്ലേ? നമുക്കൊന്നു പോയി നോക്കാന്ന്. 3 പേരും കൂടെ ആയോ?
2: വെള്ളം തളിച്ചിട്ട് കള

0: കണ്ണു തുറക്കുന്നില്ലല്ലോ. നല്ല അടിയാ കിട്ടിയിരിക്കുന്നത്. എന്താ പറ്റിയത്? താഴെ വീണതോ മറ്റോ ആണോ?
1: ആയിരിക്കണം, അല്ലാതെന്താ?
0: ആരെങ്കിലും കാറൊന്ന് വിളിച്ചോണ്ട് വാ, ഇത് ആശുപത്രി കൊണ്ടുപോയേ പറ്റൂ. അല്ല, ആശുപത്രി പോകണമെങ്കിലും 10-20 കിലോമീറ്റർ ഓടണമല്ലോ.
1: ഏ, ഇത് വീണതൊന്നുമല്ല. ഏ, അപ്പുറത്ത് കിടക്കുന്ന കസേരക്കാലുണ്ടോ? അതിന്റെ അറ്റത്ത് ചോര പറ്റിയിട്ടുണ്ട്. ഇത് ആരോ അതുകൊണ്ട് അടിച്ചു വീഴ്ത്തിയതാ.
0: കാറിന് ആള് പോയോ?
1: പോയി പോയി, നമുക്ക് പോലീസിൽ അറിയിക്കണ്ടേ?
2: പിന്നെ അറിയിക്കണ്ടേ? ചന്ദ്ര, നീ സൈക്കിൾ എടുത്തോണ്ട് നേരെ സ്റ്റേഷനോട്ട് വിട്ടോ.
3: അല്ല, കമ്മിറ്റി ആഫീസിന്റെ പൂട്ട് പൊളിഞ്ഞു കിടക്കുകയാണല്ലോ. ഇതപ്പൊ മോഷണ ശ്രമമോ? ആ മാഷ് എത്തിയല്ലോ. നമ്പ്യാർ മാഷേ, ഇത് കണ്ടുവോ? പൂട്ട് പൊളിച്ചിട്ടുണ്ടേ, ഇത് മോഷണമാ, ഉറപ്പ്. മാഷ് ഒന്ന് അകത്ത് കയറി നോക്കിയാട്ടെ, എന്തേലും പോയിട്ടുണ്ടോന്ന്.
4: അയ്യോ, അലമാരം തുറന്നു കിടക്കുകയാണല്ലോ. എന്റെ ഭഗവാനെ, ഇതിനുള്ളിലായിരുന്നു ഉത്സവപ്പിരിവ് മുഴുവൻ സൂക്ഷിച്ചിരുന്നത്. അത് മൊത്തം പോയി. ഭഗവാനെ,
1: കാർ വന്നു.
3: എടുക്കോ, പിടിച്ചോ.

0: സ്വാമിജിക്ക് ഒന്നും പറ്റാതിരുന്നാ മതിയായിരുന്നു എന്റെ കൃഷ്ണ.
1: നല്ല അടിയാ മാഷേ, കണ്ടില്ലേ അവിടെ ചോര തളം കെട്ടി കിടപ്പുണ്ട്. ഏത് ഹിമാറാണോ എന്തോ ഇത് ചെയ്തത്.
2: ഭഗവാന്റെ പണവും പോയി.
1: പോലീസ് എത്തിയല്ലോ. സാറേ സാറേ, സ്ഥലമുണ്ട്.
3: എല്ലാവരും ഒന്ന് മാറിയുന്നേ, ഞങ്ങൾ നോക്കട്ടെ.
1: സാറേ, സ്വാമി ആശുപത്രി കൊണ്ടുപോയി.
3: നീ ഇന്നലെ എത്ര മണിക്കാ കട അടച്ചത് അബു?
1: ഞാന് ഒരു 11 മണി.
3: അന്നേരം ഈ പരിസരത്ത് വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ?
1: കവരയിൽ 5-8 പേരുണ്ടായിരുന്നു സാറേ. പിന്നെ സ്റ്റേ ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും അവരുണ്ടായിരുന്നു.
3: എന്നിട്ട് ബസ് അവിടെ?
1: അത് വെളുപ്പിന് 4 മണിക്ക് തന്നെ പോയി സാറേ.
3: നീ കട തുറന്നത് എപ്പോഴാ?
1: പതിവ് പോലെ തന്നെ സാറേ, 4 മണിക്ക്.
3: പ്രദീപേ, ഇന്നലെ രാത്രി 11:30 ശേഷവും രാവിലെ 4 മുൻപും ആയിരിക്കണം കൃത്യം നടന്നത്. ഒഴുകിയ ചോര കട്ടപിടിച്ചിട്ടുണ്ട്. അപ്പോ മിക്കവാറും രാത്രി തന്നെ ആയിരിക്കും.
0: ജയരാജ് സാറേ, നമ്മുടെ നാട്ടിൽ ഇതുപോലൊരു സംഭവം ആദ്യമായിട്ടാണല്ലോ. ആ പാവം സ്വാമിജിക്ക് നല്ല പരിക്കും പറ്റി.
3: അതെ, ആദ്യമായിട്ടാണ്. നമുക്ക് നോക്കാം.
0: സാറേ, ഞാൻ ആ കണക്കൊക്കെ ഒന്ന് നോക്കട്ടെ. ഇന്നലെ ബാങ്ക് അവധിയായിരുന്നതുകൊണ്ട് നല്ലൊരു തുക അലമാരിയിൽ ഉണ്ടായിരുന്നിരിക്കണം. അതറിയാവുന്ന ആരോ ആണ് ഇത് പറ്റിച്ചത്. ഭഗവാനെ, ഉത്സവത്തിന് ഇനി ദിവസങ്ങളില്ല. ഞാൻ എന്ത് ചെയ്യും ഈശ്വരാ?
1: മാഷെ, നിങ്ങള് ബേജാറാവണ്ട് അകത്ത് കയറി നോക്കി.
3: സിഐ സാർ വന്നു.
0: നമസ്കാരം സാർ.
4: നമസ്കാരം മാഷെ. സ്വാമിയെ കൊണ്ടുപോയി അല്ലേ?
0: അതെ സാർ.
4: എന്തെങ്കിലും മോഷണം പോയിട്ടുണ്ടോ?
0: കുറെ രൂപ പോയിട്ടുണ്ട് സാർ. ഉത്സവ പിരിവിന്റെ എത്രയാണെന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല.
4: അതൊക്കെ നോക്കിയിട്ട് വ്യക്തമായ ഒരു പരാതി എഴുതരൂ മാഷെ.
0: ശരി സാർ.
4: ജയരാജ്, ഒരു കോൺസ്റ്റബിളിനെ ഹോസ്പിറ്റലിലേക്ക് അയക്കണം. സ്വാമിക്ക് ബോധം വന്നാൽ ഉടൻ മൊഴിയെടുക്കണം. ഞാൻ ഈ പരിസരമൊക്കെ ഒന്ന് ചുറ്റി നോക്കട്ടെ. ഇതിനകം എല്ലാവരും എല്ലാം ചവിട്ടി മെതിച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും തെളിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ നശിപ്പിച്ചിട്ടുണ്ടാവും. പിന്നെ ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞു.
3: നടക്കുന്നു സാർ. പക്ഷേ ആർക്കും ഒന്നും അറിയാവുന്ന ലക്ഷണമില്ല. കാര്യമായിട്ട് ഒരു റൗണ്ട് കൂടി ചോദ്യം ചെയ്യണം.
4: ജയരാജ്, അമ്പലവും പരിസരവുമാണ്. കാര്യങ്ങൾ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യാൻ പോലീസിനോട് പറയണം.
3: ശരി സാർ.
4: പിന്നെ 10 മണിക്കൊരു എസ്കോർട്ട് ഡ്യൂട്ടി ഉണ്ട്. അതുകൊണ്ട് ഇത് കഴിഞ്ഞ ഉടൻ നമുക്കിറങ്ങണം. ഓക്കെ
3: ഓക്കെ സാർ.

പോലീസുകാരും നാട്ടുകാരും ഒക്കെ പോയപ്പോഴേക്കും നേരം നന്നേ വെളുത്തിരുന്നു. മാഷിന്റെ കണക്കുകൂട്ടലനുസരിച്ച് 5000 രൂപ കളവ് പോയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ഉത്സവം ഓടികൾക്ക് വലിയ കോട്ടമൊന്നും സംഭവിക്കില്ല. ബാങ്കിലുള്ളതുകൊണ്ട് ഉത്സവം കേമമായി നടത്താം. ഇതിനിടയിൽ ആശുപത്രിയിൽ പോയിരുന്നവർ മടങ്ങിയെത്തി. സ്വാമിജിക്ക് ബോധം തെളിഞ്ഞുവെങ്കിലും അടുത്ത ദിവസമേ ആശുപത്രി വിടാനാവൂ. ഇന്ന് തന്നെ പോകണമെന്ന് സ്വാമിജി നിർബന്ധം പിടിച്ചുവെങ്കിലും ഡോക്ടർമാർ അനുവദിച്ചില്ല. തലേ രാത്രിയിലത്തെ കാര്യങ്ങൾ ഏതാണ്ട് പോലീസ് ഊഹിച്ചതുപോലെ തന്നെ. പക്ഷേ സ്വാമിജിക്ക് മോഷ്ടാവിനെ കാണാനായില്ലത്രേ. അർദ്ധരാത്രി എന്തോ ശബ്ദം കേട്ടുണർന്ന് പുറത്തു വന്ന് നോക്കിയപ്പോൾ കമ്മിറ്റി ഓഫീസ് തുറന്നു കിടക്കുന്നത് കണ്ട് ചെന്ന് നോക്കിയതാ. അകത്തേക്ക് കയറാൻ തുടങ്ങിയതും തലയ്ക്ക് പ്രഹരമേറ്റതും ഒരുമിച്ചായിരുന്നു അത്രേ.

മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം അഞ്ചാം ഭാഗം സമാപിക്കുന്നു. രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ സൂത്രധാരൻ ശോഭി തിലകൻ, നരേന്ദ്രൻ മാഷ്, പി കെ രവി, സർക്കിൾ ഇൻസ്പെക്ടർ ജോയ് സെബാസ്റ്റ്യൻ, കയ്യൂർ സത്യൻ, സ്വാമിജി അഡ്വക്കേറ്റ് എ ഇസ്മായിൽ സേഠ്, എസ് ഐ ജയരാജ്, മനോജ് പിള്ള, പൂജ മിന്ന രഞ്ജിത്ത്, ക്ഷേത്രം പൂജാരി മുടവൻ മുഗൾ ശശി, അബു ഹസിം അമരവിള, നാട്ടുകാർ ശിവരാം അയ്യപ്പ ചന്ദ്രൻ, എസ് രാജേന്ദ്രൻ കെ പി എ സി. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ ആറാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

ഇന്ന് വൈകിട്ട് 5:15 തായമ്പക പി വി രാമകൃഷ്ണ മാരാരം സംഘവും അവതരിപ്പിച്ചത്. 5:30 ലളിതഗാനങ്ങൾ, 5:43 ഞാറ്റുവേല പ്രായോജിക പരിപാടി, 5:58 എഫ് എം പ്രധാന വാർത്തകൾ, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 വാർത്താവീക്ഷണം. സമ്മിശ്ര കൃഷിയിൽ വിള സമൃദ്ധിയൊരുക്കി കാസർകോട് കള്ളാർ മണിക്കൽ സ്വദേശി ബേബിച്ചൻ അഞ്ചുകണ്ടത്തിൽ പങ്കെടുക്കുന്നു. കമ്പോള വില നിലവാരം, 7:35 എഫ് എം ഹെൽത്ത് പ്ലസ്, 8:00 കിളിക്കൂട്ടം, ഇരുവേരി ബ്ലാക്ക് മീഡിയ നാട്ടുമാങ്ങ ബാലവേദി അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ.

8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ സംസ്ഥാനത്ത് പങ്കെടുക്കുന്ന ചടങ്ങുകളുടെ റിപ്പോർട്ട്, 10:00 സംഗീത കച്ചേരി, 10:30 ചിത്രീകരണം, മറിയാമ്മ ചേട്ടത്തി പാടുമ്പോൾ, 11:00 ചലച്ചിത്ര ഗാനങ്ങൾ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗൃഹരശ്മിയിലേക്ക് ഏവർക്കും സ്വാഗതം. സൗന്ദര്യ സംരക്ഷണം എന്ന വാക്ക് ഓർമ്മിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ചർമ്മത്തിന്റെയും മുടിയുടെയും ആരോഗ്യത്തെക്കുറിച്ചാണ് ആശങ്ക. സ്കിന്നിൽ വരുന്ന ചെറിയ മാറ്റങ്ങൾ, പ്രായമാകുമ്പോൾ വരുന്ന ചുളിവുകൾ, മുടികൊഴിച്ചിൽ, ഇതൊക്കെയും നമ്മളെ പതിവിലും കൂടുതൽ അസ്വസ്ഥരാക്കാറുണ്ട്. ഇതൊക്കെയും പരിഹരിക്കാൻ, ചർമ്മത്തെ ആരോഗ്യത്തോട് ഇരുത്താനും മുടിയെ സംരക്ഷിക്കാനും എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും? നമ്മുടെ കൂടെ ഉള്ളത് ഡെർമറ്റോളജിസ്റ്റും ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജനുമായ ഡോക്ടർ രാഹുൽ ബാബു സി ആണ്. സ്വാഗതം സർ.
1: താങ്ക് യു.
0: നമ്മളിപ്പോ പറഞ്ഞു നമ്മുടെ ഏറ്റവും വലിയ അവയവമായ ചർമ്മം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ സംരക്ഷണം എത്രത്തോളം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഗൃഹരശ്മിയിൽ ചർച്ച ചെയ്യുന്നത്. ആദ്യം ചർമ്മത്തിന്റെ ഒരു ഘടനയെ കുറിച്ച് ഒന്ന് പറഞ്ഞാലോ?
1: ഓക്കെ. അപ്പൊ ഇപ്പൊ ഓൾറെഡി എന്റെ അടുത്ത് പറഞ്ഞു ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗനാണ് സ്കിൻ എന്നുള്ളത്. അത് വളരെ ശരിയാണ്. ഏകദേശം 1.5 to 1.7 മീറ്റർ സ്ക്വയർ വരുന്നുണ്ട് എന്റെ സർഫസ് ഏരിയ. അപ്പോൾ ശരീരത്തിൽ ഈ സ്കിന്നിന്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷനാണ്. നമുക്കറിയാം ഈ ശരീരത്തിന്റെ അകത്തുനിന്ന് പുറത്തേക്കും പുറത്തുനിന്ന് അകത്തേക്കുമുള്ള സാധനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് സ്കിന്നിന്റെ മെയിൻ ഫങ്ഷൻ. അതിനകത്ത് കാറ്റുണ്ട്, പൊടിയുണ്ട്, വെയിലുണ്ട്, ബാക്ടീരിയ ഉണ്ട്, ഫംഗസ് ഉണ്ട്. അങ്ങനെ എല്ലാ സാധനത്തിൽ നിന്നും പ്രൊട്ടക്ഷൻ വരിക എന്നുള്ളത് ഒന്നാമത്തെ ഘടന. രണ്ട്, ശരീരത്തിന്റെ ഊഷ്മാവ് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻസ് സ്കിൻ വളരെ നന്നായിട്ട് നടത്തുന്നുണ്ട്. വൈറ്റമിൻ ഡി സിന്തസിസ് അത് വളരെ നന്നായിട്ട് നടത്തുന്നുണ്ട്.
0: അബ്സോർബ് ചെയ്യുന്നു അല്ലേ?
1: വൈറ്റമിൻ ഡി സൺലൈറ്റിൽ നിന്ന് വരുന്ന അതിനെ കൺവേർട്ട് ചെയ്ത് വൈറ്റമിൻ ഡി സിന്തസിസ് ശരീരത്തിനകത്ത് നടത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ഓർഗനാണ് സ്കിൻ. പിന്നെ വരുന്നത് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ ലിപ്പിഡ്. നമ്മുടെ ശരീരത്തിന്റെ മോയ്സ്ചർ കണ്ടന്റ് നിലനിർത്തുകയും എണ്ണമയം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഓർഗനാണ് സ്കിൻ വരുന്നത്. അതുകൂടാതെ നമുക്കറിയാം നമ്മളുടെ എല്ലാ പെർസെപ്ഷൻസും, തൊടുന്നത്, വേദന, ഇതെല്ലാം സ്കിന്നിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ.
0: അപ്പൊ
1: സ്കിന്ന് ബേസിക്കലി നമുക്ക് മൂന്ന് ലേയേഴ്സ് ആയിട്ടാണ് നമ്മൾ പറയുക. എപ്പിഡേമിസ്, ഡെർമിസ് ആൻഡ് ഹൈപ്പോഡെർമിസ്, ഇതാണ് സ്കിന്നിന്റെ ഘടന. നമ്മൾ മൈക്രോസ്കോപ്പിലേക്ക് കുറേയും കൂടി ഉണ്ട്, പക്ഷെ പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഈ മൂന്നാണ്.
0: ഏറ്റവും പുറം ഭാഗത്ത് കാണുന്ന പൊല്യൂഷൻ ഏറ്റവും കൂടുതൽ പുറത്ത് ഏൽക്കുന്ന ആ ഭാഗത്തെ എന്താണ് പറയുന്നത്?
1: അതിന് എപ്പിഡേമിസ്. എപ്പിഡേമിസ് ഏറ്റവും പുറത്ത് നിൽക്കുന്ന എപ്പിഡേമിസ് എന്ന് പറഞ്ഞാൽ വീണ്ടും എപ്പിഡേമിസിനെ അഞ്ച് തലങ്ങളായിട്ട് തിരിച്ച്, അതിലെ അവസാനത്തെ ലെയർ എപ്പിഡേമിസ്.
0: ചർമ്മത്തിന്റെ ആരോഗ്യം എന്ന് പറയുന്ന സമയത്ത് ചർമ്മത്തിന് വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
1: ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, സ്കിന്നിന്റെ ഏറ്റവും വലിയ ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷനാണ്. അപ്പോൾ സ്കിന്നിന്റെ ലേയേഴ്സിൽ എന്തെങ്കിലും ബാധിച്ചു കഴിഞ്ഞാൽ ഈ പ്രൊട്ടക്ഷൻ കുറയും. നമുക്ക് വൃത്തി കുറവല്പം വരികയോ അല്ലെങ്കിൽ മോയ്സ്ചർ കൂടുതൽ നിൽക്കുകയോ അല്ലെങ്കിൽ അഴുകൽ വരികയോ ഒക്കെ ചെയ്യുമ്പോൾ പുറത്തുനിന്നുള്ള ബാക്ടീരിയ, ഫംഗസ് എല്ലാം നമ്മുടെ സ്കിന്നിനകത്ത് അടിഞ്ഞുകൂടാനായിട്ടും അത് കാരണമുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതൊന്ന്. രണ്ട്, സ്കിന്നിന്റെ ഡ്രൈനസ് കൂടുതൽ വരുന്നതനുസരിച്ച് എക്സീമ പോലുള്ള രോഗങ്ങൾ, അതായത് അലർജിക് ടെൻഡൻസി ഉള്ള ആൾക്കാരിൽ അലർജൻസ് വന്നു കഴിയുമ്പോൾ അവിടെ എക്സീമ പോലുള്ള രോഗങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് വരുന്ന മറ്റ് ഇമ്മ്യൂണിറ്റി സംബന്ധമായ രോഗങ്ങളായ സോറിയാസിസ്, ലൈക്കൻ ബ്ലാനസ് അതുപോലുള്ള അസുഖങ്ങളും.
0: അതുപോലെ ചർമ്മ സംരക്ഷണത്തിലേക്ക്, സൗന്ദര്യ സംരക്ഷണം എന്ന കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ വളരെ കാലം മുതൽക്ക് തന്നെ ആയുർവേദത്തിലായാലും ഹോമിയോപ്പതിയിലായാലും മറ്റെല്ലാ ചികിത്സാ രീതിയിലായാലും സൗന്ദര്യ സംരക്ഷണം എന്നത് ഒരു വലിയൊരു മേഖല തന്നെയാണ്. ഇപ്പൊ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു വിപുലമായിട്ട് ആളുകൾ അതിൽ ശ്രദ്ധാലുക്കളും അതിൽ കൂടുതൽ ട്രീറ്റ്മെന്റുകൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ സൗന്ദര്യ സംരക്ഷണത്തിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വരുന്നത്?
1: ഇപ്പൊ ഈ പറഞ്ഞ പോലെ സ്കിന്ന് നമ്മളുടെ സൗന്ദര്യത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ്.
0: തീർച്ചയായും
1: സൗന്ദര്യം ഒരാളുടെ കോൺഫിഡൻസ് ആണ്. അപ്പോ ആ കോൺഫിഡൻസ് കളയാതിരിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യാനുള്ളത്. നമ്മൾ ഈ സൗന്ദര്യ സംരക്ഷണത്തിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് ഈ സ്കിന്നിനെ ഒന്ന് പലതരത്തിലായിട്ടുള്ള തിരിച്ചു നോക്കാം. പലതരത്തിലുള്ള ഡിവിഷൻസ് ഈ സ്കിന്നിലുണ്ടെങ്കിലും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് നോർമൽ സ്കിൻ, ഓയിലി സ്കിൻ, ഡ്രൈ സ്കിൻ, സെൻസിറ്റീവ് സ്കിൻ ആൻഡ് കമ്പൈൻഡ് സ്കിൻ എന്ന് പറഞ്ഞിട്ട്, ഏത് സ്കിന്നായാലും നമുക്ക് ആ സ്കിന്നിന്റെ മോയ്സ്ചർ കണ്ടന്റ് അത് നോർമലാക്കി നിർത്തണം. ആ എണ്ണമയം നിന്നാൽ മാത്രമേ ആ സ്കിന്നിന്റെ ടോണും ആ സ്കിന്നിന്റെ കളറും അല്ലെങ്കിൽ ആ ഗ്ലോയും എല്ലാം നിൽക്കും. അപ്പോൾ നമ്മൾ ആദ്യം മുതൽ ഒരു സ്കിൻ കെയർ റൊട്ടീൻ സ്റ്റാർട്ട്. ബേസിക് ആയിട്ട് നമ്മളൊരു ക്ലെൻസർ, ഒരു ജെന്റിൽ ക്ലെൻസർ, മുഖത്ത് വലിയ ഇറിറ്റേഷൻ ഇല്ലാത്തൊരു ക്ലെൻസർ യൂസ് ചെയ്യണം. ഈ സ്കിൻ ടൈപ്പ് അനുസരിച്ച് കൊണ്ട് നമുക്കൊരു മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്യണം. പുറത്തുനിന്നുള്ള സൺലൈറ്റിലെ പ്രൊട്ടക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു സൺ ബ്രോഡ് ബാൻഡ് സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ഈ മൂന്ന് ബേസിക് സ്റ്റെപ്സ് എല്ലാവരും ഫോളോ ചെയ്യേണ്ടതാണ്.
0: ഒരു ടീനേജിൽ എത്തുമ്പോഴത്തേക്കിലാണ് കുറച്ചുകൂടി നമ്മൾ അതിനെക്കുറിച്ച് ബോധവിടാവുക. 10-15 വയസ്സുള്ള കുട്ടികൾ, അവർക്കുണ്ടാവുന്ന സ്കിന്നിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മുഖക്കുരുവാണ്. അവരെ കോൺഫിഡൻസ് ഈ പറഞ്ഞതുപോലെ

0: നമ്മുടെ കോൺഫിഡൻസ് തന്നെയാണ്, നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് നമ്മുടെ കോൺഫിഡൻസ് ആണ്. അപ്പൊ ഈ മുഖക്കുരു അതുവഴി ഉണ്ടാകുന്ന കറുത്ത പാടുകൾ അതൊക്കെയും കുട്ടികൾക്ക് വളരെയധികം കോൺഫിഡൻസ് കുറക്കാനും പിറകോട്ട് വരിയാനും സാധ്യതയുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്?
1: ഈ ആക്നെ അല്ലെങ്കിൽ മുഖക്കുരു അത് ടീനേജേഴ്സിന്റെ ഒരു കോമൺ പ്രോബ്ലം ആണ്. ഒരു 12 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് മുഖക്കുരു ധാരാളമായിട്ട് കാണുന്നുണ്ട്. അതിനൊരു അസുഖമെന്നും ഒരു സ്റ്റേറ്റ് എന്നും വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ശരീരത്തിന്റെ ഹോർമോൺ ചേഞ്ചസ് വന്നു തുടങ്ങുന്ന കാലഘട്ടങ്ങളിൽ ഈ ഹോർമോൺ രോമകൂപത്തിനടിയിലിരിക്കുന്ന സെബേഷ്യസ് ഗ്രന്ഥികളിൽ ആക്ട് ചെയ്യുകയും ആ സെബേഷ്യസ് ഗ്രന്ഥിയിൽ നിന്ന് ഓയിൽ സെക്രീഷൻ കൂടുതലായിട്ട് പുറത്തേക്ക് വരികയും ചെയ്യും. ഈ പുറത്തേക്ക് വരുന്നത് ഒന്നെങ്കിൽ പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല എക്സസ് എമൗണ്ട് ഓഫ് ഓയിൽ വരുന്നതുകൊണ്ട്, അല്ല എങ്കിൽ ആ പുറത്തേക്ക് പോകുന്ന വഴി അടഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഇത് വീർത്തു വരികയും അല്ലെങ്കിൽ മുഖക്കുരുവായിട്ട് വരികയും ചെയ്യുന്നത്. വൺസ് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അറിയാതെയാണെങ്കിലും അതിൽ തൊടാനായിട്ടും അല്ലെങ്കിൽ സ്കിന്നിൽ തന്നെ ഇരിക്കുന്ന പ്രൊപ്യൂണി ബാക്ടീരിയം എന്ന് പറയുന്ന ഒരു ചെറിയ അണു ഇൻഫെക്ഷൻ ഉണ്ടാക്കാനായിട്ടും സാധ്യതയുണ്ട്. പഴുപ്പ് കുരുവായിട്ട് മാറുന്നു. പിന്നെ എല്ലാവരും അതേ പിടിച്ച് പ്രസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ ഇൻഫ്ലമേഷൻ അവിടെ വരും. അപ്പോൾ ബേസിക്കലി നമ്മൾ ആക്നെ അല്ലെങ്കിൽ മുഖക്കുരുവിനെ 4 ഗ്രേഡ് 1 മുതൽ ഗ്രേഡ് 4 വരെ ചെറിയ പഴുപ്പ് കുരു മുതൽ വലിയ അബ്സസ് വരെ ആയിട്ട് വരുന്നുണ്ട്. ചെറിയ കുരുക്കളൊക്കെ ചെറിയ സിമ്പിൾ ട്രീറ്റ്മെന്റിനകത്ത് തന്നെ മാറ്റാവുന്നതാണ്. വലിയ കുരുക്കൾ കൃത്യമായി ഡോക്ടറെ കണ്ട് തന്നെ അത് മാറ്റേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ പിൽക്കാലത്ത് ഇപ്പം എൻ്റെ അടുത്ത് സൂചിപ്പിച്ചതുപോലെ കലയും കുഴിയും വരാൻ സാധ്യതയുണ്ട്. ഈ കലയും കുഴിയും വരുമ്പോൾ അത് പിന്നെ കോസ്മെറ്റിക്കായി, കോസ്മെറ്റിക് പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട്. അപ്പോൾ ആ ട്രീറ്റ്മെന്റ് സെപ്പറേറ്റ് ആണ്, നമുക്ക് ട്രീറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നേരത്തെ ട്രീറ്റ് ചെയ്യാണ് ഇത് വരാതിരിക്കാനായിട്ടുള്ള ഏറ്റവും നല്ലത്.
0: ഈ മുഖക്കുരു എപ്പോഴാണ് ചികിത്സക്ക് വിധേയമാക്കേണ്ട അവസ്ഥയിലേക്ക് വരാം? നമുക്കൊരു കോൾ ഉണ്ട്, അതിനുശേഷം തുടരാം. ഹലോ, നമസ്കാരം, ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. പേരൊന്ന് പറയാമോ?
2: പേര് ബാബു.
0: എവിടുന്നാ വിളിക്കുന്നത്? നമ്മൾ ഇന്ന് ചർമ്മത്തിന്റെയും മുടിയുടെയും സംരക്ഷണവും സൗന്ദര്യ സംരക്ഷണത്തെ കുറിച്ചുമാണ് പറയുന്നത്. ഡോക്ടർ രാഹുൽ ഉണ്ട്, സംസാരിക്കാം.
1: ഹലോ,
2: എനിക്ക് തലയിൽ ചെറുങ്ങനെ ചിലപ്പോ ചുണങ്ങു പോലെ വരും.
1: ചൊറിച്ചിലുണ്ടോ?
2: ചൊറിച്ചിലൊന്നുമില്ല.
1: പൊടി പോലെയാണോ വരുന്നത്?
2: മുടി അങ്ങനെ വലിങ്ങനൊന്നുമില്ല. ചില സമയം ചെവിയിലുണ്ട് സാറ്.
1: ചെവിയുടെ പുറകിലുണ്ട്.
2: ചെവിയിലെ സൈഡിലു ചെറു ചെറിയ ഒരു.
1: എത്ര വയസ്സായി?
2: വയസ്സിപ്പോ 60 കഴിഞ്ഞു.
1: വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ?
2: വേറെ സ്കിന്നിന്റെ ഇതാണ് കാര്യമായിട്ടുള്ളത്. തലയിൽ കുറെ കാലമായി ഇങ്ങനെ
1: വന്നുണ്ട്. അതുകൊണ്ട് മറ്റു ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ?
2: ഇല്ല, ബുദ്ധിമുട്ടൊന്നും കാര്യമായിട്ടില്ല.
1: ഇപ്പൊ തലയിൽ പറഞ്ഞു കേട്ടിട്ട് താരന്റെ അസുഖമായിട്ടാണ് തോന്നുന്നത്. ചുണങ്ങ് ഒരു വേറൊരു ഇതാണ് തലയിൽ താരനായിട്ട് മാറുന്നത്. തൽക്കാലം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ചെറിയ മൈൽഡ് ആയിട്ടുള്ള താരൻ ആന്റി ഡാൻഡ്രഫ് ഷാംപൂ ആഴ്ചയിൽ 1-2 പ്രാവശ്യം തലയിൽ ഉപയോഗിക്കാം. 3-4 മിനിറ്റ് തലയിൽ പതപ്പിച്ചു വെക്കാം, അതിനുശേഷം കഴുകിക്കളയാം. നോർമലി അതിൽ മാറേണ്ടതാണ്. അത് മാറിയിട്ടില്ലെങ്കിൽ ഡോക്ടറെ ഒന്ന് കാണിക്കുന്നതാണ് നല്ലത്.
0: ഓക്കെ, വിളിച്ചാൽ സന്തോഷം. മുഖക്കുരു എപ്പോഴാണ് ട്രീറ്റ്മെന്റ് എന്ന തലത്തിലേക്ക് പോകേണ്ടത്?
1: മുഖക്കുരുവിന്റെ എണ്ണം, മുഖക്കുരുവിന്റെ സൈസ് ഇതെല്ലാം ഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ നിർബന്ധമായും ഡോക്ടറിനെ കണ്ട് മാറണം. എത്ര ആഴത്തിലേക്ക് കുരുവിന്റെ ഡെപ്ത് കൂടുന്നുവോ അല്ലെങ്കിൽ പഴുപ്പ് എത്ര കൂടുന്നുവോ അവിടെ കലവരാനായിട്ടും കുഴി വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. ചില ആൾക്കാർക്ക് മുഖക്കുരു വളരെ റാപ്പിഡായിട്ട് വരും. ഒന്നിൽ തുടങ്ങി പെട്ടെന്ന് 100, 200 എന്നുള്ള എണ്ണത്തിലേക്ക് വരും. അത് നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിലാണ് ബാക്കി ബുദ്ധിമുട്ടുകൾ വരിക.
0: അതിപ്പം ഈ ടീനേജിൽ മാത്രമല്ല, പലപ്പോഴും സ്ത്രീകളിലൊക്കെ കുറെ കാലത്തോളം ഈ മുഖക്കുരു കാണാറുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്?
1: മുഖക്കുരു ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, നമുക്കൊരു ഹോർമോൺ ചേഞ്ചോ അല്ലെങ്കിൽ ഇംബാലൻസോ വരുന്ന സമയത്ത് ഇത് കൂടുതലായിട്ട് വരാം. അപ്പോൾ ഹോർമോൺ ഇംബാലൻസ് നിൽക്കുന്ന ഒരു സ്ത്രീയോ പുരുഷനോ ആണ് എങ്കിൽ, പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് അല്പം കൂടി കൂടുതൽ കാണാറുള്ളത്, അവർക്ക് PCOS പോളി സിസ്റ്റിക് ഓവറി സിൻഡ്രോം അല്ലെങ്കിൽ അതുപോലത്തെ ഡിസീസ് ഉള്ള ആൾക്കാരിൽ ഹോർമോൺ വേരിയേഷൻസ് കൂടുതൽ കാണാറുണ്ട്. അപ്പോൾ അണ്ടർലൈൻ കോസ് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ സ്ട്രെസ് ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സ്ട്രെസ് കൂടുന്ന സമയത്ത് ശരീരത്തിനകത്തുള്ള കോർട്ടിസോൾ ലെവൽ കൂടുകയും ഈ കോർട്ടിസോൾ ലെവലിന്റെ ഭാഗമായിട്ട് വീണ്ടും സെബേഷ്യസ് ഗ്രന്ഥികളിൽ നിന്ന് ഓയിൽ സെക്രീഷൻ കൂടുതലായിട്ട് വരും. പിന്നെ പ്രത്യേക ചില ജോലികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതായത് മെക്കാനിക്സ് അല്ലെങ്കിൽ കൂടുതൽ എണ്ണ അല്ലെങ്കിൽ ഹെവി ഓയിൽസ് മുഖത്ത് പറ്റാൻ സാധ്യതയുള്ള ആൾക്കാർ, കൂടുതൽ നേരം മുഖം അടഞ്ഞ് ഇരിക്കുന്ന ആൾക്കാർ, ഒത്തിരി നേരം മാസ്ക് വെക്കുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം എന്താണ് അതിന്റെ കോസ് എന്നുള്ളത് നോക്കിയിട്ട് റിമൂവ് ചെയ്യുക. ചില ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ജനറ്റിക് ഫാക്ടേഴ്സ് ആണ്. പാരമ്പര്യമായിട്ട് മുഖക്കുരു വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലുള്ള ആൾക്കാർ. അതുപോലെ പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ഫുഡിൽ നിന്ന് എങ്ങനെ ആക്നെ ഉണ്ടാവാം അല്ലെങ്കിൽ മുഖക്കുരു വരാമെന്ന്.
0: ഭക്ഷണത്തിൽ ചില കൺട്രോളുകൾ വരുത്താറുണ്ട്, അത് പ്രാക്ടിക്കലായിട്ടും അങ്ങനെ കുറയുന്നുണ്ടോ? എന്താണത്?
1: നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫുഡിൽ വേറെ കണക്ഷൻസ് ഒന്നുമില്ല. എങ്കിലും കാർബോഹൈഡ്രേറ്റ് ഷുഗർ ഫുഡ് കൂടുതലായിട്ട് കഴിക്കുന്ന ആൾക്കാർ, പോൾട്രി മിൽക്ക് കൂടുതൽ കഴിക്കുന്ന ആൾക്കാരിലൊക്കെ ചില ആൾക്കാരിൽ അത് കാണാറുണ്ട്. അങ്ങനെ വരുന്ന അവസരങ്ങളിൽ അത് ഒഴിവാക്കി നോക്കുക, അതാണ് ചെയ്യാനുള്ളത്. ഡയറക്ട് കണക്ഷൻ ഒന്നും നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അതുപോലെ തന്നെ ചില മെഡിക്കേഷൻസ് ഒക്കെ കഴിക്കുന്ന സമയത്ത് ഏതെങ്കിലും അസുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില മെഡിക്കേഷൻസിനകത്തും ഇതുപോലെ ആക്നെ കൂടുതലായിട്ട്

0: ബ്രേക്ക്ഔട്ട്സ് വരാറുണ്ട്.
1: പലപ്പോഴും കുഞ്ഞുങ്ങൾ വളരുന്ന പ്രായത്തിലെ മുട്ടയും പാലും ഒക്കെ കഴിക്കേണ്ട ഒരു സമയമാണ് ഈ ടീനേജ് എന്ന് പറയുന്നത്. ആ സമയത്ത് അവർ ഈ മുഖക്കുരുവിനെ പേടിച്ചുകൊണ്ട് ഇതൊക്കെയും ഒഴിവാക്കുന്ന ഒരു കണ്ടീഷൻ കണ്ടിട്ടുണ്ട്.
0: ഒരു ഫുഡ് ഇതിനു വേണ്ടി മാറ്റേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ മുഖക്കുരു വരുന്നതായിട്ട് തോന്നിയാൽ ആ സമയത്ത് മാത്രം
1: ഒഴിവാക്കുക. നമുക്കൊരു കോൾ ഉണ്ട്, അതിനുശേഷം തുടരാം. ഗൃഹലക്ഷ്മിയിലേക്ക് സ്വാഗതം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. പേരൊന്ന് പറയാമോ?
2: ചന്ദ്രി.
1: ചന്ദ്ര ചേച്ചി, എന്തായിരുന്നു പ്രയാസം?
2: ഞാനൊക്കെ ഒരു വർഷമായി ക്യാൻസർ രോഗം വന്നിട്ട് മലബാർ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ കഴിഞ്ഞതാ. അപ്പൊ അവര് കീമോ മരുന്നെല്ലാം തന്നപ്പോ എന്റെ മുടി മുഴുവനും കഴിഞ്ഞു പോയി. അത് ഡോക്ടർ എന്തെങ്കിലും ഒരു മറുപടി തരുമോ എന്ന് കരുതണ്ടിട്ട് വിളി.
1: രാഹുൽ ഡോക്ടറോട് സംസാരിക്കും.
0: ഞാൻ കേട്ടു, കീമോതെറാപ്പി കഴിഞ്ഞതിന് ശേഷം മുടി കൊഴിച്ചിൽ സാധാരണമായിട്ട് സംഭവിക്കുന്നതാണ്. കുറച്ച് നാളുകൾ കൊണ്ട് അത് പതുക്കെ പതുക്കെ തിരിച്ചു വന്നുകൊള്ളും. അതുകൂടാതെ നമുക്ക് തലമുടിയിലെ രോമകൂപങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ടോ എന്നുള്ളതൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എന്നിട്ടും അത് കൂടുതലായിട്ട് വരുന്നില്ല, രോമകൂപം അവിടെ ഉണ്ടായിട്ടും അത് വരുന്നില്ലെങ്കിൽ അതിനുവേണ്ടി ചെറിയ മരുന്നുകളും തലയിൽ തേക്കാനായിട്ടുള്ള ചെറിയ ലോഷൻസ് ഒക്കെ വെച്ച് കഴിയുമ്പോൾ ഇംപ്രൂവ് ചെയ്യുന്നതാണ് സാധാരണഗതിയിൽ. അപ്പോ തൊട്ടടുത്തുള്ള ഒരു ഡോക്ടറെ ഒന്ന് കാണിച്ചാൽ നല്ലതായിരിക്കും.
1: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഭയങ്കരമായ ചൂട്, അത് ഏൽക്കുമ്പോൾ ശരീരത്തിൽ സ്കിന്നിൽ ഉണ്ടാവുന്ന കളർ മാറ്റങ്ങൾ, അതിനൊക്കെയും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്?
0: സ്കിന്നിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ പ്രൊട്ടക്റ്റീവ് ഫാക്ടറാണ്. അപ്പൊ ആ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. പുറത്തിറങ്ങുമ്പോൾ ചൂട് രണ്ട് രീതിയിലാണ് വരുന്നത്. ഒന്ന്, സൺലൈറ്റ് നേരിട്ട് അടിച്ചിട്ട് വരുന്നത്. ആ സൺലൈറ്റിൽ നിന്ന് അൾട്രാവയലറ്റ് എ, അൾട്രാവയലറ്റ് ബി രണ്ട് രശ്മികൾ വരുന്നുണ്ട്. അൾട്രാവയലറ്റ് എ രശ്മികൾക്ക് കുറച്ചുകൂടെ പെനിട്രേഷൻ കൂടുതലുണ്ട്, അല്ലെങ്കിൽ അകത്തേക്ക് കയറി പോകാൻ സാധിക്കും. അൾട്രാവയലറ്റ് ബി രശ്മികളാണ് സ്കിന്നിന്റെ പുറത്ത് പൊള്ളലുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ കളർ വ്യത്യാസം വരുത്തുന്നത്. അങ്ങനെ പുറത്തിറങ്ങുന്ന ആൾക്കാർ കൃത്യമായി സണ്ണിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൊട, തൊപ്പി അല്ലെങ്കിൽ ബ്രിംഡ് ഹാറ്റ് ഇതെല്ലാം ഉപയോഗിക്കേണ്ടതുണ്ട്. നമുക്ക് ഡെർമറ്റോളജിക്കലി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യേണ്ടത്. അതിൽ എസ് പി എഫ് ഫാക്ടർ അല്ലെങ്കിൽ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എഗ്നസ്റ്റ് യു വി ബി ഒരു 50+ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതുകൂടാതെ തന്നെ പി എ ഫാക്ടർ ഉണ്ട്, പ്രൊട്ടക്റ്റീവ് ഫാക്ടർ എഗ്നസ്റ്റ് യു വി എ, അത് 4+ ഉള്ള സൺസ്ക്രീനുകൾ ഇപ്പോൾ ഉണ്ട്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുന്നതിനെയാണ് ബ്രോഡ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്, ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ. അപ്പോൾ ഇത് രണ്ടും നോക്കി തിരഞ്ഞെടുത്ത് ചെയ്യുക. കൂടുതൽ മരുന്ന് ഉപയോഗിക്കുന്നതിന് പകരം ഭയങ്കരമായി പൊള്ളൽ ഏൽക്കാൻ സാധ്യതയുള്ള സമയത്ത് വെളിയിലിറങ്ങാതിരിക്കുക, നല്ല ലൂസ് ഫിറ്റിംഗ് ഡ്രസ് ഇട്ടുള്ള കോട്ടൺ ലൂസ് ഫിറ്റിംഗ് ഡ്രസ് ഉപയോഗിക്കാം, ബാക്കിയുള്ള പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സും യൂസ്
1: ചെയ്യാം. നമുക്കൊരു കോൾ ഉണ്ട്, അതിനുശേഷം തുടരാം. ഗൃഹലക്ഷ്മിയിലേക്ക് സ്വാഗതം. ഹലോ.
3: ഹലോ,
1: നമസ്കാരം. പേരൊന്ന് പറയാമോ?
3: എന്റെ പേര് രാജലൻ വിജയശരം.
1: നമ്മളിന്ന് സ്കിന്നിന്റെയും മുടിയുടെയും ആരോഗ്യത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. രാഹുൽ സാറിനോട് സംസാരിച്ചോളൂ.
0: നമസ്കാരം, പറയൂ.
3: ഹലോ സാറേ,
0: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, പറയൂ.
3: സാറേ, ഞാനൊരു സ്വകാര്യ ബസ് കണ്ടക്ടർ ആണ്. എന്റെ ഈ തലമുടിയും അതുപോലെ മീശ താടിയൊക്കെ മാസത്തിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ കൊടുത്തിരിക്കും, അതുപോലെ ഡൈ ചെയ്യുന്നതൊക്കെ.
0: സാധാരണഗതിയിൽ ഡൈ ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഡൈ തെരഞ്ഞെടുക്കുമ്പോൾ അലർജി ഇല്ലാത്ത ഡൈ ആണെന്ന് നോക്കിയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ചില ആൾക്കാരിൽ മാത്രം കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു ചെറിയ അലർജി വരാൻ സാധ്യതയുണ്ട്. അലർജി വരുന്ന സമയത്ത് അത് നിർത്തിക്കൊള്ളുക, എന്നിട്ട് ഹൈപ്പോ അലർജിക് ആയിട്ടുള്ള, അതെ, അത് ഉപയോഗിക്കുന്ന മെറ്റീരിയലിനകത്ത് ഒന്ന് രണ്ട് ചെറിയ അലർജിക് പൊട്ടൻഷ്യൽ ഉള്ള സാധനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ നോർമലി ഡൈ ചെയ്യുമ്പോൾ കുഴപ്പമില്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നതിന് കുഴപ്പമില്ല.
3: പിന്നെ കാലിന്റെ മുട്ടു താഴെയും അതുപോലെ ഈ കൈയിലെ മുട്ടു താഴെയും ചുരുണ്ടുകൂടിയിരിക്കുന്നുണ്ട്.
0: മുട്ടിലാണോ മുട്ടിന് താഴെയാണോ?
3: കാലിന്റെ മുട്ടു താഴെയും മറ്റേ കൈയിലെ മുട്ടു താഴെ
0: തൊലി ചുരുണ്ടുകൂടുകയും കട്ടിയാവുകയും ചെയ്തിട്ടുണ്ടെന്നാണോ പറയുന്നത്?
3: അതെ അതെ.
0: രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ ഏരിയയിലുള്ള സ്കിന്ന് ഡ്രൈനെസ് വരുന്നതുകൊണ്ട് അങ്ങനെ വരാം, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് ഫ്രിക്ഷൻ വരുന്നുണ്ടെങ്കിൽ മുട്ടും കൈമുട്ടും ഒക്കെ ഉരയുന്നുണ്ട് എങ്കിൽ ഒരു തഴമ്പ് പോലെ വേണമെങ്കിൽ അങ്ങനെ വരാം. തൽക്കാലം ഒരു മോയ്സ്ചറൈസിംഗ് ക്രീം ഉപയോഗിച്ച് നോക്കുക, കുറയുന്നില്ലെങ്കിൽ ഡോക്ടറെ ഒന്ന് കാണിക്കണം. മോയ്സ്ചറൈസിംഗ് ക്രീം ഏതായാലും കുഴപ്പമില്ല, എണ്ണമയം തരുന്ന തരത്തിലുള്ള ഏതായാലും കുഴപ്പമില്ല.
1: വിളിച്ചാൽ സന്തോഷം. സ്കിന്നിന്റെ ടൈപ്പ് സാർ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഓയിലി സ്കിൻ, ഡ്രൈ സ്കിൻ, അത് അത്തരത്തിലുള്ള സ്കിന്നുകൾ കെയർ ചെയ്യുന്നത് പ്രത്യേകം തന്നെയല്ല, എങ്ങനെയാണത്?
0: നോർമലി സ്കിൻ എന്ന് പറയുന്നത് ആ പേര് പറയുന്നത് നോർമലാണ്, വലിയ ഡ്രൈ അല്ല, വലിയ ഓയിലി അല്ല. അങ്ങനെയുള്ള ആൾക്കാരിൽ ഒരു ജെന്റിൽ ക്ലെൻസർ ഉപയോഗിച്ചാൽ മതി. ജെന്റിൽ ക്ലെൻസർ എന്ന് ഉപയോഗിക്കുന്നത് ഭയങ്കര ഹാർഷ് അല്ലാത്ത, ഭയങ്കര പതഞ്ഞു പോവാത്ത ഒരു നോർമലായിട്ട് പോകുന്ന ഒരു ക്ലെൻസർ, അതാണ് ആദ്യം ഒന്ന് ചെയ്യേണ്ടത്. രണ്ട്, ഒരു നോർമലായിട്ടുള്ള ഒരു മോയ്സ്ചറൈസിംഗ് ക്രീമാണ് വേണ്ടത്. ആ മോയ്സ്ചറൈസിംഗ് ക്രീം ഇട്ടതിന് ശേഷം ഒരു സാധാരണഗതിയിലുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കാം. പക്ഷെ അതേ സമയത്ത് ഓയിലി സ്കിൻ വന്നു കഴിയുമ്പോൾ എണ്ണമയം കൂടുതൽ അവിടെയുണ്ട്, ആ എണ്ണമയത്തെ നമുക്ക് തുടച്ചു നീക്കണം. കുറച്ചുകൂടെ ഫോമിംഗ് ഫേസ് വാഷ് ആണ് നല്ലത്, അതായത് പത വരുന്ന ഫേസ് വാഷ് ആണ് നല്ലത്. ഫേസ് വാഷ് ഇട്ട് കഴിയുമ്പോൾ തന്നെ മുഖം കുറച്ച് ഡ്രൈ ആവും. ആ ഡ്രൈ ആവുന്നതുകൊണ്ട് ഒരു ലൈറ്റ് മോളിക്യൂളുള്ള ഹൈഡ്രേഷനാണ്, മോയ്സ്ചറൈസറാണ് വേണ്ടത്, ചെറിയൊരു ലെയറിൽ മാത്രം മതി. അതേ

0: സമയത്ത് തന്നെ സൺസ്ക്രീൻ ഇടുന്ന സമയത്തും ഒലിച്ചു പോകാത്ത രീതിയിലുള്ള സൺസ്ക്രീൻ വേണം. അതിനകത്തൊരു ചെറിയ മാറ്റമുണ്ട്. ഒരു മാറ്റ് ഫിനിഷിലുള്ള സൺസ്ക്രീൻ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. എന്നാൽ ഡ്രൈ സ്കിന്നിനകത്ത് വരുമ്പോൾ മുഴുവൻ ഡ്രൈ ആണ്. അപ്പം നമ്മൾ കുറച്ച് മോയ്ചർ കൊടുക്കണം. ആ മോയ്ചർ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല മോയ്ചറൈസർ, കുറച്ച് നേരം കൂടി നിൽക്കുന്ന മോയ്ചറൈസർ, ബട്ടേഴ്സ് ഉള്ളത് അല്ലെ സെറാമൈഡ്സ് ഉള്ള മോയ്ചറൈസർ ആണ് നല്ലത്. വീണ്ടും ഫേസ് വാഷ് ഉപയോഗിക്കുന്നത് വളരെ ഹൈപ്പോ അലർജിക് ആയിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള സർഫെക്റ്റൻസ് ഉള്ള സാധനമാണ് ഉപയോഗിക്കേണ്ടത്. സൺസ്ക്രീൻ എഗെയിൻ ലോഷൻ ബേസ്ഡ് ആയിട്ടുള്ളതാണ് കുറച്ചുകൂടി നല്ലത്. എന്നാൽ സെൻസിറ്റീവ് എന്ന് പറയുന്നത് എല്ലാ സാധനത്തിനോടും സെൻസിറ്റീവാണ്. തുടർന്നുടനെ ചുമന്നു വരിക, ചൊറിഞ്ഞു വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാം. അങ്ങനെ വരുമ്പോൾ എല്ലാ സാധനവും ഹൈപ്പോ അലർജിക് ആയിട്ടുള്ള ലൈറ്റ് മോളിക്കുള്ള സാധനമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് ക്ലെൻസർ ആയാലും സൺസ്ക്രീൻ ആയാലും മോയ്സ്ചറൈസർ ആയാലും.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ, പേരൊന്ന് പറയാമോ? ദിനേശ്. എവിടുന്ന വിളിക്കുന്നേ? കാക്കയങ്ങാടാണോ? ആ, ഇന്ന് ചർമ്മത്തിന്റെയും മുടിയുടെയും സൗന്ദര്യ സംരക്ഷണമാണ് നമ്മുടെ വിഷയം. അത് തന്നെയായിരിക്കില്ലേ
2: ചോദിക്കാനുണ്ടാവുക?
1: ഡോക്ടർ രാഹുലിന്റെ സംസാരിച്ചോളൂ.
0: ഹലോ, നമസ്കാരം, പറയൂ.
2: ഹലോ, ഹലോ സാർ, എന്റെ മുടി എപ്പോ താരണ്ടായി?
0: താരൻ ജോലി എന്തായിരുന്നു?
2: ജോലിയൊന്നുമില്ല.
0: ടെൻഷനോ മറ്റ് അസുഖങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഈ താരൻ സാധാരണ വലിയ കുഴപ്പമുള്ള സാധനമല്ല. അത് നമുക്ക് ആന്റി ഡാൻഡ്രഫ് ഷാമ്പു ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം തലയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ കുറയുന്നതാണ്. പക്ഷെ താരൻ വരാൻ വേറെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളതും നോക്കണം. കൂടുതൽ ഡ്രൈ സ്കിന്നിന്റെ ആണോ അതോ മറ്റെന്തെങ്കിലും അസുഖത്തിന്റെ ഭാഗമായിട്ട് വരുന്ന താരനാണെങ്കിൽ അതിനെയും കൂടി ട്രീറ്റ് ചെയ്യുമ്പോഴാണ് അത് കുറയുക. താരനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുന്നില്ല, അത് നന്നായിട്ട് കുറച്ച് നിർത്താൻ പറ്റും. എല്ലാ ആൾക്കാരിലും ഭൂരിഭാഗം ആൾക്കാരിലും താരന്റെ ഏതെങ്കിലും ഒരളവ് നമുക്ക് കാണാൻ സാധിക്കാറുള്ളതാണ്. പക്ഷെ അതിനെ കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ചൊറിഞ്ഞ് തടിക്കുന്നു എന്നാണോ പറഞ്ഞത്? പുഴു തട്ടിയതുപോലെ? അത് ശരി. ആ, അതും അത് അർട്ടിക്കേരിയ എന്ന് പറയുന്ന ഒരു അസുഖമാണ്. അതായത് ഒരു പൊടുപ്പ് രോഗമാണ്. അർട്ടിക്കേരിയ എന്ന് പറയുന്നത് ഒരു അർട്ടിക്കേരിയ പൊടുപ്പ് രോഗം. ഈ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. അർട്ടിക്കേരിയ എന്ന് പറയുന്ന ഒരു രോഗമാണ്. അത് സൂര്യനും സൂര്യന് താഴെയുള്ള എന്ത് സാധനം കൊണ്ട് വേണമെങ്കിലും ഈ രോഗം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അസസ് ചെയ്തതിന് ശേഷം മാത്രമേ അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അത് എന്താണോ അസുഖം ഉണ്ടാക്കുന്നത് അതിനെ റിമൂവ് ചെയ്യുക, ആ പ്രശ്നങ്ങൾ മാറ്റുക. അത് മാറ്റി കഴിയുമ്പോൾ തന്നെ കുറഞ്ഞോളൂ. അതെ അതെ, അതെനിക്ക് മനസ്സിലായി. അത് ഇങ്ങനെ പൊങ്ങി വരികയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അത് പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഒരു 24 മണിക്കൂറിനകത്ത് തന്നെ താന്നു പൊക്കോളും. ചില ആൾക്കാർക്ക് ചൊറിച്ചിൽ കൂടുതലുണ്ടാവും, ചില ആൾക്കാർക്ക് ചൊറിച്ചിൽ ഉണ്ടാവില്ല. പക്ഷെ അതിന്റെ കാരണം എന്താണെന്നുള്ളത്, ചിലപ്പോൾ പൊടി അടിച്ചാൽ വരാം, വെയിലടിച്ചാൽ വരാം, വിയർത്താൽ വരാം, ചില ആഹാരം കഴിച്ചാൽ വരാം, പല്ലിന് കേടുണ്ടെങ്കിൽ വരാം, വരയുടെ അസുഖം ഉണ്ടെങ്കിൽ വരാം. അപ്പൊ അങ്ങനെ എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കണം. പല ആൾക്കാർക്കും അങ്ങനെയുണ്ട്. കുളിക്കുന്നത് ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക, തോർത്തുന്നത് ഒപ്പി ഉണക്കുക, ഒരച്ച് തുടയ്ക്കാതെ ഒപ്പി ഉണക്കുക.
1: ഓക്കെ, സംശയം തീർന്നല്ലോ. വിളിച്ചതിൽ സന്തോഷം. ഭക്ഷണക്രമത്തിലും സ്കിന്നിന്റെ സംരക്ഷണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൂടുതൽ വെള്ളം കുടിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സ്കിൻ സംരക്ഷണത്തിന് വേണ്ടി ഭക്ഷണം നിയന്ത്രിക്കേണ്ടത്?
0: സ്കിന്നിന്റെ ഗ്ലോയും ടോണും നിലനിർത്തുന്നതിൽ മോയ്സ്ചർ കണ്ടന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം നമുക്ക് ആവശ്യമുള്ളത്ര വെള്ളം ഒരു ദിവസം കുടിക്കണം. നോർമലി 1.5 to 2 liters ഓഫ് വെള്ളം ഒരു ദിവസം എന്തായാലും എടുക്കേണ്ടതുണ്ട്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. പിന്നെ നമുക്ക് വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, അതുപോലെ സിങ്ക്, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ, വൈറ്റമിൻ ഡി, ഇതെല്ലാം സ്കിന്നിൻ്റെ ടെക്സ്ചറിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വൈറ്റമിൻ എ കിട്ടുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം, ക്യാരറ്റ് അല്ലെങ്കിൽ ഇലക്കറികൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതൽ കഴിക്കണം. വൈറ്റമിൻ സി നാരങ്ങ, ഓറഞ്ച് അങ്ങനെയുള്ള സാധനം, അതിൽ സീസണൽ ഫ്രൂട്ട്സ് കഴിച്ചാലും മതി. അത് ഇതിനു വേണ്ടി സെപ്പറേറ്റ് മേടിക്കണം എന്നില്ല, സീസണൽ ഫ്രൂട്ട്സ് കഴിക്കുക. വൈറ്റമിൻ ഇ, അതും പച്ചക്കറികളും ഈ പഴവർഗ്ഗങ്ങളിൽ നിന്നും ധാരാളമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ മത്സ്യ മാംസാദികൾ സാധനങ്ങളെല്ലാം കഴിക്കണം. അതിൽ നിന്നെല്ലാം ഒരു കംപ്ലീറ്റ് ഒരു മിക്സ്ഡ് ഡയറ്റ് തന്നെയാണ് എപ്പോഴും സ്കിന്നിനും ഹെയറിനും അതിൻ്റെ ഹെൽത്തിനും എപ്പോഴും നല്ലത്. പക്ഷെ ഇത് ശരിയായിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പുറത്തുനിന്ന് അധികം ഇന്ന് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കാണുന്നത് കുറേ വൈറ്റമിൻസും മിനറൽസും ഇങ്ങനെ സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഫുഡിലൂടെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഫുഡിലൂടെയും പിന്നീട് പ്രോട്ടീൻസിൻ്റെയോ മിനറൽസിൻ്റെയോ വിറ്റാമിൻസിൻ്റെയോ സപ്ലിമെൻ്റ് ആവശ്യമുണ്ടെങ്കിൽ അത് ഡോക്ടറിനെ കണ്ടിട്ട് മാത്രമാണ് നമുക്കതിനകത്ത് മേടിക്കേണ്ടത്.
1: പലപ്പോഴും മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും ഈ സപ്ലിമെന്റുകൾ വാങ്ങിക്കഴിക്കുന്ന ഒരു ശീലമുണ്ട്. അത് എത്രത്തോളം സുരക്ഷിതമാണ്
0: സപ്ലിമെന്റ്സ് വലിയ കുഴപ്പങ്ങളില്ല, പക്ഷെ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ കഴിച്ചാൽ അത് ഗുണത്തേക്കാൾ പിന്നീട് ദോഷമാണ് സംഭവിക്കുക. അതുകൊണ്ട് അത് അസസ് ചെയ്യുക.

0: ഇത് എത്ര കുറവുണ്ട്, എത്ര നാളത്തേക്ക് വേണം എന്നുള്ള ഒരു കൃത്യമായ ഒരു ഗൈഡ് ലൈൻ വെച്ചതിന് ശേഷം വേണം നമുക്ക് ഈ മരുന്നുകളെല്ലാം കഴിക്കാനായിട്ട്. ഇത് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഇന്നത്തെ കാലത്ത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമുള്ള ഇൻഫ്ലുവൻസേഴ്സിന്റെ റോൾ ഇതിനകത്ത് ഭയങ്കരമാണ്.
1: അതെ, തീർച്ചയായും.
0: അപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് അവർ ഭയങ്കരമായിട്ട് പറയുന്നതുകൊണ്ട് ആൾക്കാർ ഇതെല്ലാം തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട് അവർ പറയുന്ന എല്ലാ സാധനങ്ങളും മേടിച്ച് ട്രൈ ചെയ്യാനായിട്ടുള്ള ഒരു
1: ടെൻഡൻസി
0: ഭയങ്കരമായിട്ടുണ്ട്. ഇതെപ്പോഴും ദോഷത്തിലാണ് വന്ന് കലാശിക്കുക. എനിക്ക് വരുന്ന പേഷ്യൻസിലും മിക്ക ആൾക്കാരും ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ ഇറിറ്റേഷൻ ആയിട്ട് വരുന്ന ആൾക്കാരായിരിക്കും.
1: പലപ്പോഴും നമ്മൾ കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന രീതിയിൽ വീട്ടിൽ നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പലരും. പിന്നെ സ്വന്തം ഇഷ്ടത്തിന് സാർ പറഞ്ഞതുപോലെ യൂട്യൂബിലെ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഗ്ലൂട്ടാതയോൺ യൂസ് ചെയ്യുന്നു, അങ്ങനെ പല പല കേസുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് എത്രത്തോളം സുരക്ഷിതമാണ്?
0: നമുക്ക് മോഡേൺ മെഡിസിൻ, ഒരു ഡെർമറ്റോളജിസ്റ്റ് എന്നുള്ള നിലയിൽ മോഡേൺ മെഡിസിനിൽ ഈ ഹോം മെയ്ഡ് റെമഡീസോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യുന്ന ഒന്നിനെയും തന്നെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ യൂട്യൂബിലും മറ്റ് പല പേഷ്യൻസിൻ്റെ അടുത്തും കേട്ട പല സാധനങ്ങളിൽ എന്ന് പറഞ്ഞാൽ, ഒന്ന് തൈര്, രണ്ട് ഓട്ട് മീൽ, മൂന്ന് തേനും പഞ്ചസാരയും, നാല്
1: തൈരും
0: ചെറുനാരങ്ങ, തക്കാളി, തൈരും കുരുമുളക് പൊടിയും, ഇതെല്ലാം മുഖത്ത് അവർ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ പ്രശ്നം, ഇതിനൊന്നും നമുക്ക് എവിഡൻസ് ഇല്ല. എവിഡൻസ് ഇല്ലാത്തൊരു സാധനത്തിന് നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. മാത്രമല്ല, ഈ യൂസ് ചെയ്യുന്നതെല്ലാം ക്രൂഡ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഹാർഷായിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. ഇന്ന് യൂസ് ചെയ്യുന്ന ആ ക്വാണ്ടിറ്റി ആയിരിക്കില്ല നാളെ യൂസ് ചെയ്യുന്നത്. ഓരോ ദിവസവും അതിന്റെ ആസിഡിക് വാല്യൂ അല്ലെങ്കിൽ പി എച്ച് വാല്യൂ എല്ലാം മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ സ്കിന്നിന് ഒരു പി എച്ച് മാൻഡൽ എന്ന് പറയും, ഒരു പി എച്ച് ഉണ്ട്, അതൊരു കുറച്ച് അസിഡിക് ആയിട്ടുള്ളതാണ്. ഇതിന്റെ ഇംബാലൻസ് വരുന്ന എല്ലാ കണ്ടീഷനിലും ശരീരത്തിനകത്തേക്ക് ബാക്ടീരിയയും ഫംഗസും ഒക്കെ പുറത്തുനിന്ന് വരാനായിട്ടുള്ള ടെൻഡൻസിയും ഇറിറ്റേഷൻ വരാനായിട്ടുള്ള ടെൻഡൻസിയും ഉണ്ട്. പൊതുവേ ഈ സാധനങ്ങളെല്ലാം ചെയ്തിട്ട് ഇറിറ്റേഷൻ കൂടിയിട്ടാണ് ഈ കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ആയിട്ടാണ് എനിക്ക് കിട്ടാറ്. അതുകൊണ്ട് ഈ ഹോം റെമഡീസ് ഒന്നും തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല.
1: നമുക്കൊരു കോൾ ഉണ്ടതിനു ശേഷം തുടരാം. ഹലോ, ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. പേരൊന്ന് പറയാമോ? സജിനയാ. എവിടെ നിന്ന് വിളിക്കുന്നത് സജിന? എടയന്നൂര്. രാഹുൽ ഡോക്ടറോട് സംസാരിച്ചോളൂ.
0: ഹലോ, നമസ്കാരം, പറയൂ. നഖത്തിലാണോ? ജോലി എന്താണ്? എന്താണ് ജോലി?
1: എന്ത് ജോലിയാ ചെയ്യുന്നത് സജന?
2: ഇല്ല, ജോലിയൊന്നുമില്ല, വീട്ടില് അങ്ങനെ ജോലി.
0: സാധാരണഗതിയില് നഖത്തിന്റെ ഇടയിൽ ഇൻഫെക്ഷൻ വരികയും ഈ നഖത്തിന് കേടുവരികയും ഒക്കെ ചെയ്യുന്നത് കൈ എപ്പോഴും വെള്ളത്തിൽ ഇരിക്കുമ്പോഴാണ്. കൂടുതൽ അലക്കുക, കൂടുതൽ അലക്കുക, കൂടുതൽ പാത്രം കഴുകുക, അപ്പൊ കൂടുതൽ സോപ്പ് കയ്യിൽ പറ്റുക, ഇങ്ങനെയുള്ള സമയങ്ങളിലാണ്. അപ്പോ കൈ ഡ്രൈ ആയിട്ട്, മാക്സിമം ഡ്രൈ ആയിട്ട് വെക്കാൻ ശ്രമിക്കുക. അതുപോലെ പാത്രം കഴുകുന്ന സമയത്തെല്ലാം ഗ്ലൗസ് ഉപയോഗിച്ചതിന് ശേഷം പാത്രം കഴുകുക. ഡ്രസ് അലക്കുന്ന സമയത്തും അങ്ങനെ തന്നെ
2: ചെയ്യുക.
0: അത് ശരി. അത് കൂടാതെ ഒന്ന് ഡോക്ടറിനെ, ഒന്ന് ഡെർമറ്റോളജിസ്റ്റിനെ ഒന്ന് കണ്ട്, സ്കിന്നിന്റെ ഡോക്ടറിനെ കൂടി ഒന്ന് കണ്ട്, നഖത്തിന്റെ ഇടയിൽ നിലവിലിരിക്കുന്ന ഇൻഫെക്ഷൻ ഒന്ന് ട്രീറ്റ് ചെയ്യുകയും കൂടി വേണം. അത് ട്രീറ്റ് ചെയ്യുകയും കൂടി ചെയ്യുമ്പോഴാണ് അസുഖം പൂർണ്ണമായിട്ട് മാറുക.
1: അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. വിളിച്ചതിൽ സന്തോഷം. നമ്മള് സ്കിന്നിന്റെ കാര്യത്തിൽ നിന്ന് മുടിയിലേക്ക് വരുമ്പോൾ, മുടി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ നമ്മളെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുന്നതിനും നമ്മുടെ മുടിയുടെ ആരോഗ്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ടീനേജ് മുതൽ തന്നെ മുടി പൊഴിയുന്നതായിട്ടും ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും മുടി നരക്കുന്നതായിട്ടും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ മുടിയുടെ സംരക്ഷണത്തിനായി നമ്മൾ ചെയ്യേണ്ടത്?
0: ഒന്ന്, ഈ മുടിയുടെ സൈക്കിളിനെ കുറിച്ച് ഞാൻ പറയാം. നമുക്ക് മുടി വളരുന്ന ഒരു സമയമുണ്ട്, രണ്ട്, പൊഴിയാൻ റെഡിയാവുന്നൊരു സമയമുണ്ട്, അത് പൊഴിയുന്നൊരു സമയമുണ്ട്. ജനറലി പറഞ്ഞാൽ 3 കൊല്ലം വളർച്ചയുള്ള സമയവും 3 ആഴ്ച ആ വളർച്ചയിൽ നിന്ന് ഒഴിവാകുന്നതിൻ്റെ ബ്ലഡ് സപ്ലൈ എല്ലാം വിട്ടുപോകുന്നൊരു സമയവും 3 മാസം കൊണ്ട് പതുക്കെ പൊഴിയുകയും അവസാനം പെട്ടെന്ന് ദിവസം പൊഴിയുകയാണ് ചെയ്യുക. വീണ്ടും ഇതെല്ലാം ഈ ഒരു ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണ് കൂടുതലായിട്ട് സംഭവിക്കുന്നത്. അതിനെ ഇപ്പം പറഞ്ഞതിനെ ആനജൻ, ടീലജൻ ആൻഡ് കാറ്റജൻ എന്നാണ് പറയുക. മുടിയുടെ സംരക്ഷണത്തിനെ കുറിച്ച് പറയുമ്പോൾ നോർമലി ശ്രദ്ധിക്കാനുള്ളത്, ശരീരം നന്നായിട്ട് വിയർക്കുന്ന ആളുകളാണ് എങ്കിൽ തലമുടിയും ദേഹവും എല്ലാ ദിവസവും കുളിക്കണം, രാവിലെയും വൈകിട്ടും പറ്റുമെങ്കിൽ 2 പ്രാവശ്യം. എന്നാൽ അധികം വിയർക്കുന്നില്ല, അധികം ഓയിലി സെക്രീഷൻ തലയിലില്ല എങ്കിൽ അത് വേണമെങ്കിൽ 2-3 ദിവസമായിട്ട് നമുക്ക് കുറയ്ക്കാം. മുടി ജട പിടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുളിച്ച മുടി നനവോട് തന്നെ കെട്ടിവെക്കാതിരിക്കുക.

0: കെട്ടി വെക്കുന്നതനുസരിച്ച് അവിടെ കായ പിയേഡ്ര എന്ന് പറയുന്ന ഒരസുഖം, അവിടെ താരൻ്റെ വളർച്ച കൂടുതൽ വരാനായിട്ടുള്ള സാധ്യത, പെയിൻ വളരാനായിട്ടുള്ള സാധ്യത, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം മുടിയെ വീണ്ടും ഇറിറ്റേറ്റഡ് ആക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഹാർഡ് വാട്ടറിൽ തലയധികം നനയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. റൂട്ടിന് പ്രശ്നം വരുന്നില്ലെങ്കിലും ഷാഫ്റ്റ്, അതായത് മുടിക്ക് പൊട്ടിപ്പോവാനായിട്ടുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഓയിൽ മസാജ് മുടിക്ക് നല്ലതാണ്, പക്ഷേ അതിനുശേഷം ഷാംപൂ ഇട്ട് ആ ഓയിലിനെ കളയണം. ഓയിൽ കൂടുതലിട്ട് സ്കാൽപ്പിൽ അധികം ഇട്ട് വെക്കരുത്. അവിടെ ഇട്ട് വെച്ച് കഴിയുമ്പോൾ സെബോറിക് ഡെർമറ്റൈറ്റിസ് വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒരു ഡെർമറ്റൈറ്റിസ് വരുമ്പോൾ ആ രോമകൂപത്തിൻ്റെ അടിയിലും കൂടി ചെറിയ വീക്കം വരാനും ആ രോമം പൊഴിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ടൈറ്റായിട്ട് പുറയിലേക്ക് പോണി ടെയിൽസൊക്കെ കെട്ടിവെക്കുന്നില്ല, വളരെ ടൈറ്റായിട്ട് കെട്ടിവെക്കാതിരിക്കുക. അതുപോലെ തന്നെ ഷവറിൽ കുളിക്കുന്ന സമയത്ത് ഭയങ്കര ഫുൾ ഫ്ലോയിൽ ഒറ്റയടിക്ക് തലയിലേക്ക് വെള്ളം വീഴിക്കാതിരിക്കുക. അധികം ചൂടുവെള്ളം ഉപയോഗിക്കാതിരിക്കുക. ഇപ്പോൾ സ്കിന്ന് നോർമലായിട്ട് നമ്മളുടെ തലയിൽ കിട്ടിയിരിക്കുന്നത് പോലെ തന്നെ നോർമലായിട്ട് മുന്നോട്ട് പോവുക, അതിനെ ദിവസവും ഒന്ന് കെയർ ചെയ്ത് പോവുക. ഇത്രയും കാര്യങ്ങളാണ് നന്നായിട്ട് അതിനകത്ത് നോക്കാനുള്ളത്.
1: പൊതുവേ നമ്മൾ മുടിയുടെ സംരക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ, മുടി പൊഴിച്ചലിനെ കുറിച്ച് പറയുമ്പോൾ ടെൻഷൻ ഉണ്ടോ സ്ട്രെസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതും ഈ മുടിയുടെ ആരോഗ്യവുമായിട്ട് ബന്ധമുണ്ടോ?
0: മുടി പൊഴിച്ചിൽ പല കാരണങ്ങൾ കൊണ്ടാണ്, മൾട്ടി ഫാക്ടോറിയൽ, പോളിജനിക്, കുറേ കാര്യങ്ങൾ. എന്ത് സാധനം വന്നു കഴിഞ്ഞാലും അത് മുടിയെ ബാധിക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അതിലിപ്പോൾ ചോദിച്ചത് സ്ട്രെസ്സാണ്. സ്ട്രെസ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. സ്ട്രെസ്സ് കൂടുന്നതനുസരിച്ച് മുടി കൊഴിയാനായിട്ടുള്ള സാധനം, അതിന് ടീലോജൻ എഫ്ലൂവിയം എന്നാണ് പറയുന്നത്. സ്ട്രെസ് എന്തുമാവാം, പരീക്ഷ സ്ട്രെസ് ആവാം, ഉറക്കക്കുറവാവാം, പ്രഗ്നൻസി ആവാം, കല്യാണമാവാം, ബ്രേക്കപ്സ് ആവാം, വീട്ടിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളാവാം, ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങളാവാം, ഇതെല്ലാം നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്നതാണ്. വൺസ് ഈ സ്ട്രെസ് എല്ലാം തുടങ്ങി 2-3 മാസം കഴിയുമ്പോഴേ മുടി പൊഴിഞ്ഞു തുടങ്ങുകയുള്ളൂ. ഞാൻ ഈ ആദ്യം പറഞ്ഞ ആനജൻ, തീലജൻ, കാറ്റജൻ ഫേസിനകത്ത് വരുന്ന പോലെ ഈ 3 മാസം കഴിഞ്ഞ് നമ്മളെപ്പോൾ സ്ട്രെസ് റിലീവ് ചെയ്യുന്നോ അല്ലെങ്കിൽ സ്ട്രെസ്സിൽ നിന്ന് മാറുന്നോ അത് കഴിയുമ്പോൾ നോർമലി തിരിച്ചു വരുന്നതാണ് ഈ മുടികളെല്ലാം. അപ്പോൾ അതിൻ്റെ ടീലോജൻ എഫ്ലൂവിയം വലുതായിട്ട് പേടിക്കാനുള്ളതല്ല. പക്ഷേ നമുക്ക് ജനറ്റിക്കായിട്ട് വരുന്ന സാധനമുണ്ട്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ആൻഡ്രോജനറ്റിക് അലോപേഷ്യ. അത് കുറേ ജനറ്റിക് ഫാക്ടേഴ്സാണ്. അച്ഛനുണ്ടോ, അമ്മയ്ക്ക്, അമ്മാവന്, അങ്ങനെ 2-3 ജനറേഷൻസിലൊക്കെ ഉള്ള
1: പാരമ്പര്യമുണ്ട്.
0: ഈ പാരമ്പര്യമായിട്ട് വരുന്നത് അത് പതുക്കെ പൊഴിഞ്ഞുകൊണ്ടേ ഇരിക്കും. അതിനെ ട്രീറ്റ് ചെയ്യുന്നതിന് ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റാണ് പിന്നീട് വേണ്ടത്.
1: മുടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടി ചില ആളുകൾക്ക് കാണാം. ഒരു ദിവസം ഇത്ര മുടി പൊഴിയാം, അങ്ങനെ എന്തെങ്കിലും കണക്കുണ്ടോ?
0: നമ്മളുടെ തലയിൽ ഓൾമോസ്റ്റ് 1 ലക്ഷം മുതൽ 1.5 ലക്ഷം മുടി വരെയാണ് ഉള്ളത്. ഒരു ദിവസം 100 മുടി വരെ നോർമലായിട്ട് പൊഴിയാം. സ്ത്രീകൾക്ക് 100 മുടി പൊഴിഞ്ഞാലും അത് കൂടുതലായിട്ട് തോന്നും. കാരണം അവർക്ക് നീട്ടം ഉള്ളതുകൊണ്ട് ഇത് കുറേ മുടി പോകുന്നതായിട്ട് തോന്നാറുണ്ട്. പക്ഷെ എങ്കിലും 100 നോർമലാണ്. ഈ 100 നോർമലായിട്ട് പോയാൽ മാത്രമേ അടുത്ത സൈക്കിളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. വളർന്നു, പൊഴിഞ്ഞു, അടുത്ത അതിൻ്റെ അടിയിലൂടെ പുതിയത് വരണം. അത് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 100 എണ്ണത്തോളം പൊഴിയുന്നത്. പക്ഷെ 100 എണ്ണത്തിന് മുകളിൽ പോകുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. അതിലെ പല കാരണങ്ങൾ, പ്രോട്ടീൻ കുറവുകൊണ്ട് വരാം, ക്രാഷ് ഡയറ്റ് എടുക്കുന്നതുകൊണ്ട് വരാം, എക്സസീവ് സ്ട്രെസ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ജനറ്റിക് ഫാക്ടേഴ്സ് പറഞ്ഞു. നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അയണിൻ്റെ കുറവുകൊണ്ട് വരുന്നുണ്ട്, വൈറ്റമിൻ B12 കുറവുണ്ട്, കാൽഷ്യത്തിൻ്റെ കുറവുണ്ട്, വൈറ്റമിൻ ഡിയുടെ കുറവുണ്ട്, തൈറോയ്ഡ് പോലുള്ള അസുഖങ്ങൾക്ക് വ്യത്യാസം അല്ലെങ്കിൽ തൈറോയ്ഡ് ഫംഗ്ഷനകത്തുള്ള വ്യത്യാസം വരുന്നത് കൊണ്ട് വരാം. പിന്നെയുള്ളത് ഡയബറ്റിക്കാർക്കും സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ആയിട്ട് വരാൻ സാധ്യത.
1: ആരോഗ്യമുള്ള ഒരാളുടെ മുടി 100 എണ്ണം പൊഴിയും എന്ന് പറഞ്ഞല്ലോ. പലരുടെയും തലയിലും അതുപോലെ തന്നെ കൺപീലികളിലും അതുപോലെ തന്നെ ചെവിയുടെ സൈഡിലൊക്കെ ആയിട്ടും താരൻ കാണാറുണ്ട്. എന്താണ് ഇതിന് കൃത്യമായിട്ടുള്ളൊരു ട്രീറ്റ്മെന്റ്?
0: ഈ താരൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ തന്നെ ഇരിക്കുന്ന നല്ലൊരു ഫംഗസാണ്. അതിൻ്റെ പേര് മലേസീസിയ എന്നാണ്. ഈ ഫംഗസിന്റെ ഓവർ ഗ്രോത്ത് വരുന്ന സമയത്താണ് ഡെർമറ്റൈറ്റിസിലേക്ക് കടക്കും. അപ്പോൾ താരൻ നമ്മളുടെ ശരീരത്തിലെ നല്ലൊരു ഫംഗസ് ആണെന്ന് ഞാൻ പറഞ്ഞു. നമ്മളുടെ ശരീരത്തിലെ എന്ത് മാനസിക ശാരീരിക സ്ട്രെസ് ഉണ്ടാവുന്ന സമയത്തും ഇതിൻ്റെ ഒരു ഓവർ ഗ്രോത്ത് വരാനുള്ള സാധ്യതയുണ്ട്. പോയിന്റ് നമ്പർ 1. 2, നമ്മളുടെ തല ക്ലെൻസിങ് ശരിയല്ല എങ്കിൽ, നമ്മൾ കുറേ ദിവസം തല കുളിക്കാതിരിക്കുന്നു, ഓയിൽ അവിടെ ഇരുന്നതിന് ശേഷം ഇതിൻ്റെ ഗ്രോത്ത് കൂടുതൽ വരുന്നു, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ആ ഏരിയ ക്ലിയർ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ക്ലീൻ ചെയ്ത് കൊടുക്കണം. മൈൽഡ് ആൻറ്റി ഡാൻഡ്രഫ് ഷാംപു ആഴ്ചയിൽ 1-2 പ്രാവശ്യം 3-4 മിനിറ്റ് തലയിൽ പതിപ്പിച്ചു വെക്കുക, കഴുകി കളയാം. അപ്പോൾ അതിൻ്റെ ഓവർ ഗ്രോത്തിനെ നമുക്കത് മാറ്റാൻ സാധിക്കും. 2, എന്തുകൊണ്ടാണ് ഈ സ്ട്രെസ് വരുന്നതെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് അതിനെ ഒന്ന് റിലീസ് ചെയ്യിക്കുക. സ്ട്രെസ് റിലീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി നമ്മളുടെ ബോഡി എക്സസൈസ്, ഡെയിലി എക്സസൈസ്, യോഗ പ്രാക്ടീസ്, ഇതെല്ലാം നല്ലതാണ്. നമ്മളുടെ ഫുഡ് ഹാബിറ്റ് ശരിയല്ലെങ്കിലും ഫുഡ് ശരിയാവുന്നില്ല, അതുകൊണ്ടുള്ള സ്ട്രെസ് കൊണ്ട് വേണമെങ്കിൽ വരാം. ഈ അടുത്ത കാലങ്ങളിൽ വല്ല പനിയോ ചുമയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസ്

0: സ്റ്റേഷനോ വീട്ടിലുള്ള ബുദ്ധിമുട്ടുകളോ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും വരാം. ഇപ്പം നോർമലി ഒറ്റയടിക്ക് പറഞ്ഞാൽ ക്ലീനിങ് പ്രോസസ്സ് ശരിയാക്കുക, എന്നിട്ടും ശരിയാവുന്നില്ല എങ്കിൽ ഡോക്ടറിനെ ഒന്ന് കാണിച്ചതിന് ശേഷം ബാക്കി ട്രീറ്റ്മെൻറ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. താരൻ നമുക്ക് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണമല്ല, നമ്മുടെ തലയിൽ തന്നെ ഇരിക്കുന്നൊരു ഫംഗസിൻ്റെ ആണെന്ന് ഞാൻ പറഞ്ഞു. അതവിടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ മറ്റ് പല ഫംഗസുകളും ബാക്ടീരിയകളും തലയിലേക്ക് വരുന്നതുമില്ല. അതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി ഇതിനെ തുടച്ച് മാറ്റുക എന്നുള്ളതല്ല, സീറോ ലെവലിൽ കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ഉദ്ദേശം.
1: അതുപോലെ തന്നെ നമ്മുടെ ഈ ഹെൽമെറ്റ് വെക്കുന്ന ആളുകളിൽ മുടികൊഴിച്ചിൽ സാധാരണ കാണാറുണ്ട്, അത് എത്രത്തോളം വാസ്തവമുണ്ട്?
0: ഹെൽമെറ്റ് വെക്കുന്ന ആൾക്കാരിൽ കൂടുതലായിട്ട് ഫ്രിക്ഷനും ട്രാക്ഷനും, അതായത് പുറകോട്ട് വലിയുകയും വലിഞ്ഞ് പൊട്ടാനായിട്ടുള്ള സാധ്യതകളാണ് കൂടുതൽ. അങ്ങനെയുള്ള ആൾക്കാരിൽ കുറേ മുടികൊഴിച്ചിൽ എൻ്റെ അടുത്ത് വരാറുണ്ട്. ഇതെല്ലാം ഈ ട്രാക്ഷണൽ ഹെയർ ലോസിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അതുകൂടാതെ കുറേ നേരം സ്കാൽപ്പിലുള്ള ടെമ്പറേച്ചർ വേരിയേഷനും അതിനകത്ത് വരുന്നുണ്ട്. അതും അതിൻ്റെ ഒരു ഘടകമാണ്. ഇപ്പോൾ ഓയിൽ കണ്ടൻറ്റ് പോകുന്നുണ്ട്, ട്രാക്ഷൻ വരുന്നുണ്ട്, അവിടുത്തെ സ്കിന്നിനകത്ത് ഒരു ചെറിയ ചേഞ്ചസും വരുന്നുണ്ട്. ഇതെല്ലാം മുടികൊഴിച്ചിലിന് കാരണമാകുന്നുണ്ട്.
1: അപ്പോൾ
0: ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു സോഫ്റ്റ് ആയിട്ടുള്ള തുണി തലയിൽ ആദ്യം വെച്ചതിന് ശേഷം അതിന് പുറത്ത് ഹെൽമെറ്റ് വെക്കുക എന്നുള്ളതാണ്.
1: കോട്ടൺ തുണി ആയിരിക്കണം അല്ലേ?
0: കോട്ടൺ തുണി ആയിരിക്കണം. ഫ്രിക്ഷൻ ഇല്ലാത്ത വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു തുണി വെക്കുന്നതാണ് നല്ലത്.
1: മുടി പൊഴിച്ചിൽ എന്ന് പറഞ്ഞല്ലോ, ചിലപ്പോൾ മുടി പൊഴിഞ്ഞ ഇടത്ത് മറ്റൊന്ന് വരാതിരിക്കുന്ന ഒരു സാഹചര്യം, അപ്പം പ്രായത്തിന്റെ വ്യത്യാസം കൊണ്ടും അതൊക്കെ സംഭവിക്കുന്നില്ല, എങ്ങനെയാണത്?
0: നമ്മൾ ഈ മുടി പൊഴിച്ചിലിന് പലതായിട്ട് വീണ്ടും തിരിക്കുന്നുണ്ട്, സ്കാറിംഗ് അലോപേഷ്യ, നോൺ സ്കാറിംഗ് അലോപേഷ്യ. നോൺ സ്കാറിംഗ് അലോപേഷ്യയാണ് പൊഴിഞ്ഞ സ്ഥലത്ത് സ്കാറ് വരില്ല, അവിടെ രോമകൂപം അവിടെ നിൽക്കുന്നുണ്ട്, പക്ഷെ പ്രായത്തിന്റെ ബാക്കി കൊണ്ട് ചിലപ്പോൾ പുതിയ രോമകൂപം വരുന്നുണ്ടാവില്ല. രണ്ട്, സ്കാറിംഗ് അലോപേഷ്യ, അവിടെ സ്കാറ് വന്നിട്ടുണ്ട്, പല അസുഖങ്ങൾ കണ്ട്, ഓട്ടോഇമ്യൂൺ കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡേഴ്സ് എന്നൊക്കെ പറയും. അങ്ങനെയുള്ളത് കൊണ്ട് അവിടെ ഒരു സ്കാർ ഒരു മുറിവ് വന്നു പോയതുപോലെ, മുറിവ് ഉണങ്ങിയതുപോലെയാവും, അവിടെ ടോട്ടലി ഡിസ്ട്രോയിഡായി, അതിന് സെപ്പറേറ്റ് ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിട്ട് ചെയ്യണം. ആദ്യം ഹെയർ ഫോളിക്കൾ വരുന്നതിന് വേണ്ടിയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതിന് സ്പെഷ്യലായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും എല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. തലയിൽ വെക്കാനായിട്ടുള്ള ലോഷൻസും മരുന്നുകളും എല്ലാം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ രോമകൂപം പതുക്കെ വന്നു തുടങ്ങും. പിന്നെ ഗുഡ് സ്ലീപ്പ്, ഗുഡ് ഡയറ്റ്, സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ജീവിതം, ഇതൊക്കെയാണ് ചെയ്യുന്നത്.
1: നമ്മൾ കാണാറുണ്ട് തലയിൽ ഒട്ടിയിൽ നല്ല മുടി ഉണ്ടാവും, പക്ഷെ താഴെ ഭാഗത്ത് മുടി അത് നേർത്ത് നേർത്ത് വരുന്നതായിട്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്?
0: നമ്മൾ ഏജ് പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് മുടിയുടെ സൗന്ദര്യം കൂട്ടുന്നതിന് വേണ്ടി പല ആൾക്കാരും മുടിയിൽ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അത് ഹാർഷ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് പലപ്പോഴും ചെയ്യും. ഈ ഹാർഷ് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അതിന്റെ ഷാഫ്റ്റ് പൊട്ടിപ്പോവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തലമുടി വളരുന്നുണ്ട്, പക്ഷെ ഷാഫ്റ്റ് ഒടിഞ്ഞു പോകുന്നു, അപ്പോൾ താഴേക്ക് വേണ്ട നീട്ടം കിട്ടുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വളരുന്ന സമയം 3 കൊല്ലമാണെന്ന് ഞാൻ പറഞ്ഞത്, ഏകദേശം 3 കൊല്ലം എന്ന് പറയുന്നത്, ചിലപ്പോൾ 3 കൊല്ലം വളരുന്നുണ്ടാവില്ല, 1.5 കൊല്ലം കൊണ്ട് അടുത്ത ഷിഫ്റ്റിലേക്ക് പോകും, അടുത്ത ഇതിലേക്ക് മാറി, നമ്മളുടെ മറ്റ് പല കാരണങ്ങൾ കാരണം. അപ്പോൾ അങ്ങനെ മൾട്ടി ഫാക്ടേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം മുടിയുടെ മോയ്ചർ കണ്ടന്റ് നിലനിർത്തുക, ഹാർഷായിട്ടുള്ള ട്രീറ്റ്മെൻറ്സ് ഒഴിവാക്കുക, ക്ലോറിൻ ഉള്ള വെള്ളത്തിൽ അധികം കുളിക്കാതിരിക്കുക, തല വാഷ് ചെയ്യുന്നതിന് മാത്രം ഒരു നോർമൽ പ്യൂരിഫയർ യൂസ് ചെയ്തതിന് ശേഷം അതിൽ വെള്ളം കൊണ്ട് തല വാഷ് ചെയ്യുക, ഇതെല്ലാം അതിനകത്ത് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ സപ്ലിമെന്റ്സ് എല്ലാം എടുക്കുക.
1: പരസ്യത്തിൽ കാണാറുണ്ട് ഇടതൂർന്ന മുടി കിട്ടാൻ ഇത് ഉപയോഗിക്കുക, അങ്ങനെ അല്ലെങ്കിൽ ഇന്ന ട്രീറ്റ്മെന്റ് ചെയ്യുക എന്നൊക്കെ, അതിലൊക്കെ എത്രത്തോളം വാസ്തവമുണ്ട്? ഈ മുടി എന്ന് പറയുന്നത് ഒരു പാരമ്പര്യം കൂടി ഒരു ഘടകമല്ലേ?
0: അതെ, ഞാൻ ആദ്യമായി പറഞ്ഞു നമുക്കത് മൾട്ടി ഫാക്ടോറിയൽ പോളിജനറ്റിക്, കുറേ ഘടകങ്ങൾ ചേർന്നിട്ടുള്ളതാണ്. ശരീരത്തിൻ്റെ എന്ത് സ്ട്രെസ് വന്നു കഴിഞ്ഞാലും അത് മുടിയിലേക്ക് ബാധിക്കാനും സാധ്യതയുണ്ട്. തലയിലൊരു എണ്ണ ഇട്ടു എന്ന് പറയുന്നതുകൊണ്ട് മാത്രം മുടി തഴച്ചു വളരണമെന്ന് നിർബന്ധമില്ല. മോയ്സ്ചർ കണ്ടന്റ് കുറഞ്ഞുകൊണ്ടുള്ള മുടി പൊട്ടിപ്പോകലാണ് എങ്കിൽ അതിന് എണ്ണ നല്ലതാണ്. അപ്പോഴും എണ്ണ നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ തലതിരിച്ചാണ്. സാധാരണ നമ്മളെല്ലാം ഇപ്പോൾ എണ്ണ ഉപയോഗിക്കുന്നത് കുളിക്കുന്നതിന് മുമ്പ് തലയിൽ എണ്ണ തേച്ചതിന് ശേഷം കുളിക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എണ്ണ സ്കാൽപ്പിലൊരു പാട പോലെ ഇരിക്കുകയും വെള്ളം അങ്ങോട്ട് വരാതിരിക്കുകയും മോയ്സ്ചർ കണ്ടന്റ് കുറയുകയും ചെയ്യും. എന്നാൽ ചെയ്യേണ്ടത് മോയ്സ്ചർ കണ്ടന്റ് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത് കുളി കഴിഞ്ഞതിന് ശേഷം ആ ഇളം ഈർപ്പത്തോടുകൂടി മുടിയിൽ മാത്രം, സ്കാൽപ്പിലല്ല, അല്ലാതെ ഇട്ട് കഴിയുമ്പോൾ ആ മോയ്സ്ചർ അവിടെ തന്നെ നിൽക്കും, സ്കിന്ന് ഡ്രൈ ആവാതിരിക്കും, അത് പൊട്ടിപ്പോവാതിരിക്കും. അപ്പോൾ ഒരു എണ്ണ മാത്രം ഉപയോഗിച്ചു എന്നുകൊണ്ട് മുടി വളരാനായിട്ടോ മുടി പൊട്ടിപ്പോവാനായിട്ടോ സാധ്യതയില്ല. പക്ഷെ പലപ്പോഴും ഇങ്ങനെ പരസ്യങ്ങൾ ഞാനും കാണാറുണ്ട്.
1: അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, കാലാവസ്ഥാ വ്യതിയാനം. കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ സ്കിന്നിനെ വളരെയധികം ബാധിക്കുന്നില്ല. ഇപ്പോൾ ഈ തണുപ്പ് കാലം ആരംഭിക്കുന്നതോടുകൂടി ഒരുപാട് സ്കിന്നിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്താണ് അതിനുള്ള ഒരു സൊല്യൂഷൻ?
0: വീണ്ടും തണുപ്പ് കാലം വരുന്ന സമയത്ത് നമ്മുടെ സ്കിന്ന് വീണ്ടും ഡ്രൈ ആവണം. ഡ്രൈ ആവുന്ന സമയത്ത് പുറത്തുനിന്നുള്ള പൊടികൾ ശരീരത്തിനകത്തേക്ക് വരാനും അത് റിട്ടേൺ പൊട്ടൻഷ്യൽ ഉണ്ടാക്കാനായിട്ടും സാധ്യതയുണ്ട്. ആ ഡ്രൈനെസ് ഒഴിവാക്കുന്നതിന് വേണ്ടി വീണ്ടും സ്കിന്നിനെ മോയ്സ്ചർ കണ്ടന്റ് നന്നായിട്ട് കൊടുക്കുക. കുളി കഴിഞ്ഞ ഉടനെ തന്നെ ദേഹത്ത് മടക്കുകളിൽ വെള്ളമില്ലാതെ ഒപ്പി ഉണക്കുക, പക്ഷേ ഇളം ഈർപ്പത്തോടുകൂടി തന്നെ ദേഹത്തിടാൻ പറ്റുന്ന ഒരു നല്ല മോയ്സ്ചറൈസർ രാവിലെയും വൈകിട്ടും ഉപയോഗിക്കുക. ഇത് ലൂസ് കോട്ടൺ ഡ്രസ് ഉപയോഗിച്ചോളാം. ഇറിട്ടൻ സാധനങ്ങൾ കഴിവതും ഉപയോഗിക്കാതിരിക്കും.

0: ഉപ്പും വളരെ മൈൽഡായിട്ടുള്ളൊരു സോപ്പ് ഉപയോഗിക്കും. തണുപ്പ് കാലങ്ങളിൽ ഈ ഡ്രൈനസ് കൂടുമ്പോൾ തന്നെ ശരീരത്തിൽ ഓൾറെഡി എക്സീമ പോലുള്ള അസുഖങ്ങൾ ഉള്ള ആൾക്കാർക്ക് ഫ്ലെയർ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഫ്ലെയർ വരുന്നതിന് മുന്നേയും ശരീരം ഇതുപോലെ തന്നെ ഒരു മോയ്സ്ചർ കണ്ടന്റ് നന്നായിട്ട് കൊടുക്കുക. അതുപോലെ പ്രത്യേക ഒരു കാര്യം, വെള്ളം ഭയങ്കരമായ ചൂടുവെള്ളം കുളിക്കരുത്. കൂടുതൽ ചൂട് കുളിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അതിൽ കുളിക്കുമ്പോൾ എണ്ണമയം കൂടുതൽ ഒഴുകി പോകാനായിട്ടാണ് സാധ്യത. ഇളം ചൂടുവെള്ളം അല്ലെങ്കിൽ ശരീരത്തിന് സഹിക്കാൻ പറ്റുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള വെള്ളത്തിൽ കുളിച്ചുള്ള മോയ്സ്ചറൈസർ ഇട്ടുള്ള ഒരു സോഫ്റ്റ് സോപ്പ് ഉപയോഗിച്ചുള്ള.
1: പ്രായമാകുമ്പോൾ അതിന് സ്കിന്നിന് ഒരുപാട് പ്രയാസങ്ങൾ വരാറുണ്ട്. പലപ്പോഴും ഇപ്പോഴത്തെ ജനറേഷനാണ് അതിനെ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള ജനറേഷൻ പ്രായത്തെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് ജീവിക്കുന്ന ആളുകളായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും സമൂഹവുമായിട്ട് ഇടപെടുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മളെ അപ്പിയറൻസ് നന്നാവാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുന്ന ആളുകളാണ്. പ്രായം എന്ന് പറയുന്നത് പ്രായത്തെ മറച്ചു വെക്കാനുള്ള പല ശ്രമങ്ങളും, നേരത്തെ പറഞ്ഞ പോലെ ഡൈ ഉപയോഗിക്കുക, അതുപോലെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ഈ പ്രായമാകുമ്പോൾ അതിനായി മുൻകരുതലായിട്ട് ചെയ്യേണ്ടത്?
0: ഈ പ്രായമാകുക എന്ന് പറയുന്നതിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, ഇൻട്രൻസിക് ഏജിങ്ങും എക്സ്ട്രൻസിക് ഏജിങ്ങും. ഇൻട്രൻസിക് ഏജിങ് എന്ന് പറയുന്നത് നമ്മുടെ ക്രോണോളജിക്കൽ ഏജ്, നോർമലി നമ്മൾ എങ്ങനെ പ്രായം കൂടി വരുന്നു എന്നുള്ളതാണ്. അത് നോർമൽ ഒരു ഏജ് ഉണ്ട്, നമുക്ക് പ്രോസസ്സ് അതങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ആ പ്രോസസ്സ് നമുക്ക് കാര്യമായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. രണ്ടാമതുള്ളതാണ് എക്സ്ട്രൻസിക്, പുറത്തുനിന്നുള്ള ഫാക്ടേഴ്സ് കാരണമുണ്ടാവുന്ന ഏജിങ്. വെയിലടിക്കുന്നത് കൂടുതൽ, വെയിലത്ത് നിന്ന് പണിയെടുക്കുന്ന ആൾക്കാർ, ഭയങ്കരമായ സ്ട്രെസ്സുള്ള ആൾക്കാർ, ഉറക്കക്കുറവ് തീരെയുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് എക്സ്ട്രൻസിക് ഏജിങ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഈ എക്സ്ട്രൻസിങ്. എന്ത് ഫാക്ടർ കൊണ്ടാണോ ഏജിങ് വരുന്നു എന്ന് തോന്നുന്നത്, ആ ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ റെഗുലറാക്കാനും അല്ലെങ്കിൽ അത് കറക്റ്റാക്കാനായിട്ട് ശ്രമിക്കണം. ഏജിങ് നമുക്ക് ആദ്യമേ മനസ്സിലാവുന്ന ചുളിവുകളായിട്ടാണ്, മുഖത്ത് വരുന്ന ഫൈൻ ലൈൻസ്, ചെറിയ ചെറിയ ചുളിവുകളാണ് ആദ്യമേ വരുന്നത്. ഈ ചുളിവുകൾ ഏർലി ആദ്യത്തെ കാലത്ത് തന്നെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 10 കൊല്ലം കൊണ്ട് ഉണ്ടാവേണ്ട പ്രായം ഒരു 2 കൊല്ലമായിട്ട് നമുക്ക് പ്രോഗ്രഷൻ കുറയ്ക്കാൻ പറ്റും. നമ്മുടെ സ്കിന്നിനകത്തിരിക്കുന്ന കൊളാജൻ എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ അതിന്റെ അളവ് കുറഞ്ഞു വരുമ്പോഴാണ് ഈ ചുളിവ് കൂടുതലായിട്ട് നമുക്ക് അറിഞ്ഞു തുടങ്ങാം. കൊളാജൻ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ ലേറ്റസ്റ്റ് കുറെ ടെക്നോളജീസ് ഉണ്ട്. ഇപ്പോൾ മോയ്സ്ചറൈസിങ് ക്രീം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ മോയ്സ്ചർ എല്ലാം നിലനിർത്തുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൺസ്ക്രീൻ കണ്ണുകൊണ്ടുണ്ടാവുന്ന ഡാമേജിനെ നമുക്ക് കുറയ്ക്കാനായിട്ട് വരും. വൺസ് ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഈ ചുളിവുകൾ കുറയ്ക്കാനായിട്ട് ബോട്ടോക്സ് എന്ന് പറയുന്ന ഇഞ്ചെക്ഷൻസ് ഉണ്ട്. മുഖത്ത് കുറച്ചുകൂടെ ഹൈഡ്രേഷൻ തരുന്നതിന് വേണ്ടിയിട്ട് ഫില്ലേഴ്സ്, ഹൈലുറോണിക് ആസിഡ് ഫില്ലേഴ്സ് ഉണ്ട്. അതുപോലെ മുഖത്തുള്ള അതിൻ്റെ ഫാറ്റ് കുറച്ച് താഴേക്ക് പോകാൻ, അല്ലെങ്കിൽ ഫാറ്റ് ഡബിൾ ചിന് വരിക, അതുപോലെ മുഖത്ത് താടിയുടെ സൈഡിൽ നിന്നുള്ള സ്കിന്ന് താഴേക്ക് തൂങ്ങി വരിക, ഇങ്ങനെ അതെല്ലാം വോളിയം ഡെഫിസിറ്റ് എന്നാണ് പറയുക. നമുക്ക് നേരത്തെയുള്ള ആ ഫാറ്റ് കമ്പണന്റ് അവിടെ ഉണ്ടാവില്ല, ടൈറ്റ്നസ് ഉണ്ടാവില്ല. ഈ ടൈറ്റ്നസിന് വേണ്ടിയിട്ട് നമുക്ക് ത്രെഡ്സ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി ഉണ്ട്, ഫില്ലേഴ്സ് എന്ന് പറയുന്ന ഒരു മൊഡാലിറ്റി ഉണ്ട്. അത് വെക്കുമ്പോൾ നമുക്ക് വോളിയം എല്ലാം തിരിച്ചു വരും, കൊണ്ടൂർ തിരിച്ചു വരും, അതിന്റെ ഷേപ്പ് തിരിച്ചെത്തിക്കാൻ പറ്റും. പക്ഷെ അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. പ്ലസ് ഇഞ്ചെക്ഷൻസ് പേടിയുള്ള ആൾക്കാർക്ക് ലേസർ അസിസ്റ്റഡ് ആയിട്ടുള്ള കുറേ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. മൈക്രോനീഡ്ലിംഗ് റേഡിയോ ഫ്രീക്വൻസി ഉണ്ട്, ഹൈഫു എന്ന് പറയുന്നൊരു ട്രീറ്റ്മെന്റ് ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ് കൊണ്ട് പണ്ടത്തെ പോലെയല്ല ഇപ്പൊ കുറേ നമുക്ക് ഒത്തിരി ഏജ് പ്രോഗ്രസ് കൺട്രോൾ ചെയ്യാൻ പറ്റും.
1: ഇതൊക്കെയും എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്? എല്ലാ മാസവും പോയി പരിശോധിക്കേണ്ടതുണ്ടോ? എങ്ങനെയാണ് അത്?
0: ഓരോ ട്രീറ്റ്മെന്റിനും ഓരോ ടൈം ലൈൻ ആണ്. നമ്മൾ ഇപ്പോൾ ബോട്ടോക്സിനാണെങ്കിൽ 5 മാസം 6 മാസത്തിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ബൂസ്റ്റേഴ്സ് എടുക്കേണ്ടി വരും. ഫില്ലേഴ്സിനാണെങ്കിൽ ചിലപ്പോൾ 9 മാസം മുതൽ 18 മാസം വരെ അത് കിട്ടും. ത്രെഡ്സിനാണെങ്കിലും അത്രയും കിട്ടും. ലേസേഴ്സ് ആണെങ്കിൽ ഇനിഷ്യലി 2-3 പ്രാവശ്യം മാസത്തിൽ 1 പ്രാവശ്യം വെച്ച് ചെയ്യണം. അതിനുശേഷം വീണ്ടും അത് അതിൻ്റെ ഇഫക്റ്റ് കുറഞ്ഞു തുടങ്ങുന്ന സമയത്ത് മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇതിനൊരു കറക്റ്റായൊരു ഗൈഡ് ലൈൻ ഉണ്ട്. അത് ആ ഫേസ് അസസ് ചെയ്തതിന് ശേഷം എന്ത്, എപ്പോൾ, എങ്ങനെ എന്നുള്ളത് ആ ട്രീറ്റിംഗ് ഡോക്ടറാണ് തീരുമാനിക്കേണ്ടത്. എഗെയിൻ വീണ്ടും ഇത് ചെയ്യേണ്ടത് ഡെർമറ്റോളജിസ്റ്റ് ആണ്.
1: ഒരു കോൾ ഉള്ളതിന് ശേഷം തുടരാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ.
2: ഹലോ,
1: പേരൊന്ന് പറയാമോ?
2: എന്റെ പേര് പൊന്നു കമലാണ്. ഞാൻ കടമ്പൂരിന്ന വിളിക്കുന്നത്.
1: ഓക്കെ. ഇന്ന് ചർമ്മത്തിന്റെയും മുടിയുടെയും സൗന്ദര്യ സംരക്ഷണത്തെ കുറിച്ചാണ് ഗൃഹരശ്മി സംസാരിക്കുന്നത്. രാഹുൽ ഡോക്ടർ നമ്മൾക്കൊപ്പമുണ്ട്, സംസാരിച്ചോളൂ.
2: ശരി,
0: നമസ്കാരം. പറയൂ.
2: നമസ്കാരം. എനിക്ക് വെച്ചാലേ, ഇത് ഈ മഞ്ഞുകാലം തുടങ്ങിയത് ഉടർക്കാണ്. എന്റെ കൈ മാത്രേ മുട്ടിന് താഴെയില്ലേ, ഭയങ്കര ഒരു ഇങ്ങനെ ചുളിപ്പ് പോലെ തോന്നുന്നു.
0: എന്തുപോലെ തോന്നുന്നു?
2: ചുളിഞ്ഞ ഒരു ചർമ്മം, ഒരു വരണ്ട മാതിരി.
0: അതെ അതെ അതെ. ചൊറിച്ചൽ എന്തെങ്കിലും ഉണ്ടോ?
2: ഇല്ലില്ല, ഒന്നുമില്ല.
0: അപ്പോ അത് ചെറിയ മുളി പോലെ വരുന്നതാണ്. ഇപ്പൊ ഈ പറഞ്ഞ വളരെ കറക്റ്റ് ആണ്, വരണ്ട പോലെ എന്ന് പറഞ്ഞില്ലേ, അത് വരണ്ടിരിക്കുന്നത് തന്നെയാണ്. ഈ കാലാവസ്ഥയിൽ സ്കിന്നെല്ലാം ഡ്രൈ ആവും. ഈ ഡ്രൈ ആവാതെ നോക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അപ്പൊ കുളി കഴിഞ്ഞ പാടെ ഒരു ചെറിയ

0: മോയ്സ്ചറൈസിംഗ് കയ്യിലൊന്ന് ഇട്ട് കൊടുക്കുക. അത് രാവിലെയും വൈകിട്ടും അതുപോലെ തന്നെ ചെയ്യുക. അധികം സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകി, അധികം ചൂടുവെള്ളം ഉപയോഗിക്കാതെ.
1: ചൂടുവെള്ളത്തിലാണ് ഞാൻ കുളിക്കല്, ചൂടുവെള്ളത്തിലാണ് തണുപ്പിനെ.
0: നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള ചൂടുവെള്ളം മതി. ഭയങ്കരമായ ചൂടൊഴിക്കാതിരിക്കുക. വലിയ കട്ടിയുള്ള സോപ്പ് ഉപയോഗിക്കാതിരിക്കുക. ഒത്തിരി പതയുന്ന സോപ്പ് ഉപയോഗിക്കാതിരിക്കുക.
1: കാലിനോ മേലൊന്നുമില്ല, ഈ മുട്ടിന് കീഴ്പോട്ടുള്ള സ്ഥലത്ത് കൈ മാത്രം.
0: അത് അത് സ്കിന്ന് എപ്പോഴും പുറത്ത് എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുകയാണല്ലോ. മുട്ടിന് പുറത്തേക്ക് അന്തരീക്ഷവുമായി എപ്പോഴും കോണ്ടാക്ട് വരുന്നുണ്ട്. അതുകൊണ്ടും കൂടിയാണ് അങ്ങനെ വരുന്നത്. ഒരു മോയ്സ്ചറൈസിംഗ് ക്രീം നന്നായിട്ട് യൂസ് ചെയ്താൽ മതി.
1: ശരി,
2: ഓക്കെ. മറ്റെന്തെങ്കിലും സംശയമുണ്ടോ?
1: ഇല്ല, വേറെ സംശയമൊന്നുമില്ല.
2: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. നമ്മൾ പറഞ്ഞു വന്നത് എന്ത് ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് തുടങ്ങുന്നത്? ഒരു ചുളിവ് കാണുമ്പോൾ തന്നെ നമ്മൾ ഡോക്ടറെ സമീപിക്കേണ്ടതുണ്ടോ? എങ്ങനെയാണ് നമ്മൾ?
0: നമുക്ക് ഒരു 25 വയസ്സ് 30 വയസ്സ് കഴിയുമ്പോൾ തന്നെ ഈ പറയുന്ന സ്കിൻ കെയർസ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. വൺസ് നമുക്ക് ചുളിവ് ഫുള്ളി ഫോംഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെന്റ് കൂടുതൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ ചുളിവ് തുടങ്ങുന്നു എന്ന് മനസ്സിലാവുമ്പോൾ തന്നെ വന്നാൽ നമുക്ക് ചെറിയ ചെറിയ ട്രീറ്റ്മെന്റിൽ അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ഇനി അതല്ല, 50 വയസ്സിലാണ് വന്നിട്ട് എനിക്ക് ചുളിവുണ്ട് ഇത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ അധികം ട്രീറ്റ്മെൻറ്റ്, കുറേ അധികം എക്സ്പെൻസ്, പിന്നെ ചിലപ്പോൾ കുറച്ച് സർജിക്കൽ പ്രൊസീജിയർ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അതല്ല, ഒരു 28 വയസ്സ് 29 വയസ്സിലൊക്കെ വരുന്ന ആൾക്ക് എനിക്ക് ഇന്ന ഇന്ന ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മാത്രം സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ അത് ഗ്രാജുവലി ഗ്രാജുവലി ഗ്രാജുവലി നമുക്ക് ആ ഏജിങ് പ്രോസസ്സ് കുറയ്ക്കാൻ പറ്റും.
2: അതായത് നമ്മൾ ആന്റി ഏജിങ് എന്ന് പറയുന്നത് ഒരു 28, 29, 30 വയസ്സ്
0: അല്ലേ,
2: നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ സ്കിൻ സംരക്ഷണം.
0: പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ്
2: ഡെലിവറി
0: കുറേ വ്യത്യാസം വരും. അത് റാപ്പിഡ് വെയിറ്റ് ഗെയിൻ വരുന്നു, അത് കഴിഞ്ഞ് വെയിറ്റ് ലോസ് വരുന്നു, ഒരു സെക്കൻഡ് പ്രഗ്നൻസി വരുന്നു. അപ്പൊ ഇങ്ങനെ വരുന്ന സമയങ്ങളിൽ മുഖത്ത് ഉള്ള ഫാറ്റ്, മുഖത്തുള്ള സ്കിന്നിനൊക്കെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അത് ഗൈഡഡ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ നന്നായിട്ട് നിൽക്കാൻ പറ്റും. പക്ഷെ ഏറ്റവും നല്ല ഒരു കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സെൽഫായിട്ട് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. വളരെ നന്നായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ ശരീരത്തിന്റെ ടെക്സ്ചറും കൊണ്ടുവരും എല്ലാം കുറേ നമുക്ക് നിലനിർത്താൻ പറ്റും. ഒരു എൻറ്റയർലി കോസ്മെറ്റിക് പ്രൊസീജിയറിലേക്ക് തന്നെ വരണമെന്നൊന്നുമില്ല. ബോഡി മെയിൻ്റനൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പുരുഷന്മാരിലും സ്ത്രീകളിലും.
2: അതുപോലെ തന്നെ ഫേഷ്യൽ എക്സസൈസ് കൂടി ഉണ്ടല്ലോ, അത് എങ്ങനെയാണ്?
0: ഇതൊക്കെ നമുക്ക് എക്സസൈസുകൾ എന്ന് പറയുന്ന മസിൽ വർക്കാണ് കൂടുതലായിട്ട് വരിക. മസിൽ വർക്കൗട്ട് കൂടുതൽ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെതായ കുറേ ചേഞ്ചസ് ഉണ്ട്. പക്ഷെ സ്കിന്നിനകത്ത് വരുന്ന ചേഞ്ചസ് നമുക്ക് ആ ചുളിവുകൾ അതൊക്കെ നമുക്ക് ട്രീറ്റ്മെന്റിലൂടെ ഒക്കെ തന്നെയാണ് കുറയ്ക്കാനായിട്ട് സാധിക്കും. എപ്പോഴും ഒരു വെൽബീയിങ് ഉണ്ടാവും എക്സസൈസ് നന്നായിട്ട് ചെയ്യുമ്പോൾ. പക്ഷെ ഫേഷ്യൽ എക്സസൈസ് മാത്രം കൊണ്ട് നമുക്ക് അത്രയും കിട്ടാനുള്ള സാധ്യത കുറവാണ്.
2: ഫിസിക്കൽ എക്സസൈസും അതോടൊപ്പം യോഗ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ കുറച്ചുകൂടി ബ്രൈറ്റ് ആവും.
0: ബ്ലഡ് സപ്ലൈസ് കൂടും, നമുക്ക് അങ്ങോട്ടുള്ള ന്യൂട്രീഷൻ സപ്ലിമെന്റ് കൂടും, പോർസ് എല്ലാം ഓപ്പൺ ചെയ്യും, മോയ്സ്ചർ കണ്ടന്റ് കുറച്ചുകൂടി നിൽക്കും, സ്വെറ്റിംഗ് നന്നായിട്ട് നടക്കും. ശരീരത്തിലിരിക്കുന്ന ആവശ്യമില്ലാത്ത സാധനങ്ങളെ, അതായത് സ്കിന്നിന്റെ പുറത്തിരിക്കുന്ന ആവശ്യമില്ലാത്ത സാധനങ്ങളെ ഇതിലൂടെ തന്നെ വാഷ് ഓഫ് ചെയ്യാനായിട്ട് കുറെ പറ്റും. അപ്പോൾ എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്.
2: മുടിയുടെയും സ്കിന്നിന്റെയും ആരോഗ്യപരമായ സംരക്ഷണത്തിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും?
0: വളരെ സിമ്പിൾ ആയിട്ട് ഫുഡ് വളരെ നന്നായിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള, അയൺ റിച്ച് ആയിട്ടുള്ള ലീഫി വെജിറ്റബിൾസ് ഉള്ള മിക്സ്ഡ് ഫുഡ് വന്നിട്ട് കഴിക്കുക. ഒരു ദിവസം വളരെ നന്നായി ആവശ്യത്തിനുള്ള ഹൈഡ്രേഷൻ 1.5 to 2 liters ഓഫ് വെള്ളം നന്നായിട്ട് കുടിക്കുക. ജനറൽ പ്രൊട്ടക്ഷൻ, മൊത്തം മോയ്സ്ചർ കണ്ടന്റ് നിലനിർത്തുക. ഹാർഷ് ആയിട്ടുള്ള സാധനങ്ങൾ സ്കിന്നിലും മുടിയിലും ഉപയോഗിക്കാതിരിക്കുക. ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ വൈറ്റമിൻ സപ്ലിമെന്റ്സ് എടുക്കുക. ടൈറ്റ് ആയിട്ടുള്ള മുടി കെട്ടിവെക്കൽ ഒഴിവാക്കുക. ടൈറ്റ് ഡ്രസ്സിങ്സ് ശരീരത്തിൽ ഒഴിവാക്കുക. പുറത്തിറങ്ങുന്ന സമയത്ത് സൺസ്ക്രീൻ നന്നായി യൂസ് ചെയ്യുക. അതുപോലെ സൺ പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ്, കുട, തൊപ്പി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. നല്ല ഉറക്കം, വളരെ നന്നായിട്ട് ഒരു സ്ലീപ്പ് കിട്ടണം. കഴിവതും സ്ട്രെസ് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക.
2: സ്കിന്, ഹെയർ, അതേപോലെ തന്നെ നമ്മുടെ നെയിൽ, ഇതൊക്കെയും ചികിത്സിക്കേണ്ടത് ആരാണ്?
0: MBBS കഴിഞ്ഞതിന് ശേഷം സ്കിൻ, ഹെയർ ആൻഡ് നെയിലിൽ ഡിഗ്രി എടുത്തിരിക്കുന്ന ആളായിരിക്കണം അത് ചികിത്സിക്കേണ്ടത്. ഈ ഡിഗ്രിയുടെ അറ്റത്ത് ഒന്നെങ്കിൽ MD അല്ലെങ്കിൽ DNB അല്ലെങ്കിൽ DDVL അല്ലെങ്കിൽ DVL എന്ന ഈ ഡിഗ്രീസ് ഉള്ള ഒരു ഡെർമറ്റോളജിസ്റ്റ് ആയിരിക്കണം ചികിത്സിക്കേണ്ടത്. മറ്റ് പല ഇൻഫ്ലുവൻസേഴ്സും മറ്റ് പല ആൾക്കാരും ഇതിനെക്കുറിച്ച് ആധികാരികമല്ലാതെയും ഒക്കെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ആ അഭിപ്രായങ്ങൾ പലപ്പോഴും ആൾക്കാർ അതുപോലെ ഏറ്റെടുക്കുകയും അതിൽ നിന്ന് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയാണ് സാധാരണ ചെയ്യാറ്.
2: ഇതുപോലെ തന്നെ ഓതറൈസ്ഡ് അല്ലാത്ത ഇടങ്ങളിൽ പോവുകയും സൗന്ദര്യ സംരക്ഷണത്തിന് ചികിത്സ തേടുകയും ജീവന് പോലും അപകടമാകുന്ന തരത്തിൽ മാറുകയും ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായും സുരക്ഷിതമായ ഒരു കൺസൾട്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡെർമറ്റോളജിസ്റ്റ് തന്നെയാണ്. ചർമ്മത്തിന്റെയും മുടിയുടെയും ആരോഗ്യ പരിപാലനം, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ

0: മറുപടി പറഞ്ഞത് ഡെർമറ്റോളജിസ്റ്റും ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജനുമായ ഡോക്ടർ രാഹുൽ ബാബു സി. ഒപ്പം ബേബി സ്മിത. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. സംശയങ്ങൾ തീർക്കാനെത്തിയ ഡോക്ടർ രാഹുലിനും ആകാശവാണിയുടെ പ്രത്യേക നന്ദി.
1: താങ്ക് യു സോ മച്ച്.
0: പരിപാടിയുടെ സാങ്കേതിക സഹായം ശ്രീജിത്ത് പാലയാട്, രതീഷ് പി.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ക്രോണിക് ബാച്ചലർ എന്ന പടത്തിൽ സുജാതയും ഫഹദും ചേർന്ന് പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ, ദീപക് ദേവിന്റെ സംഗീതം.

ചലച്ചിത്രഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. സമയം 3:30. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ സയന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യം പൂമരം, ഈ പടത്തിലെ ഗാനം ശ്രേയ ഘോഷാൽ പാടിയത്. ഗാനരചന അജീഷ് ദാസൻ, സംഗീതം ഫൈസൽ റാസി.

വി കെ ഹരിനാരായണന്റെ വരികൾക്ക്. വി കെ രഞ്ജിൻ രാജ് ഈണം പകർന്ന് ഉണ്ടിമനോൻ പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ്.

രാജീവ് നായരിന്റെ വരികൾക്ക് വിദ്യാസാഗർ ഈണം പകർന്ന് കാർത്തിക്കും ശ്വേതാമോഹനും ചേർന്ന് പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം അനാർക്കലി.

0: പി വി രാമകൃഷ്ണമാരാരും സംഘവും അവതരിപ്പിച്ച തായമ്പകയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: സ്മാർട്ട് ഫോൺ ഓഫറുകൾ അവസാനിക്കുന്നില്ല. മൈജിയിൽ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
2: EMI പർച്ചേസിനും നേടാം ഗംഭീര ഓഫറുകൾ. 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 15,000 രൂപ വരെ പർച്ചേസ് വൗച്ചർ.
1: ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
2: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തൂ.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
5: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
6: മുത്തശ്ശ, ഇതേതു പ്ലാന്റ് ആണ്?
7: ടാഞ്ചറീൻ. നല്ല മധുരം ഉണ്ടാകും. പൊട്ടിക്കല്ലേ. ഫ്രീ ഫോറിൻ ട്രിപ്പ്, ക്ലിക്ക് ഓൺ ദ ലിങ്ക്. ഇപ്പോ ചെയ്യാം.
6: മുത്തശ്ശ, ലിങ്കിൽ ക്ലിക്ക് ചെയ്യല്ലേ?
7: എന്തേ
6: ഇത്? SMS സ്കാം ആണ്. ക്ലിക്ക് ചെയ്താൽ മുത്തശ്ശന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൈക്കലാക്കും.
7: ഓ, താങ്ക്സ് ഗപ്പു, രക്ഷപ്പെടുത്തി. ഇതാ നിന്റെ മിടുക്കിനുള്ള ഗിഫ്റ്റ്.
8: RBI പറയുന്നു, സ്മാർട്ട് ആകൂ, കൂളാകൂ.
9: ഓണം കഴിഞ്ഞു.

0: ഇനി ഓഫറിൽ ലാപ്ടോപ്പ് വാങ്ങാൻ എന്താ വഴി?
1: വഴിയുണ്ടല്ലോ, നേരം ഐജിയിലേക്ക് പൊക്കോ. ഫിനാൻസ് പർച്ചേസിൽ നേടാം 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
0: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
1: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫീച്ചർ ഷോറൂമുകളിൽ എത്തു.
2: രുചികരമായ ഓണസദ്യ ഇനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
3: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
4: ചിര വേണ്ട, പിഴിയണ്ട, പക്ഷെ സ്വാദിന്റെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ല. ലിവൻഡോ കോക്കനട്ട് മിൽക്ക്, ഓരോ തുള്ളിയിലും തനി നാടൻ തേങ്ങാപ്പാലിന്റെ സ്വാദ്.
5: ലിവൻഡോ കോക്കനട്ട് മിൽക്ക്.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
7: 30 കോടി രൂപയുടെ
8: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
9: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ജാലകം.
10: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
11: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
12: എന്തേട്ടാ ഒരു വിഷമം?
13: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
12: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
13: അതെവിടുന്ന്?
12: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
14: മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
15: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
2: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSI ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
15: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
2: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
3: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
16: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
17: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പറകരുത്.
18: അതെങ്ങനെ?
17: മൈജി ഓണം മാസോണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
19: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
6: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
17: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
1: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTV മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
3: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
4: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.

0: കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: പഠനം പാതി വഴിയിൽ നിലച്ചു പോയവർക്ക് ഇതാ ഒരു സുവർണ അവസരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ UGC അംഗീകാരമുള്ള UGPG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ 9188909901 വിളിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
3: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65°C താപനില നിലനിർത്തുകയോ ചെയ്യുക.
4: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
5: ഇപ്പോൾ ഒരു ലളിത ഗാനം കേൾക്കാം.

0: കണ്ണൂർ ഷെരീഫ് പാടിയ ലളിതഗാനമാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: ഇപ്പോൾ ഞാറ്റുവേല പ്രായോജക പരിപാടി.
3: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
3: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
4: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
3: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
5: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.
6: ഒരു കർഷകനെ എല്ലാരും നോക്കിക്കാണുന്ന ഒരു രീതിയുണ്ട്. കുറച്ച് ചളിയൊക്കെ പേരുണ്ട്, ചെരുപ്പൊന്നും ഇടാതെ ഒരു കയ്യിലൊക്കെ കൊടുത്ത് ഒരു ബനിയനൊക്കെ ഇട്ട് തലയിൽ ഒരു തൊപ്പിയോ പാളയോ അല്ലെ തോർത്തോ ഒക്കെ കെട്ടി, ആ ഒരു കൺസെപ്റ്റ് ഇരുന്ന് വരുന്നത് കൊണ്ടാണ് എല്ലാവരും ഈ രീതിയിൽ ചിന്തിക്കുന്നത്. കൃഷി എന്താന്ന്, കൃഷി എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ നമ്മൾ ആ ഒരു ലെവലിലാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ഒരു അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് കാണുന്ന ആ കോട്ടും വെള്ള ഷർട്ടും ഇതൊക്കെ കാണുന്നത് പോലെ തന്നെയാണ്. അല്ലെ ഡോക്ടർ നമ്മൾ പറയുമ്പോൾ തന്നെ സ്റ്റെസ്കോപ്പ് കയ്യിൽ വരുന്ന പോലെ തന്നെ ഒരു കർഷകൻ എന്ന് പറയുമ്പോൾ ഈ ചളിയും ഇതും വരുന്നത് കൊണ്ടാണ് എന്താണ് കൃഷി എടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വരുന്നത്. അങ്ങനെ എല്ലാ കൃഷിക്കാരനെ കണ്ടെന്നില്ല കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു രീതിയിലാണ് ഞാനും നടക്കുന്നത്. അങ്ങനെ കണ്ട പോരാ എന്ന രീതിയിൽ മാറ്റാൻ വേണ്ടിയിട്ടൊരു ശ്രമം ഞാൻ നടത്തുന്നുണ്ട്.
5: ഇത് കണ്ണൂർ ഇരിട്ടിയിലെ മൺസൂൺ മഷ്റൂം ഉടമ ശ്രീ രാഹുൽ ഗോവിന്ദിന്റെ വാക്കുകളാണ്. ഇന്നത്തെ യുവതലമുറയുടെ കർഷകൻ എന്ന നിർവചനത്തിന്റെ ചിന്തയിലും പ്രവൃത്തിയിലും രൂപത്തിലും മാറ്റം വരുത്തിക്കൊണ്ട് ഉന്നത ജീവിത നിലവാരവും അംഗീകാരവും ഉറപ്പുവരുത്തുന്ന ഉയർന്ന വരുമാനമുള്ള തൊഴിലായി കാർഷിക മേഖലയെ കാണുന്നതിന്റെ പ്രതിഫലനമാണ് ഈ വാക്കുകളിലൂടെ പ്രകടമാകുന്നത്. അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാർക്ക് മിന്നുന്ന വിജയമുറപ്പാക്കുന്ന വിവിധ സംരംഭങ്ങൾ ഇന്ന് നമ്മുടെ കാർഷിക മേഖലയിലുണ്ട്. IT മേഖലകളിൽ തൊഴിലെടുക്കുന്നവർ ഉൾപ്പെടെ നിരവധി യുവജനങ്ങൾ ഇന്ന് കാർഷിക മേഖലയിൽ ഒരു വമ്പൻ സംരംഭമായി വളർന്നുവരുന്നത് ഈ രംഗത്തെ സാധ്യതകൾ മനസ്സിലാക്കി അറിവ് നേടി ദൃഢനിശ്ചയത്തോടെ മുന്നോട്ടു പോകാം എന്ന ആത്മവിശ്വാസം കൊണ്ടുതന്നെയാണ്. കാർഷിക മേഖലയിലെ തൊഴിൽ ദാതാക്കളാകുന്ന ഇവർ കാലാനുസൃത മാറ്റങ്ങൾക്കനുസരിച്ച് പുത്തൻ പരീക്ഷണങ്ങളിലൂടെ വിജയപഥങ്ങളിലേക്കെത്തുന്നു. ഇത്തരം യുവസംരംഭകരെയും യുവതലമുറയെയും ആകർഷിക്കുന്ന ആത്മവിശ്വാസം നൽകുന്ന നിരവധി പദ്ധതികൾ കൃഷിവകുപ്പ് സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കി വരികയാണ്.

0: ഇന്ന് നമ്മോടൊപ്പമുള്ളത് ശ്രീ രാഹുൽ ഗോവിന്ദാണ്. മികച്ച ജോലിയും മികച്ച വരുമാനവും ഉപേക്ഷിച്ച് കൂൺകൃഷി രംഗത്തേക്ക് വന്നത് ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കി തന്നെയാണ്. 2018 ആരംഭിച്ച തന്റെ ഈ സംരംഭത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ 30-ലധികം പേർക്ക് തൊഴിൽ നൽകാനും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉപഭോക്താക്കളെ സൃഷ്ടിക്കാനുമൊക്കെയായത് അടിപതറാതെ ഈ രംഗത്ത് ചുവടുറപ്പിച്ചതുകൊണ്ട് തന്നെയാണ്. ശ്രീ രാഹുൽ തന്റെ സംരംഭകനിലേക്കുള്ള വളർച്ചയുടെ പടവുകൾ ഞാറ്റുവേലയുമായി പങ്കുവയ്ക്കുന്നു.
1: ബേസിക്കലി നോട്ടിക്കൽ സയൻസ് ഡിപ്ലോമ കഴിഞ്ഞിട്ട് 2011 കപ്പലിൽ കയറിയതാണ്. 2016 ഇറങ്ങുന്നത്. 16-17 ടൈമിൽ തന്നെ അമ്മക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂണ് വീട്ടിൽ വിറക് പുരയിൽ ചെയ്ത് കൊടുത്തതാണ്. ഞാനതിനുശേഷം സെക്കൻഡ് മേറ്റ് എന്ന് പറയുന്നൊരു എക്സാം ഉണ്ട്. അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ കോഴ്സുകളും പരീക്ഷകളും പൈസ ചെലവുള്ളൊരു ഇതാണ്. 2 വർഷം ചുരുങ്ങിയതുമാണ്. അപ്പൊ ആ സമയത്ത് ഒരു ഇൻകം രീതിയിൽ അമ്മേന്റെ കൂണ് ഹെൽപ്പ് ചെയ്തതാണ് ഞാൻ ചെയ്തത്. അപ്പൊ അതിൻ്റെ അകത്തെ ഒരു ഇൻകം ജനറേഷൻ കണ്ടപ്പോൾ, പിന്നെ വൈക്കോഴ ജോബിനേക്കാൾ നമ്മളെ മേലെ നിന്ന് ആരും നിയന്ത്രിക്കാതെ ഒരു ഫ്രീഡം എന്ന് പറയുന്ന ഒരു സാധനം ആണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. ഒരാള് വൈകുന്നേരം എന്തായി ചെയ്തോ ഇല്ലയോ എന്നിട്ട് ഷൗട്ട് ചെയ്യുന്ന ഒരു കേൾക്കുന്നതിലും സുഖം, നമ്മളോട് ആരും ചോദിക്കാനും പറയാതെ ഇല്ലാതെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുക എന്നുള്ളൊരു ഫ്രീഡാണ് ഞാൻ കാണുന്നത്. വൈക്കോളറിനേക്കാൾ നല്ലത് ആ ഫ്രീഡമാണ് എല്ലാവർക്കും ഇല്ലാത്തത്. അത് സുഖിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ മേഖല തിരഞ്ഞെടുത്തത്. സ്വന്തമായി എന്തെങ്കിലും ചെയ്യണം ആ ഒരു ചിന്തയിൽ നിന്നാണ്. ഇത് നല്ലതാണെങ്കിൽ ഈ മേഖലയിൽ ഞാൻ നോക്കുമ്പോൾ എന്നെ ഈ രീതിയിൽ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഡോക്ടർ ജയരാജ് സാർ, കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഹെഡായിരുന്നു, റിട്ടയർഡായി. ഞാനൊരു 3-4 കിലോ കൂണുണ്ടാക്കുമ്പോൾ എന്നോട് സാറ് ചോദിച്ചത് ഏഴിമല നാവിക അക്കാദമി അല്ലെ CRPF കാൻറ്റീൻ കണ്ണൂർ പോലീസ് അവിടെ ഇവിടെ ഒരു 50 കിലോ കൂണ് ഓർഡർ തന്നാൽ രാഹുൽ കൊടുക്കാൻ പറ്റില്ലേ എന്നില്ല ചോദിക്കുമ്പോൾ, 3 കിലോ കൂണുണ്ടാക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം 50 കിലോ അല്ലെ 100 കിലോന്റെ കാര്യം പറയുമ്പോൾ അങ്ങനെ കൊടുക്കാൻ ഒരാളും ആ നാട്ടിലും ഇല്ലാന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റിയുടെ വലിപ്പമുണ്ടല്ലോ, അത് തരുന്നൊരു ഫീല് വേറെ തന്നെയാണ്. അങ്ങനെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇവിടെ ആരും അതിന് മാത്രം ചെയ്യുന്നില്ല, നമുക്ക് പോകേണ്ട വഴിയിൽ ആരും ഇല്ല, തടസ്സങ്ങളില്ല എന്ന് കണ്ടപ്പോഴാണ് അതിലേക്ക് കൂടി നടക്കാന്ന് വിചാരിച്ചത്.
0: കർഷകൻ എന്നതിന്റെ നിർവചനം കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിക്കുക എന്നതിൽ മാത്രം ഒതുങ്ങരുത് എന്നതാണ് ശ്രീ രാഹുലിന്റെ അഭിപ്രായം. കൂടുതൽ വരുമാനം നേടുന്നതിന് കൃഷിക്കൊപ്പം അതിന്റെ അനന്ത സാധ്യതകൾ കൂടി മനസ്സിലാക്കി പ്രവർത്തിക്കണം.
1: ഒരു കർഷകൻ എന്ന് പറയുന്നത് എപ്പോഴും ബേസിക്കലി അവർ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കലാണ് കർഷകന്റെ പണി എന്നുള്ളൊരു ചിന്തയുണ്ട്. അതായത് തേങ്ങയാണെങ്കിൽ തേങ്ങ ഉണ്ടാക്കി അതുകൊണ്ടായിട്ട് സംഭരണശാലകൾ കൊടുക്കുന്നു, അല്ലെ കൃഷി വകുപ്പിന് കൊടുക്കുന്നു, അല്ലെ FPO കൊടുക്കുന്നു, അല്ലെ കടകളിൽ കൊടുക്കുന്നു. അവിടെ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞതായിട്ടുള്ള ഒരു മേഖലയാണ് കൃഷി എന്ന് പറഞ്ഞിട്ട് കാണുന്നത്. ഇതിനപ്പുറം അങ്ങനെ ചിന്തിക്കുന്ന കർഷകരും അതിന്റെ നടുക്ക് നിന്ന് ഇത് വാങ്ങിയിട്ട് വേറെ എന്തെങ്കിലും ആക്കുന്നതോ വിൽക്കുന്നതോ ആയിട്ട് നടുക്കുള്ള ആളോ ആണോ വരുമാനം ഉണ്ടാക്കുന്നതോ നോക്കിക്കഴിഞ്ഞാൽ, വരുമാനം എന്നുള്ള കൺസെപ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും വരുമാനം അവരാണ് ഉണ്ടാക്കുന്നത്. കൃഷി ഇഷ്ടമുള്ളവർ പാഷനായിട്ടും ആ സംതൃപ്തിയും അതൊക്കെ വേറെ, ഫിനാൻഷ്യലി ആണ് നമ്മൾ പലതും കാണുന്നതെങ്കിൽ വരുമാനം അവർക്കായിരിക്കും കൂടുതൽ. അപ്പോൾ അങ്ങനെ ഒരു മേഖല എന്ന് അതിൻ്റെ എല്ലാ മേഖലകളിലേക്കും, കൂണുണ്ടാക്കുമ്പോൾ അതിന് വേണം വിത്ത് കൊടുക്കണം, എന്നാൽ മാധ്യമം കൊടുക്കണം, അതിന് പാക്കിംഗ് കൊടുക്കണം, ലേബലിംഗ് കൊടുക്കണം, മാർക്കറ്റിംഗ് ഐറ്റംസ് കൊടുക്കണം, ഫാം കൺസ്ട്രക്ഷൻ ചെയ്യണം. ഇങ്ങനെ ഒരു കർഷകന് വേണ്ട എല്ലാം കൊടുക്കുമ്പോഴാണ് മൾട്ടിപ്പിൾ ഇൻകം ജനറേഷൻ എന്ന രീതിയിലൊരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വന്നത്. അല്ലെങ്കിൽ ഈ കർഷകൻ എന്നുള്ള രീതിയിലൊരു ഉൽപ്പന്നം കൃഷി ചെയ്യുക, അത് വിൽക്കുക, ഇത് മാത്രമുള്ളൊരു കൺസെപ്റ്റിലേക്ക് ഒതുങ്ങാതെ നിന്നതുകൊണ്ടാണ് ഈ വളർച്ച ഉണ്ടായതെന്ന് ഞാൻ കരുതുന്നത്.
0: ആദ്യമായി കടന്നുവരുന്നവർ അധികം മുതൽ മുടക്കില്ലാതെ ഈ രംഗത്തേക്ക് ഇറങ്ങുക, പഠിക്കുക, പരീക്ഷിക്കുക, അതിനുശേഷം ചുവടുറപ്പിക്കുക. കൂൺ മേഖലയിൽ നല്ല സാധ്യതകളുണ്ടെന്ന് സ്വയം തിരിച്ചറിയുക. കൂണുണ്ടെങ്കിൽ വാങ്ങാൻ ആളുണ്ട്, നല്ല വില തരാനും ആളുണ്ട്.
1: ഇതിലേക്ക് ഇറങ്ങുന്നവരോട് ഞാനെപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ലോ ഇൻവെസ്റ്റ്മെന്റ് വലിയ പൈസയൊന്നും ചെലവാക്കാതെ കൃഷി തുടങ്ങുക, എന്നിട്ട് അതിനെ പരിപാലിക്കുക. ഒരു 2000 രൂപ 5000 രൂപ മാത്രം ചെലവാക്കിയിട്ട് അത് പരിപാലനം നടത്തിയിട്ട് അപ്പം മനസ്സിലാവും ഇത് നമുക്ക് പറ്റിയ പണിയാണോ അല്ലയോ എന്നുള്ളത്. അതിനുശേഷം ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകുക എന്നുള്ളതാണ് ഞാൻ എല്ലാവരോടും സജസ്റ്റ് ചെയ്യാറ്.

പിന്നെ സ്കോപ്പ് ഉണ്ടോന്ന് ചോദിച്ചാല് ഇവിടെ കോണില്ല. ഇപ്പൊ നിങ്ങൾ തിരുവനന്തപുരമായാലും എറണാകുളം ആയാലും ഏത് ജില്ലയിലെ ഒരു മെയിൻ ടൗണിൽ പോയി കഴിഞ്ഞാല് തിരുവനന്തപുരത്ത് 10 ഹൈടെക് ഫാമുകളും കസ്റ്റമേഴ്സും എനിക്കുണ്ട്. ബാക്കിയുള്ള കസ്റ്റമേഴ്സ് വേറെ ഹൈടെക് രീതിയിൽ ചെയ്യുന്ന 10 ഫാമുകൾ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഈ 10 ഫാമിലും മിനിമം 5, 10, 15, 20 കിലോനുള്ളായിട്ട് ഓരോ ഫാമുകാരും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അറൗണ്ട് 150-200 കിലോസ് ഊണ് എനിക്ക് പരിചയമുള്ള അല്ലെ എന്റെ കസ്റ്റമറിന്റെ രീതിയിൽ ഞാൻ കാണുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് പോയിട്ട് വൈകുന്നേരം ഒരു 5 കിലോ കൂണ് വാങ്ങാൻ എല്ലാ കടകളും കയറി ഇറങ്ങിയാലും 5 കിലോ കൂണ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റില്ല. ഒരു ബർത്ത്ഡേ ഫംഗ്ഷനോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു 5 കിലോ കൂണ് വേണമെന്ന് വെച്ചാൽ കിട്ടില്ല. ഇതാണ് ഇവിടുത്തെ ചാൻസ്. അത്രേ ഉള്ളൂ ഇവിടെ വളർച്ച, അത്രേ വന്നിട്ടുള്ളൂ. അതിന് മാത്രം ആൾക്കാർ ഉൽപ്പാദിപ്പിച്ച് തുടങ്ങിയിട്ടില്ല. ഉൽപ്പാദിപ്പിച്ച് തുടങ്ങിയാൽ മാത്രമേ ഉപയോഗിച്ച് തുടങ്ങുള്ളൂ. എല്ലാവരും പറയുന്ന കാര്യം ഉപയോഗിക്കില്ല എന്നാ, ഉൽപ്പാദിപ്പിച്ചാലല്ലേ ഉപയോഗിക്കുള്ളൂ. പല ആൾക്കാരും വിളിച്ചിട്ട് ചോദിക്കുന്ന ഇതിൻ്റെ മാർക്കറ്റിംഗ് എന്നാ, ഞാൻ ഒന്ന് കൂണുണ്ടോ വിൽക്കാൻ? കൂണില്ല. കൂണില്ലാതെ വിൽക്കുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടെന്നാ വേണ്ടത്? ഒരു സാധനം ഉണ്ടാകുമ്പോഴല്ലേ അതിനോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ.

കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടോ? പഠനത്തിന്റെ ഭാഗമായി റിസർച്ച് ചെയ്യണോ? എങ്കിൽ ശ്രീ രാഹുൽ ഗോവിന്ദിന്റെ മൺസൂൺ മഷ്റൂമിലേക്ക് വന്നോളൂ. അതിനുള്ള ലാബും മറ്റ് സജ്ജീകരണങ്ങളും തയ്യാർ. താമസിച്ച് പഠനം പൂർത്തിയാക്കി പോകാനുള്ള സംവിധാനങ്ങൾ വരെ ഇന്നിവിടുണ്ട്.

0: ഞങ്ങൾ റിസർച്ച് സെന്ററിൽ നിലവിൽ കേരളത്തിലെ കർഷക സർവകലാശാലയോ അല്ലെ ബാക്കിയുള്ള കോളേജുകളിലോ ബോട്ടണിയാണോ സുവോളജിയാണോ ആർക്കും വന്നിട്ട് റിസർച്ച് ചെയ്യാൻ പറ്റിയ ലാബും അക്കോമഡേഷൻ ഫെസിലിറ്റിയും കേരളത്തിൽ ആദ്യമായിട്ട് നമ്മൾ തുറന്നു കൊടുക്കുകയാണ്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലാബുമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഗവൺമെന്റ് സെക്ടേഴ്സാണ് ഉള്ളത്. അവിടെ 10 മണി തുറക്കുന്നതിനുണ്ട്, 5 മണി അടക്കുന്നതിനുണ്ട്, ഇല്ലേ ഹോളിഡേയ്സ് എല്ലാം വരും, ഞായറാഴ്ചയും വരും, ഫോർമാലിറ്റീസ് ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് 5 മണിക്കോ 6 മണിക്കോ 10 മണിക്കോ 2 മണിക്കോ നിങ്ങൾക്ക് സമയമുള്ളിടത്ത് വന്ന് താമസിച്ച് പഠിച്ച് റിസർച്ച് എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്ത് പോവാനുള്ളൊരു പബ്ലിക് ഫെസിലിറ്റി മഷ്റൂം ആയിട്ട് ബന്ധപ്പെട്ട് മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾ ഓൾമോസ്റ്റ് അതിൻ്റെ എൻഡിലാണ്, അത് പണി പൂർത്തീകരിക്കുക. അക്കോമഡേഷൻ്റെ ആയി ലാബിന്റെ കാര്യങ്ങൾ നടന്നുകൊടുക്കുന്നു.
1: ഈ രംഗത്ത് ഇദ്ദേഹം സാറ്റിസ്ഫൈഡ് ആണോ എന്നതല്ലേ നമുക്ക് ചോദിച്ചു നോക്കാം.
0: ഞാൻ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആകുന്നത് പല ആൾക്കാരുടെയും രാവിലെ കൂണ് പറിച്ച് സാറേ അല്ലെങ്കിൽ ഇന്നത്തെ വിളവ് എന്ന് പറഞ്ഞിട്ട് വിരിഞ്ഞ കൂണിന്റെ ഫോട്ടോ അയക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സംതൃപ്തി അത് വേറെ തന്നെ, അത് വേറെ കാണാനും പറ്റില്ല അനുഭവിക്കാനും പറ്റില്ല, അത് എനിക്ക് മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ എനിക്കത് വല്ല സുഖം.
1: വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് സമ്പാദിക്കാം, ചുരുങ്ങിയ മുതൽ മുടക്ക്, അത്യാവശ്യം നല്ല വരുമാനം, എന്നാൽ ശ്രമിച്ചു നോക്കാം അല്ലേ.
0: നിങ്ങൾ വലിയ രീതിയിലൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒരു വീട്ടമ്മയെ സംബന്ധിച്ചോളം ആ വീട്ടമ്മയുടെ ചുറ്റുമുള്ള ഒരു 50 വീട്ടിലേക്കുള്ള ഊണ് മാത്രം ഉണ്ടാക്കിയാൽ ഒരു 400-500 രൂപ ഉണ്ടാക്കിയാൽ തന്നെ അയാൾക്ക് വേറെ ട്രാവൽ എക്സ്പെൻസ്, പാക്കിങ് ലാബലിങ് അതായത് നമുക്ക് നേരിട്ട് കൊടുക്കുന്നതിന് ഇതൊന്നും വേണ്ട. ഒരു കടകളിൽ വെച്ച് വെക്കുന്നതിന് മാത്രം ഇതൊക്കെ വേണം. ഇതൊന്നും ഇല്ലാതെ നമുക്ക് ചുറ്റുമുള്ള 50 വീട്ടിലേക്ക് കൂണ് വെക്കാൻ പറ്റുമെങ്കിൽ ഒരു വരുമാനം. അത് വലിയ സ്കെയിലല്ല ഞാൻ പറയുന്നത്, ചെറിയ രീതിയിൽ ഒരു 50 വീട് അത്രയേ ഉള്ളൂ. അതിലെല്ലാവരും വാങ്ങില്ല, ഒരു 10 വീട്ടുകാർ 5 വീട്ടുകാർക്ക് വേണ്ട 1-2 കിലോ ഒരു 500-700 രൂപ ഒരു ദിവസം പഠിക്കണം. ഒരു സമയമുണ്ട് പഠിക്കാൻ, കൂണ് വേണ്ട ആൾക്കാരെ കണ്ടെത്താനുള്ള ഒരു സമയം, കൂണ് ആവശ്യമുള്ളവർക്ക് നിങ്ങളെ കയ്യിൽ കൂണുണ്ടെന്ന് അറിയാനുള്ളൊരു ടൈം, ഈ 2 ടൈമും ഒത്തുവരുന്ന സമയത്ത് പിന്നെ മുതൽ അങ്ങോട്ട് നല്ല വരുമാനവും വിജയവും ഈ മേഖലയിൽ ഉണ്ടാക്കാൻ പറ്റും.
1: കണ്ണൂർ ഇരിട്ടിയിലെ ശ്രീ രാഹുൽ ഗോവിന്ദിന്റെ മൺസൂൺ മഷ്റൂംസ് ഇന്ന് യുവസംരംഭകർക്കിടയിലും കാർഷിക രംഗത്തും ഒരു ചർച്ചാവിഷയമാണ്.
0: രാഹുൽ ഗോവിന്ദ് ഫൗണ്ടറാണ്. 9895912836 ഇത് എന്റെ നമ്പർ ആണ്. ഒരു നമ്പർ കൂടിയുണ്ട്, 89 21 390 344.
1: പ്രതിമാസം 500,000-ത്തിലധികം രൂപയുടെ വരുമാനവും 500,000-ത്തിലധികം രൂപ ഇവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളമായി നൽകുകയും ചെയ്യുന്ന ഈ യുവസംരംഭകന്റെ വിജയഗാഥയിൽ തെല്ലും അതിശയം.

യുക്തിയില്ല. സാധ്യതകൾ തേടിയുള്ള വഴിയിലൂടെ സഞ്ചരിച്ച് അതിവേഗം ലക്ഷ്യത്തിലേക്ക് അടുക്കുന്ന ശ്രീ രാഹുൽ ഗോവിന്ദനെ പോലുള്ള ചെറുപ്പക്കാർ കാർഷിക മേഖലയിലെ വിജയതിലകങ്ങളും വഴികാട്ടികളുമാണ്. ശുഭപ്രതീക്ഷകൾക്ക് കരുത്തു പകർന്നുകൊണ്ട് കൃഷിവകുപ്പും ഇവർക്കൊപ്പമുണ്ട്.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല പ്രായോജക പരിപാടിയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിർഗിസ്ഥാൻ പ്രസിഡന്റ് സാദിർ ജബറോവുമായി കൂടിക്കാഴ്ച നടത്തി. ദേശീയ കായിക ദിനവുമായി ബന്ധപ്പെട്ട് നാളെ കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന ഏക് ഖണ്ഡ ഖേൽ കെ മൈതാൻ മേൻ പരിപാടിയുടെ ഉദ്ഘാടനം സർവകലാശാല ചാൻസലറും ഗവർണറുമായ രാജേന്ദ്ര വിശ്വനാഥ ലേക്കർ നിർവഹിക്കും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിന്റെ 66-ാമത് സ്ഥാപക ദിനാഘോഷം നാളെ. മുഖ്യമന്ത്രി വി ഡി സതീശൻ മുഖ്യാതിഥിയാകും. ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം പോലീസിനുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അങ്കണവാടി കുട്ടികൾക്കായുള്ള ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യസ്പന്ദനം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ മറ്റന്നാൾ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അധ്യക്ഷത വഹിക്കും. ട്രെയിനുകളിലെ അനധികൃത യാത്ര തടയുന്നതിനായി സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് 16 മണിക്കൂർ പ്രത്യേക ടിക്കറ്റ് പരിശോധനാ യജ്ഞം സംഘടിപ്പിച്ചു. അനധികൃതമായി യാത്ര ചെയ്ത 725 പേർക്കെതിരെ കേസെടുക്കുകയും 566,210 രൂപ പിഴ ചുമത്തുകയും ചെയ്തു. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി യുജി പിജി കോഴ്സുകളിലേക്കുള്ള അപേക്ഷാ തീയതി സെപ്റ്റംബർ 15 വരെ നീട്ടി. 30 കോഴ്സുകളിലേക്ക് SGOU.ac.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ്. 2020 വനിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ബംഗ്ലാദേശ് ഇന്ന് ഇന്തോനേഷ്യയെ നേരിടും. മത്സരം രാത്രി 8 ദുബായിൽ. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു.

ഓയൻവീട് വരികൾക്ക് വിദക്ഷിണാമൂർത്തി ഈണം പകർന്ന് ശ്രീ ഗുരുവായൂരപ്പൻ ഈ പടത്തിനുവേണ്ടി അമ്പിളി പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്.

ആകാശവാണി കണ്ണൂർ. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 വാർത്താ വീക്ഷണം, 6:50 ഹരിതവീഥി. സമ്മിശ്ര കൃഷിയിൽ വിളസമൃദ്ധിയൊരുക്കി കാസർഗോഡ് കള്ളാർ മണിക്കല്ല് സ്വദേശി ബേബിച്ചൻ അഞ്ചുകണ്ടത്തിൽ. 7:20 കമ്പോള വില നിലവാരം. 7:35 FM ഹെൽത്ത് പ്ലസ്. 8:00 കിളിക്കൂട്ടം. ഇരിവേരി ബ്ലാക്ക് മീഡിയ നാട്ടുമാങ്ങ ബാലവേദി അവതരിപ്പിക്കുന്ന വിവിധ ഇനങ്ങൾ പുനഃപ്രക്ഷേപണം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസരംഗം. 9:30 ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ സംസ്ഥാനത്ത് പങ്കെടുക്കുന്ന ചടങ്ങുകളുടെ റിപ്പോർട്ട്. 10:00 സംഗീത കച്ചേരി. 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ. 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സജീവ് ഒതയോത്ത്. 6:00 FM പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, NN കക്കാട് എഴുതിയ സ്വക്ഷേത്രം എന്ന കവിതയിൽ നിന്നും ഒരു ഭാഗം. ആലാപനം സി വി ജിഷാമേരി. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല വിദ്യാർത്ഥികളും വിദഗ്ധരും പ്രതികരിക്കുന്നു. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 FM ഡയറി തുടരുന്നു. അപൂർവ ഗാനം നിങ്ങൾക്കറിയാമോ? സിനിമ പാരഡൈസോയിൽ ജബ്ബാർ പട്ടേൽ സംവിധാനം ചെയ്ത ബാബാ സാഹിബ് അംബേദ്കർ എന്ന സിനിമയെക്കുറിച്ച് അനുജിത് ശശിധരൻ സംസാരിക്കുന്നു. തുടർന്ന് അനുഭവം.

ഷൺമുഖപ്രിയ, ഹരിപ്രിയ എന്നിവരുടെ സംഗീത കച്ചേരി. പന്ത്രണ്ട് പത്തിന് സേവന വാർത്തകൾ. 12:15 വി വി കൃഷ്ണപണിക്കരും സംഘവും അവതരിപ്പിക്കുന്ന തോറ്റം പാട്ട്. 12:40 ആരോഗ്യദീപ്തി. 1:00 നൊസ്റ്റാൾജിക് 90s. 1:58 എഫ് എം പ്രധാന വാർത്തകൾ. 2:15 തുടർനാടകം. 2:30 ആകാശവാണി ടെലിക്യൂസ്. 5:00, 6:00, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 പഞ്ചവാദ്യം, പി വി ജയരാമമാരാരും സംഘവും അവതരിപ്പിച്ചത്. 5:30 ലളിതഗാനങ്ങൾ. 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി. 5:58 എഫ് എം പ്രധാന വാർത്തകൾ. 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:50 കിസാൻ വാണി. 7:20 കമ്പോള വില നിലവാരം. 7:35 സയൻസ് കഫേ. കിടപ്പ് രോഗികൾക്ക് പരസഹായമില്ലാതെ ഫാനും ലൈറ്റും മറ്റ് യന്ത്രോപകരണങ്ങളും പ്രവർത്തിപ്പിക്കാനുള്ള സംവിധാനം കണ്ടുപിടിച്ച് പാറ്റന്റ് നേടിയ കൂത്തുപറമ്പ് സ്വദേശിയും ചെന്നൈ വി ഐ ടിയിലെ മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുമായ മുഹമ്മദ് നിസാമുമായുള്ള അഭിമുഖം. അവസാന ഭാഗം. 8:00 കാവ്യകേളി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ഗാനലോക വീഥികളിൽ. 10:00 കഥകളി പദങ്ങൾ. 11:00 സ്പോട്ട്ലൈറ്റ്. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: UPI has made payments easier in villages and small towns. Nearly 60% of UPI payments are below 500 rupees. And one in every two digital payments globally is now made in India.
1: Street vendor se lekar aapki gaadi ke showroom tak aapki sari payment sirf ek QR code scan karke ho jati hai.
0: 10 years of UPI. Digital, self-reliant, worry-free.
2: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
3: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
2: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
4: My bank is always with me. By the time I wake up, it's already taking care of my deposits. When the customers keep me busy, it takes care of the cash counter. Even in the middle of the night, it wakes me up to say, "Madam, we have received the payment from Lakshmi Fruit Store." With a Jan Dhan bank account, I have insurance, pension, DBT, all banking services right at my fingertips.
5: In 12 years, 50

0: 29 crore Jandhan accounts have been opened, of which 56% are held by women. 12 years of PM Jandhan Yojana. More savings, more opportunities.
1: Akashavani. Namaskaram. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഹൈടെക് വ്യവസായത്തിന് കേരളം മുൻഗണന നൽകണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. രണ്ടു ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങി. സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് 1.27 ലക്ഷം കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന പരിപാടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നാളെ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ ഏറ്റവും വലിയ ലഹരിമരുന്ന് വേട്ടയാണ് ഓപ്പറേഷൻ തൂഫാനെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉന്നത ബന്ധത്തിന്റെ പേരിൽ കുറ്റക്കാർക്ക് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും ആഭ്യന്തരമന്ത്രി. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 903. രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ബംഗ്ലാദേശ് ഇന്ന് ഇന്തോനേഷ്യയെ നേരിടും. മത്സരം രാത്രി 8 ദുബായിൽ. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ യുവതലമുറയുടെ സംഭാവനയുണ്ടാകണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ജോലി തേടുന്നവരിൽ നിന്നും തൊഴിൽദാതാക്കളായി യുവതലമുറ മാറണമെന്നും ശ്രീമതി മുർമു ആഹ്വാനം ചെയ്തു. ഫാഷൻ മേഖലയിലെ വർദ്ധിച്ചുവരുന്ന വനിതാ പ്രാതിനിധ്യം അഭിനന്ദനീയമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഹൈടെക് വ്യവസായത്തിന് കേരളം മുൻഗണന നൽകണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കൊച്ചി രാജഗിരി സ്കൂൾ ഓഫ് സയൻസ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹൈടെക് വ്യവസായത്തിലൂടെ വിദേശങ്ങളിലേക്കുള്ള കുടിയേറ്റം അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നും പ്രവാസികളായ കേരളീയരെ തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്നും ഉപരാഷ്ട്രപതി പ്രത്യാശ പ്രകടിപ്പിച്ചു.
2: High-tech industries should come here to Kerala because you got all other natural resources. You got the climate, you got the water, you got everything. You should concentrate on that so that migration from Kerala should get stopped. And reverse migration should take place. Again, Kerala should come up. All the Keralites should come and settle in Kerala. That is my wish. That is what is Viksit Bharat.
1: ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ലക്ഷദ്വീപ് സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് ഉപരാഷ്ട്രപതി കൊച്ചിയിലെത്തിയത്. മത്സ്യബന്ധന മേഖലയിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ ലക്ഷദ്വീപിന്റെ സാമ്പത്തിക വികസനത്തിന് ചരിത്രപരമായ ഉണർവേകുമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. അഗത്തി ദ്വീപിൽ സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ ആകെ സമുദ്ര സാമ്പത്തിക മേഖലയുടെ 1/6 ലക്ഷദ്വീപിൽ നിന്നാണെന്നും ഇതാണ് ദ്വീപുകളുടെ യഥാർത്ഥ സമുദ്ര ശക്തിയെന്നും ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായ വിതരണവും ഉപരാഷ്ട്രപതി നിർവഹിച്ചു. മിഷൻ രംഗീൻ മച്ചിലി കർമ്മ പദ്ധതിക്കും അദ്ദേഹം തുടക്കം കുറിച്ചു. രണ്ടു ദിവസത്തെ കേരളം ലക്ഷദ്വീപ് സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി ന്യൂഡൽഹിക്ക് മടങ്ങി. സെക്രട്ടേറിയറ്റിൽ സന്ദർശകർക്ക് മുഖ്യമന്ത്രിയെ കാണുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. പൊതു അവധി അല്ലാത്ത തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മുതൽ 5:30 വരെ സന്ദർശകർക്ക് മുഖ്യമന്ത്രിയെ കാണാം. പ്രായമായവർ, ഭിന്നശേഷിക്കാർ, ശാരീരിക അവശതയുള്ളവർ എന്നിവരെ സെക്രട്ടേറിയറ്റ് വളപ്പിലെ പരാതി പരിഹാര സെല്ലിൽ മുഖ്യമന്ത്രി നേരിട്ട് കാണും. രാജ്യം കണ്ട ഏറ്റവും വലിയ ലഹരിമരുന്ന് വേട്ടയാണ് ഓപ്പറേഷൻ തൂഫാനെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയുമായോ ആഭ്യന്തരമന്ത്രിയുമായോ ബന്ധമുണ്ടെന്ന് കരുതി കുറ്റക്കാരുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
3: തുഫാന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. എന്നോടൊപ്പം ഫോട്ടോ എടുത്ത എനിക്ക് ഏറ്റവും അടുത്ത് ബന്ധമുള്ള ഒരാൾ പോലും തുഫാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അയാളുടെ കൈകളിൽ വിലങ്ങ് വീഴുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. കേരള പോലീസ് നടത്തുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയാണ് ഈ ചന്ദേര പോലീസ് സ്റ്റേഷൻ ഉണ്ടായത്. ഓപ്പറേഷൻ തുഫാൻ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നർക്കോ ഹണ്ടാണ്.
1: ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേരള സർവകലാശാല നാളെ സംഘടിപ്പിക്കുന്ന പരിപാടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. രാവിലെ സെനറ്റ് ഹൌസ് ക്യാമ്പസിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രിമാരായ റോജി എം ജോൺ, ഒ ജെ ജനീഷ്, ഇന്ത്യൻ ഹോക്കി ടീം പരിശീലകൻ ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷ് എന്നിവർ പങ്കെടുക്കും. രാജ്യത്തെ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് 1.27 ലക്ഷം കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. വരും വർഷങ്ങളിൽ ആഗോള സെമി കണ്ടക്ടർ

0: യുടെ ഏകദേശം 10% വിഹിതം കൈവരിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ പറഞ്ഞു.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബംഗ്ലാദേശ് ഇന്ന് ഇന്തോനേഷ്യയെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ഹോങ്കോങ്ങുമായി ഇന്ത്യയുടെ രണ്ടാം മത്സരം സെപ്റ്റംബർ 3 നടക്കും. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 903. 4200ലേറെ പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 933 തൊഴിലാളികൾ തൃശൂലി ജലവൈദ്യുത പദ്ധതികളുടെ തുരങ്കങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നതായി കരുതുന്നു. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമായി പുരോഗമിക്കുകയാണ്. അതേസമയം നേപ്പാളിലേക്കുള്ള യാത്ര തടസ്സപ്പെട്ടതിനെ തുടർന്ന് കേരളത്തിൽ നിന്നുള്ള 44 പേർ കൂടി സുരക്ഷിതരായി തിരിച്ചെത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: നേപ്പാളിൽ നിന്ന് ഇന്നലെ ബംഗളൂരുവിൽ എത്തിയിരുന്ന 47 അംഗ സംഘത്തിലെ 44 പേരാണ് ഇന്ന് കോഴിക്കോട് എത്തിയത്. മറ്റു 3 പേർ ട്രെയിനിൽ യാത്ര തിരിച്ചിട്ടുണ്ടെന്ന് യാത്രാ സംഘാടകർ പറഞ്ഞു. മാനസ സരോവർ യാത്രയ്ക്ക് പോയിരുന്ന 19 കേരളീയർ ഉൾപ്പെടെയുള്ള 23 അംഗ സംഘത്തിലെ 11 പേർ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. 8 പേർ കാഠ്മണ്ഡുവിലാണ്. യാത്രാ സൌകര്യം ലഭിക്കുന്നതനുസരിച്ച് നാട്ടിലേക്ക് തിരിക്കുമെന്നും വിദേശ പൌരത്വമുള്ള 5 മലയാളികളുമായി ഇനിയും ആശയവിനിമയം സാധ്യമായിട്ടില്ലെന്നും നോർക്ക റൂട്ട്സ് വ്യക്തമാക്കി.
0: ഒഡീഷ കേഡർ IPS ഉദ്യോഗസ്ഥനും മലയാളിയുമായ ഷെഫിൻ അഹമ്മദ് അന്തരിച്ചു. 50 വയസ്സായിരുന്നു. രോഗബാധിതനായി ചികിത്സയിലായിരുന്നു. ഒഡീഷയിൽ ക്രൈംബ്രാഞ്ച് IG. IG ഷെഫിൻ അഹമ്മദിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ അനുശോചിച്ചു. അങ്കണവാടി കുട്ടികൾക്കായുള്ള ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യസ്പന്ദനം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ മറ്റന്നാൾ നിർവഹിക്കും. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കൊടുങ്ങാനൂരുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ചടങ്ങ്. അങ്കണവാടികളിലൂടെ സേവനം ലഭിച്ചുവരുന്ന മുഴുവൻ കുട്ടികൾക്കും സമയബന്ധിതമായി ആരോഗ്യ പരിശോധന ഉറപ്പാക്കുകയും തുടർ ചികിത്സയും നിരീക്ഷണവും ലഭ്യമാക്കുകയും ചെയ്യുകയാണ് ഈ ത്രൈമാസ ആരോഗ്യ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഹൈടെക് വ്യവസായത്തിന് കേരളം മുൻഗണന നൽകണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി ന്യൂഡൽഹിയിലേക്ക് മടങ്ങി. സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് 1.27 ലക്ഷം കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന പരിപാടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നാളെ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ ഏറ്റവും വലിയ ലഹരിമരുന്ന് വേട്ടയാണ് ഓപ്പറേഷൻ തൂഫാനെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉന്നത ബന്ധത്തിന്റെ പേരിൽ കുറ്റക്കാർക്ക് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും ആഭ്യന്തരമന്ത്രി. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 903. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ബംഗ്ലാദേശ് ഇന്ന് ഇന്തോനേഷ്യയെ നേരിടും. മത്സരം രാത്രി 8 ദുബായിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: My bank is always with me. By the time I wake up, it's already taking care of my deposits. When the customers keep me busy, it takes care of the cash counter. Even in the middle of the night, it wakes me up to say, "Madam, we have received the payment from Lakshmi Fruit Store." With a Jan Dhan bank account, I have insurance, pension, DBT, all banking services right at my fingertips.
4: In 12 years, 59 crore Jan Dhan accounts have been opened. Of which 56% are held by women. 12 years of PM Jan Dhan Yojana. More savings, more opportunities.
1: ആകാശവാണി വാർത്താവീക്ഷണം. വള്ളംകളി കേരളകരയുടെ സാംസ്കാരിക പൈതൃകത്തിന് നിറച്ചാർത്ത്. തയ്യാറാക്കിയത് R. രവികുമാർ, മാധ്യമപ്രവർത്തകൻ. അവതരണം ശ്യാമ. കേരളത്തിന്റെ നദികളും കായലുകളും മനുഷ്യജീവിതത്തിന്റെ ഭാഗമായിരുന്ന കാലം മുതൽ തന്നെ വള്ളങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കുട്ടനാട്, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട പ്രദേശങ്ങളിൽ വള്ളങ്ങൾ യാത്രയ്ക്കും ചരക്ക് ഗതാഗതത്തിനും മാത്രമല്ല യുദ്ധ ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്നു. പഴയകാലത്ത് നാട്ടുരാജാക്കന്മാർ തമ്മിലുള്ള സംഘർഷങ്ങളിൽ സൈനികരെ കയറ്റിക്കൊണ്ടുപോകുന്നതിനും ആക്രമണങ്ങൾ നടത്തുന്നതിനും നീളമുള്ള ചുണ്ടൻവള്ളങ്ങൾ ഉപയോഗിച്ചിരുന്നു. പിന്നീട് ഈ വള്ളങ്ങൾ ഉത്സവങ്ങളിലും മത്സരങ്ങളിലും ഉപയോഗിക്കാൻ തുടങ്ങി. പ്രാദേശിക ഉത്സവങ്ങളോടും ക്ഷേത്ര ആചാരങ്ങളോടും ബന്ധപ്പെട്ട് വള്ളപ്പന്തയങ്ങൾ വളർന്നു.

ഓരോ പ്രദേശത്തെയും യുവാക്കൾ സംഘങ്ങളായി ചുണ്ടൻ വള്ളങ്ങളിൽ മത്സരിച്ചു. വേഗത മാത്രമല്ല താളം, ഏകോപനം, കൂട്ടായ്മ എന്നിവയും വള്ളംകളിയുടെ പ്രത്യേകതകളായി മാറി. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ വള്ളംകളികളിലൊന്നാണ്. ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരപരമായ പാരമ്പര്യമാണ് ഇതിന് പ്രധാനമായുമുള്ളത്. ഇവിടെ വള്ളംകളി ഒരു കായിക മത്സരം എന്നതിലുപരി ആചാരത്തിന്റെയും വിശ്വാസത്തിന്റെയും ഭാഗമാണ്. ആധുനിക കാലത്തെ ഏറ്റവും പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് 1952 തുടക്കമായി. 1952 പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആലപ്പുഴ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സ്വീകരണത്തിന്റെ ഭാഗമായി വള്ളംകളി സംഘടിപ്പിച്ചു. ചുണ്ടൻ വള്ളങ്ങളുടെ ആവേശകരമായ മത്സരം കണ്ട നെഹ്റു അതീവ ആകർഷിതനായി. വിജയിച്ച ചുണ്ടന് സമ്മാനവും എത്തിച്ചു. തുടർന്ന് അദ്ദേഹത്തിന്റെ പേരിൽ ട്രോഫി ഏർപ്പെടുത്തി. അങ്ങനെ നെഹ്റു ട്രോഫി വള്ളംകളി കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ വള്ളംകളിയായി വളർന്നു. വള്ളങ്ങളിൽ രാജാവ് ചുണ്ടൻ വള്ളമാണ്. നീളവും ഗാംഭീര്യവും അതിവേഗതയും നൂറുകണക്കിന് തുഴച്ചിൽക്കാരുടെ ഏകോപനവും ചേർന്നതാണ് ചുണ്ടൻ വള്ളത്തിന്റെ പ്രത്യേകത. വള്ളംകളികളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നതും ചുണ്ടൻ വള്ളങ്ങളാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ ഉത്ഭവത്തിന് ചെമ്പകശ്ശേരി കായംകുളം രാജവംശങ്ങൾ തമ്മിലുള്ള പഴയ പോരാട്ടങ്ങളുമായി ബന്ധമുണ്ട്. കായലുകളിലെ യുദ്ധത്തിനും സൈനികരെ വേഗത്തിൽ എത്തിക്കുന്നതിനുമായി ഇത്തരം വള്ളങ്ങൾ ഉപയോഗിച്ചിരുന്നുവെന്നാണ് ചരിത്രപരമായ രേഖകൾ വ്യക്തമാക്കുന്നത്. പിന്നീട് യുദ്ധവള്ളങ്ങൾ മത്സര വള്ളങ്ങളായി മാറുകയായിരുന്നു. ചുണ്ടൻ വള്ളത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത അതിന്റെ നീണ്ട ശരീരവും കൂർത്ത മുൻഭാഗവും ഉയർന്ന അമരവുമാണ്. ഓളപ്പരപ്പിൽ ഒട്ടിച്ചേർന്ന് ഓളങ്ങളെ കീറിമുറിച്ച് ചീറിപ്പായുന്ന ചുണ്ടൻ വള്ളം കേരളത്തിൽ 30 എണ്ണത്തോളമുണ്ട്. ഇതിൽ 21 എണ്ണം മത്സരരംഗത്ത് സജീവമാണ്. അതിൽ 15 എണ്ണവും ഓണാട്ടുകരയുടെ സ്വന്തമാണ്. കേരളത്തിലെ പ്രശസ്തമായ ചുണ്ടൻ വള്ളങ്ങളിൽ കാരിച്ചാൽ ചുണ്ടൻ, ചമ്പക്കുളം ചുണ്ടൻ, നടുഭാഗം ചുണ്ടൻ, ചെറുതന ചുണ്ടൻ, ജവഹർ തായങ്കരി ചുണ്ടൻ, പായിപ്പാടി ചുണ്ടൻ, വലിയ ദിവാൻജി, സെന്റ് ജോർജ് ചുണ്ടൻ, തലവടി ചുണ്ടൻ തുടങ്ങിയവ ഉൾപ്പെടുന്നു. ഇക്കൊല്ലത്തെ നെഹ്റു ട്രോഫി ജേതാവായ അരോമ പുതിയ ചുണ്ടനാണ്. ആർപ്പൂക്കര ചുണ്ടൻ, നിരണം, മേൽപ്പാടം എന്നിവയും പുതിയ ചുണ്ടന്മാരാണ്. നീളത്തിൽ ഗാംഭീര്യം, തുഴയിൽ വേഗത, വഞ്ചിപ്പാട്ടിൽ താളം, തുഴച്ചിൽക്കാരിൽ ഏകോപനം ഇവയെല്ലാം ഒത്തുചേരുന്നിടത്താണ് ചുണ്ടൻ വള്ളത്തിന്റെ മഹത്വം. വള്ളങ്ങളിൽ വേഗതയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു പ്രത്യേകതരം വള്ളമാണ് ഇരുട്ടുകുത്തി. ചില പ്രദേശങ്ങളിൽ ഇതിനെ ഓടിവള്ളം എന്നും വിളിക്കുന്നു. ഇരുട്ടുകുത്തി വള്ളത്തിന്റെ വളരെ ഇടുങ്ങിയ ശരീരവും കൂർത്ത അറ്റങ്ങളും വെള്ളത്തെ മുറിച്ചുകൊണ്ട് അതിവേഗം മുന്നേറാൻ സഹായിക്കുന്നു. ഇരുട്ടുകുത്തി എന്ന പേര് തന്നെ അതിന്റെ വേഗതയുമായി ബന്ധപ്പെട്ടതാണ്. ഇരുട്ടിനെയും മറികടക്കുന്ന വേഗത്തിൽ സഞ്ചരിക്കുന്ന വള്ളം എന്ന ആശയമാണ് പേരിനു പിന്നിലെന്നാണ് പറയപ്പെടുന്നത്. ഇരുട്ടുകുത്തി വള്ളങ്ങൾ ABC ഗ്രേഡുകളായി മത്സരിക്കാറുണ്ട്. എ ഗ്രേഡ് വള്ളത്തിൽ 45 മുതൽ 60 വരെ തുഴച്ചിൽക്കാരുണ്ടാകും. ബി ഗ്രേഡിൽ 25 മുതൽ 35 വരെയും സി ഗ്രേഡിൽ 25-ൽ താഴെ തുഴച്ചിൽക്കാരും. മുൻഭാഗവും പിൻഭാഗവും ചുരുണ്ടതോ വളഞ്ഞതോ ആയ രൂപമുള്ളതാണ് ചുരുളൻ വള്ളം. കേരളത്തിലെ പ്രധാന പരമ്പരാഗത ചെറുവള്ളങ്ങളിലൊന്നാണ് വെപ്പുവള്ളം. മുന്നിലും പിന്നിലും ഉയർന്ന കൂമ്പുള്ള പഴയകാലത്ത് സൈനികർക്ക് ഭക്ഷണമെത്തിക്കാൻ ഉപയോഗിച്ചിരുന്നു. സംസ്ഥാനത്ത് ചെറുതും വലുതുമായ 100-ലധികം വള്ളംകളികളുണ്ട്. ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി ജലോത്സവത്തിലാണ് ഏറ്റവും കൂടുതൽ വള്ളങ്ങൾ മത്സരിക്കുന്നത്. ചുണ്ടൻ വള്ളങ്ങളുടെ വിഭാഗത്തിൽ മാത്രം ഇത്തവണ 21 വള്ളങ്ങളുണ്ടായിരുന്നു. എല്ലാ വർഷവും 70-ൽ അധികം വള്ളങ്ങളാണ് നെഹ്റു ട്രോഫിയിൽ മത്സരിക്കാനെത്തുന്നത്. സൌകര്യപ്രദമായ ട്രാക്കുണ്ട് എന്നതാണ് നെഹ്റു ട്രോഫിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒഴുക്കില്ലാത്ത ശാന്തമായ 1.5 കിലോമീറ്റർ നീളവും 70 മീറ്റർ വീതിയുമുള്ള ട്രാക്ക് അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് വരെ അനുയോജ്യമാണ്. ഒരു മത്സരം കഴിഞ്ഞാൽ ഫിനിഷിംഗ് പോയിന്റിൽ നിന്നും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ട്രാക്കിലൂടെയാണ് മിക്ക ഇടങ്ങളിലും വള്ളങ്ങൾ സഞ്ചരിക്കുന്നത്. എന്നാൽ നെഹ്റു ട്രോഫിയിൽ മത്സരം കഴിഞ്ഞാൽ പുറത്തുകൂടി പോകാൻ സൌകര്യമുണ്ട്. ട്രാക്കിന്റെ ഇരുവശവും കാണികൾക്ക് ഇരുന്ന് മത്സരം കാണാൻ പറ്റും. കേരളത്തിന്റെ തനത് സാംസ്കാരിക പൈതൃകത്തിന്റെ നിറച്ചാർത്താണ് ആറന്മുളയിലെ വള്ളംകളി. ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് വള്ളംകളി അരങ്ങേറുന്നത്. ഇവിടെ പള്ളിയോടങ്ങളാണ് മത്സരിക്കുന്നത്. ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാളിലാണ് പ്രധാന ചടങ്ങുകളും വള്ളംകളിയും നടക്കുന്നത്. ഓരോ പള്ളിയോടവും ഓരോ കരയുടെയും സ്വത്താണ്. പള്ളിയോടങ്ങളുടെ സംരക്ഷണം മുതൽ മത്സര പങ്കാളിത്തം വരെ ജനകീയ പങ്കാളിത്തത്തിലാണ് നടക്കുന്നത്. ആറന്മുളയിൽ പള്ളിയോടം പമ്പാനദിയിലേക്ക് ഇറക്കുന്നത് മുതൽ തുഴച്ചിൽ വരെ കൃത്യമായ ആചാരങ്ങളും പാരമ്പര്യങ്ങളും പാലിക്കപ്പെട്ടാണ് നടക്കുന്നത്. പള്ളിയോടത്തിന്റെ രൂപത്തിനും പ്രത്യേകതയുണ്ട്. ഉയർന്ന അണിയവും അമരവും നീണ്ട ശരീരവും മനോഹരമായ വളവുകളുമാണ് ഇതിന്റെ പ്രധാന സവിശേഷതകൾ. ഇക്കുറി ആറന്മുള ജലമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനാണ്. കേരളത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കാരത്തിന്റെയും ചരിത്രത്തിന്റെയും പ്രതീകമാണ് ആറന്മുള ജലമേളയെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു.

0: വള്ളത്തിന്റെ മധ്യഭാഗത്ത് വഞ്ചിപ്പാട്ടുകാർക്ക് നിൽക്കാനുള്ള പ്രത്യേക സൌകര്യമുണ്ട്. പമ്പാ നദിയിലൂടെ സഞ്ചരിക്കുമ്പോൾ പള്ളിയോടത്തിന്റെ ഗാംഭീര്യം ദൂരത്തുനിന്ന് തന്നെ ശ്രദ്ധേയമാണ്. കേരളത്തിലെ വള്ളംകളി സീസൺ തുടങ്ങുന്നത് ചമ്പക്കുളം മൂലം വള്ളംകളിയോടുകൂടിയാണ്. കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയതും പ്രശസ്തവുമായ ഈ വള്ളംകളി മിഥുനമാസത്തിലെ മൂലം നാളിലാണ് നടത്തുന്നത്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് മൂലം വള്ളംകളിക്കുള്ളത്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലം മുതൽ നിലനിൽക്കുന്ന ഈ വള്ളംകളി പൂർണ്ണമായും സർക്കാർ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. ചിങ്ങമാസത്തിലെ തിരുവോണം, അവിട്ടം, ചതയം നാളുകളാണ് പായിപ്പാട് ജലോത്സവം അരങ്ങേറുന്നത്. ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് ഈ വള്ളംകളിക്ക് പിന്നിലുള്ളത്. കോട്ടയം ജില്ലയിലെ കുമരകത്ത് നടക്കുന്ന കുമരകം വള്ളംകളി ഓണക്കാലത്തെ ഉത്സവാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. കൊല്ലം നഗരത്തിലെ അഷ്ടമുടിക്കായലിൽ നടക്കുന്ന പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവം വള്ളംകളിയും ശ്രദ്ധേയമാണ്. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കേരളത്തിലെ വള്ളംകളിക്ക് പുതിയ രൂപം നൽകി. പ്രധാന ജലോത്സവങ്ങളെ എല്ലാം കോർത്തിണക്കിയാണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് നടക്കുന്നത്. നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ മികച്ച സമയത്ത് ഫിനിഷ് ചെയ്യുന്ന 9 ജലരാജാക്കന്മാരാണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ പങ്കെടുക്കുന്നത്. ഒരു ചുണ്ടൻ വള്ളത്തിൽ 100-ലധികം തുഴച്ചിൽക്കാരുണ്ടാകും. ഒരു ട്രാക്കിലൂടെ 4 ചുണ്ടൻ വള്ളങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ മത്സരിക്കുന്നത് 400-ഓളം പേരാണ്. ചുണ്ടൻ വള്ളങ്ങളിലും ചെറുവള്ളങ്ങളിലും തീപാറുന്ന പോരാട്ടം നടക്കുമ്പോൾ 5000-ത്തോളം കായിക താരങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഇത്രയധികം മത്സരാർത്ഥികൾ ഒരേ സമയം പങ്കെടുക്കുന്ന ഒരു മത്സര ഇനം നമ്മുടെ വള്ളംകളി മാത്രമാണ്. വള്ളംകളിയിൽ ഇപ്പോൾ വലിയ മാറ്റങ്ങളാണ് നടക്കുന്നത്. നേരത്തെ കരക്കാർക്കാണ് വള്ളങ്ങൾ സ്വന്തമായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വ്യക്തികളും സ്ഥാപനങ്ങളുമൊക്കെ വള്ളങ്ങൾ ഇറക്കുന്നു. സാധാരണ മത്സ്യത്തൊഴിലാളികളും കയർ തൊഴിലാളികളുമൊക്കെയാണ് പങ്കായം പിടിച്ചിരുന്നത്. ഇന്ന് മത്സരിക്കാൻ പങ്കായമായി ഇറങ്ങുന്നത് പട്ടാളക്കാരും പോലീസുകാരും വിദേശികളുമൊക്കെയാണ്. തുഴച്ചിൽക്കാരായി മറ്റ് സംസ്ഥാനക്കാരും ഇറങ്ങുന്നു. നെഹ്റു ട്രോഫിയിൽ ഇപ്പോൾ ഇവരുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 30% തുഴച്ചിൽക്കാരെ മാത്രമേ അന്യസംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവരാൻ പറ്റൂ. മാസങ്ങൾ നീണ്ട പരിശീലനമാണ് വള്ളംകളിയിൽ പങ്കെടുക്കുന്ന ക്ലബ്ബുകൾ തുഴച്ചിൽക്കാർക്ക് നൽകുന്നത്. ഒരു ചുണ്ടൻ വള്ളത്തിന്റെ ക്ലബിന് ഒരു ദിവസത്തെ ചെലവ് 1,00,000 വരെയാകും. എന്നിട്ടും പുതുതായി ചുണ്ടൻ വള്ളങ്ങളും ചെറുവള്ളങ്ങളും ഇറങ്ങുകയാണ്. സമ്പന്നരായ വ്യക്തികളും ഐടി കമ്പനികളും മറ്റു വലിയ സ്ഥാപനങ്ങളുമൊക്കെ നേരത്തെ ചുണ്ടൻ വള്ളങ്ങളെ സ്പോൺസർ ചെയ്യുക മാത്രമായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇക്കൂട്ടർ സ്വന്തമായി വള്ളമിറക്കുന്നു. വള്ളംകളിയുടെ രൂപത്തിലും ഭാവത്തിലുമൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. സെക്കൻഡുകളുടെയും മൈക്രോ സെക്കൻഡുകളുടെയും വ്യത്യാസത്തിലാണ് ഫിനിഷിംഗ്. അതായത് ഇപ്പോൾ വള്ളംകളി കേവലം ഒരു കളി മാത്രമല്ല, അഭിമാന പോരാട്ടമാണ്. പ്രധാന വള്ളങ്ങൾക്കിപ്പോൾ ഫാൻസുകാർ വരെയുണ്ട്. ഇപ്പോൾ ചെറുതും വലുതുമായ ആഘോഷങ്ങൾക്കുവരെ വള്ളംകളി സംഘടിപ്പിക്കുന്നു. ചെറിയ തോട്ടിലും കനാലിലുമൊക്കെ ചെറുവള്ളങ്ങളുടെ മത്സരം നടക്കുന്നുണ്ട്. വലിയ ജനക്കൂട്ടമാണ് ഈ ചെറുവള്ളംകളികൾ ആസ്വദിക്കാൻ തടിച്ചുകൂടുന്നത്. വിവാഹ ആഘോഷങ്ങൾക്കുവരെ വള്ളംകളി സംഘടിപ്പിക്കുന്നു. വള്ളംകളിയുടെ അകമ്പടിയോടെ വധുവരന്മാർ എത്തുന്നത് പുതിയൊരു ട്രെൻഡായി മാറി. വലിയ രീതിയിലുള്ള വാണിജ്യവൽക്കരണം വള്ളംകളിയിലുണ്ടായിട്ടുണ്ട്. ഒരു വള്ളംകളി സംഘടിപ്പിക്കാൻ ഭീമമായ തുകയാണ് വേണ്ടത്. എന്നാൽ ഈ തുക കണ്ടെത്താൻ വലിയ പ്രയാസമൊന്നുമില്ല. ഇക്കൊല്ലത്തെ നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ടിക്കറ്റ് മാസങ്ങൾക്ക് മുൻപേ വിറ്റുതീർന്നിരുന്നു. വലിയ സന്തോഷമാണ് ഓരോ വള്ളംകളിയും വള്ളംകളി പ്രേമികൾക്ക് നൽകുന്നത്. വള്ളങ്ങളെ ഹൃദയത്തിലേറ്റ് നടക്കാൻ പുതുതലമുറയും രംഗത്തുണ്ട്. സിനിമാ പരസ്യചിത്രങ്ങളുടെ ചിത്രീകരണത്തിനായി വരെ വള്ളംകളി സംഘടിപ്പിക്കുന്നു. ഇനി വള്ളംകളികൾക്ക് നല്ല കാലമായിരിക്കും. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.
1: എല്ലാ വർഷവും നിങ്ങളുടെ സമ്മർ ഷെഡിന്റെ 10% ആജീവനാന്തം വാർഷിക വരുമാനമായിട്ട് ലഭിക്കുന്നതും ഹ്രസ്വവും സൌകര്യപ്രദവുമായിട്ടുള്ള പേയ്മെന്റ് നിബന്ധനകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പോളിസി അറിയാമോ? അപ്പൊ പോളിസിയിലെ ലോൺ, ടാക്സ് സേവിംഗ്, ഡെത്ത് കവർ അതൊക്കെയോ?
2: ഒരു സംശയം വേണ്ട, LIC ജീവൻ ഉത്സവം തന്നെ.
1: ഇതെല്ലാം ഒരു പോളിസിയിൽ, ഓൾറൗണ്ടർ തന്നെ.
2: ഇനി ആഘോഷിക്കാം നിങ്ങളുടെ സന്തോഷങ്ങൾ LIC ജീവൻ ഉത്സവനോടൊപ്പം. ഏവരുടെയും വിശ്വാസം LIC ഗ്യാരണ്ടിയും. കൂടുതൽ വിവരങ്ങൾക്കും നിബന്ധനകൾക്കും സെയിൽസ് ബ്രൗഷർ ശ്രദ്ധയോടെ വായിക്കുക.
3: ആകാശവാണി കണ്ണൂർ. ഹരിതവീഥി. ഹരിതവീഥിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. സമ്മിശ്ര കൃഷിയിലൂടെ വിള സമൃദ്ധി ഒരുക്കി കാസർഗോഡ് കള്ളാർ മണിക്കല്ല് സ്വദേശി ശ്രീ ബേബിച്ചൻ അഞ്ചുകണ്ടത്തിൽ തെങ്ങിനും കവുങ്ങിനും ഇടവിളയായി കൊക്കോയും ജാതിയുമൊക്കെ വളരുന്ന തോട്ടമാണ് ബേബിച്ചന്റേത്. ഒരു കാലത്ത് വിപണിയിലെ വിലക്കുറവ് വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്നെങ്കിലും ഇന്ന് ഈ വിളകൾക്കെല്ലാം മോശമല്ലാത്ത വില ലഭിക്കുന്നുണ്ട് എന്നത് ബേബിച്ചന് പ്രതീക്ഷ.

0: നൽകുന്നു. കൃഷിയിൽ വിലസ്ഥിരതയാണ് ഒരു കർഷകന് ഏറ്റവും വേണ്ടത് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന ജൈവ സർട്ടിഫിക്കേഷനുള്ള ഈ തോട്ടത്തിൽ ഇനിയും കൊക്കോ കൃഷി വിപുലപ്പെടുത്തണമെന്ന ആഗ്രഹവും വേപിച്ചനുണ്ട്. ബഹുവിള കൃഷിയിലൂടെ കൃഷിയെ കൂടുതൽ സ്ഥിരതയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ബേബിച്ചന്റെ കൃഷിയിടത്തിന്റെ വിശേഷങ്ങളിലേക്ക്.
1: ഒരു സമ്മിശ്ര കർഷകനാണ് അല്ലെ? അതായത് തെങ്ങ്, കവുങ്ങ്, ജാതി, കൊക്കോ ഒക്കെ ചെയ്യുന്ന ഒരു സമ്മിശ്ര കർഷകനാണ്. വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ തന്നെ തുടരുന്ന ഒരു വ്യക്തിയാണ് അല്ലെ?
2: അതെ അതെ. ആദ്യം റബ്ബറും തെങ്ങും കവുങ്ങും ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മൾബറി കൃഷി തുടങ്ങിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിനൊരു മാർക്കറ്റോ അല്ലെങ്കിൽ ബാക്കി സംവിധാനം ഒന്നുമില്ലാത്ത കാരണം അത് പരാജയപ്പെട്ടു പോയി. അത് കഴിഞ്ഞിട്ട് വാനില ചെയ്തു. വാനില തരക്കെട്ടില്ലാത്ത ഒരു നമുക്ക് കൃഷിയിൽ ലാഭകരമായിട്ട് നടന്നുകൊണ്ടിരുന്നപ്പം പിന്നെ അതിനൊരു മാർക്കറ്റില്ലാതെ ആയി പോവുകയും അത് മൊത്തം നശിച്ചു പോവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ജാതി കൃഷിയും കൊക്കോ കൃഷിയും തുടങ്ങിയത്. അത് കൊക്കോ കൃഷി തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടയ്ക്കായ്ക്ക് വില തീരെ അങ്ങോട്ട് കുറഞ്ഞു പോയായിരുന്നു. കിലോയ്ക്ക് 37 രൂപ വരെ വന്നായിരുന്നു. അന്നേരമാണ് ഈ ജാതിയിലോട്ടും കൊക്കോയിലോട്ടും തിരിഞ്ഞത്. കൃഷിക്കാരനായ നമുക്കും ജീവിക്കണ്ടേ?
1: പറയാ, നമ്മളൊരു ഒറ്റ വിളയെ ആശ്രയിക്കാതെ നമ്മൾ ബഹുവിളകൾ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നിടിയുമ്പോൾ മറ്റൊന്നിൽ പിടിച്ചു നിൽക്കാം.
2: അങ്ങനെ ഒരു താല്പര്യത്തിന്റെ പേരിലാണ് കൊക്കോ കൃഷി ചെയ്തത്. പിന്നെ ജാതി കൃഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള വളവും ഇതുമൊക്കെ ചെയ്താൽ മതി, അതിന്റെ പുറകെ അങ്ങനെ നടക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ കൊക്കോയും അതേപോലെ തന്നെയാണ്. അത്യാവശ്യം വളവും വെള്ളവും കൊടുത്താലേ, വെള്ളത്തിന് സൗകര്യമുള്ളത് കാരണം ജലസേചനത്തിന് ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റും. അത് കാരണം നമുക്കത് കുറച്ച് ലാഭകരമാക്കാന്നുള്ള ആ ഒരു രീതിയിലാണ് അതിലോട്ട് തുടങ്ങിയത്. ഇപ്പം അതിലാണ് കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നത്.
1: വെച്ചിരിക്കുന്നത് എങ്ങനെയാ?
2: ഇടവിളയായിട്ടാണ് വെച്ചിരിക്കുന്നത്. കവുങ്ങിനകത്തും തെങ്ങിനകത്തും അതേപോലെ തന്നെ ജാതിയും അതുപോലെ ഇടവിളയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. തെങ്ങിനകത്തും കവുങ്ങിനകത്തും ഒക്കെ വെച്ചിരിക്കുന്നത്.
1: പിന്നെ കൊക്കോ കൃഷിയിൽ ചിലർ ഇങ്ങനെ ഒരു പരാജയം പറഞ്ഞു, കവുങ്ങിന് ഇടവിളയായിട്ട് വെക്കുന്ന സമയത്ത് കവുങ്ങിൽ നിന്ന് അടക്ക പറിക്കുന്ന സമയത്ത് ഇത്തിരി ബുദ്ധിമുട്ട്, അതിന്റെ ബ്രാഞ്ചസ് വരുന്ന സമയത്ത് അങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് എങ്ങനെയാണ് പരിഹാരം?
2: അങ്ങനത്തെ പ്രശ്നമുണ്ട്. അത് വർഷം തോറും നമ്മൾ പ്രൂൺ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് കുറഞ്ഞു കിട്ടും. അല്ലെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ നല്ല ബുദ്ധിമുട്ടാണ്. ഈ പണിക്കാർക്ക് അവർക്ക് തൊട്ടിയൊക്കെ ആയിട്ടല്ലേ അവർ വരുന്നേ. അപ്പം ഈ തൊട്ടിയും കൊണ്ട് നടക്കാനൊക്കെ ഭയങ്കര നല്ല ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് ജാതിക്ക് പിന്നെ അത്രയും വരുന്നില്ല. അത് നേരെ അങ്ങോട്ട് വളർന്നു പോകുന്ന കാരണം ആ ഒരു പ്രശ്നം വരുന്നില്ല. പക്ഷേ കൊക്കോയ്ക്ക് പ്രശ്നം തന്നെയാണ്. രണ്ടു വർഷം കൂടുമ്പോഴേലും പ്രൂൺ ചെയ്യണം. ചിലപ്പോൾ നല്ലപോലെ മുറിച്ചു കളയേണ്ടി വരും. എന്നാലും കൊക്കോയെ സംബന്ധിച്ച് ആ ഒരു പ്രശ്നമില്ല കേട്ടോ. അത് പെട്ടെന്ന് തളത്തു വരികയും ഇതൊക്കെ ചെയ്യും. അത് കാരണം അത് നമ്മൾ ചെയ്യുമ്പോൾ അതിനുള്ള ആ ഡാമേജ് അത് പെട്ടെന്ന് മേക്കപ്പ് ചെയ്തോളും.
1: പൊതുവേ നമ്മൾ പറയില്ലേ, ഈ പറഞ്ഞ പോലെ ചെടികൾക്ക് പ്രൂണിങ് കൊടുക്കുന്ന സമയത്താണ് ഉൽപാദനം കൂടുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് എപ്പോഴും ചെയ്യുന്ന സമയത്ത് അങ്ങനെ തോന്നിയിട്ടുണ്ടോ?
2: അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊക്കോയുടെ ഈ ബ്രാഞ്ചസിനെല്ലാം നല്ലപോലെ സൂര്യപ്രകാശം കിട്ടണം. എന്നാലേ അത് നല്ലപോലെ പുഷ്പിക്കുക, അല്ലെങ്കിൽ അതിന്റെ ഉൽപാദനം നല്ലപോലെ കിട്ടുകയുള്ളൂ. ജാതിക്ക് അത് തന്നെയാണ്, ഏകദേശം വേണം. എന്റെ കൊക്കോയ്ക്ക് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നനയ്ക്കാൻ നിറഞ്ഞു നേരത്തെ. അത് കാരണം ഉൽപാദനം നേരത്തെ കിട്ടും നമുക്ക്, പൂവിടലൊക്കെ നേരത്തെ ആകുന്നുണ്ട്. അങ്ങനെയൊരു ഇതുണ്ട് നനച്ചുകൊണ്ട്. അല്ലെങ്കിൽ നമുക്ക് വർഷത്തിൽ ഒരു തവണയെ ഈ കൊക്കോയ്ക്ക് നമുക്ക് ആദായം കിട്ടുകയുള്ളൂ. നമുക്ക് അതിൻ്റെ മുന്നേ തന്നെ പൂവിടുകയും കായ്ക്കുകയും ചെയ്യും.
1: ജലസേചനം അപ്പൊ അങ്ങനെ മുന്നേ തന്നെ പൂവിടും കായ്ക്കുകയും ചെയ്യുമ്പോൾ ഒരു തവണ കൂടി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്നാണ്. ഒരു വർഷം
2: ഉണ്ടാവും എപ്പോഴും തന്നെ, വർഷത്തിൽ എപ്പോഴും തന്നെ എപ്പോഴും ഉണ്ടാവും. അത് പിന്നെ കുറച്ചും കൂടിയായിട്ട് വരുമെന്ന് മാത്രം. ഒരു മാർച്ച്, ഏപ്രിൽ, മെയ് മാസത്തിലാണ് നല്ലപോലെ വരും. പിന്നെ അത് കുറച്ച് കുറഞ്ഞിട്ട് നല്ല എപ്പോഴെങ്കിലും ഇങ്ങനെ ഉണ്ടാവും, ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ ഒരു മെച്ചമുണ്ട്.
1: അപ്പൊ ഈ ജലസേചനം എങ്ങനെയൊക്കെയാണ്, എത്ര ഇടവേള വിട്ടിട്ടാണ്
2: ജലസേചനം കൊടുക്കുന്നത്? 3 ദിവസം 4 ദിവസം ഇടവിട്ടിട്ടാണ്. കവുങ്ങിന്
1: കൊടുക്കുന്ന സമയത്ത്
2: കൊക്കോയ്ക്കും ജാതിക്കും എല്ലാം നനയ്ക്കും, അതുപോലെ തന്നെ തെങ്ങിനും. പിന്നെ ഞാൻ ജൈവകൃഷിയാണ്, എന്റെ ജൈവ സർട്ടിഫിക്കേഷനൊക്കെ ഉണ്ട് എനിക്ക്.
1: എങ്ങനെയാണ് ജൈവ തോട്ടം? പൊതുവെ കർഷകര് എങ്ങനെയായാലും ഒരു കുറച്ച് രാസവളം കൊടുത്തില്ലെങ്കിൽ നമ്മുടെ വിളകൾക്ക് കാര്യമായിട്ട് ഉൽപാദനം കിട്ടില്ല എന്നൊരു വിശ്വാസം ഇപ്പോഴും കർഷകർക്കിടയിൽ ഉണ്ടല്ലോ. അപ്പൊ ബേബി ചേട്ടൻ എങ്ങനെയാണ് തന്റെ തോട്ടത്തെ ജൈവ തോട്ടമായിട്ട് നിലനിർത്താൻ എന്തൊക്കെയാണ് പരിചരണ മുറകൾ ചെയ്തത്?
2: അതിപ്പം ഞങ്ങളുടെ ഒരു ജൈവകൃഷിയുടെ ഒരു സംഘടനയുണ്ട്, FTA എന്ന് പറഞ്ഞ് ആ സംഘടന. അതിനകത്തുനിന്ന് വളം

0: നമുക്ക് തരും ഒരു കൂട്ടുണ്ട്. അവര് വളം എല്ലാ വർഷവും ആ വളം ഇടേണ്ട സമയത്ത് അന്നേരം അവര് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അതിന്റെ ടെസ്റ്റിങ്ങും പരിശോധനയും എല്ലാം നടത്തിയിട്ട് എല്ലാം നല്ല ക്ലിയർ ആണെന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് മെമ്പർമാർക്ക് എല്ലാ വർഷവും അവർ തരും. അത് കാരണം പിന്നെ ആ ഒരു എല്ലാ പൊട്ടാഷും യൂറിയയും എല്ലാ കൂട്ടും ഉണ്ട് അതിനകത്ത്, ജൈവവളം തന്നെയാണ് അത്. 10-90 ദിവസം കൊണ്ട് അത് ഉണ്ടാക്കുന്നത് തന്നെ. അങ്ങനെ അത് കാരണം വലിയ പ്രശ്നങ്ങളില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞു പൊട്ടാഷ് ചേർക്കണം, പൊട്ടാഷ് കാര്യമായിട്ട്. അപ്പം ജൈവ പൊട്ടാഷ് ഇപ്പം കിട്ടും നമുക്ക്. അതിപ്പം കാര്യമായിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, ഇനി അത് ചെയ്യണം.
1: മുമ്പ് ഇതിൽ രാസവളം ചെയ്തിരുന്ന ഒരു പറമ്പായിരുന്നു, പണ്ടേ ജൈവ കൃഷി തന്നെയാണ്.
0: ഒരു 20-25 വർഷത്തോളമായി ഈ ജൈവ കൃഷിയിലോട്ട് മാറിയിട്ട്. എനിക്ക് നാടൻ പശുവുണ്ട്. അങ്ങനെ
1: ജീവാമൃതം ഒക്കെ ഉണ്ടാക്കുമോ?
0: ജീവാമൃതം നേരത്തെ ഉണ്ടാക്കുമായിരുന്നു, മറ്റേ ഇത് മറ്റേ കമ്പോസ്റ്റ് ഇതെല്ലാം നേരത്തെ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പം പശുവിന്റെ എണ്ണമൊക്കെ കുറഞ്ഞു, അത് കാരണം ബയോഗ്യാസും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പശുവിന്റെ എണ്ണം കുറഞ്ഞു, അത് കാരണം ആ ഒരു ഇതില്ല. ഇപ്പം പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കിട്ടും, അത് കാരണം അത് തന്നെ.
1: അപ്പൊ പിന്നെ ഒരു എന്താ പറയണ്ട, ഒരു ഉൽപാദനത്തിന്റെ കാര്യം നോക്കുമ്പോൾ പൊതുവെ മറ്റൊരു തോട്ടുമായിട്ട് എപ്പോഴെങ്കിലും താരതമ്യം ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ എത്ര ഉൽപാദനം കിട്ടുന്നു അങ്ങനെയുള്ളതിൽ?
0: ഉണ്ട്, കുഴപ്പമില്ല. എന്നെ വെച്ച് കഴിഞ്ഞാൽ ശരാശരി മറ്റുള്ള തോട്ടത്തിൽ കിട്ടുന്നതിനേക്കാളും ഒരു ചെറിയ ശതമാനം എങ്കിലും കൂടുതലല്ലാതെ കുറഞ്ഞിട്ടൊട്ടും ഇല്ല. എനിക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട്. നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഈ കവുങ്ങിനെല്ലാം നേരത്തെ ഈ ചവറും ചാണകവും മാത്രമേ ആയിരുന്നു കൊടുക്കുന്നത്. പിന്നെ ഈ കരിച്ചിട്ട് ഒരു മണ്ണും കൊടുക്കുന്നുണ്ടായിരുന്നു.
1: മണ്ണ്
0: കരിച്ചിട്ടെന്ന് പറഞ്ഞാൽ അതിനൊരു പേരുണ്ട്, ഞാൻ മറന്നുപോയത്. പൊട്ടാഷിന് പകരം കൊടുക്കുന്നത് അത്. ആ അന്നും രാസവളമൊന്നുമില്ലല്ലോ, അന്നും ഉൽപാദനത്തിനൊന്നും അങ്ങനെ ഒരു കുറവ് പറയാനൊന്നുമില്ല. പക്ഷെ നമുക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ കൗങ്ങിനല്ല ഈ മഹാളി നല്ല രീതിയിൽ, അതാ നമുക്കിവിടെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് വരുന്നത്.
1: അതൊന്നാമത്
0: ആ സമയത്ത് നമുക്ക് മരുന്നടിക്കാനുള്ള മറ്റേ പണിക്കാരെ കിട്ടുന്നു. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ വേണം, അല്ലാതെ ചുമ്മാ കയറിയിട്ട് അടിച്ചു കഴിഞ്ഞാൽ ശരിയല്ല. അങ്ങനെയുള്ള ആളെ കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു കുറവ് നല്ലപോലെയുണ്ട്, അതെല്ലാവർക്കും ഉണ്ട്, ഇവിടുത്തെ കവുങ്ങ് കൃഷിക്കാർക്ക് എല്ലാവർക്കും ഉണ്ട്.
1: അതിനായിട്ടുള്ള യന്ത്രങ്ങളെ പറ്റി അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? നമുക്ക് താഴെ നിന്ന് മരുന്നടിക്കാവുന്ന രീതിയിലുള്ള
0: സ്പ്രേറിന് പകരം മോട്ടറുണ്ട്, മെഷീനുണ്ട്. അതല്ലാതെ തോട്ടി കൊണ്ടൊക്കെ അടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്കെല്ലാം ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ കൊക്കോയും ഈ ജാതിയും ഒക്കെ നിൽക്കുന്ന കാരണം തോട്ടിയും കൊണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്.
1: അപ്പൊ ഈ തോട്ടം എന്ന് പറയുന്നത് എത്ര ഏക്കർ സ്ഥലമാണ്?
0: 4 ഏക്കറിന്റെ അടുത്ത് വരും.
1: ഈ 4 ഏക്കർ സ്ഥലത്തില് തെങ്ങ്, അതിന്റെ ഇടവിളയായിട്ട് കവുങ്ങ് അല്ലേ, കവുങ്ങ് പിന്നെയും അതിന് ബാക്കി ഇടവിളയായിട്ട് കൊക്കോ ജാതി എല്ലാം ഈ ഒരു തോട്ടത്തിനുള്ളിൽ തന്നെയാണ്.
0: അത് ആദ്യം തെങ്ങും കവുങ്ങും ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ റബ്ബറും ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ റബ്ബർ കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു, അത് മുറിച്ചു. മുറിച്ചിട്ട് ഞാൻ കവുങ്ങും വെച്ചു, അതിന്റെ ഇടയ്ക്ക് ജാതിയും വെച്ചു, പിന്നെ കൊക്കോയും വെച്ചു. അങ്ങനെ അതിനിപ്പോ ഈൽഡിങ് ആയി വരുന്നതേ ഉള്ളൂ, പുതിയതായിട്ട് വെച്ചതിനല്ല. നേരത്തെ ഉള്ളത് അവിടെ തന്നെ അങ്ങനെ തന്നെ ഉണ്ട്.
1: എങ്ങനെയാ ഈ തോട്ടം വെച്ച് നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏറ്റവും ഉൽപാദനം കൂടുതലായിട്ട് ഇതിനുണ്ടെന്നാ തോന്നിയിട്ടുള്ളത്?
0: അത് ഇപ്പം ചില സമയത്ത് കവുങ്ങിന് ഈ വിലയുള്ള കാരണം അടയ്ക്കായ്ക്ക് കുഴപ്പമില്ല, നല്ല ഇതാണ്. തേങ്ങയ്ക്കും അറിയാം ഈ വില ഉള്ളപ്പം, ഈ വില നമുക്ക് പുറകോട്ട് പോകുമ്പോഴാണ് ഇതെല്ലാം നഷ്ടത്തിലോട്ട് വരുന്നത്. നമുക്കിപ്പം മറ്റേ പണിക്കാർക്ക് കൃഷിക്കാർ കൂലി കൊടുക്കാനുള്ളത് കഴിഞ്ഞിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ വളവും ഇതും മരുന്നും അതുപോലെ ഒക്കെ ഉള്ളത് ചെല്ലാം ചെയ്യണ്ടേ, അന്നേരം അതിൻ്റെതായിട്ടുള്ള എല്ലാം കൂട്ട് സാമ്പത്തികമായിട്ടുള്ള കുറവ് വരും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ കവുങ്ങ് അടയ്ക്കയുടെ ഈ അന്ന് വില കുറഞ്ഞിട്ട് 37 രൂപ ആയ വന്ന ആ സമയത്ത് ഇതെങ്ങനെയാണ് ഈ കൃഷിക്കാരൻ മുന്നോട്ട് പോകുന്നത് കവുങ്ങ് കൃഷിയായിട്ട്? അങ്ങനെ ഒത്തിരി പേര് ആ സമയത്ത് ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് വന്നു. അതുപോലെ തന്നെ റബ്ബറിന് നേരത്തെ 250-260 രൂപ വരെ വന്നു, അത് കഴിഞ്ഞിട്ട് അത് നേരെ താഴോട്ട് പോയി. അന്നേരം റബ്ബർ കൃഷിയോട് മനുഷ്യന് മടുപ്പ് തോന്നി, അന്നേരം പിന്നെ വേറെ കൃഷിയോട്ട് റബ്ബർ മുറിച്ചിട്ട് വേറെ കൃഷിയിലോട്ട് പോയി. അങ്ങനെ കൃഷിക്കാരൻ്റെ ഒരു സ്ഥിരമായിട്ടുള്ളൊരു വരുമാനം കിട്ടുകയാണെങ്കിൽ അവനൊരു സ്ഥിരമായിട്ട് ഉറച്ചു നിൽക്കാം, ഒരു വിളയിലോ അല്ലെങ്കിൽ 1-2 വിളയിൽ അങ്ങനെ ഉറച്ചു നിൽക്കാം. ഇതങ്ങനെയല്ലോ, ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാലേ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അവസ്ഥ കിട്ടുള്ളൂ നമുക്ക്.
1: ഇപ്പൊ മെയിനായിട്ട് ചെയ്യുന്ന ഈ കൊക്കോയിൽ എങ്ങനെയാണ് അതിന്റെ ഒരു ഉൽപാദനം ഒക്കെ തോന്നിയിട്ടുള്ളത്? സാധാരണ ഒരു കൊക്കോ ചെടിയിലുള്ള ഉൽപാദനം ശരാശരി എത്രയാ വരിക?
0: അതെല്ലാം കൊക്കയും ഒരുപോലെ കായ്ക്കണമെന്നില്ല. ചില ഇതുണ്ട് അതിൻ്റെ പേര് മറന്നുപോയി, രണ്ട് മൂന്ന് സൈസ് ഇതുണ്ട് അതിൻ്റെ പേര് മറന്നുപോയി. അത് ചിലത് നല്ലപോലെ ഇത് ഉണ്ടാകും, ചിലതിൽ പൂക്കൾ മാത്രമേ കാണുള്ളൂ, ചിലതിൽ

0: അങ്ങനെ ഗായം ഉണ്ടാകുകയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ശരാശരി നോക്കുമ്പോഴേ. അല്ലെങ്കിൽ തീരെ ഉൽപാദനം കുറഞ്ഞ് നമ്മൾ മുറിച്ചുകളെ വെറുതെ നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. അതിന് എങ്ങനെ പോയാലും ഒരു 10-30 വർഷമെങ്കിലും ചുരുങ്ങിയത് കിട്ടുമെന്ന് എനിക്ക് തോന്നി. അതിന് കൂടുതലാകാനേ സാധ്യതയുള്ളൂ. അതേസമയത്ത് ജാതിക്ക് 100 വർഷം കേടൊന്നുമില്ലെങ്കിൽ ആയുസുണ്ട്.
1: ഈ കൊക്കോയ്ക്ക് എത്ര, ശരിക്കും ഒരു നല്ല ഉൽപാദനം കിട്ടാൻ എത്ര വർഷം എടുക്കും നട്ടിട്ട്?
0: 3-ാമത്തെ വർഷം തൊട്ട് പിറ്റേ വർഷം തൊട്ട് നല്ലപോലെ പണിയെടുക്കുകയാണെങ്കിൽ പിറ്റേ വർഷം തൊട്ട് നമുക്ക് കിട്ടും. അത് ശരാശരി ഒരു നല്ലപോലെ കിട്ടണമെങ്കിൽ 1-5 വർഷം കഴിയണം.
1: എല്ലാം ഒരുപോലെ കായ്ക്കണമെന്നില്ല അല്ലെ?
0: ഇല്ല ഇല്ല, ഇത് ഞാൻ പറഞ്ഞല്ലേ, ഏപ്രില് മെയ് മാസത്തിൽ നല്ലപോലെ കാ വരും നനയ്ക്കുന്ന കാരണം. പിന്നെ ജൂണ് ജൂലൈയിലൊക്കെ ആകുമ്പോൾ ഉൽപാദനം കുറയും. പിന്നെ ഇതിന് മഴ പിടിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു കറുപ്പ് നിറം വീഴും. മറ്റേ മകാളി പിടിക്കുന്ന പോലെ ഒരു ചെറിയ ഇതുണ്ട്, കൊക്കോയ്ക്കുണ്ട്. നേരെ നമുക്ക് ബുദ്ധിമുട്ടാണ്, അത് നമുക്ക് കിട്ടുകയില്ല, ആദായം കിട്ടുകയില്ല. ആ കാലാവസ്ഥയുടെ ഇത് കാരണമാണ് അങ്ങനെ വരുന്നത്.
1: എന്താ ചെയ്യാറ്? പുളിപ്പിച്ച് കൊടുക്കോ?
0: ആ ഉണങ്ങിയിട്ട് കൊടുക്കും, ആദ്യം ഉണങ്ങിയിട്ട് കൊടുക്കും. ഈ മഴക്കാലം വരുമ്പോൾ നമുക്ക് ഡ്രയറും ഒന്നുമില്ലാത്ത കാരണം അത് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഉണങ്ങിയിട്ട് കൊടുക്കാൻ. ഡ്രയർ ഉണ്ടെങ്കിൽ ഉണങ്ങിയിട്ട് തന്നെ കൊടുക്കാം, നമുക്ക് അത് ലാഭമാണ്. വേനൽക്കാലത്ത് നമ്മളിത് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു 3-ൽ 1 വെച്ച് കിട്ടും. അപ്പം കൊക്കോയുടെ വിലയും ഇത് വെച്ച് നോക്കുമ്പം ലാഭമാണ്.
1: പൊതുവെ എത്രയാണ് ഇപ്പോഴത്തെ മാർക്കറ്റ്?
0: ഇപ്പം ഉണക്കിന് 300 രൂപയും പച്ചക്ക് 100 രൂപയും.
1: പച്ചക്കാണെങ്കിൽ കായ മൊത്തം കൊടുക്കും?
0: ആ മൊത്തം കൊടുക്കും.
1: അല്ലെങ്കിൽ പുളിപ്പിച്ച്?
0: പുളിപ്പിച്ച് ഉണങ്ങും. ആ പുളിപ്പിച്ച്
1: വെയിലത്തുണക്കിയിട്ട്
0: കൊടുക്കും.
1: ഇതിന്റെ അവശിഷ്ടമായിട്ടുള്ള ഈ കൊക്കത്തോട് എന്താ ചെയ്യാ?
0: കൊക്കത്തോട് ഇങ്ങനെ മൂടിയിടും. മൂടിയിട്ടിട്ട് ചിലപ്പം ഞാൻ ചാണകമുള്ള ഒഴിക്കും, അത് നല്ലപോലെ നല്ല ജൈവവളമാവും അത്.
1: പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഇടവിളയാണ് നമുക്ക് എന്താ പറയേണ്ട, ഒരു ആദായം ലഭിക്കുന്ന അല്ലെങ്കിൽ ഒരു സ്ഥിര വരുമാനം എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാവുന്ന ഒരു വിളയാണ് ജാതി അല്ലെ?
0: ജാതി, അതെ അതെ. ജാതി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ, ജാതി ഒരു 5-6 വർഷം പോരാ, അത് കൂടുതൽ വേണം. നല്ല ഒരു ആദായം, ഒരു 10 വർഷം തന്നെ വേണം ജാതിക്ക് നല്ലപോലെ ഒരു ആദായം കിട്ടണമെങ്കിൽ.
1: ബേബിചേട്ടന്റെ കയ്യിലുള്ളത് എങ്ങനെയുള്ളതാ? നാടൻ തൈകളാണോ?
0: നാടൻ തൈ എനിക്ക് 10-70 തൈയുണ്ട്. പക്ഷേ അതിനകത്ത് കൂടുതലും ബഡ് തൈയാ ഉള്ളതേ. നാടൻ തൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 തൈയേ ഉള്ളൂ. അതിങ്ങനെ ഈ ലൈനിൽ ഇങ്ങനെ വിപ്പനയ്ക്ക് നേഴ്സറിക്കാർ ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ മേടിച്ചു വെച്ചതാണ്. അവർ പറ്റിച്ചതാണ് നമ്മളെ വണ്ടി തയ്യാന്ന് പറഞ്ഞിട്ട്. എന്നാലും കായ്ക്കുന്നുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇവരുടെ തയ്യാണ് കൂടുതലും. മറ്റേ ഇവിടെ എൻടിയരയുടെ ജാതി തയ്യാണ് എനിക്ക് കൂടുതലായിട്ടുള്ളത്. 15 വർഷം തൊട്ട് താഴോട്ട് ഇപ്പോൾ 5 വർഷം വരെയുള്ള തൈകളുണ്ട്. ഇവരുടെ തൈക്കാണെങ്കിൽ പത്രിക്ക് നല്ല ഇതുണ്ട്, ഒരു വലിപ്പമുണ്ട്, നല്ല കനമുണ്ട്. കായ്ക്കും സാമാന്യം നല്ല കായ. മറ്റേ നാടൻ കായാണെങ്കിൽ ചെറിയ കായ ആയിരിക്കും, പക്ഷേ ഇതാണെങ്കിൽ ഒരു ആവറേജ് കായ, ഒരു 2-4 ഗ്രാം വരെ വരും ഒരു പത്രി. കായ്ക്ക് 100-150 അടുത്ത് വേണ്ടി വരും 1 കിലോ ആകാൻ വേണ്ടിയിട്ട്.
1: ഉണക്കിയിട്ടാ കൊടുക്കുക?
0: ആ പത്രിയെല്ലാം ഉണക്കിയിട്ടാ കൊടുക്കുന്നത്.
1: വെയിലത്തിട്ടുണക്കും.
0: പിന്നെ നമ്മൾ അടുപ്പിന്റെ അവിടെ ഇങ്ങോട്ട് ബൾബ് ഇട്ടിട്ട് ഉണക്കും.
1: എത്ര ദിവസം ഉണക്കണം?
0: അത് 2 ദിവസം മതി. 2 ദിവസം തന്നെ വേണമെന്നില്ല, വലിയ നല്ല വോൾട്ടേജ് ഉള്ള ബൾബ് ആണെങ്കിൽ 2 ദിവസം തന്നെ വേണമെന്നില്ല.
1: ഇതിലിപ്പോ നമ്മള് മാർക്കറ്റിലെത്തുമ്പോ അതിൽ ക്വാളിറ്റി തിരിക്കില്ല?
0: ക്വാളിറ്റി ഉണ്ട്. അവര് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നല്ല ക്വാളിറ്റിക്കാണ്. 2,500 രൂപ ജാതി പത്രിക്കുണ്ട്. അതേ സമയത്ത് ക്വാളിറ്റി കുറഞ്ഞതിന് അതേ സമയത്ത് കുറഞ്ഞുകൊണ്ടിരിക്കും, പുറകോട്ട് വന്നുകൊണ്ടിരിക്കും. ആ ഒരു പ്രശ്നമേ ഉള്ളൂ.
1: ജാതി കായക്കാണെങ്കിലോ
0: അങ്ങനെ എടുക്കുന്നില്ല ഇവിടെ. ആ അത് കൊടുക്കുന്നുണ്ട്. അതിന് ഇപ്പം 350 രൂപ 400 രൂപ വരെ വിലയുണ്ട്.
1: എവിടെയാ മാർക്കറ്റ് ഒക്കെ?
0: പ്രത്യേകിച്ചിട്ട് അതിനെ ഒരു മാർക്കറ്റ്, ഒത്തിരി പേര് ഇങ്ങനെ നടന്ന് കച്ചവടം ചെയ്യുന്നവരാ. അവര് ഈരറ്റപ്പെട്ട് തന്നെ അവിടെ നിന്നൊക്കെ വന്നിട്ട് മേടിക്കുന്നവരാ. ഇവിടെ അങ്ങനെ ഒത്തിരി ഉൽപാദനം
1: ഒരു സാധനമല്ല.
0: അത് തന്നെ,
1: അധികം
0: പേര് ഇല്ല, അത് കൃഷിക്കാരധികം പേരും ഇല്ല. ഒരുമാതിരിയുള്ള ഒരു 5-8 കൃഷിക്കാരേ ഉള്ളൂ. അത് കാരണം ഇപ്പം കച്ചവടക്കാരാണേലും സ്ഥിരമായിട്ട് കിട്ടുന്ന പറഞ്ഞാലേ അവരെടുക്കുള്ളൂ. ആ ഹാ, ഇതെന്ന് വെച്ചാൽ സീസൺ അനുസരിച്ചിട്ടുള്ള ഇതല്ലേ ഉള്ളൂ. അതിനുള്ള ആൾക്കാർ ഇല്ല. പിന്നെ ദൂരോട്ട് കൊണ്ടുപോയാലുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ ഈ ഏരിയയിൽ ഇല്ലാത്ത, അല്ലാതെ ഇപ്പം കണ്ണൂർ ജില്ലയിലോ കോഴിക്കോട് ജില്ലയിലോ ഒക്കെ ആണെങ്കിൽ ഇത് നല്ലപോലെ ഉണ്ട്. ആ സ്ഥലത്തൊക്കെ ഇഷ്ടം പോലെ കടയുണ്ട്, കടയിലെടുക്കും. ഇതിങ്ങനെ ആൾക്കാർ വന്നിട്ട് അവര് അങ്ങനെ കൊടുക്കില്ല. നമ്മള് നമുക്കറിയാലോ
1: മാർക്കറ്റ്
0: റേറ്റ് നോക്കിയിട്ട് നമ്മൾ കൊടുക്കുള്ളൂ. അവരോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വില പേശിയിട്ട് തന്നെ, അല്ലെങ്കിൽ കൊടുക്കില്ല.
1: ജാതി അങ്ങനെ എടുത്തു വെക്കാൻ പറ്റില്ലേ?

0: എടുത്ത് വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും. നല്ലപോലെ സൂക്ഷിക്കണം അത്, അല്ലെങ്കിൽ അതിന് ഈ കുത്തം പിടിക്കും. ആദ്യം ഒരു മഞ്ഞപ്പ് നിറം വരും, അതിന് കുഴപ്പമില്ല, നല്ലതാണ് അത്. ആ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതിന് ഇച്ചിരിയുടെ സാധാരണ വിലയേക്കാൾ വിലേശം വില കൂടുതൽ കിട്ടും. പിന്നെ അത് കുത്തം പിടിക്കും, അതാണ് ഒരു പ്രശ്നം. കുത്തം പിടിച്ചു കഴിഞ്ഞാൽ ഉള്ള മാർക്കറ്റ് കൊണ്ട് പോവുകയല്ലേ ഉള്ളൂ. നനെ അത്യാവശ്യം കൊടുക്കണം, അല്ലെങ്കിൽ കായ ഉണ്ടാകുന്ന സമയത്ത് വേനൽക്കായ കായ ഉണ്ടാകും. വേനൽക്കെന്ന് പറഞ്ഞാൽ ഒക്ടോബർ നവംബറിലാണ് ഇത് പൂക്കുന്നത്. അപ്പം അത് കഴിയുമ്പം ഡിസംബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേനൽക്കാലം പോലെ ആയില്ലേ, അന്നേരം നനച്ചു കൊടുത്തില്ലെങ്കിൽ കായ പൊഴിഞ്ഞു പോകും.
1: എങ്ങനെയാ എല്ലാറ്റിനും ഇപ്പൊ തൈകൾക്ക്, തെങ്ങിനായാലും കവുങ്ങിനായാലും ഇതിനൊക്കെ ആയാലും പരിചരണം ഒരേ രീതിയാണ്? വളമൊക്കെ ഒരേ വളം തന്നെയാണ് കൊടുക്കുക?
0: ആ ഏകദേശം ഒരേ വളം തന്നെയാണ് കൊടുക്കുന്നത്. അതിന് ചിലതിനിപ്പം ഞാൻ പറഞ്ഞല്ലേ, ഈ പൊട്ടാഷ് കൂടുതൽ വേണ്ടതുണ്ട്, കവുങ്ങിന് പൊട്ടാഷ് കൂടുതൽ വേണം. പക്ഷെ അതിനെപ്പറ്റിട്ട് ഞാൻ പറഞ്ഞല്ലേ, കൂടുതലായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. പൊട്ടാഷ് കാര്യമായിട്ട് അങ്ങനെ മേടിച്ചിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ജൈവവളമാണ് കൂടുതലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്.
1: ജാതി വീഴുമ്പം പെറുക്കുന്ന രീതിയാണ്?
0: അതെ അതെ. ആ ഒന്നരാടൻ ദിവസം ജാതിയുടെ ചൂട്ടിക്കിടെ പോകണം. അത് പൊട്ടിയതുണ്ടെങ്കിൽ ഇത് കൂട്ടി പറിച്ചെടുക്കും, പിന്നെ നിലത്ത് വീഴുന്ന പെറുക്കിയെടുക്കും. അങ്ങനെയാണ്.
1: കവുങ്ങിനായാലോ പറിക്കാൻ ആളുണ്ടോ, അല്ലെങ്കിൽ അതും പെറുക്കിയെടുക്കുന്ന രീതിയാണ്?
0: കവുങ്ങിന് അടയ്ക്ക പറിക്കുകയാണ്. ആ പറിക്കുക. ഏകദേശം ആയി ഒരു ലെവലിൽ ഇങ്ങനെ ചുമന്ന് കഴിഞ്ഞാൽ, പറ്റു കഴിഞ്ഞാൽ പറിച്ചെടുക്കും. പണിക്കാരെ കൊണ്ട് പറിപ്പിക്കും.
1: തെങ്ങിന്റെയോ വിളവ് എങ്ങനെയുണ്ട്, നല്ലതാണോ?
0: ആ കുഴപ്പമില്ലാതെ ഉണ്ട്. ചിലരിങ്ങനെ പറയുന്ന 60 ദിവസം കഴിയുമ്പോൾ പറിക്കാൻ തന്നെ, നമ്മളൊന്നും 60 ദിവസം കഴിയുമ്പോൾ പറിക്കലൊന്നുമില്ല. 2-3 മാസമൊക്കെ കഴിയുമ്പോഴാണ് സാധാരണ പറിക്കുന്നത്.
1: ഇപ്പൊ പൊതുവെ ഈ തെങ്ങിനും കവുങ്ങിനും വലിയ കുഴപ്പമില്ലാത്തൊരു റൈറ്റ് ആയിട്ട് ഇങ്ങനെ പോകുന്നു.
0: അത് തന്നെ. ഇപ്പൊ നിലവിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കാര്യത്തിലും ഇത് കൂട്ടി, തെങ്ങിനാണേലും കവുങ്ങിനാണേലും റബ്ബറിനാണേലും മറ്റേ കൊക്കോയ്ക്ക് കഴിഞ്ഞതിന് മുമ്പിലത്തേക്കെല്ലാം നല്ലൊരു വില വന്നു. ഉണക്കിന് 1000 രൂപ വരെ വന്നായിരുന്നു, അതിപ്പം 300-320 രൂപ വരെ നിൽക്കുക. എന്നുവെച്ച് കഴിഞ്ഞാൽ കൊക്കോയ്ക്കെല്ലാം ഈ ആവശ്യം വർദ്ധിച്ചു വരുന്നല്ലേ. ചോക്ലേറ്റ് എന്ന് പറഞ്ഞ സാധനത്തിന് ആവശ്യം വർദ്ധിച്ചു വരുന്നല്ലേ. വിദേശങ്ങളിലൊക്കെയാണ്, വിദേശ രാജ്യങ്ങളിലൊക്കെ ഉപയോഗം നമ്മുടെ നാട്ടിലില്ല. അതിപ്പം മനുഷ്യന്റെ സാമ്പത്തിക വളർച്ചയ്ക്കനുസരിച്ചിട്ട് ഇതിന്റെ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുക. അത് കാരണം നമുക്ക് കൊക്കയെ സംബന്ധിച്ചാണ് എനിക്ക് നല്ല പ്രതീക്ഷയുള്ളത്. സാധ്യതകളാണ് ഉള്ളത്.
1: പിന്നെ മറ്റെന്തൊക്കെയുണ്ട് ഈ പറഞ്ഞിരിക്കുന്നതല്ലാതെ, ഈ ബാക്കി 3.5 ഏക്കർ തോട്ടത്തിൽ മറ്റെന്തൊക്കെയുണ്ട് വിളകൾ?
0: വിളകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ള വിളകളൊക്കെ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ റംബുട്ടാനുണ്ട്, പിന്നെ മാംഗോസിനുണ്ട്, പിന്നെ ഗ്രാമ്പുണ്ട്, കൊടമ്പുളിയുണ്ട്. അങ്ങനെ നമ്മുടെ ഉപയോഗത്തിന് അത്യാവശ്യം ഇങ്ങനെ അയലക്കാർക്കൊക്കെ കൊടുക്കാനാണെങ്കിലും അങ്ങനെ ഉള്ള അതേ ഉള്ളൂ.
1: കൃഷിയിൽ മറ്റാരൊക്കെയാണ്, കൃഷിയിടത്തിൽ ആരൊക്കെ കൈകളുണ്ട്, തൊഴിലാളികളുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും ചെയ്യാൻ?
0: ഉണ്ട്, തൊഴിലാളികളാണ്. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, 1-3 വർഷം വരെ വലിയ കാര്യമായിട്ടുള്ള തൊഴിലാളികളുടെ ആശ്രയം കൂടാതെയാണ് ഈ അടയ്ക്ക പറിക്കാനും ബാക്കി തെങ്ങക്കറാനും റബ്ബർ എത്താനും ഒക്കെ അത്യാവശ്യമുള്ളതിനല്ലാതെ കവുങ്ങിനെ നനയ്ക്കുന്നതും എല്ലാം ഞാൻ മറ്റേ എല്ലാത്തിനും നനയ്ക്കുന്നത് ഞാൻ തന്നെയായിരുന്നു. ഇപ്പം ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നമുള്ള കാരണം പണിക്കാരുമുണ്ട്, അത് കാരണം അങ്ങനെ മുന്നോട്ട് പോകുന്നു.
1: കുടുംബം
0: ഭാര്യ 3 മക്കളും, 2 പെണ്ണും 1 ആണുമാണേ. അതിനിപ്പോൾ ആണ് ഓസ്ട്രേലിയയിലെ ഉള്ളത്, അവരിപ്പം അവിടുത്തെ സിറ്റിസൺഷിപ്പ് ആയി അവർക്ക്.
1: വീട്ടിലുള്ളത്
0: ഞങ്ങൾ
1: കൃഷിയൊക്കെ ആയിട്ട് അങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു.
0: സന്തോഷമായിട്ട് പോകുന്നു. പിന്നെ പറഞ്ഞില്ലേ, കൃഷിയിൽ പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്തണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് എത്രത്തോളം മുന്നോട്ട് പോകുന്നുള്ളത് അറിയത്തില്ല.
1: എന്തൊക്കെയാണ് അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ?
0: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം മീൻവളത്തിലുണ്ട് എനിക്ക് ചെറിയ രീതിയിൽ. ആ അത് നല്ല രീതിയിലോട്ട് കൊണ്ടുവരണമെന്ന് താല്പര്യമുണ്ട്, പക്ഷെ മനസ്സിൽ ആഗ്രഹമുണ്ട്. പക്ഷെ നല്ല രീതിയിലായി കഴിയുമ്പോൾ നമ്മൾക്ക് മേടിക്കാനുള്ള ആ ഒരു നമ്മുടെ ഒന്നാമത് കടലിലൊക്കെ എടുത്തല്ലേ മീൻ എപ്പോഴും വരുന്ന കാരണം ആൾക്കാർക്ക് ഒരു വലിയൊരു, അപ്പം നമുക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് മാനസികമായിട്ടുള്ള ഒരു ഉല്ലാസത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അത് പിന്നെയല്ല തന്നെയല്ല നമ്മുടെ മക്കളോ ഒരു എൻ്റെ ബന്ധക്കാരോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ വരുമ്പം പിടിക്കുകയും ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യും. അല്ലാതെ ഒരു വിശാലമായിട്ട് വിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാക്കുന്നതല്ല. ആ നമ്മുടെ ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ട് അത് ഒത്തിരി മറ്റേ റോഗും ഉണ്ടായിരുന്നു, കട്ടളയുണ്ടായിരുന്നു, മറ്റേ ജിലോപ്പിയ ഉണ്ട്, ജിലോപ്പിയ ഗിഫ്റ്റ് ജിലോപ്പിയ അല്ലാത്ത ജിലോപ്പിയ ഉണ്ടായിരുന്നു, പിന്നെ നട്ടർ ഗോൾഡ് ഫിഷ് എന്ന് പറഞ്ഞ അതും ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ പറഞ്ഞല്ലേ, ഒരു മീൻവളത്തിൽ എന്നെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് മനസ്സിന് നല്ലൊരു സന്തോഷം തരുന്നു. അതിൻ്റെ ആ ഇത് അത് തന്നെ, ആ തീറ്റിട്ട് കൊടുക്കുമ്പോഴാണെങ്കിലും അതിൻ്റെ ഇതൊക്കെ, അല്ലെങ്കിൽ ചുമ്മാ നമുക്ക് സമയം പോകാൻ വേണ്ടിയിട്ട് പോയിട്ട് നോക്കിയിരിക്കും, നോക്കി ഇരിക്കാം നല്ല

0: ഒരു ഇതാണ്.
1: അപ്പൊ ഇതൊരു ആർട്ടിഫിഷ്യൽ കോൾ ആണ്, അതിൽ കുളം ഓൾറെഡി ഉള്ളതാണോ?
0: ഓൾറെഡി ഉള്ളതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതുകൊണ്ട്.
1: ഇത് ഈ പടുതാക്കുളം.
0: ആ പടുതാക്കുളം.
1: വേറെ എന്തെങ്കിലും ഉണ്ടോ അപ്പൊ മത്സ്യകൃഷി പോലെ തന്നെ മറ്റെന്തെങ്കിലും ഒക്കെ ചെയ്യണം എന്ന് ചിന്തിക്കുന്നത്?
0: അല്ല, ഇനിയിപ്പം ഞാൻ പറഞ്ഞല്ലേ, ഇനിയിപ്പോ അങ്ങനെ ഒന്ന് പറയാൻ, ഇപ്പൊ എന്റെ പറമ്പില് ഇപ്പൊ എനിക്ക് വേറെ പുതിയതായിട്ടൊന്നും വെക്കാനുള്ള
1: സ്ഥലമില്ല.
0: അത് തന്നെയല്ല, എനിക്ക് 10-72 ഇനി ഒരു പുതിയ അല്ലെങ്കിൽ പരിപാലിക്കാനുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമെല്ലാം ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലേ, ഇപ്പോൾ ഒരു പൂർണ്ണ വളർച്ചയിലോട്ടൊന്നും എത്തിയിട്ടില്ല എല്ലാം. പിന്നെ എന്നു വെച്ച് കഴിഞ്ഞാൽ കൊക്കോ ഇനി പുതിയതായിട്ട് നല്ല വെറൈറ്റി വന്നു കഴിഞ്ഞാൽ അത് ചെയ്യണമെന്നുണ്ട്.
1: ഓക്കെ ബേബി ചേട്ടാ, അപ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ പോട്ടെ.
0: ഓക്കെ, സന്തോഷം, സന്തോഷം. ഓക്കെ,
2: കൃഷി അനുഭവങ്ങളുമായി ഇതുവരെ നമുക്കൊപ്പം കാസർഗോഡ് കള്ളാർ മണിക്കല്ല് സ്വദേശി ശ്രീ ബേബിച്ചൻ അഞ്ചുകണ്ടത്തിൽ. കൃഷിയിലെ കൃത്രിമ ബുദ്ധി, ഒരു നവയുഗം, വിദ്യാർത്ഥിനികളായ അനില ആർ, അതിത മനോജ് എന്നിവർ പങ്കെടുക്കുന്ന ചർച്ച കേൾക്കാം.
3: ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കൃഷിയിലെ പുതിയൊരു കാര്യത്തെക്കുറിച്ചാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI എന്ന് പറയും. ഇതിനെക്കുറിച്ച് കേട്ടിട്ടില്ലേ?
4: AIയോ? അത് കേട്ടിട്ടുണ്ട്. മെറ്റയും ChatGPT-യും ഒക്കെയല്ലേ നമ്മൾ വർക്കുകളൊക്കെ ചെയ്യുന്നത്? അതുപയോഗിച്ചല്ലേ?
3: അതെ, സ്കൂളിലെയും ഓഫീസിലെയും വർക്കുകൾ ചെയ്യാൻ മാത്രമല്ലേ ഇത് ഉപയോഗിച്ച് കണ്ടിട്ടുള്ളൂ. എന്നാൽ കൃഷിയിലും AI ഉപയോഗിക്കാം എന്നറിയാമോ?
4: AI കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതല്ലേ, അത് കൃഷിയിൽ എന്ത് ചെയ്യാനാണ്?
3: AI എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യരെ പോലെ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും തീരുമാനങ്ങൾ എടുക്കാനും കഴിവുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ ഉണ്ടാക്കുന്ന ഒരു ടെക്നോളജിയാണ്. പണ്ടൊക്കെ കമ്പ്യൂട്ടറുകൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്തിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് അവ സ്വയം പഠിച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് ഇങ്ങോട്ട് പറഞ്ഞുതരും.
4: പണ്ടുകാലത്തെ കൃഷിയൊക്കെ ഓർമ്മയില്ലേ? നിലമുഴുവാനും വിത്ത് വിതയ്ക്കാനുമൊക്കെ കർഷകർ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും കഷ്ടപ്പാടുകളുണ്ട്. അതൊക്കെ മാറ്റാൻ ഈ ടെക്നോളജിക്ക് പറ്റുമോ?
3: അതാണ് AIയുടെ പ്രത്യേകത. പ്രധാനപ്പെട്ട കുറച്ച് ഉപയോഗങ്ങളൊക്കെ എനിക്കറിയാം. അതിലൊന്നാണ് കൃത്യതാ കൃഷി. ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ?
4: കൃത്യമായ സ്ഥലത്തും സമയത്തും കൃത്യമായ അളവിൽ ആവശ്യ വസ്തുക്കൾ നൽകിക്കൊണ്ടുള്ള കൃഷിരീതിയല്ലേ?
3: അതെ, സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ ഓരോ ചെടിയെയും മണ്ണിനെയും അതിന്റെ ആവശ്യത്തിനനുസരിച്ച് പരിചരിക്കുന്ന രീതിയാണ്. പണ്ടൊക്കെ നമ്മൾ ഒരു കൃഷിയിടത്തിലെ എല്ലാ ചെടികൾക്കും ഒരേ അളവിൽ വളവും വെള്ളവും ഒക്കെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ AI വന്നതോടെ ഓരോ സ്ഥലത്തെയും മണ്ണിന്റെ സ്വഭാവം, ചെടിയുടെ വളർച്ച എന്നിവയൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് വളവും വെള്ളവും നൽകാൻ പറ്റും. ഇതിന് നമ്മളെ സഹായിക്കുന്നത് ഡ്രോണുകൾ, സെൻസറുകൾ, സാറ്റലൈറ്റ് ചിത്രങ്ങൾ എന്നിവയൊക്കെയാണ്.
4: ഇത് നമ്മുടെ കൃഷിയിടത്തിന്റെ മുകളിൽ കൂടെ പറന്ന് ഫോട്ടോകൾ എടുക്കും. ഈ ഫോട്ടോകളെ AI എന്ന ബുദ്ധിയുള്ള കമ്പ്യൂട്ടർ പഠിക്കും. എന്നിട്ട് പറയും, ഈ ഭാഗത്തുള്ള മണ്ണിൽ ഇന്ന പോഷകാംശം കുറവാണ്, ഇവിടെ കൂടുതൽ വളം ഇടണം, അല്ലെങ്കിൽ ഈ ചെടിക്ക് എന്തോ രോഗം വന്നിട്ടുണ്ട്, പെട്ടെന്ന് മരുന്ന് തളിക്കണം എന്നൊക്കെ. ഇപ്പോൾ പല സ്ഥലത്തും വളങ്ങളും കീടനാശിനികളും തളിക്കുവാൻ കർഷകർ ഉപയോഗിക്കുന്നതായി കാണുന്നുണ്ട്.
3: അപ്പോ നമ്മുടെ ഓരോ സ്ഥലത്തെയും പ്രശ്നങ്ങൾ കമ്പ്യൂട്ടറിന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. എപ്പോഴും എല്ലാ ചെടിക്കും ഒരേ അളവിൽ വളമിടുന്നത് ശരിയല്ലെന്ന് തോന്നിയിട്ടുണ്ട്. ചിലതിന് കൂടുതൽ വേണം, ചിലതിന് കുറവ് മതിയാകും.
4: അതെ, AI ഉപയോഗിച്ച് ഓരോ ചെടിക്കും ഓരോ മണ്ണ് തരത്തിനും ആവശ്യമുള്ള വെള്ളം, വളം എന്നിവ സെൻസറുകൾ ഉപയോഗിച്ച് കൃത്യമായ അളവിൽ കണ്ടുപിടിക്കാവുന്നതാണ്. മണ്ണിലെ ജലാംശം അളക്കാനും അതനുസരിച്ച് എപ്പോഴാണ് നനയ്ക്കേണ്ടത് എന്ന് കൃത്യമായി നിർദ്ദേശം തരാനും ഈ സെൻസറുകൾക്ക് കഴിയും. ഇതിലൂടെ നമ്മുടെ ചിലവ് കുറയ്ക്കുകയും വിളവ് കൂട്ടുകയും ചെയ്യാം.
3: മണ്ണിലെ ജലാംശം എങ്ങനെയാണ് ഈ ചെറിയ ഉപകരണം അളക്കുന്നത്? അതുപോലെ എവിടെയാണ് ഈ സെൻസറുകൾ കൃഷിയിടത്തിൽ സ്ഥാപിക്കേണ്ടത്?
4: പലതരം സെൻസറുകളുണ്ട്. ചിലത് മണ്ണിലെ ജലത്തിന്റെ അളവിനെ വൈദ്യുതി സിഗ്നലുകളാക്കി മാറ്റും. കൂടുതൽ വെള്ളമുണ്ടെങ്കിൽ ഒരു തരം സിഗ്നലും കുറവാണെങ്കിൽ വേറൊരു സിഗ്നലുമായിരിക്കും തരുന്നത്. ഈ സിഗ്നലുകളെ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷനോ വായിച്ചെടുത്ത് നമുക്ക് വിവരങ്ങൾ നൽകും. ഇതുവഴി മണ്ണിൽ എപ്പോഴും ഒരേ അളവിൽ ജലാംശം നിലനിർത്താൻ സാധിക്കും. ഇത് മണ്ണിന്റെ ഘടന, വിളയുടെ വേരുകൾ എത്ര ആഴത്തിൽ പോകുന്നു എന്നതിനെ ആശ്രയിച്ചാണ് സ്ഥാപിക്കുന്നത്. സാധാരണയായി വിളകളുടെ വേരുകൾക്ക് അടുത്തായി വെച്ചാലാണ് കൂടുതൽ ഫലപ്രദം.
3: ഓട്ടോമാറ്റിക്കായി വെള്ളം നനയ്ക്കുന്ന സംവിധാനങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടല്ലോ, ഈ സെൻസറുകൾ അതിനെയും നിയന്ത്രിക്കുമോ?
4: തീർച്ചയായും. സെൻസറുകളിൽ നിന്നുള്ള വിവരങ്ങൾ അനുസരിച്ച് ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്ന വാൽവുകളെ നിയന്ത്രിക്കാൻ

0: കഴിയും. മണ്ണിലെ ജലാംശം ഒരു പരിധിയിൽ കുറഞ്ഞാൽ വാൽവ് തുറന്ന് വെള്ളം നൽകുകയും ആവശ്യത്തിന് വെള്ളം എത്തിയാൽ വാൽവ് അടയുകയും ചെയ്യും. നമ്മൾ എല്ലാ ദിവസവും പോയി വെള്ളം നനയ്ക്കേണ്ട കാര്യമില്ല. അതുപോലെ രാത്രിയിലോ നമ്മൾ സ്ഥലത്തില്ലാത്ത സമയത്ത് പോലും കൃത്യമായി നനവ് നടക്കും.
1: അടുത്തത് വിളകളെ നിരീക്ഷിക്കാനും അവയ്ക്ക്

0: പെടുന്നതിന് ഒരു പരിഹാരമായി ഇതിനെ കണക്കാക്കാം. ഇനി വിളവ് എത്രത്തോളം ഉണ്ടാകും എന്ന് മുൻകൂട്ടി അറിയാൻ പറ്റിയ ഒരു AI ടെക്നോളജിയുണ്ട്.
1: ശരിയാണ്, AI പഴയ കാലത്തെ വിളവ് വിവരങ്ങൾ, കാലാവസ്ഥാ റിപ്പോർട്ടുകൾ, മണ്ണിന്റെ അവസ്ഥ ഇതൊക്കെ പഠിക്കും. എന്നിട്ട് ഈ വർഷം ഏകദേശം എത്ര വിളവ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ഒരു പ്രവചനം നടത്തും. ഇത് കർഷകർക്ക് അവരുടെ വിളവ് വിൽക്കാനുള്ള പ്ലാനിംഗ് നടത്താനും സർക്കാരിന് ഭക്ഷ്യസുരക്ഷാ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനും ഒക്കെ ഉപകാരപ്രദമാകും. കൃഷി മാത്രമല്ല, നമ്മുടെ കന്നുകാലികളുടെ കാര്യത്തിലും AIക്ക് സഹായം ചെയ്യാൻ പറ്റും. പശുക്കളുടെ കഴുത്തിലൊക്കെ ചെറിയ സെൻസറുകൾ വെക്കും. ഈ സെൻസറുകൾ അവരുടെ ശരീര താപനില, ഹൃദയമിടിപ്പ് ഇതൊക്കെ അളക്കും. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, രോഗം വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഉടൻ നമ്മളെ അറിയിക്കും. അതുപോലെ അവരുടെ തീറ്റക്രമം, പാൽ ഉൽപാദനം ഇതൊക്കെ AI പഠിച്ച് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പറഞ്ഞുതരും.
0: തുടക്കത്തിൽ ഈ AI ടെക്നോളജികൾക്ക് കുറച്ച് ചെലവുണ്ടായേക്കാം. പക്ഷേ ഇപ്പോൾ ചെറിയ കർഷകർക്ക് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള ആപ്ലിക്കേഷനുകളും സേവനങ്ങളും വരുന്നുണ്ട്. ഉദാഹരണത്തിന്, ഡ്രോൺ വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കാൻ പറ്റിയ വിളകളുടെ രോഗം കണ്ടുപിടിക്കാനുള്ള ആപ്ലിക്കേഷനുകളുണ്ട്. പിന്നെ നമ്മുടെ കൃഷിഭവനൊക്കെ ഇതിനെക്കുറിച്ച് ക്ലാസുകളൊക്കെ വെക്കുന്നുണ്ട്. സഹകരണ സംഘങ്ങൾ വഴിയും ഈ ടെക്നോളജികൾ ഉപയോഗിക്കാനുള്ള സാധ്യതകളുണ്ട്. കാലക്രമേണ ഇതിന്റെ വില കുറയുകയും കൂടുതൽ ആളുകൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യും.
1: ഇത് കർഷകർക്ക് ഒരാശ്വാസം തന്നെയാണ്. പെട്ടെന്നുള്ള സംശയ നിവാരണത്തിന് ഇത്തരത്തിലുള്ള ആപ്പുകൾ സഹായിക്കുമല്ലേ?
0: തീർച്ചയായും. ഈ ആപ്പുകളിൽ കർഷകർക്ക് അവരുടെ സംശയങ്ങൾ ഓഡിയോ സന്ദേശങ്ങൾ അയച്ചോ ടൈപ്പ് ചെയ്തോ ചോദിക്കാനാകും. ചെടികളുടെ ഭാഗങ്ങളുടെ ഫോട്ടോ സ്കാൻ ചെയ്തുകൊണ്ട് രോഗകീട വിവരങ്ങളും അറിയാൻ സാധിക്കും. AI അത് വിശദമായി പഠിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതാണ്. അങ്ങനെയുള്ള രണ്ട് ആപ്പുകളാണ് കിസാൻ AIയും അഗ്രി AIയും.
1: ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും കാലാവസ്ഥാ വ്യതിയാനം കൃഷിക്ക് എന്നും ഒരു വെല്ലുവിളിയാണ്. എന്നാൽ AI ഉപയോഗിച്ച് അതും പരിഹരിക്കാൻ സാധിക്കും. വിവിധ കാലാവസ്ഥാ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ, ഉപഗ്രഹ ചിത്രങ്ങൾ, റഡാർ ഡാറ്റ എന്നിവ AI വിശകലനം ചെയ്യുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദീർഘകാലത്തെയും ഹ്രസ്വകാലത്തെയും കാലാവസ്ഥാ മാറ്റങ്ങൾ പ്രവചിക്കാൻ കഴിയും. വിത്ത് വിതയ്ക്കാനും വിളവെടുപ്പ് നടത്താനുമുള്ള സമയം തീരുമാനിക്കാൻ സഹായിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനും മുൻകരുതലുകൾ എടുക്കാനും സാധിക്കുന്നു. ജലസേചന ഷെഡ്യൂളുകൾ തയ്യാറാക്കുന്നതിനും ഇതേറെ ഫലപ്രദമാണ്.
0: വിളകൾ വിപണിയിൽ എത്തിക്കുന്നതിനും AI ഒരു പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. വിപണിയിലെ വിലകൾ പ്രവചിക്കാനും AIക്ക് കഴിയും. പച്ചക്കറികൾക്കും മറ്റു വിളകൾക്കുമുള്ള ഡിമാൻഡ് എപ്പോഴാണ് കൂടാൻ സാധ്യതയുള്ളത്, എപ്പോഴാണ് വില കുറയാൻ സാധ്യതയുള്ളത് എന്നൊക്കെ AI പഠിച്ച് കർഷകർക്ക് വിവരം നൽകും. അപ്പോൾ അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ സമയത്ത് വിപണിയിൽ എത്തിച്ച് കൂടുതൽ ലാഭം നേടാൻ കഴിയും.
1: വിളകളുടെ ആരോഗ്യ സംരക്ഷണം, ജലസേചനം, വളപ്രയോഗം എന്നിവയിൽ എല്ലാം കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ ഇത് കർഷകരെ സഹായിക്കും. ഭാവിയിൽ കാലാവസ്ഥാ മാറ്റങ്ങളെ അതിജീവിക്കാനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും സഹായിക്കുന്ന നിർണായക ശക്തിയായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാറും എന്നതിൽ സംശയമില്ല.
2: കൃഷിയിലെ കൃത്രിമ ബുദ്ധി, ഒരു നവയുഗം. വിദ്യാർത്ഥിനികളായ അനില ആർ, അതീത മനോജ് എന്നിവർ പങ്കെടുത്ത ചർച്ചയാണ് ഇതുവരെ കേട്ടത്. ഹരിതവേദി സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു H, കൂടെ നീത ഷാജി.
3: ആകാശവാണി കണ്ണൂർ. 2026 August 31 കമ്പോള വില നിലവാര ബുള്ളറ്റിൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ കണ്ണൂർ ക്വിന്റലിന് 28,670 രൂപ, കാഞ്ഞങ്ങാട് 29,000 രൂപ, കാസർഗോഡ് 32,000, തളിപ്പറമ്പ് 28,600 രൂപ. കൊപ്ര കണ്ണൂർ ക്വിന്റലിന് 17,000 രൂപ, തലശ്ശേരി തളിപ്പറമ്പ് 14,500 രൂപ, കാസർഗോഡ് 15,000 രൂപ, കാഞ്ഞങ്ങാട് 14,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് കണ്ണൂർ ക്വിന്റലിന് 5,900 രൂപ, തലശ്ശേരി 5,600 രൂപ, തളിപ്പറമ്പ് 5,500 രൂപ, കാസർഗോഡ് 5,600 രൂപ. കുരുമുളക് തലശ്ശേരി ക്വിന്റലിന് 67,000 രൂപ, തളിപ്പറമ്പ് 68,000 രൂപ, കാഞ്ഞങ്ങാട്.

67,000 രൂപ, കാസർഗോഡ് 66,000 രൂപ. റബ്ബർ തളിപ്പറമ്പ് 25,500 രൂപ, കാഞ്ഞങ്ങാട് 24,000 രൂപ. കൊട്ടപ്പാക്ക് തളിപ്പറമ്പ് ക്വിൻ്റലിന് 37,000 രൂപ, കാഞ്ഞങ്ങാട് 45,000 രൂപ, കാസർഗോഡ് 52,000 രൂപ, തലശ്ശേരി 37,000 രൂപ. നേന്ത്രക്കായ കണ്ണൂർ 6,200 രൂപ, തലശ്ശേരി 6,000 രൂപ, തളിപ്പറമ്പ് 5,700 രൂപ, കാഞ്ഞങ്ങാട് 5,000 രൂപ, കാസർഗോഡ് 6,700 രൂപ. പച്ചക്കപ്പ കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട കണ്ണൂർ 100 എണ്ണത്തിന് 565 രൂപ, തളിപ്പറമ്പ് 580 രൂപ, തലശ്ശേരി 600 രൂപ. അടയ്ക്ക പഴുത്തത് തലശ്ശേരി 1,000 എണ്ണത്തിന് 3,600 രൂപ, കാസർഗോഡ് 4,300 രൂപ. കമ്പോള വില നിലവാര ബുള്ളറ്റിൻ കഴിഞ്ഞു.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ആഗോള കാഴ്ചപ്പാട് വളർത്തണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ ബിരുദദാന ചടങ്ങിനെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. കഴിഞ്ഞ 12 വർഷത്തിൽ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ കുതിച്ചുചാട്ടമുണ്ടായതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഉന്നത നിലവാരമുള്ള വ്യവസായ സംരംഭങ്ങൾക്ക് കേരളം ഊന്നൽ നൽകണമെന്നും ഉപരാഷ്ട്രപതി. 26-ാമത് SSCA ഉച്ചകോടിക്ക് മുന്നോടിയായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിഷ്കക്കിൽ കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷം നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെ പരിഹരിക്കണമെന്ന് പ്രധാനമന്ത്രി. 2026-27 സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.8% വളർച്ച കൈവരിച്ചു. GDP വളർച്ചാ നിരക്ക് ജനങ്ങളുടെ കൂട്ടായ കരുത്തിന്റെ പ്രതിഫലനമെന്ന് പ്രധാനമന്ത്രി. രാജ്യത്തെ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ മേഖലയ്ക്ക് കരുത്തേകാൻ 1.27 ലക്ഷം കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. നേപ്പാളിലെ മിന്നർ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 903. 4,000-ലധികം പേരെ കാണാതായി. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമായി പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ സുപ്രധാന ഭാഗമായ വസ്ത്രവ്യാപാര മേഖല ലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗം കൂടിയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഫാഷൻ വ്യവസായത്തിൽ വനിതാ പ്രാതിനിധ്യം വർദ്ധിക്കുന്നത് അഭിനന്ദനീയമാണെന്നും ശ്രീമതി മുർമു പറഞ്ഞു.
1: आप ऐसे समय में फैशन टेक्नोलॉजी के विभिन्न विधाओं के स्नातक बन रहे हैं जो भारत आत्मनिर्भरता के अनेक आयामों पर तेजी से आगे बढ़ रहे हैं. आज हमारे देश पहले की तुलना में कहीं अधिक आत्मविश्वास के साथ विश्व पटल पर अपनी भूमिका को विस्तार दे रहे हैं.
0: 2 ദിവസത്തെ സന്ദർശനത്തിനായി കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ഉച്ചകോടിയോടനുബന്ധിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി പ്രധാനമന്ത്രി ബിഷ്കക്കിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. പശ്ചിമേഷ്യയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. കിർഗിസ് റിപ്പബ്ലിക് പ്രസിഡന്റ് സാദിർ ജബറോവുമായും അർമേനിയൻ പ്രധാനമന്ത്രി നിക്കോൾ പഷിനിനുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തി.
2: പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം തുടരുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി പ്രശ്നങ്ങൾ ചർച്ചയിലൂടെയും നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെയും പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് ആവർത്തിച്ചു. മേഖലയിൽ ശാശ്വത സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കണമെന്നും വാണിജ്യ കപ്പലുകളെയോ സാധാരണക്കാരുടെ അടിസ്ഥാന സൌകര്യങ്ങളെയോ ആക്രമിക്കാൻ പാടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തുടർന്ന് കിർഗിസ് റിപ്പബ്ലിക് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തിയ പ്രധാനമന്ത്രി ഇന്ത്യയും കിർഗിസ് റിപ്പബ്ലിക്കും തമ്മിലുള്ള തന്ത്രപ്രധാനമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത എടുത്തു പറഞ്ഞു. സാമ്പത്തിക വാണിജ്യ സാംസ്കാരിക സഹകരണം മെച്ചപ്പെടുത്താനും വിദ്യാർത്ഥി കൈമാറ്റ പരിപാടികൾ ഊർജ്ജിതമാക്കാനും ധാരണയായി. അർമേനിയൻ പ്രധാനമന്ത്രിയുമായി പ്രതിരോധം, സാമ്പത്തികം, ശാസ്ത്ര സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകൾ സംബന്ധിച്ചും പ്രധാനമന്ത്രി ചർച്ച നടത്തി. പശ്ചിമേഷ്യയിലെ സാഹചര്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലും ഇരുവരും ആശയങ്ങൾ പങ്കുവച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 2026-27 സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.8% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ കാലയളവിൽ 6.9% വളർച്ചയായിരുന്നു രേഖപ്പെടുത്തിയത്. ആഗോള സാമ്പത്തിക വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമായ വളർച്ചാ വേഗം നിലനിർത്തിയതായി GDP കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ കൈവരിച്ച മികച്ച GDP വളർച്ചാ നിരക്ക് ജനങ്ങളുടെ കൂട്ടായ കരുത്തിനെയും അതിജീവന ശേഷിയെയുമാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എണ്ണവിലയിലെ കുതിച്ചുചാട്ടം, വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ, ആഗോള അനിശ്ചിതത്വങ്ങൾ എന്നിവയുടെ പശ്ചാത്തലത്തിലാണ് രാജ്യം ഈ നേട്ടം കൈവരിച്ചതെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ ജനങ്ങളുടെ കഠിനാധ്വാനത്തിനുള്ള അംഗീകാരമാണിതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 903. 4,000-ലധികം പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. 6 ജലവൈദ്യുത പദ്ധതികളിലായി 1,000-ത്തോളം തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുണ്ട്. ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഊർജ്ജിതമായി തുടരുകയാണ്. അതിനിടെ 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നുള്ള 4-ാമത്തെ വിമാനം നേപ്പാളിലെത്തി. ഇതുവരെ 68.5 ടൺ ദുരിതാശ്വാസ സാമഗ്രികളാണ് ഇന്ത്യ നേപ്പാളിന് കൈമാറിയത്. നേപ്പാളിൽ പ്രളയത്തെ തുടർന്ന് യാത്ര തടസ്സപ്പെട്ട 44 പേർ കൂടി കേരളത്തിലെത്തി. മാനസ സരോവർ യാത്രയ്ക്ക് പോയിരുന്ന 19 കേരളീയർ ഉൾപ്പെടെയുള്ള 23 സംഘത്തിലെ 11 പേർ ഡൽഹിയിലും എത്തിയിട്ടുണ്ട്. വിദേശ പൌരത്വമുള്ള 5 മലയാളികളുമായി ഇനിയും ആശയവിനിമയം സാധ്യമായിട്ടില്ലെന്ന് നോർക്ക റൂട്ട്സ് വ്യക്തമാക്കി. രാജ്യത്തെ ചിപ്പ് നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി 1.27 ലക്ഷം കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. സെമി കണ്ടക്ടർ മൂല്യശൃംഖലയിൽ നിർണായക പങ്ക് വഹിക്കാനും ആഗോള വിപണിയുടെ ഏകദേശം 10% വിഹിതം കൈവരിക്കാനും ഇന്ത്യയ്ക്ക് സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വേഫർ ഫാബ്രിക്കേഷൻ മുതൽ ചിപ്പ് ഉൽപാദനം വരെയുള്ള ഘട്ടങ്ങളിൽ രാജ്യത്തിന് ശക്തമായ അടിത്തറ രൂപീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ ന്യൂഡൽഹിയിൽ 16 പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വാർഷിക പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യും. പുതിയ തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കേണ്ടതിന്റെയും കയറ്റുമതി വർദ്ധിപ്പിക്കേണ്ടതിന്റെയും പ്രാധാന്യം ചർച്ചയാകും. 7 പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മേധാവിമാർ യോഗത്തിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ സമുദ്രാതിർത്തിക്ക് മുകളിൽ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയ സംഭവത്തിൽ UAE ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും ആക്രമണങ്ങൾക്ക് ശക്തമായ മറുപടി നൽകുമെന്നും UAEയുടെ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ജോർദാനെ ലക്ഷ്യമാക്കി ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങളെയും UAE അപലപിച്ചു. അതിനിടെ US ഇറാൻ സൈനിക ആക്രമണങ്ങളും ശക്തമായതിനെ തുടർന്ന് ആഗോള എണ്ണവിലയിൽ വർധന രേഖപ്പെടുത്തി. കഴിഞ്ഞ 12 വർഷമായി രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ കുതിച്ചുചാട്ടമുണ്ടായതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായി ഉന്നത നിലവാരമുള്ള വ്യവസായ സംരംഭങ്ങൾക്ക് കേരളം ഊന്നൽ നൽകണമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. കൊച്ചി കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി രജത ജൂബിലി ആഘോഷവും വ്യവസായ അക്കാദമി ഉച്ചകോടിയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരു കാരണവശാലും ലഹരി ഉപയോഗിക്കരുതെന്നും അദ്ദേഹം വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു.
4: The girl students are getting more gold medals, whether it is in Kashmir or whether it is in Kanyakumari or in Trivandrum. That doesn't make much difference. 60% of the gold medals goes to the girl students. That is a remarkable achievement of our society. This is the only way that a woman will get empowered. There is no need to talk on the dais that a woman empowerment is a must. We give them education, they will get empowerment by themselves.
0: മുഖ്യമന്ത്രി വി ഡി സതീശൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി റോജി എം ജോൺ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്ന് 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി ഡൽഹിക്ക് മടങ്ങി. ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷമാണ് ഉപരാഷ്ട്രപതി ഇന്ന് കൊച്ചിയിലെത്തിയത്. അഗത്തി ദ്വീപിൽ സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്ത അദ്ദേഹം പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായ വിതരണവും നിർവ്വഹിച്ചു.

0: മിഷൻ രംഗേൻ മച്ചിലി കർമ്മ പദ്ധതിക്കും അദ്ദേഹം തുടക്കമിട്ടു. മത്സ്യബന്ധന മേഖലയിലെ കേന്ദ്ര പദ്ധതികൾ ലക്ഷദ്വീപിന്റെ സാമ്പത്തിക വികസനത്തിന് ഉണർവേകുമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. പശ്ചിമബംഗാളിലും വടക്കൻ ഒഡീഷ തീരങ്ങളിലും രൂപപ്പെട്ട ശക്തമായ ന്യൂനമർദ്ദത്തിന്റെ ഫലമായി ഒഡീഷയിൽ കനത്ത മഴ തുടരുന്നു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദം വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ബർഹാർ ജില്ലയിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏഷ്യൻ ഗെയിംസിനുള്ള 20-അംഗ ഇന്ത്യൻ ഫെൻസിംഗ് ടീമിനെ ഒളിമ്പ്യൻ സിഎ ഭവാനിദേവി നയിക്കും. ഫെൻസിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ കഴിഞ്ഞ ദിവസമാണ് ടീമിനെ പ്രഖ്യാപിച്ചത്. സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെ ജപ്പാനിലെ ഐച്ചി നഗോയിലാണ് 20-ാമത് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിലെ ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബംഗ്ലാദേശ് ഇന്ന് ഇന്തോനേഷ്യയെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ആഗോള കാഴ്ചപ്പാട് വളർത്തണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ ബിരുദദാന ചടങ്ങിനെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. കഴിഞ്ഞ 12 വർഷത്തിൽ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ കുതിച്ചുചാട്ടമുണ്ടായതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഉന്നത നിലവാരമുള്ള വ്യവസായ സംരംഭങ്ങൾക്ക് കേരളം ഊന്നൽ നൽകണമെന്നും ഉപരാഷ്ട്രപതി. 26-ാമത് SSCO ഉച്ചകോടിക്ക് മുന്നോടിയായി ഇറാൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷം നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെ പരിഹരിക്കണമെന്ന് പ്രധാനമന്ത്രി. 2026-27 സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.8% വളർച്ച കൈവരിച്ചു. GDP വളർച്ചാ നിരക്ക് ജനങ്ങളുടെ കൂട്ടായ കരുത്തിന്റെ പ്രതിഫലനമെന്ന് പ്രധാനമന്ത്രി. രാജ്യത്തെ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ മേഖലയ്ക്ക് കരുത്തേകാൻ 1.27 ലക്ഷം കോടി രൂപയുടെ പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 903 ആയി. 4,000-ലധികം പേരെ കാണാതായി. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമായി പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കണ്ണൂർ FM ഹെൽത്ത് പ്ലസ് ആകാശവാണി ആരോഗ്യ വിജ്ഞാന പ്രക്ഷേപണം.
2: FM ഹെൽത്ത് പ്ലസിൽ ഇന്നാദ്യം ബ്രെയിൻ ട്യൂമർ, ലക്ഷണങ്ങൾ, ചികിത്സ എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നു ഡോക്ടർ അനിൽ പീതാംബരൻ.
3: തലച്ചോറിനകത്ത് വരുന്ന കോശങ്ങളുടെ അമിതമായ വളർച്ചയാണ് ബ്രെയിൻ ട്യൂമർ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് തലച്ചോറിന് ഉള്ളിൽ പലതരത്തിലുള്ള കോശങ്ങളുണ്ട്. തലച്ചോറിന്റെ തന്നെ ഞരമ്പുകളുടെ കോശങ്ങളുണ്ട്, അതിന്റെ സപ്പോർട്ടിംഗ് സെൽസ് ആയ ഗ്ലിയൽ സെൽസ് ഉണ്ട്, അതിന്റെ കവറിംഗ് ആയ മെനിഞ്ചസ് ഉണ്ട്. ഇതിലെ ഏതെങ്കിലും കോശങ്ങൾ, ഒരു ഗ്രൂപ്പ് ഓഫ് കോശങ്ങൾ അമിതമായി വളർന്ന് വലുതാകുമ്പോഴത്തേക്ക് ബ്രെയിൻ ട്യൂമർ എന്ന് പറയും. ബ്രെയിൻ ട്യൂമറുകൾ തന്നെ രണ്ട് തരത്തിലുണ്ട്. അത് ക്യാൻസറുകളുണ്ട്, ക്യാൻസർ അല്ലാത്തവരുണ്ട്. അപ്പൊ അതിനകത്ത് ബിനൈൻ ആൻഡ് മലിഗ്നന്റ് എന്ന് പറയും. അപ്പൊ ആ ബിനൈൻ ട്യൂമേഴ്സ് സാധാരണ ബോഡിയിൽ എവിടെ വളർന്നാലും വലിയ കുഴപ്പം വരുന്നില്ല. പക്ഷെ തലച്ചോറിന്റെ അകത്ത് അല്ലെങ്കിൽ തലയോട്ടിക്ക് ഉള്ളിൽ വളരുന്ന ബിനൈൻ ട്യൂമർ ആണെങ്കിലും അത് രോഗിക്ക് മരണസാധ്യത ഉണ്ടാകും. കാരണം തലച്ചോറിന്റെ വളർച്ച വളരെയധികം ബാധിക്കുന്ന എന്തെങ്കിലും ട്യൂമർ വലുതാകുമ്പോഴത്തേക്ക് തലയോട്ടി ഫിക്സഡ് ആയതുകൊണ്ട് തലയോട്ടിയുടെ പുറത്ത് വരാൻ പറ്റില്ല. അപ്പൊ അത് വളർന്നിട്ട് തലച്ചോറിനെ ഞെക്കി രോഗിക്ക് മരണം സംഭവിക്കാൻ സാധ്യത. സാധാരണയായി ഈ തലയോട്ടിക്കുള്ളില് ടിഷ്യൂസ് വളരുമ്പോഴത്തേക്ക് അതിന് തലയോട്ടിയുടെ ഉള്ളിലുള്ള പ്രഷർ, അത് ഇൻട്രാക്രാനിയൽ പ്രഷർ എന്ന് പറയും, അത് കൂടാൻ തുടങ്ങും. തലയോട്ടിക്കകത്ത് ഒരു ഫിക്സഡ് വോളിയൂമിലുള്ള കണ്ടൻസേ പാടുള്ളൂ. കാരണം നമുക്കൊരു കണ്ടെയ്നറിനകത്ത് നിറച്ച് സാധനം എടുത്ത് പിന്നെ എന്തെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ അതിലുള്ള പ്രഷർ കൂടും. അതുപോലെ തന്നെ തലയോട്ടിക്കുള്ളിലുള്ളത് തലച്ചോറ്, രക്തം, CSF ദ്രാവകം, ഈ മൂന്നുമാണ് പ്രധാനമായിട്ടുള്ളത്. അതിലിപ്പോ ഏതെങ്കിലും ഒന്ന് കൂടുമ്പോൾ തലച്ചോറിന്റെ ഉള്ളിലെ ട്യൂമർ വലുതാകുമ്പോൾ കോശങ്ങൾ വലുതാവുന്നതനുസരിച്ച് പ്രഷർ കൂടും. പ്രഷർ കൂടുമ്പോഴത്തേക്ക് അമിതമായ തലവേദന വരും. ഈ തലവേദന സ്പെസിഫിക് തലവേദന, അതായത് തലവേദന സാധാരണ വരുന്നത് നമ്മൾ കിടക്കുമ്പോഴോ ഉറങ്ങുമ്പോഴോ അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്താണ് കൂടുതലായിട്ട് വരുന്നത്. അതുപോലെ ഈ തലച്ചോറിന്റെ ടെൻഷൻ കൂടുന്നതോ നമ്മൾ ചുമയ്ക്കുമ്പോഴോ എന്തെങ്കിലും സ്ട്രെയിൻ ചെയ്യുമ്പോഴും ഈ തലവേദന കൂടാറുണ്ട്. അപ്പൊ ഈ തരത്തിലുള്ള തലവേദനയാണ് യൂഷ്വലി നമ്മൾ റേസ്ഡ് ICP ഹെഡേക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കൂടെ ചിലപ്പോൾ ശർദ്ദിലുണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ തലവേദനയുടെ കൂടെ ചിലപ്പോൾ നമുക്ക് കാഴ്ചയ്ക്ക് മങ്ങൽ വരാം, ചിലപ്പോൾ കേൾവി കുറവ് വരാം. ഏത് ഭാഗത്താണ് ട്യൂമർ ഇരിക്കുന്നത് അതിന്റെ ആ സ്വഭാവം കൂടെ ഇത് കാണിക്കും. തലവേദന ഉള്ളവരിൽ വളരെ 1% താഴെ ഉള്ളൂ ബ്രെയിൻ ട്യൂമർ ഉള്ളത്. പക്ഷേ ബ്രെയിൻ ട്യൂമർ ഉള്ളവർക്ക് തലവേദന ഒരു ലക്ഷണമാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ രാവിലെ എണീക്കുമ്പോഴത്തേക്ക് വരുന്ന അതികഠിനമായ തലവേദന, സ്ട്രെയിൻ ചെയ്യുമ്പോഴുണ്ടാകുന്ന തലവേദന, ചുമയ്ക്കുമ്പോഴൊക്കെ ഒരു തലവേദന കൂടുകയാണ്. അതുപോലെ തലവേദനയുടെ കൂടെ തന്നെ അപസ്മാരം അല്ലെങ്കിൽ ഛർദ്ദില് അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് മങ്ങല് ഇങ്ങനെയുള്ള അവസ്ഥകൾ വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ബ്രെയിൻ ട്യൂമർ ആണോ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇത് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് കഠിനമായ തലവേദന കണ്ടിന്യൂസ് ആയിട്ട്

0: നമ്മൾ സാധാരണ മരുന്ന് കഴിച്ചിട്ട് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അടുത്തുള്ള ഡോക്ടറെ കാണണം. സ്കാൻ ചെയ്താൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സാധാരണ ഒരു തലവേദനയും ഇതുമായിട്ട് അത്ര പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അത് ഈ ഞാൻ നേരത്തെ പറഞ്ഞപോലെ സ്ട്രെയിൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോഴോ തലവേദന പെട്ടെന്ന് കൂടുകയാണെങ്കിൽ ഇത് തലച്ചോറിനകത്തുള്ള പ്രഷർ കൂടുന്നതാവാൻ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ബ്രെയിൻ ട്യൂമർ ഉണ്ടോയെന്ന് എന്തായാലും ഒരു ഡോക്ടറെ കാണിച്ച് രോഗം പരിശോധിച്ചിട്ട് സ്കാൻ ചെയ്ത് നോക്കും. സ്ട്രോക്ക് ശരിക്കും ട്യൂമറും ഒരേപോലെയാണ് ചിലപ്പോൾ പ്രസന്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ഭാഗത്ത് ഒരു മോട്ടോർ ഏരിയയിൽ വരുന്ന ഒരു ട്യൂമർ ആയാലും സ്ട്രോക്ക് ആയാലും പക്ഷാഘാതമായിട്ട് വരും ആയിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. പക്ഷേ സ്ട്രോക്ക് പെട്ടെന്നുള്ളത് പക്ഷാഘാതവും ട്യൂമറാണെങ്കിൽ വളരെ ക്രമേണ ഉണ്ടാകുന്നതായിട്ടാണ് കാണാറുള്ളത്. അപസ്മാരം പല രീതിയിൽ വരാം. ട്യൂമർ കൊണ്ട് അപസ്മാരം വരാം, തലച്ചോറിന്റെ ഘടനയിലെ വ്യത്യാസം കൊണ്ട് അപസ്മാരം വരാം, അതുപോലെ ജന്മനാ തന്നെ അപസ്മാരമുള്ള രോഗികളുണ്ട്. അപസ്മാരമുള്ള രോഗികൾക്ക് ട്യൂമർ കാണുന്നത് വളരെ കുറവാണെങ്കിലും ട്യൂമർ ഉള്ള രോഗികൾക്ക് അപസ്മാരം സാധാരണ കോമൺ ആയിട്ട് കാണാറുണ്ട്. ബേസിക്കലി ബ്രെയിൻ ട്യൂമർ ഉണ്ടാവുന്നത് ഈ ജീൻസിന്റെ ഘടനയുടെ വ്യതിയാനം കൊണ്ടാണ്. ജന്മനാ തന്നെ നമുക്ക് ചിലപ്പോൾ ജീൻസിന് എന്തെങ്കിലും ഡാമേജ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ജീൻസ് അമിതമായ സെൽ കോശങ്ങളെ വർദ്ധിപ്പിക്കാൻ ഒരു പ്രവണതയുണ്ട്. സാധാരണയായിട്ട് നമുക്ക് റേഡിയേഷൻ എക്സ്പോഷർ, ചില കെമിക്കൽസ്, ചില വൈറസുകൾ ഇങ്ങനെയുള്ള ഇതിൽ നമ്മൾ എക്സ്പോസ്ഡ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ജീൻസിന് അതിന്റെ ഘടനയ്ക്ക് വ്യത്യാസം വരികയും അത് സെൽസുകളെ ഗ്രോ ചെയ്യാനായിട്ട് പ്രൊമോട്ട് ചെയ്യും. ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അമിതമായ കോശങ്ങൾ വളരുകയാണെങ്കിൽ നമ്മൾ അത് മോണിറ്റർ ചെയ്തിട്ട് വേറെ കുറെ ജീൻസ് വന്നിട്ട് ട്യൂമർ സപ്രസർ ജീൻസ് അത് ഈ കോശങ്ങളെ വളർച്ചയിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യും. അത് വളരാതിരിക്കാനുള്ള ജീൻസ് ഉണ്ട്. അപ്പൊ ചില കോശങ്ങൾ ഈ ജീൻസിനെ ബ്ലോക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ പല രീതിയിലാണ് ഈ ട്യൂമർ ഉണ്ടാകുന്നത് തലച്ചോറിൽ. ഇതുവരായിട്ടും വ്യക്തമായ സ്റ്റഡീസ് ഒന്നും ഇല്ലെങ്കിലും സാധാരണ കണ്ടുവരാറുണ്ട്. അതായത് യു കെയിൽ ബ്രെയിൻ ട്യൂമർ ഗ്ലയോബ്ലാസ്റ്റോമ എടുത്തിട്ട് ഈ കണക്കെടുക്കുകയാണെങ്കിൽ ഒരു ഇരട്ടി വർദ്ധിച്ചിട്ടുണ്ട് ഈ ഗ്ലയോബ്ലാസ്റ്റോമ. അത് ഗ്ലയോബ്ലാസ്റ്റോമ വരുന്ന സാധാരണ നമ്മൾ ഫോൺ ചെവിയുടെ ചേർത്താണ് പിടിക്കുന്നത്. അപ്പൊ ആ ഒരു ഭാഗത്ത് ടെമ്പറൽ റീജിയനിലുള്ള ട്യൂമറുകൾ വർദ്ധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുവരായിട്ടും അവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ട് സാധിച്ചിട്ടില്ല ഈ മൊബൈൽ ഫോണിന്റെ റേഡിയോ ഫ്രീക്വൻസി കൊണ്ടാണ് ഇത് വരുന്നതെന്നുള്ളത്. അതിനെങ്ങനെ പ്രിവെന്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലി ഒന്ന് ഒരു ഹാൻഡ്സ് ഫ്രീ ഉപയോഗിക്കുക, അല്ലെങ്കിൽ മൊബൈൽ ഫോണിന്റെ ഉപയോഗം കുറയ്ക്കുക, കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കാതിരിക്കുക, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരുപാട് ആൾക്കാർ ഒരേ സമയം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ കഴിയുന്ന ഉപയോഗിക്കാതിരിക്കുക, അതുപോലെ ടവറിൽ നിന്ന് ഒത്തിരി ദൂരെയുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനത്തെ സന്ദർഭങ്ങളിലാണ് സാധാരണ കൂടുതൽ റേഡിയേഷൻ കണ്ടുവരാറ്. സാധാരണ ഈ ബ്രെയിനിന്റെ അകത്ത് ടെൻഷൻ കൂടുമ്പോൾ, അത് ICP കൂടുമ്പോൾ നമ്മുടെ ഈ കണ്ണിന്റെ ഞരമ്പുകൾക്ക് ചുറ്റും പ്രഷർ വന്നിട്ട് കണ്ണിന്റെ ഞരമ്പിന്റെ അഗ്രഭാഗത്ത് നീര് വരും. അതിനാണ് പാപ്പിലഡിമ എന്ന് പറയുന്നത്. അതാണ് നമുക്ക് പുറത്ത് വന്ന് നോക്കുമ്പോഴത്തേക്ക് ട്യൂമർ ഉണ്ടോ എന്ന് അറിയാനായിട്ട് സഹായിക്കുന്ന ഒരു പരിശോധന. അതാണ് കണ്ണിനകത്തൂടെ നോക്കുമ്പോഴത്തേക്ക് കണ്ണിന്റെ ഞരമ്പുകളുടെ അഗ്രഭാഗം കാണുമ്പോൾ നീരുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ നമ്മൾ തീർച്ചയായിട്ടും സ്കാൻ എടുത്ത് നോക്കാനായിട്ട് അഡ്വൈസ് ചെയ്യും. പാപ്പിലഡിമ വരുമ്പോഴത്തേക്ക് ക്രമേണ കാഴ്ച കുറച്ച് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരും. അതുപോലെ തന്നെ നമുക്ക് വേറെ ചില ട്യൂമറിൽ പിറ്റ്യൂട്ടറി അഡിനോമ, അതായത് പിറ്റ്യൂട്ടറി ഗ്രന്ഥി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് ഞരമ്പുകളുടെ, കണ്ണിന്റെ കാഴ്ചയുടെ രണ്ട് ഞരമ്പുകളുടെ ഇടയിലാണ്. അത് കുറച്ച് ചെറുതായി വലുതാകുമ്പോൾ തന്നെ ഈ ഞരമ്പുകളെ ഞെക്കിയിട്ട് കാഴ്ചയ്ക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട്. രണ്ടു വശം കാണാൻ വയ്യാതാവും. അതുപോലെ ഈ കാഴ്ചയുടെ ഞരമ്പ് പോകുന്ന ഭാഗത്തുള്ള തലച്ചോറിൽ എന്തെങ്കിലും ട്യൂമർ ഉണ്ടെങ്കിലും കാഴ്ച ബാധിക്കുന്നത് സാധാരണ കാണാറുണ്ട്. ബ്രെയിൻ ട്യൂമർ എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ചികിത്സയാണ്. പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞപോലെ കോശങ്ങൾ അമിതമായ വളർച്ച ഉള്ളതുകൊണ്ട് ബിനൈൻ ആണെങ്കിലും ക്യാൻസർ ആണെങ്കിലും നമ്മൾ അത് മുറിച്ചു മാറ്റിയേ പറ്റുള്ളൂ. അത് വളരാനുള്ള സ്ഥലമില്ല തലയോട്ടിക്കുള്ളിൽ. അപ്പൊ നമ്മൾ തലയോട്ടിന്റെ ഒരു ഭാഗം ഇളക്കിയിട്ട് നമ്മൾ ആദ്യം കണ്ടുപിടിക്കും സ്കാൻ എടുത്തിട്ട് തലച്ചോറിന്റെ ഏത് ഭാഗത്താണ് ഈ ട്യൂമർ ഉണ്ടെന്ന്. ആ ഒരു പർട്ടിക്കുലർ ഭാഗം നമ്മൾ ഇളക്കി ഡ്രില്ല് വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അത് ഡ്യൂറ തുറന്ന് ആ ഭാഗത്തുള്ള ബ്രെയിൻ ട്യൂമറിനെ നീക്കം ചെയ്യും. അതാണ് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ വളരെ അപൂർവമായിട്ട് ചിലപ്പോൾ ഈ പല ഭാഗത്തു നിന്നും പടർന്നു വരുന്ന ട്യൂമർ ആയിരിക്കും, മെറ്റാസ്റ്റേറ്റിക് സെക്കൻഡറീസ് വരും, അങ്ങനെയുള്ള ട്യൂമറുകൾ നമുക്ക് ചിലപ്പോൾ നിശേഷം നീക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളത് നമ്മൾ പ്രൈമറി ട്രീറ്റ് ചെയ്യുമ്പോൾ ഇത് റേഡിയേഷൻ വിടാൻ സാധിക്കും. അപ്പൊ റേഡിയേഷൻ ഒരു ചികിത്സയാണ്, ഓപ്പറേഷൻ ഒരു ചികിത്സയാണ്. 3 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് റേഡിയേഷൻ കൊടുക്കാൻ പറ്റും, കാരണം അതിന് ബുദ്ധിമാന്ദ്യം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അവർക്ക് നമ്മൾ കീമോതെറാപ്പിയാണ് സാധനം കൊടുക്കുന്നത്. അപ്പോൾ ചിലതരം ട്യൂമറുകളും കീമോതെറാപ്പിക്ക് റെസ്പോണ്ട് ചെയ്യും, അത് കെമിക്കൽസ് അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിച്ച് നശിപ്പിക്കുന്നു. ചെറിയ 3 സെന്റിമീറ്റർ താഴെയുള്ള ട്യൂമറുകളാണെങ്കിൽ നമുക്ക് ഗാമ നൈഫ് ഉണ്ട്, നമുക്കത് തിരിച്ചു കളയാം. ഫോക്കസ്ഡ് റേഡിയേഷൻ എന്ന് പറയും നമ്മൾ. അപ്പൊ നമ്മൾ ആ ഒരു ട്യൂമറിന്റെ ഭാഗത്തേക്ക് മൾട്ടിപ്പിൾ സോഴ്സ് എന്ന റേഡിയേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് അത് നടക്കുന്നു, അത് കരിഞ്ഞ് അത് ഇല്ലായ്മയാവും. അത് ശരിക്കും ഒരു 3 സെന്റിമീറ്റർ ഉള്ള ട്യൂമറിന് താഴെ മാത്രമേ നമുക്ക് അത് ചികിത്സിക്കാൻ പറ്റുള്ളൂ. എല്ലാ ഭാഗവും നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. ചില ആ ഭാഗം നമുക്ക് വളരെ ഫങ്ഷണൽ ആയിട്ടുള്ള ഏരിയാസ് ആണെങ്കിലും ആ ഭാഗത്തുള്ള ട്യൂമർ വേണമെങ്കിൽ നമുക്ക് ഇതുവരെ കഴിച്ച് നശിപ്പിക്കാൻ പറ്റും. ഈ തലവേദന ഉണ്ടെന്ന് പറഞ്ഞാൽ അത് പേടിക്കേണ്ട കാര്യം. തലവേദനയിൽ 1% താഴെയാണ് ബ്രെയിൻ ട്യൂമർ ഉള്ളത്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന തലവേദന, ഛർദ്ദില് അല്ലെങ്കിൽ അപസ്മാരം, പ്രായം കൂടിയ ആൾക്കാർക്ക് പെട്ടെന്നുണ്ടാകുന്ന തലവേദന, ഇങ്ങനത്തെ തലവേദന വരുമ്പോൾ നമ്മൾ ഒരിക്കലും അത് നിസ്സാരമായി കാണരുത്. തീർച്ചയായിട്ടും അടുത്തുള്ള ഡോക്ടറെ കണ്ട് പരിശോധിച്ചിട്ട് തലച്ചോറിലെ കുഴപ്പമില്ല, അത് നമ്മൾ സ്ഥിരീകരിച്ചിട്ടേ ഇഗ്നോർ ചെയ്യാൻ പാടുള്ളൂ.
1: ബ്രെയിൻ ട്യൂമർ ലക്ഷണങ്ങൾ ചികിത്സ ഇതേക്കുറിച്ച്

0: ഡോക്ടർ അനിൽ പീതാംബരൻ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ ഇനി നവജാത ശിശുക്കളുടെ പരിചരണം, ഇതേക്കുറിച്ച് ഡോക്ടർ രാധിക സംസാരിക്കുന്നു.
1: കുഞ്ഞ് ജനിച്ച് ആദ്യം 28 ദിവസം പ്രായമാവുന്ന കാലം വരെയാണ് നമ്മൾ കുഞ്ഞുങ്ങളെ നവജാത ശിശു എന്ന് വിശേഷിപ്പിക്കുന്നത്. പ്രധാനമായും നമ്മൾ കുഞ്ഞുങ്ങൾ ജനിച്ചാലുടനെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് മുലയൂട്ടൽ തന്നെയാണ്. അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ അരമണിക്കൂറിനുള്ളിൽ തന്നെ മുലയൂട്ടാൻ ശ്രമിക്കേണ്ടതാണ്. ആദ്യം വരുന്ന പാലിനെ നമ്മൾ കൊളസ്ട്രം എന്നാണ് പറയുന്നത്. ഇത് സാധാരണ ഒരു മഞ്ഞ കളർ കട്ടിയുള്ള പാലാണ്. ഇതിൽ ഒരുപാട് ഗുണമേന്മയുള്ള പാലാണ്. ഒരുപാട് രോഗപ്രതിരോധ ശക്തികളുണ്ട്, പോഷക ഗുണങ്ങളുണ്ട്. യാതൊരു കാരണവശാലും ഈ പാല് കൊടുക്കാതിരിക്കരുത്. ജനിച്ച ഉടനെ അരമണിക്കൂറിനുള്ളിൽ മുലയൂട്ടണം, കൊളസ്ട്രം കൊടുക്കണം. മുലപ്പാലല്ലാതെ വേറെ ഒന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല. 6 മാസം വരെ മുലപ്പാൽ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ട്. നല്ല ഒരു ശതമാനം കുഞ്ഞുങ്ങൾക്കും ജനിച്ചാൽ ഉടനെ തന്നെ ചെറിയ രീതിയിൽ മഞ്ഞ നമ്മൾ കാണാറുണ്ട്. പക്ഷെ സാധാരണ രീതിയിലുള്ള മൈൽഡായിട്ടുള്ള മഞ്ഞ പ്രത്യേകിച്ച് രീതിയിലുള്ള ട്രീറ്റ്മെന്റിന്റെ ആവശ്യമില്ല. ഒരാഴ്ചയ്ക്കുള്ളിലോ അല്ലെങ്കിൽ മാക്സിമം 10 ദിവസത്തിനുള്ളിലോ അത് നമ്മൾ മാറുന്നതായിട്ടാണ് കാണാറുള്ളത്. പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ മഞ്ഞ അപകടകാരിയാകാറുണ്ട്. അമ്മയുടെയും കുഞ്ഞിന്റെയും ഗ്രൂപ്പ് വ്യത്യാസം, അതായത് അമ്മ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പും കുഞ്ഞ് പോസിറ്റീവ് ഗ്രൂപ്പും, അല്ലെങ്കിൽ അമ്മ ഒ ബ്ലഡ് ഗ്രൂപ്പും കുഞ്ഞ് A or B ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള അവസ്ഥ, അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും അണുബാധയുണ്ടാകുക, അങ്ങനെ ചില സാഹചര്യങ്ങളിൽ ഈ മഞ്ഞ നോവ് കുഞ്ഞുങ്ങൾക്ക് അപകടകരമായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇങ്ങനെ തരത്തിലുള്ള മഞ്ഞ നമ്മൾ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കണ്ടുപിടിക്കുകയും ബ്ലഡിലെ ബിലിറൂബിന്റെ അളവ് ടെസ്റ്റ് ചെയ്യുകയും ചെയ്യണം. മഞ്ഞ കൂടുതലാണെന്ന് കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ കുഞ്ഞിനെ നമ്മൾ പ്രത്യേകതരം ലൈറ്റുകൾ, അതിന് ഫോട്ടോ തെറാപ്പി എന്ന് പറയാറുണ്ട്, ഫോട്ടോതെറാപ്പി ലൈറ്റുകൾ ഉപയോഗിച്ച് മഞ്ഞ കുറയാറുണ്ട്. അപ്പം ഇങ്ങനത്തെ തരത്തിലുള്ള മഞ്ഞ ഒരു അമിതം വരെ കൂടുതലാണെങ്കിൽ കുഞ്ഞിന്റെ ബുദ്ധിവികാസത്തെ വരെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അപകടകരമായിട്ടുള്ള മഞ്ഞനോവാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട് അതിന് ചികിത്സ കൊടുക്കേണ്ടതാണ്. മുലപ്പാലല്ലാതെ വേറെ ഒന്നും കുഞ്ഞിന് കൊടുക്കാൻ പാടില്ല. സ്വർണം, തേന്, വയമ്പ്, ചില തരത്തിലുള്ള വെള്ളങ്ങൾ, ഇതൊക്കെ പല പേരന്റ്സും നമ്മളടുത്ത് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്, നമ്മൾ അനുവദിക്കാറില്ല. ഇത് കാരണം ദോഷം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇൻഫെക്ഷൻസും അണുബാധയും വരാനുള്ള സാധ്യതയാണ്. മുലയൂട്ടലിനെ കാര്യമായി ബാധിക്കാനും സാധ്യതയുണ്ട്. മുലപ്പാലല്ലാതെ വേറെ ഒരു പാനീയവും നമ്മൾ കുഞ്ഞിനെ കൊടുക്കാൻ പാടില്ല. ഈ മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെ പറ്റി അമ്മമാരെ നമ്മൾ അവർ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തന്നെ ബോധവൽക്കരണം കൊടുക്കേണ്ടതായിട്ടുണ്ട്. പല അമ്മമാർക്കും ജനിച്ചാൽ ഉടനെ ഇത് ഉടനെ തന്നെ മുലയൂട്ടണം, എങ്ങനെയാണ് മുലയൂട്ടേണ്ടത്, എത്ര നേരം കൊടുക്കണം, അങ്ങനെ പല പല സംശയങ്ങളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആന്റിനേറ്റൽ ക്ലാസ്സസ്, അതായത് ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ നമ്മൾ OP വരുന്ന അമ്മമാർക്ക് ഇതിനായിട്ടുള്ള പ്രത്യേകം ക്ലാസ്സസ് കൊടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. ജനിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ എങ്ങനെയാണ് കുഞ്ഞിനെ പിടിക്കേണ്ടത്, ഏത് രീതിയിൽ പിടിക്കണം, ഏത് രീതിയിൽ എത്ര നേരം പാല് കൊടുക്കണം എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ അമ്മമാർക്കുണ്ട്. സാധാരണ രീതിയിൽ ഒരു സൈഡിൽ നിന്ന് നമ്മൾ അമ്മമാരോട് പറയാറുള്ളത് 10 to 15 minutes വരെയും കുഞ്ഞിന് ഒരു സൈഡിൽ നിന്ന് പാല് കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞ് കരയുകയാണെങ്കിൽ മറ്റേ സൈഡിൽ നിന്നും കൂടെ പാല് ഊട്ടാം. എങ്ങനെ അമ്മമാരുടെ ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ കുഞ്ഞിന് ആവശ്യത്തിന് പാല് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പൊ അത് നമുക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാം എന്നുള്ളത്, സാധാരണ രീതിയിൽ ഒരു 2 or 3 days കഴിയുമ്പം നന്നായിട്ട് പാല് കുടിച്ചു തുടങ്ങുമ്പം കുഞ്ഞിന് ദിവസം 6 to 7 times വരെ മലവും മൂത്രവും പോകണം. അതുപോലെ തന്നെ പാല് കൊടുത്തു കഴിഞ്ഞ് 1-2 hours ചിലപ്പം കുഞ്ഞ് ഉറങ്ങാറുണ്ട്. ഒരു സൈഡിൽ നിന്ന് പാല് കൊടുക്കുമ്പോൾ മറ്റേ സൈഡിൽ നിന്ന് പാല് ഇറ്റ് വീഴുന്നതായിട്ടും അമ്മമാർക്ക് അനുഭവപ്പെടാറുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞിന് ആവശ്യത്തിന് പാല് കിട്ടുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതേപോലെ തന്നെ ജനിച്ച ഉടനെ ആദ്യം കുഞ്ഞുങ്ങൾക്ക് ഒരു 10% വരെ വെയിറ്റ് ചെയ്യുന്ന ബർത്ത് വെയിറ്റ് കുറച്ച് കുറയാൻ സാധ്യതയുണ്ട്. പക്ഷെ 7 to 10 days വരെ അവർ ജനിച്ച വെയിറ്റിൽ തിരിച്ചെത്തണം. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ പാല് കുടിക്കുന്ന ഒരു കുഞ്ഞാണെങ്കിൽ അവരുടെ ബർത്ത് വെയിറ്റ് അമിതമായി കുറയത്തില്ല, വെയിറ്റ് കുറയാൻ പാടില്ല. ജനിച്ച് 10 days കഴിയുമ്പോൾ തന്നെ അവരുടെ വെയിറ്റ് ദിവസം പ്രതി 30 grams വെച്ച് കൂടേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ എല്ലാം സൂചന കുഞ്ഞിന് ആവശ്യത്തിന് മുലപ്പാൽ കിട്ടുന്നു എന്നുള്ളതാണ്. നമ്മള് സാധാരണ രീതിയിൽ പറയുന്നത് പൊക്കിൾക്കൊടിയിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട എന്നുള്ളതാണ്. നമ്മൾ അതിനെ ഡ്രൈ ആക്കി വെക്കുക, നനവ് വരാൻ പാടില്ല. അപ്പൊ ഡയപ്പർ കെട്ടുകയാണെങ്കിൽ തന്നെ ആ പൊക്കിൾക്കൊടിയുടെ താഴെ കെട്ടി വെക്കുക. സാധാരണ രീതിയിൽ ഒരു 7 to 10 days വരെ പൊക്കിൾക്കൊടി വീഴാറുണ്ട്. പൊക്കിൾക്കൊടിയുടെ ചുറ്റും നമ്മൾ വേറെ ഒന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല. നമ്മൾ കണ്ടുവരുന്ന പല രീതികള്, ചിലർ എണ്ണ അപ്ലൈ ചെയ്യാറുണ്ട്, പൗഡർ അപ്ലൈ ചെയ്യാറുണ്ട്, അങ്ങനത്തെ ഒരു ദ്രാവകങ്ങളും നമ്മൾ പൊക്കിൾക്കൊടിയിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ അതിനെ നല്ല ഉണക്കി സൂക്ഷ്മമായി വെച്ചാൽ മതി. അഥവാ പൊക്കിൾക്കൊടിയുടെ ചുറ്റും നമ്മൾ ചുമപ്പ് കാണുകയാണ്, അല്ലെങ്കിൽ പഴുപ്പ്, ദുർഗന്ധമുള്ള പഴുപ്പ് കാണുകയാണ്, തടിപ്പ് കാണുകയാണ്, ഇതൊക്കെയാണെങ്കിൽ നമ്മൾ ഉടനെ ഡോക്ടറെ കാണിക്കണം. അതിന് തക്കതായിട്ടുള്ള അണുബാധയുടെ ഒരു ലക്ഷണമാകാം.

0: സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തക്ക ചികിത്സ നേടേണ്ടതായിട്ടുണ്ട്. ഒരുപാട് മാതാപിതാക്കളിൽ ആശങ്കയുള്ള കാര്യമാണ് കുഞ്ഞിനെ എപ്പോൾ കുളിപ്പിക്കാം എന്നുള്ള ഒരു ചോദ്യം എപ്പോഴും വരാറുണ്ട്. നമ്മൾ പറയുന്നത് ആദ്യത്തെ ദിവസം നമ്മൾ എന്തായാലും ഫസ്റ്റ് 24 hours നമ്മൾ കുളിപ്പിക്കാറില്ല. വീട്ടിൽ പോയി കഴിഞ്ഞിട്ടാണ് കുളിപ്പിക്കാൻ പറയാറുള്ളത്. ഒരു മാസം തികയാത്ത കുഞ്ഞാണെങ്കിൽ ഒരു 2 kg തൂക്കമേലും ഉണ്ടെങ്കിലേ കുളിപ്പിക്കാൻ പാടുള്ളൂ. കുളിപ്പിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ പെട്ടെന്ന് കുളിപ്പിച്ച് തുടച്ചെടുക്കാനാണ് പറയുന്നത്. നനഞ്ഞിരിക്കാൻ പാടില്ല. കൈകാലുകൾ പെട്ടെന്ന് നീലനിറമാകാനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞിനെ കുളിപ്പിച്ചു കഴിഞ്ഞ് നവജാത ശിശുവായിരിക്കുന്ന സമയത്ത് എക്സ്ട്രാ ആയിട്ടുള്ള പൗഡറുകളോ ലോഷനുകളോ കൺമഷിയോ ഒന്നും ഉപയോഗിക്കാൻ ഞങ്ങൾ സാധാരണ രീതിയിൽ അഡ്വൈസ് ചെയ്യാറില്ല. മാസം തികയാത്ത കുഞ്ഞുങ്ങൾക്കും ലോ ബർത്ത് വെയ്റ്റ് അതായത് 2.5 kg താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും നമ്മൾ ശരീര ഊഷ്മാവ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. അവരുടെ കൈകാലുകൾ പെട്ടെന്ന് തണുക്കുകയും നീലനിറവും ആകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പം ഇതിനായിട്ട് നമുക്ക് ഇപ്പൊ നമ്മൾ ജനിച്ച ഉടനെ ആദ്യം ചെയ്യുന്നത് തന്നെ നമ്മൾ സ്കിൻ ടു സ്കിൻ കെയർ ആണ്. ഏറ്റവും കൂടുതൽ ആവശ്യം അമ്മയും കുഞ്ഞിനെയും ചേർത്ത് സെപ്പറേറ്റ് ചെയ്ത് കിടത്താൻ പാടില്ല. എപ്പോഴും അമ്മയും കുഞ്ഞും ഒരു ബെഡിൽ ചേർന്ന് തന്നെയാണ് കിടക്കേണ്ടത്. അപ്പൊ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം കൂട്ടുകയും ചെയ്യും, ശരീരോഷ്മാവ് കുറയാതെ നമുക്ക് നോക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ പ്രത്യേകം രീതിയിൽ കുഞ്ഞിന്റെ തലകൾ തൊപ്പി വെച്ച് കവർ ചെയ്യുക, കൈയും കാലിലും ഗ്ലൗസ്, പ്രത്യേകം കൈയുറകളും കാലിലും സോക്സ് ഇട്ട് കൊടുക്കുക, തുണി വെച്ച് കവർ ചെയ്യുക, ഫാനിന്റെ അടിയിലോ ജനാലകളുടെ അടുത്തോ കുഞ്ഞുങ്ങളെ കിടക്കാതെ ശ്രദ്ധിക്കണം. തുണി നനയുകയാണെങ്കിൽ അപ്പം മാറ്റി കൊടുക്കണം. കൈയും കാലും എപ്പോഴും നമ്മളൊന്ന് തൊട്ട് നോക്കണം. അമ്മ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അമ്മമാരോട് കുഞ്ഞിന്റെ ശരീരത്തിന്റെ കാലുകളും ഒക്കെ തൊട്ട് തണുത്തിരിക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് മൂടി പൊതിഞ്ഞു വെക്കാൻ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. നവജാത ശിശുക്കളുടെ പ്രതിരോധ ശക്തി പൊതുവെ കുറവാണ്. അവർക്ക് അണുബാധ പെട്ടെന്ന് വന്നു പിടിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ നമ്മൾ അതിനുള്ള എല്ലാ കരുതലുകളും എടുക്കണം. കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് അഥവാ നമ്മൾ പുറത്തോട്ട് പോയിട്ട് വരികയാണ്, ആഹാരം കഴിക്കുകയാണ്, ബാത്റൂമിൽ പോവുകയാണ്, എപ്പോഴും നമ്മൾ കൈകൾ നല്ല ക്ലീൻ ആക്കി സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകിയതിനു ശേഷം മാത്രം കുഞ്ഞുങ്ങളെ എടുക്കുക. അതേപോലെ തന്നെ സന്ദർശകരുടെ വരവ്, എപ്പോഴും കുഞ്ഞുങ്ങൾ പുതുതായിട്ട് വീട്ടിലുണ്ടാവുമ്പം വീട്ടിൽ നിറയെ വിരുന്നുകാരും സന്ദർശകരും ആയിരിക്കും. അതിൽ പനിയും ചുമയും ജലദോഷവും ഉള്ളവരുണ്ടാകാം. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് വേഗം അസുഖം വന്ന് പിടിപെടാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ നമ്മൾ അത് വളരെ കരുതലോടെ വേണം നോക്കാൻ. ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും ആ കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടതും അതിന്റെ ചികിത്സയും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഏറ്റവും നല്ലത് നമ്മൾ വരാതെ നോക്കുകയാണ്. കുഞ്ഞുങ്ങളെ നമ്മൾ അധികം ഇൻഫെക്ഷൻ ഉള്ളവരുമായിട്ടും എക്സ്പോസ് ചെയ്യാതെ എപ്പോഴും കരുതലോടെ ശ്രദ്ധിക്കണം. നമ്മൾ കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് അമ്മമാരോട് പറഞ്ഞു കൊടുക്കുന്ന ചില അപായ സൂചനകളുണ്ട്. അതായത് കുഞ്ഞിന്റെ ടെമ്പറേച്ചർ ഒരുപാട് കൂടുക, അല്ലെങ്കിൽ കൈകാല് തണുത്തിരിക്കുക, കൈയും കാലിലും മഞ്ഞ കളർ കാണുക, വായുടെ ചുറ്റും നീല കളർ കാണുക, ശ്വാസോച്ഛ്വാസം വളരെ സ്പീഡിൽ ചെയ്യുക, അല്ലെങ്കിൽ കുഞ്ഞിന് അമിതമായ മയക്കം, സാധാരണത്തെക്കാളും കൂടുതൽ കുഞ്ഞു ഉറങ്ങുക, ഉണത്തി പാല് കൊടുക്കാൻ ബുദ്ധിമുട്ടുക കാണിക്കുക, അതേപോലെ രക്തസ്രാവം, വയറുപെരുക്കം, അപസ്മാരം, ഇതാണ് അപായ സൂചനകൾ. ഇങ്ങനത്തെ സൂചനകൾ എന്ത് കണ്ടാലും ഉടനെ തന്നെ കുഞ്ഞിനെ അടുത്ത ആശുപത്രിയിൽ എത്തിക്കേണ്ടതാണ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇപ്പൊ നിർബന്ധമായി കുറച്ച് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് ജനന വൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാറുണ്ട്. ഇതിനെ വിഷ്വൽ ബർത്ത് ഡിഫെക്ട് സ്ക്രീനിംഗ് എന്ന് പറയും. തല മുതൽ കാലുവരെ ചെറിയ ചെറിയ വൈകല്യങ്ങളാണെങ്കിൽ പോലും അത് നോട്ട് ചെയ്ത് അതിനെന്താണുള്ള പരിഹാരം എന്നുള്ളത് നമ്മൾ നോക്കാറുണ്ട്. രണ്ടാമത് കേൾവി പരിശോധനയാണ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മൾ കേൾവി ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. അതിനുള്ള സൗകര്യം എല്ലാ സർക്കാർ ആശുപത്രിയിലും ഇപ്പം അവൈലബിൾ ആണ്. മൂന്നാമത് നമ്മൾ ചെയ്തേക്കേണ്ട കാര്യം കുഞ്ഞിന് ഹൃദ്രോഗമുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ കുഞ്ഞിന്റെ ഓക്സിജന്റെ അളവ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഇതിനെയാണ് നമ്മൾ പൾസ് ഓക്സിമെട്രി ടെസ്റ്റ് എന്ന് പറയുന്നത്. 95% താഴെയാണ് ഓക്സിജന്റെ അളവെങ്കിൽ നമ്മൾ പ്രത്യേകം കാർഡിയോളജി ഡോക്ടറെ കാണിച്ച് അതിനുള്ള പ്രത്യേകം ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. നാലാമത് നമ്മൾ ഇവിടെ ചെയ്യുന്നത് കുഞ്ഞുങ്ങളുടെ കാലേൽ കുത്തിയുള്ള രക്തപരിശോധനയാണ്. ഇതിൽ നമ്മൾ 4 തരത്തിലുള്ള അസുഖങ്ങൾ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കുഞ്ഞുങ്ങളുടെ തൈറോയ്ഡ് ഡിസീസസ് കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പം നിർബന്ധമായിട്ടും ഈ ടെസ്റ്റുകൾ നമ്മൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്തിരിക്കും. ഇതുകൂടാതെ മാസം തികയാതെ 34 ആഴ്ചയിലോ 2 kg താഴെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകം തരം കണ്ണ് പരിശോധനകളും നമ്മൾ ചെയ്യും. ഇതിന് നമ്മൾ റെറ്റിനോപ്പത്തി ഓഫ് പ്രിമച്യൂറിറ്റി അഥവാ ROP ടെസ്റ്റിംഗ് എന്നും പറയാറുണ്ട്. കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ വരദാനമാണ്. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് അവരെ നല്ല രീതിയിൽ മുലയൂട്ടി വളർത്തുക തന്നെയാണ്. മുലപ്പാലല്ലാതെ വേറെ ഒന്നും കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ അണുബാധ തടയാനുള്ള എല്ലാ പ്രതിവിധികളും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്.
1: നവജാത ശിശുക്കളുടെ പരിചരണം, ഇതേക്കുറിച്ച് ഡോക്ടർ രാധിക സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: വളരെ പ്രത്യേകതകളുള്ള ഒരു രോഗമാണ് പ്രമേഹം. വഷളായാൽ ശരീരത്തിലെ ഓരോ അവയവത്തെയും പ്രമേഹം കാർന്നെടുക്കും. ഇതിലേറ്റവും പ്രധാനം കാലുകളാണ്. പ്രമേഹരോഗികൾ എപ്പോഴും അവരുടെ കാലുകളിലേക്ക് നോക്കണമെന്ന് ഡോക്ടർമാർ പറയുന്നതിന്റെ കാരണമെന്താണ്? ഡോക്ടർ ആർ സി ശ്രീകുമാർ.
1: പ്രമേഹരോഗി കാലിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ എപ്പോഴും ചെരുപ്പുകൾ, ഏതെങ്കിലും ചെരുപ്പുകൾ ഉപയോഗിക്കണം എന്ന് നിഷ്കർഷിക്കാറുണ്ട്. എല്ലാ പ്രമേഹ രോഗികളും 3-4 ദിവസം കൂടുമ്പോഴെങ്കിലും പ്രിഫറബിളി എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും തങ്ങളുടെ പാദം നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ സ്പർശനം അല്ലെങ്കിൽ ചലനം നിയന്ത്രിക്കുന്ന ഞരമ്പുകളുണ്ട്. ഈ ഞരമ്പുകൾക്കുള്ള ചെറിയ രക്തക്കൊള്ളുകൾ രോഗബാധിതരാകുന്നു. അപ്പം വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ഞരമ്പുകൾ, നമ്മുടെ ഈ സ്പർശനത്തിന് പറഞ്ഞ ഞരമ്പുകളും മറ്റും ഒരിക്കൽ നശിച്ച പിന്നെ തിരിച്ചു വരുന്നവയല്ല. അപ്പൊ അത് കാലക്രമേണ നശിച്ചു പോവുകയും അവസാനം ഈ സ്പർശനമൊന്നും, അതിലൊരു ടിപ്പിക്കൽ ഡിസ്ക്രിപ്ഷൻ പറയുന്നത് സോക്സ് ഇടുമ്പോഴുള്ള സോക്സ് താഴ്ന്ന എപ്പോട്ട് ഇടുമല്ലോ, അതുപോലെയാണ് ഈ സ്പർശനം നഷ്ടപ്പെടുന്നത്. മേപ്പോട്ട് മേപ്പോട്ട് കയറി കയറി വരുന്നത്. ഇത് തുടങ്ങുന്ന നമ്മുടെ കാലിൽ ഏറ്റവും അറ്റത്തായിട്ടായിരിക്കും. കുറച്ചു മുകളിൽ വന്ന് വർഷങ്ങൾ കഴിയുമ്പോൾ അതിന്റെ മുട്ട് വരെ അല്ലെങ്കിൽ മേപ്പോട്ടോ ഇങ്ങനെ പൂർണ്ണ നഷ്ടപ്പെട്ടു വരുന്നു. ഇത്ര ആൾക്കാർ ചെരുപ്പിട്ട് അറിയില്ല, വണ്ടി ഓടിക്കാനൊക്കെ, കാരണം വണ്ടിയുടെ ക്ലച്ചൊന്നും കൊടുക്കാൻ അവർക്കറിയില്ല, അവർക്ക് സെൻസ് ചെയ്യാൻ ഒക്കത്തില്ല അത് ബ്രേക്കിലാണോ എത്ര പ്രഷർ ഉണ്ടെന്നൊക്കെ ഉള്ളത്. അപ്പൊ വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. ചെരുപ്പിട്ട് കഴിഞ്ഞാൽ ചെരുപ്പ് കാലിലുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ചെരുപ്പ് ഊരിപ്പോയോ, അല്ലെങ്കിൽ ഗ്രിപ്പ് കൊടുക്കാനൊന്നും സാധിക്കാതെ എന്ന് പറയാം. എല്ലാ ദിവസവും രാവിലെ കാലൊക്കെ കഴിയുന്ന ശേഷം, വൈകിട്ട് കാല് കഴിയുന്ന ശേഷം ഈ കണ്ണാടി കാലിന്റെ അടിയിൽ പിടിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ചെറിയ ചെറിയ മുറിവുകളോ അല്ലെങ്കിൽ ചെറിയ വ്രണങ്ങളോ, ഈവൻ ചെറിയ നിറവ്യത്യാസം പോലും ഇമ്പോർട്ടന്റ് ആണ്. കാര്യം ഇപ്പൊ നമ്മൾ നഖം വെട്ടുന്നു, നഖം വെട്ടുമ്പോൾ അതിന് നഖം വെട്ടുന്നതിന്റെ ബ്ലേഡോ അല്ലെങ്കിൽ നഖം വെട്ട ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ അറ്റമല്ലോ, വിരലുകളുടെ അറ്റത്ത് മറ്റേ കൊണ്ടിട്ട് ചെറിയ ഓപ്പറേഷൻ ഉണ്ടാകാം. അണുബാധ നിയന്ത്രിക്കാനുള്ള കഴിവും രക്തക്കുറവും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ പെട്ടെന്ന് അവിടെ അണുബാധ ഉണ്ടാകാനിടയാകും. അപ്പൊ അതൊരു ചെറിയൊരു നീല നിറമോ അല്ലെങ്കിൽ ചോപ്പുറമായിട്ടുണ്ടാകാം. ഇത് വളരെ ആരംഭ സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ ഈ ഒരു പരിശോധന ഉണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം തീർച്ചയായിട്ടും കാലെല്ലാം വൃത്തിയായ വെള്ളത്തിൽ കഴുകിയിട്ട് തുടച്ചതിന് ശേഷം ഈ കണ്ണാടി പിടിച്ചു നോക്കും. ഇവിടെ വേറെ കാര്യം പറയാനുള്ളത്, നമ്മളെല്ലാം കാലുകൾ കഴുകാൻ പറയും, പല്ലും പറയും, ചൂടുവെള്ളം ഉപയോഗിക്കണോ വേണ്ടോ എന്നുള്ളത്. തീർച്ചയായിട്ടും ചൂടുവെള്ളം നല്ലതാണ്. ഇവിടെയും ഒരു പ്രശ്നം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഒരു 80-90 ഡിഗ്രി സെന്റിഗ്രേഡ് ചൂടാക്കിയിട്ട് ഇവർ കഴിഞ്ഞിട്ട് നോക്കിയാലും ഇത് വളരെ തണുത്തിരിക്കുന്നല്ലോ എന്നൊരു പ്രതികരണമായിരിക്കും. അതുപോലെ കാലിലൊഴിക്കും, കാലിലും കുഴപ്പമില്ല, കുറെ നേരം ഒഴിക്കും. ചില ആൾക്കാർ കാലിന് അകത്ത് മുക്കി വെക്കും. അവസാനം സംഭവിക്കും, ചിലപ്പോൾ കാലിൽ മുക്കിയൊക്കെ വെച്ച് 10 മിനിറ്റ് ഒക്കെ വെച്ച് വിശദമായി കഴുകി പുറത്തെടുക്കുമ്പോൾ ഇതിൽ ചെറിയ ചെറിയ കുമ്മളകൾ കാണാറുണ്ട്. അതും വളരെ പ്രധാനമുണ്ട്. അതുപോലെ തന്നെ ചില ആൾക്കാർ ഈ പർശ നഷ്ടപ്പെട്ടിട്ട് കഴിയുമ്പോൾ എണ്ണയിട്ട് വെക്കും. എല്ലാരും കിടക്കുന്ന കട്ടിലൊന്നാണോന്നല്ലോ, നിലത്തെ കിടന്ന് കഴിയുമ്പോൾ എറുമ്പ് വരും. ചിലപ്പോൾ ഒരു രാത്രി കൊണ്ട് തന്നെ നല്ലൊരു ഭാഗം തൊലി കഷ്ണം എറുമ്പുകൾ തിന്ന കേസുകൾ കണ്ടിട്ടുണ്ട്. ഇവർ രാത്രി അറിയത്തേയില്ല. അപ്പൊ ഈ സ്പർശം നഷ്ടപ്പെടുന്ന മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. അത് പലപ്പോഴും വളരെ സങ്കീർണമായ ലെവലിലേക്ക് ഇത് പോകാറ്. ഇവർക്ക് ആദ്യം നഷ്ടപ്പെടുന്നത് വൈബ്രേറ്റിംഗ് സെൻസ് ആണ്. നമ്മളൊരു ട്യൂണിംഗ് ഫോർക്ക് വല്ലതും വെച്ച് നോക്കുമ്പോൾ ട്യൂണിംഗ് ഫോർക്ക് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായില്ലായിരിക്കുക. അതാണ് ഇവരുടെ ഏറ്റവും ആദ്യ ലക്ഷണം. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രക്തക്കുള്ളിലെ അടവാണെങ്കിൽ നമുക്ക് ശസ്ത്രക്രിയ വഴിയോ അല്ലെങ്കിൽ മാറ്റിയെടുക്കാൻ സാധിക്കും. പക്ഷേ ഈ സ്പർശനമില്ലായ്മ ഒരിക്കലുണ്ടായി കഴിഞ്ഞാൽ ഇന്ന് നിലവിലുള്ള ഒരു മരുന്നുകളും അതിൽ നിന്ന് പിന്നോക്കം പോകാൻ സഹായിക്കുന്നില്ല. എല്ലാ മരുന്നുകളും നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് ഇത് കൂടാതിരിക്കാനുള്ള ചില മാർഗ്ഗങ്ങൾ മാത്രമാണ്. ഇതിൽ ഏറ്റവും പ്രധാനം പ്രമേഹത്തിന്റെ നിയന്ത്രണമാണ്. നമ്മൾ പഞ്ചസാര ഒരു 100-140 ലെവൽ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 100-150 ആഹാരത്തിന് മുമ്പും 140 ആഹാരത്തിന് ശേഷവും ആ ലെവലിലേക്ക് നിർത്താൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ വഷളാകാൻ ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ കണ്ട പ്രധാന ഘടകം പച്ചക്കറികൾ. പച്ചക്കറികൾ, പച്ചയിലകൾ ധാരാളം കഴിക്കുന്ന ആൾക്കാരിൽ ഈ പ്രോഗ്രസ് വളരെ കുറവാണ്. പിന്നെ ബി കോംപ്ലക്സ് അടങ്ങിയ ഗുളികകൾ കഴിക്കുന്നതും ഈ പ്രവർത്തനത്തെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിച്ചില്ലെങ്കിലും വഷളാകാതിരിക്കാൻ സഹായിക്കും.
0: പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ആർ സി ശ്രീകുമാർ.

0: എഫ് എം ഹെൽത്ത് പ്ലസ് ആകാശവാണി ആരോഗ്യ വിജ്ഞാന പ്രക്ഷേപണം.
1: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
2: 20 കാറുകൾ,
1: 25 സ്കൂട്ടറുകൾ,
2: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
1: 100,000 രൂപ വീതം 100 പേർക്ക്
2: ബമ്പർ സമ്മാനമായി BMW കാർ,
1: അങ്ങനെ 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
3: ലൈഫ് കവറിന്റെ സേഫ്റ്റി നെറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റ് വരുമാനം വേഗത്തിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? LIC ഇൻഡെക്സ് പ്ലസ് അവതരിപ്പിക്കുന്നു, വെറും 2,500 രൂപയുടെ പ്രതിമാസ പ്രീമിയത്തിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. ഇവിടെ 2 ഡൈനാമിക് ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. Nifty 50 തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ വളരുന്ന ഫ്ലെക്സി സ്മാർട്ട് ഗ്രോത്ത് ഫണ്ടോ, അല്ലെങ്കിൽ Nifty 100 ഫോക്കസ് ചെയ്യുന്ന ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ടോ. ഉറപ്പായ അഡീഷനുകളുടെ സെക്യൂരിറ്റിയോടുകൂടി ഈ പ്ലാൻ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.lic.in സന്ദർശിക്കുക. LIC ഹർപൽ ആപ്കെ സാത്ത്. നിബന്ധനകൾ ബാധകം.

0: ഓണം കഴിഞ്ഞെന്ന് കരുതി ടി വി വാങ്ങൽ മാറ്റി വെച്ചോ.
1: എങ്കിലിതാ മൈജിയിൽ ഓഫറുകൾ ഇപ്പോഴും ഓൺ ആണ്.
0: ടി വി ഇ എം ഐ വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്.
1: നേടാം ഒരു ഇ എം ഐ ഓഫ് 60,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
0: കൂടാതെ മൈജി ഓണം മാസ് ഓണം സീസൺ ഫോർ സമ്മാനങ്ങളും ബമ്പർ സമ്മാനം ബി എം ഡബ്ല്യു കാർ.
1: വേഗമാവട്ടെ, ഓണം കഴിഞ്ഞാലും എന്റർടൈൻമെന്റിന് നൽകാം അപ്ഗ്രേഡ്.
2: 100,000-ൽ പരം അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തരമലബാറിൽ എൻ എ ബി എച്ചിന്റെ പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
0: ഓണം കഴിഞ്ഞാലും മൈജിയിൽ എസികൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ മാസ് വിലക്കുറവ് തുടരുന്നു. ഇ എം ഐ വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
1: 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
0: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്ക് ഒരു ബി എം ഡബ്ല്യു.
1: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
5: ആകാശവാണി കണ്ണൂർ.

പ്രിയ കൂട്ടുകാരെ, ഓരോ ഓണവും ഓർമ്മകളുടെ സുഗന്ധമാണ്, ഐശ്വര്യത്തിന്റെ പ്രതീകമാണ്, സ്നേഹത്തിന്റെ പങ്കുവയ്ക്കലാണ്. നിറവോടെ, നൈർമല്യത്തോടെ, ആമോദത്തോടെ, പ്രത്യാശയോടെ നാം ഓണത്തെ വരവേറ്റ് കഴിഞ്ഞു. ഇന്ന് കിളിക്കൂട്ടത്തിൽ ഇരിവേരി ബ്ലാക്ക് മീഡിയ നാടകവീട് നാട്ടുമാങ്ങ ബാലവേദിയിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന ഓണപ്പാട്ടുകൾ

0: പങ്കെടുക്കുന്ന കൂട്ടുകാർ സുഷിൻ സി, സുമേഷ്, ഇഷവ് വി കെ, അവാൻ എൻ കെ, അനന്തിക എൻ, ദീപ്ത വിജിൻ, പഞ്ചമി എം, നക്ഷത്രാഷോം സി പി, വേദാപ്രകാശ് എന്നിവർ.
1: വാടി നിൽക്കുന്ന പൂക്കൾ പോലും ഉത്രാട നിലാവിന്റെ പ്രകാശമേറ്റ് ഉണർന്നു നിൽക്കും. ഓണം ആഘോഷിക്കാനാവാത്തവരെ കൂടി ചേർത്തു നിർത്തി ഓണസന്തോഷങ്ങൾ പകർന്നു നൽകണമെന്ന് എല്ലാവരോടും പറയുന്ന ഗാനമാകാം

പൊന്നോണക്കാലത്തെ പൂക്കൾ പാട്ടുകൾ പാടുന്നു. പൂക്കളും കിളികളുമൊക്കെ ചേർന്നുല്ലസിക്കുന്ന ഓണനാളുകളെക്കുറിച്ചുള്ള ഒരു പാട്ടാകാം.

മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഓണപ്പാട്ടുകാരൻ വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ ഓണമുറ്റത്ത് എന്ന കവിതയിൽ ഓണത്തെ വരവേൽക്കുന്ന പ്രകൃതിയെ കാണാം. നന്മയുടെ കിനാവുകൾ നൽകിയ ഓണത്തപ്പനെ ആർപ്പുവിളികളോടെ സ്വീകരിക്കണമെന്ന് എല്ലാവരോടും ആവശ്യപ്പെടുകയാണ്.

മലയാളത്തിലെ പുതുകാല കവികളുടെയും ഹൃദ്യമായ അനുഭവമാണ് ഓണം. പുതുകാല കവികളിൽ ശ്രദ്ധേയനായ കവി മുരുകൻ കാട്ടാക്കട ഓണം എന്ന കവിതയിൽ ഓണത്തെ ആവിഷ്കരിക്കുന്നത് കേൾക്കാം.

പ്രതീക്ഷാ നിർഭരമായ ഒരു കാത്തിരിപ്പാണ് ഓണം. ഇനിയും പരിശുദ്ധവും പവിത്രവുമായ വരവേൽപ്പുകൾ നൽകാൻ നമുക്ക് കഴിയട്ടെ.

0: ഇതോടെ ഇന്നത്തെ കിളിക്കൂട്ടം സമാപിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ചേച്ചിയുടെ നമസ്കാരം.
1: ഇരുവേരി ബ്ലാക്ക് മീഡിയ നാട്ടുമാങ്ങ ബാലവേദിയിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികളുടെ പുനഃപ്രക്ഷേപണമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

ഒഎൻബിയുടെ വരികൾക്ക് ഡോക്ടർ സുരേഷ് മണിമല ഈണം പകർന്ന് പാട്ടിന്റെ പാലാഴി ഈ പടത്തിനുവേണ്ടി ചിത്രപാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്.

ഇന്ന് 9:30 ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ സംസ്ഥാനത്ത് പങ്കെടുക്കുന്ന ചടങ്ങുകളുടെ റിപ്പോർട്ട്. 10:00 ഡോക്ടർ വി ആർ ദിലീപ് കുമാറിന്റെ സംഗീത കച്ചേരി.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ഉച്ചകോടിയോടനുബന്ധിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്ക്യാനുമായി പ്രധാനമന്ത്രി ബിഷ്കെക്കിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം തുടരുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി പ്രശ്നങ്ങൾ ചർച്ചയിലൂടെയും നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെയും പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തി. 2026-27 സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.8% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. GDP വളർച്ചാ നിരക്ക് ജനങ്ങളുടെ കൂട്ടായ കരുത്തിനെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 903. 4,247-ലധികം പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുകയാണ്. അതിനിടെ 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നുള്ള 4-ാമത്തെ വിമാനം നേപ്പാളിലെത്തി. 4-ാമത് ഇൻഡോ ജർമ്മൻ പരിസ്ഥിതി ഫോറം നാളെ ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവും ജർമ്മനിയുടെ പരിസ്ഥിതി മന്ത്രിയും സംയുക്ത അധ്യക്ഷത വഹിക്കും. പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം എന്നീ വിഷയങ്ങളിൽ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ഫോറം ലക്ഷ്യമിടുന്നത്. ദേശീയ കായിക ദിനവുമായി ബന്ധപ്പെട്ട് നാളെ കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന ഏഖണ്ഡ ഖേൽ കെ മൈതാൻമയും പരിപാടിയുടെ ഉദ്ഘാടനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർവഹിക്കും. മന്ത്രിമാരായ റോജിയം ജോൺ, ഒ ജെ ജനീഷ്, ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷ് എന്നിവർ മുഖ്യാതിഥികളാകും. കേരളത്തിന്റെ അഭിമാനമായ കായിക താരങ്ങളെ പരിപാടിയിൽ ആദരിക്കും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി 5,183 പ്രൈമറി സ്കൂളുകളെ ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്തതായി പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സ്കൂളുകളിൽ പൊതുവായി ഒരു ഡിജിറ്റൽ പഠന ഇടം ക്രമീകരിക്കുകയും ഏറ്റവും കുറഞ്ഞത് 2 കമ്പ്യൂട്ടറുകൾ പ്രവർത്തന സജ്ജമാവുകയും ചെയ്തിട്ടുള്ള വിദ്യാലയങ്ങളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. സ്കൂളുകളുടെ പട്ടിക കൈക് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. കാലിക്കറ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ 66-ാമത് സ്ഥാപക ദിനാഘോഷം നാളെ നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. NIT കാലിക്കറ്റ് ഡയറക്ടർ പ്രസാദ് കൃഷ്ണ അധ്യക്ഷത വഹിക്കും. തിരുവനന്തപുരം നഗരത്തിൽ വാട്ടർ അതോറിറ്റിയുടെ പ്രധാന കുടിവെള്ള പൈപ്പിൽ ചോർച്ചയുണ്ടായ സാഹചര്യത്തിൽ നാളെ രാവിലെ 7 മണിവരെ വിവിധയിടങ്ങളിൽ ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ മനുഷ്യജീവന് മുഖ്യ പരിഗണന നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. റാപ്പിഡ് റെസ്പോൺസ് ടീം ശക്തിപ്പെടുത്തി നിരീക്ഷണ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തണമെന്നും കമ്മീഷൻ പറഞ്ഞു. കോഴിക്കോട് വിലങ്ങാട് കോടതി ജീവനക്കാരനായ VC സുനിൽ വന്യജീവി ആക്രമണത്തിൽ മരിച്ച സംഭവത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇടപെടൽ. US ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റ് പുരുഷ സിംഗിൾസിന്റെ ആദ്യ റൌണ്ടിൽ നൊവാക് ജോക്കോവിച്ച് പുറത്തായി. 24 തവണ ഗ്രാൻഡ്സ്ലാം ചാമ്പ്യനായ ജോക്കോവിച്ച് ആദ്യമായാണ് US ഓപ്പണിന്റെ ആദ്യ റൌണ്ടിൽ പുറത്താകുന്നത്. അർജന്റീനയുടെ മരിയാനോ

0: ആണ് ജോക്കോവിച്ചിനെ പരാജയപ്പെടുത്തിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 307 പോയിന്റ് ഇടിഞ്ഞ് 76957 നിഫ്റ്റി 95 പോയിന്റ് നഷ്ടത്തിൽ 24080 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1080 രൂപ കുറഞ്ഞ് 114960 രൂപയും ഗ്രാമിന് 14370 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ സംഘടിപ്പിക്കുന്ന മെഗാ ശുചീകരണ യജ്ഞം മേയർ വി വി രാജേഷ് നാളെ ഉദ്ഘാടനം ചെയ്യും. റെസിഡൻസ് അസോസിയേഷനുകൾ, പൊതുജനങ്ങൾ, നഗരസഭയുടെ 100 ജീവനക്കാർ തുടങ്ങിയവരെ കോർത്തിണക്കിയാണ് ശുചീകരണ യജ്ഞം. ഇടുക്കി ഇടമലക്കുടിയിൽ നിന്നും വീണ്ടും രോഗിയെ ചുമന്ന് ആശുപത്രിയിലെത്തിച്ചു. പറപ്പിയാർകുടിയിൽ നിന്നുമാണ് പനിബാധിതയായ 40-കാരിയെ ചുമന്നുകൊണ്ടുപോയത്. 7 കിലോമീറ്റർ ദൂരമാണ് ഇവർ രോഗിയുമായി ഒറ്റയടിപ്പാതയിലൂടെ നടന്നത്. അംഗണവാടി കുട്ടികൾക്കായുള്ള ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യസ്പന്ദനം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ മറ്റന്നാൾ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അധ്യക്ഷത വഹിക്കും. മേയർ വി വി രാജേഷ് പങ്കെടുക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ. കേരള വനം വകുപ്പിന്റെ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം 2026-27 വർഷത്തെ കാവുകളുടെ സംരക്ഷണത്തിനായുള്ള ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സെപ്റ്റംബർ 10 കണ്ണൂർ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ഓഫീസിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0497270515. 2025-26 അധ്യയന വർഷത്തിൽ സ്റ്റേറ്റ് സിലബസിൽ SSLC +2 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ അഥവാ A+ ലഭിച്ചവരും CBSE ICSE സ്ട്രീമുകളിൽ 90% അതിനു മുകളിൽ മാർക്ക് ലഭിച്ചവരുമായ വിമുക്ത ഭടന്മാരുടെ മക്കൾക്ക് ഒറ്റത്തവണ നൽകുന്ന ടോപ്പ് സ്കോറർ ക്യാഷ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി സെപ്റ്റംബർ 15. അപേക്ഷയുടെ പ്രിന്റൌട്ട് കണ്ണൂർ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ നൽകണം. വിശദവിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0497270069. കണ്ണൂർ ജില്ലയിലെ ക്ഷീരവികസന യൂണിറ്റ് ഓഫീസുകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഡയറി പ്രമോട്ടർമാരെ നിയോഗിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അതാത് ക്ഷീരവികസന സർവീസ് യൂണിറ്റ് പരിധിയിൽ സ്ഥിരതാമസമാക്കിയവരും SSLC പാസ്സായവരുമാവണം അപേക്ഷകർ. പ്രായപരിധി 18 മുതൽ 45 വയസ്സുവരെ. അപേക്ഷയും അനുബന്ധ രേഖകളും സെപ്റ്റംബർ 5 വൈകുന്നേരം 5 മുമ്പായി ബ്ലോക്ക് തല ക്ഷീരവികസന സർവീസ് യൂണിറ്റുകളിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള ക്ഷീരവികസന യൂണിറ്റ് ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ധർമ്മടം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഫുൾ ടൈം സ്വീപ്പർ കം സാനിറ്റേഷൻ വർക്കർ തസ്തികയിൽ HMC മുഖേന താൽക്കാലിക നിയമനം നടത്തുന്നു. ഉദ്യോഗാർത്ഥികളുടെ കൂടിക്കാഴ്ച സെപ്റ്റംബർ 7 11 മുതൽ ഉച്ചയ്ക്ക് 1 വരെ PHC നടക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0490231611. കാസർഗോഡ് ജില്ലയിൽ ദേശീയ ആരോഗ്യ ദൌത്യം പദ്ധതിയിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിൽ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച സെപ്റ്റംബർ 7 രാവിലെ 10:30 ദേശീയ ആരോഗ്യ ദൌത്യം കാസർഗോഡ് ജില്ലാ ഓഫീസിൽ നടക്കും. വെബ്സൈറ്റ് വിലാസം ഇതാണ്: www.arogyakeralam.gov.in. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0467220946. നാഷണൽ ഹെൽത്ത് മിഷൻ പദ്ധതിക്ക് കീഴിൽ കാസർഗോഡ് ജില്ലയിൽ ഒഴിവുള്ള ജനറൽ മെഡിസിൻ, ഒഫ്താൽമോളജിസ്റ്റ്, അനസ്തേഷ്യോളജിസ്റ്റ് എന്നീ സ്പെഷ്യലിസ്റ്റ് തസ്തികകളിൽ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച സെപ്റ്റംബർ 7 രാവിലെ 11:30 NHM ജില്ലാ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0467220946. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ഹിസ്റ്ററി വിഷയത്തിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച സെപ്റ്റംബർ 2 രാവിലെ 10 നടക്കും. ഫോൺ നമ്പർ 0499924526027. തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ ഹിന്ദി വിഭാഗത്തിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച

നാളെ രാവിലെ 10:30 നടക്കും. ഫോൺ നമ്പർ 0490234607. അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് ഡോക്ടർ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 5 സെപ്റ്റംബർ രാവിലെ 10 മണിക്ക് അജാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. യോഗ്യത MBBS ബിരുദം. കേരള മെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0467220971. സേവന വാർത്തകൾ കഴിഞ്ഞു.

0: Grand Slam since 2006 Australian Open. In the women's singles, Venus Williams was also knocked out in the first round of her 26th US Open appearance. In table tennis, India's Ankur Banerjee has won his maiden men's title at the WTT Feeder Olomouc tournament in Czech Republic. The world number 78 defeated third seed Denny Kozul of Slovenia 3-1 in the final. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi holds talks with Russian President Vladimir Putin in Bishkek, focusing on trade, energy and defense, says India backs every effort to end war in Ukraine. Prime Minister Modi stresses freedom of navigation and civilian protection during meeting with Iran President Masoud Pezeshkian. Prime Minister also meets Kyrgyz Republican Armenian leaders to address SCO summit tomorrow. India's GDP jumps to 7.8% in the first quarter of current fiscal despite global headwinds. Bihar and Jharkhand reach agreement on Son River water sharing, settling long-standing dispute. Relief and rescue efforts in Nepal flash flood tragedy hit by equipment shortages. Death toll crosses 900. Over 4,000 remain missing. And Lionel Messi announces retirement from international football. And that's all in the news at 9. Good night.
1: Akashavani. വിദ്യാഭ്യാസ രംഗം.
2: സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. എൻവിയോണ്മെന്റൽ ഫോറൻസിക്സ് ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ഒരു പ്രഭാഷണം കേൾക്കാം. ഇനി സംസാരിക്കുന്നത് ഡോക്ടർ ജോർജ് വർഗീസ്.
3: എൻവയോൺമെന്റൽ ഫൊറൻസിക്സ് എന്ന സാങ്കേതിക ശാഖയെ പരിചയപ്പെടുത്തുക എന്നതാണ് ഈ ലഘുപ്രഭാഷണത്തിന്റെ ഉദ്ദേശം. കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്നതിനും അവ കോടതിയിൽ തെളിയിക്കുന്നതിനും ശാസ്ത്രതത്വങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് പൊതുവായി ഫൊറൻസിക്സ് എന്ന് പറയുന്നത്. ഫൊറൻസിക് എന്ന പദത്തിന്റെ ഉദ്ഭവത്തെക്കുറിച്ച് അന്വേഷിച്ചാൽ നമ്മൾ ചെന്നെത്തുന്നത് പുരാതന റോമാ സാമ്രാജ്യത്തിലായിരിക്കും. റോമൻ ഫോറം എന്നത് റോമാ നഗരത്തിലെ ജനജീവിതത്തിന്റെ കേന്ദ്രബിന്ദുവായിരുന്നു. ആളുകൾ കൂടിച്ചേരുന്ന ഈ പൊതുസ്ഥലത്തു വെച്ചായിരുന്നു റോമാ സാമ്രാജ്യത്തിൽ കുറ്റവിചാരണകൾ നടന്നിരുന്നത്. കുറ്റാരോപിതരും ആരോപിക്കുന്നവരും ഫോറത്തിൽ തങ്ങളുടെ ഭാഗം വ്യക്തമാക്കുകയും തുടർന്ന് ഏറ്റവും വിശ്വാസയോഗ്യമായി തങ്ങളുടെ ഭാഗം അവതരിപ്പിച്ച ആൾക്ക് അനുകൂലമായി തീരുമാനമെടുക്കുന്നതുമായിരുന്നു രീതി. ഫോറത്തെ സംബന്ധിച്ച് എന്ന അർത്ഥത്തിലാണ് ഫൊറൻസിക് എന്ന പദം രൂപപ്പെട്ടത്. ഇത് കാലക്രമേണ ഫൊറൻസിക് സയൻസ് എന്ന പേരിൽ നാം ഇന്ന് മനസ്സിലാക്കുന്ന ശാസ്ത്രശാഖയുടെ പേരായി മാറുകയാണുണ്ടായത്. ഒരാളുടെ അസ്വാഭാവിക മരണത്തെ തുടർന്ന് ശവശരീരം പോസ്റ്റ്മോർട്ടം ചെയ്ത് മരണകാരണത്തെക്കുറിച്ച് തെളിവ് ശേഖരിക്കുന്ന വൈദ്യശാസ്ത്ര മേഖലയാണല്ലോ ഫൊറൻസിക് മെഡിസിൻ. അതുപോലെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നടത്തപ്പെട്ട കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന സാങ്കേതിക ശാഖയാണ് സൈബർ ഫൊറൻസിക്സ്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ശാഖ ഫൊറൻസിക് അക്കൗണ്ടിംഗ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഇങ്ങനെ പ്രത്യേക വൈദഗ്ധ്യം വേണ്ട മേഖലകളിലെ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ അതാത് മേഖലയിലെ വിദഗ്ധരുടെ സേവനം ആവശ്യമാണ്. പരിസ്ഥിതി മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കുറ്റകൃത്യങ്ങൾ ശാസ്ത്രീയമായി അന്വേഷിച്ച് തെളിവ് ശേഖരിക്കുന്ന സാങ്കേതിക വിഭാഗമാണ് എൻവയോൺമെന്റൽ ഫൊറൻസിക്സ്. മറ്റു പല നൂതന സാങ്കേതിക ശാഖകളെയും പോലെ തന്നെ എൻവയോൺമെന്റൽ ഫൊറൻസിക് എന്ന സാങ്കേതിക ശാഖയുടെയും തുടക്കം അമേരിക്കയിലായിരുന്നു. വ്യാവസായികവൽക്കരണത്തിന്റെയും ശാസ്ത്ര പുരോഗതിയുടെയും ഫലമായി ധാരാളം പുതിയ രാസപദാർത്ഥങ്ങൾ നിർമ്മിക്കപ്പെടുകയും വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്ത നൂറ്റാണ്ടായിരുന്നു കഴിഞ്ഞ നൂറ്റാണ്ട്. ഈ ഉത്പാദന പ്രക്രിയയും തുടർന്നുള്ള ഉപയോഗവും രാസമാലിന്യങ്ങളുടെ ഒരു കുത്തൊഴുക്കിന് തന്നെ കാരണമായി. പലപ്പോഴും ഈ രാസവസ്തുക്കളുടെ പരിസ്ഥിതി ആഘാതത്തെക്കുറിച്ചുള്ള അജ്ഞത അവയുടെ തെറ്റായ നിർമ്മാർജ്ജനത്തിന് കാരണമായി. മണ്ണിൽ വലിയ കുഴികളെടുത്ത് അതിലിട്ട് മൂടുക എന്ന എളുപ്പവഴിയാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിന് മിക്കപ്പോഴും സ്വീകരിക്കപ്പെട്ടത്. ഇതുമൂലം ഭൂഗർഭജലം മലിനമാവുകയും അത് ഉപയോഗിക്കുന്നവർക്ക് മാരകമായ അസുഖങ്ങൾ പിടിപെടുകയും ചെയ്തു. പല രാസമാലിന്യങ്ങളും മണ്ണിൽ നിന്ന് ആവിയായി അന്തരീക്ഷവായുവിൽ കലരുകയും അങ്ങനെ ജീവവായു പോലും വിഷമയമാവുകയും ചെയ്തു. പലരും ക്യാൻസർ പോലെയുള്ള മാരകമായ അസുഖങ്ങൾക്ക് അടിമപ്പെട്ടു. രാസമലിനീകരണമാണ് രോഗാവസ്ഥയ്ക്ക് കാരണമെന്ന് തിരിച്ചറിഞ്ഞതോടെ ഇതിനെതിരെ പൊതുജന പ്രക്ഷോഭങ്ങൾ രൂപപ്പെട്ടു. മണ്ണിൽ കുഴിയെടുത്തുമൂടിയ രാസമാലിന്യങ്ങൾ ലൌക്കനാൽ എന്ന സ്ഥലത്ത് സ്കൂൾ വിദ്യാർത്ഥികളിൽ ക്യാൻസറിന് കാരണമായെന്ന കണ്ടെത്തൽ 1970s അമേരിക്കയിൽ രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് കാരണമായി.

മാലിന്യ നിക്ഷേപത്താൽ മലിനമായ സ്ഥലങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ സർക്കാരിന് നിയമനിർമ്മാണം നടത്തേണ്ടി വന്നു. സൂപ്പർ ഫണ്ട് ലെജിസ്ലേഷൻ എന്ന പേരിൽ വിഖ്യാതമായ ഈ നിയമം മലിനമായ സ്ഥലങ്ങൾ വൃത്തിയാക്കുന്നതിന് ഒരു ഫണ്ട് രൂപീകരിക്കുന്നതിനും മലിനീകരണത്തിന് കാരണക്കാരായ കമ്പനികളിൽ നിന്ന് ഈ ഫണ്ടിലേക്ക് തുക ഈടാക്കുന്നതിനും

പല കമ്പനികളും മാലിന്യത്തിലുള്ള തങ്ങളുടെ ഉത്തരവാദിത്തം കുറച്ചു കാണിക്കാനും എന്നാൽ മറ്റുള്ളവരുടെ പങ്ക് കൂട്ടിക്കാണിക്കാനും ശ്രമിച്ചു. ഇതിന് അവർ ശാസ്ത്രതത്വങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെയും സഹായം തേടി. ഈ സാഹചര്യമാണ് എൻവയോൺമെന്റൽ ഫൊറൻസിക്സ് എന്ന സാങ്കേതിക ശാഖയുടെ പിറവിക്ക് കാരണമായത്. ഇന്ന് ഇന്ത്യയുൾപ്പെടെ പല രാജ്യങ്ങളിലും പൊല്യൂട്ടർ പേയ്സ് എന്ന തത്വത്തിൽ അധിഷ്ഠിതമായ പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങൾ നിലവിലുണ്ട്. മലിനീകരണത്തിന് ഉത്തരവാദികളായവരിൽ നിന്ന് പരിസ്ഥിതിയെ പൂർവാവസ്ഥയിലാക്കുന്നതിന് വേണ്ടിവരുന്ന ചിലവും മലിനീകരണം കൊണ്ടുണ്ടായ നഷ്ടം നികത്താൻ വേണ്ടിവരുന്ന തുകയും ഈടാക്കുക എന്നതാണ് ഈ തത്വത്തിന്റെ സാരാംശം. ബഹുമാനപ്പെട്ട സുപ്രീംകോടതി നമ്മുടെ രാജ്യത്ത് ഈ തത്വത്തിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് ഒന്നിലധികം വിധികളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ തത്വത്തിൽ അധിഷ്ഠിതമായ നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ മലിനീകരണത്തിന് കാരണക്കാരായ എല്ലാവരെയും കണ്ടെത്തുകയും മലിനീകരണത്തിൽ ഓരോരുത്തർക്കും എത്രമാത്രം പങ്കുണ്ടെന്ന് തീർച്ചപ്പെടുത്തേണ്ടതും ആവശ്യമാണ്. ഇവിടെയാണ് എൻവയോൺമെന്റൽ ഫൊറൻസിക്സ് പ്രസക്തമാകുന്നത്. വിവിധ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ആരൊക്കെയാണ് മലിനീകരണത്തിന് ഉത്തരവാദികളെന്നും ഓരോരുത്തരും ഏതെല്ലാം മാലിന്യമാണ് പുറന്തള്ളിയതെന്നും എത്രമാത്രം അളവിൽ പുറന്തള്ളിയെന്നും ഒരു എൻവയോൺമെന്റൽ ഫൊറൻസിക് വിദഗ്ധൻ കണ്ടെത്തുന്നു. ശരിയായ തീരുമാനങ്ങളെടുക്കുന്നതിന് കോടതികളെ ഇത് സഹായിക്കുന്നു. പരിസ്ഥിതി മലിനീകരണവുമായി ബന്ധപ്പെട്ട പൊല്യൂട്ടർ പേയ്സ് തത്വത്തിൽ അധിഷ്ഠിതമായ ശക്തമായ നിയമങ്ങളാണ് പല പാശ്ചാത്യ രാജ്യങ്ങളിലും എൻവയോൺമെന്റൽ ഫൊറൻസിക്സ് എന്ന സാങ്കേതിക മേഖലയുടെ വളർച്ചയ്ക്ക് കാരണമായത്. പരിസ്ഥിതി മലിനീകരണവുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം മലിനീകരണത്തിന്റെ പ്രത്യാഘാതങ്ങൾ രൂപപ്പെട്ടു വരുവാനുള്ള കാലതാമസമാണ്. മലിനീകരണം നടന്ന ശേഷം മാസങ്ങളോ വർഷങ്ങളോ ചിലപ്പോൾ ദശകങ്ങളോ കഴിഞ്ഞ ശേഷമായിരിക്കും അവയുടെ പ്രത്യാഘാതം അനുഭവവേദ്യമാകുന്നത്. അപ്പോഴായിരിക്കും അതിനെതിരെ പരാതികളും ഉയരുന്നത്. പക്ഷേ അപ്പോഴേക്കും കുറ്റവാളികളിലേക്ക് നയിക്കുന്ന തെളിവുകൾ പലതും നഷ്ടപ്പെട്ടിരിക്കാം. ഇതുമൂലം സാധാരണ കുറ്റാന്വേഷണ രീതികൾ ഇവിടെ പര്യാപ്തമാവാതെ വരും. ഒരു എൻവയോൺമെന്റൽ ഫൊറൻസിക് വിദഗ്ധൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും ഈ സാഹചര്യമാണ്. ഇതിനെ തരണം ചെയ്യാൻ പല നൂതന സാങ്കേതിക വിദ്യകളും മോഡലിംഗ് രീതികളും ഉപയോഗിക്കേണ്ടി വരും. രാസപദാർത്ഥങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ചും മാലിന്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ചും കമ്പനികൾ സൂക്ഷിക്കുന്ന രേഖകളുടെ പരിശോധന മുതൽ ഏറ്റവും പുതിയ അനാലിസിസ് രീതികൾ വരെ ഫൊറൻസിക് അന്വേഷണത്തിൽ ഉപയോഗപ്പെടുത്തുന്നു. ചിലപ്പോൾ കമ്പനികളുടെ അകത്തുകടന്നുള്ള പരിശോധനയ്ക്ക് നിയന്ത്രണങ്ങളുണ്ടായേക്കാം. അത്തരം അവസരങ്ങളിൽ പുറമേ നിന്നും മണ്ണിന്റെയോ ജലത്തിന്റെയോ വായുവിന്റെയോ സാമ്പിളുകൾ ശേഖരിച്ച് അവയുടെ അനാലിസിസ് വഴിയും മോഡലിംഗ് വഴിയും കൃത്യത്തെക്കുറിച്ചുള്ള തെളിവുകൾ രൂപപ്പെടുത്തുന്നു. ഒരു സ്ഥലത്ത് തള്ളപ്പെട്ട മാലിന്യം ജലമാർഗമോ വായുമാർഗമോ ദൂരസ്ഥലങ്ങളിൽ പ്രത്യാഘാതത്തിന് കാരണമാകുന്നത് സാധാരണമാണ്. ഇത്തരം അവസരങ്ങളിൽ മാലിന്യത്തിന്റെ സഞ്ചാരമാർഗം മോഡലിംഗ് വഴി വിശകലനം ചെയ്ത് അതിന്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടെത്താനുള്ള സാങ്കേതിക വിദ്യകൾ നിലവിലുണ്ട്. ഈ സാങ്കേതിക വിദ്യകളുടെ ശരിയായ ഉപയോഗം കുറ്റവാളികളിലേക്ക് നയിക്കുന്നതിനും കുറ്റകൃത്യത്തെക്കുറിച്ച് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനും ഫൊറൻസിക് വിദഗ്ധനെ സഹായിക്കുന്നു. പുറന്തള്ളപ്പെട്ട മാലിന്യത്തിന്റെ രൂപമാറ്റമാണ് മറ്റൊരു വെല്ലുവിളി. പല രാസവസ്തുക്കളും പുറന്തള്ളപ്പെട്ട ശേഷം സൂര്യപ്രകാശത്തിന്റെയോ സൂക്ഷ്മജീവികളുടെയോ പ്രവർത്തനത്താലോ മറ്റു കാരണങ്ങളാലോ പുതിയ രാസവസ്തുക്കളായി മാറ്റപ്പെടാറുണ്ട്. രാസവസ്തുക്കൾക്ക് ഏതൊക്കെ രീതിയിൽ എങ്ങനെയെല്ലാം രൂപമാറ്റം സംഭവിക്കാം എന്ന അറിവ് എൻവയോൺമെന്റൽ ഫൊറൻസിക്സിൽ ഏറെ പ്രധാനമാണ്. ഈ അറിവിന്റെ അഭാവത്തിൽ യഥാർത്ഥ കുറ്റവാളിയിലേക്ക് എത്തിച്ചേരുക ഏറെ പ്രയാസകരമായിരിക്കും. സാങ്കേതിക പരിജ്ഞാനത്തിന് പുറമേ അതാതു രാജ്യങ്ങളിൽ നിലവിലുള്ള നിയമവ്യവസ്ഥയെക്കുറിച്ചുള്ള അറിവും ഒരു ഫൊറൻസിക് വിദഗ്ധന് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ലഭിക്കുന്ന തെളിവുകൾ വേണ്ട നടപടിക്രമങ്ങൾ പാലിച്ച് കോടതിയുടെ പരിഗണനയ്ക്കായി സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. എത്ര പ്രധാനപ്പെട്ട തെളിവാണെങ്കിലും നടപടിക്രമങ്ങൾ പാലിക്കാത്തതുമൂലം അത് കോടതിക്ക് സ്വീകാര്യമല്ലാതായിത്തീരാം. ചുരുക്കത്തിൽ ഏറെ അറിവും വിശകലന പാഠവും വേണ്ട സാങ്കേതിക മേഖലയാണ് എൻവയോൺമെന്റൽ ഫൊറൻസിക്സ്. അതുകൊണ്ടുതന്നെ ഒരു പ്രത്യേക സാങ്കേതിക ശാഖയായി എൻവയോൺമെന്റൽ ഫൊറൻസിക്സ് ഇനിയും ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ഇതിനായി സർക്കാരിന്റെ ശ്രദ്ധ ഈ മേഖലയിലേക്ക് പതിയേണ്ടതുണ്ട്. 2010 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ട് പരിസ്ഥിതി മലിനീകരണത്തിനെതിരെ നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ പൌരനെ പ്രാപ്തമാക്കുന്ന ഒരു നിയമമാണ്. മലിനീകരണം മൂലം നമുക്ക് എന്തെങ്കിലും കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചാൽ ഉത്തരവാദികളായവരിൽ നിന്ന് നഷ്ടപരിഹാരം ലഭിക്കാൻ നമ്മൾ അർഹരാണ്. പക്ഷേ ഇതിനായി മലിനീകരണത്തിന് ഉത്തരവാദികളായവരെ കൃത്യമായി കണ്ടെത്തുകയും അവരുടെ പ്രവൃത്തിയാണ് നമ്മുടെ കഷ്ടനഷ്ടങ്ങൾക്ക് കാരണമെന്നും കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടി വരും. ഒരു എൻവയോൺമെന്റൽ ഫൊറൻസിക് വിദഗ്ധന്റെ സേവനം ഇതിന് ആവശ്യമായി വന്നേക്കാം. അതായത് നിലവിലുള്ള പല പരിസ്ഥിതി

നിയമങ്ങളും പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ എൻവയോൺമെന്റൽ ഫോറൻസിക്സിന്റെ സഹായം ആവശ്യമായേക്കാം. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഏത് കുറ്റകൃത്യങ്ങളുടെ അന്വേഷണത്തിനും എൻവയോൺമെന്റൽ ഫോറൻസിക്സ് ഉപയോഗപ്പെടും. അന്താരാഷ്ട്ര പോലീസ് സംഘടനയായ ഇന്റർപോൾ തങ്ങളുടെ ഒരു പഠന റിപ്പോർട്ടിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതിൻപ്രകാരം മയക്കുമരുന്ന് വ്യാപാരം, കള്ളപ്പണം, മനുഷ്യക്കടത്ത് എന്നിവ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ കുറ്റകൃത്യ മേഖലയാണ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ളത്. 91 മുതൽ 258 ശതകോടി അമേരിക്കൻ ഡോളർ വരെയാണ് ഈ കുറ്റകൃത്യങ്ങളുടെ വാർഷിക മൂല്യം. മലിനീകരണവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്ക് പുറമെ അപൂർവ ഇനങ്ങളിൽപ്പെട്ട ജീവജാലങ്ങളുടെ നിയമവിരുദ്ധമായ വിപണനം, വനംകൊള്ള തുടങ്ങിയ എല്ലാ പരിസ്ഥിതി സംബന്ധമായ കുറ്റകൃത്യങ്ങൾക്കും കൃത്യമായി അന്വേഷിക്കുന്നതിന് എൻവയോൺമെന്റൽ ഫോറൻസിക് രീതികൾ പര്യാപ്തമാണ്. മലിനീകരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ അന്വേഷിക്കുന്നതിന് സഹായകരമാകുന്ന ഒരു ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ മാനുവൽ ഇന്റർപോൾ തയ്യാറാക്കി 2 വാല്യങ്ങളിലായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ മാനുവലിന്റെ ഉപയോഗം അന്വേഷണ രീതികളുടെ സ്വീകാര്യത ഉറപ്പുവരുത്തുവാൻ സഹായിക്കും. നിരന്തരം മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭൂമിയിലാണ് നാം വസിക്കുന്നത്. സഹജീവികളോടുള്ള കരുതലും ഉത്തരവാദിത്വത്തോടെയുള്ള പെരുമാറ്റവുമാണ് മലിനീകരണ നിയന്ത്രണത്തിനുള്ള ശാശ്വത പരിഹാരം. ഇതോടൊപ്പം തന്നെ നിയമലംഘകരോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത സമീപനവും പ്രധാനമാണ്. പരിസ്ഥിതിയെ തകർക്കുന്ന നിയമലംഘകരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുവാനും അവർക്ക് അർഹമായ ഏറ്റവും കഠിന ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കുവാനും എൻവയോൺമെന്റൽ ഫോറൻസിക്സ് എന്ന സാങ്കേതിക ശാഖ ഇനിയും ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രധാനമാണ് ഈ സാങ്കേതിക ശാഖയെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ അവബോധവും. ഇന്നത്തെ വിദ്യാഭ്യാസ രംഗം സമാപിക്കുന്നു.

0: ആകാശവാണി
1: ആകാശവാണി ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ, അഗത്തി, കൊച്ചി എന്നിവിടങ്ങളിൽ പങ്കെടുത്ത ചടങ്ങുകളുടെ റിപ്പോർട്ട്.
2: ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ന് രാവിലെ അഗത്തിയിലെത്തിയ ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണനെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ ശ്രീ പ്രഫുൽ പട്ടേലിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. തുടർന്ന് ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഫിഷറീസ് മന്ത്രാലയത്തിന്റെ ഔട്ട്റീച്ച് പരിപാടിയുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുത്തു. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ ശ്രീ പ്രഫുൽ പട്ടേൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ പഞ്ചായത്തീരാജ് വകുപ്പ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്, കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി പ്രൊഫസർ എസ് പി സിംഗ് ബാഗേൽ, കേന്ദ്ര ഫിഷറീസ് വകുപ്പ് സെക്രട്ടറി ഡോക്ടർ അഭിലക്ഷ് ലിഖി എന്നിവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി.
3: അച്ഛനായി, അമ്മയായി, ആണ്ടവനായി നാം എല്ലാ ദിവസങ്ങളും പൂജിക്കുന്ന ഭാരത അമ്മയുടെ തിരുപാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട്, ടുഡേ ഇസ് എ ഗ്രേറ്റ് ഡേ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ലക്ഷദ്വീപ് ബിക്കോസ് വി ആർ ഗോയിങ് ഫോർ എൻ അനദർ റെവല്യൂഷൻ ഇൻ ദ എക്കണോമിക്കൽ ഡെവലപ്മെന്റ് ആഫ്റ്റർ ഗ്രീൻ റെവല്യൂഷൻ ആൻഡ് വൈറ്റ് റെവല്യൂഷൻ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സി സുബ്രഹ്മണ്യം. നൗ അണ്ടർ ദി ഗ്രേറ്റ് ലീഡർഷിപ്പ് ഓഫ് അവർ പ്രൈം മിനിസ്റ്റർ, ഇന്ത്യ ഈസ് അണ്ടർ ഗോയിങ് ഫോർ എ ബിഗ് റെവല്യൂഷൻ, ദാറ്റ് ഈസ് ബ്ലൂ റെവല്യൂഷൻ, ആൻഡ് ഐ ആം വെരി പ്രൗഡ് ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ്. ഓൺ ദിസ് ഗ്രേറ്റ് അക്കേഷൻ ദി ഡിഗ്നിറ്ററീസ് ഹു ആർ ഷെയറിംഗ് ദി ഡയസ് വിത്ത് മീ, അവർ ഹോണറബിൾ മിനിസ്റ്റർ ഓഫ് ഫിഷറീസ് അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിംഗ് ആൻഡ് പഞ്ചായത്ത് രാജ് ശ്രീമാൻ രാജീവ് രഞ്ജൻ സിംഗ്ജി, Honorable Union Minister of State for Fisheries, Animal Husbandry and Dairying and Panchayat Raj, Professor S.P. Singh Bahalji, Honorable Administrator of Lakshadweep and Daman and Dayu, Sriman Praful K. Patelji, Secretary Department of Fisheries of Union Government, Dr. Abhilaksh Likhiji, പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, നമസ്കാരം. ഐ ആം പ്ലീസ്ഡ് ടു ബി ഹിയർ അറ്റ് അഗത്തി ഐലൻഡ് ഫോർ ദിസ് ഫിഷറീസ് ഔട്ട്റീച്ച് പ്രോഗ്രാം. ദിസ് ഇസ് മൈ ഫസ്റ്റ് ഒഫീഷ്യൽ വിസിറ്റ് ടു ലക്ഷദ്വീപ്. ലക്ഷദ്വീപ് ഈസ് ട്രൂലി എ ജുവൽ ഓഫ് അവർ നേഷൻ, അവർ മദർ ഭാരത്. ലക്ഷദ്വീപ് ലാൻഡ് ഏരിയ ഈസ് ഓൺലി 32 സ്ക്വയർ കിലോമീറ്റേഴ്സ്, ബട്ട് ഇറ്റ് ഈസ് നിയർലി ഹാവിംഗ് 145 കിലോമീറ്റേഴ്സ് ഓഫ് കോസ്റ്റൽ ലൈൻ. A lagoon area of 4,200 square kilometers. That's why I said this blue revolution is going to make a big economical change, economical development in Lakshadweep history. Territorial waters extending over 20,000 square kilometers. An exclusive economic zone of about 4 lakh square kilometers. Our great Lakshadweep alone accounts for nearly 1/6 of the India's exclusive economic zone. This is the true maritime strength of our great Lakshadweep islands. Today's program reflects the collective resolve of the Union Government, the Lakshadweep administration, our scientific institutions and our fishing communities to move towards a new era of growth, sustainability and prosperity in island fisheries history. And the blue economic revolution is to take off from today. Previously, we have to approach the government. There will be lacuna in getting the support. Now, Modi ji has changed the trend. Now, the government is coming to you

0: And we have to follow the regulations to help the government to do better service for the people. We are now moving towards the goal of Viksit Bharat by 2047. Yes, it is called by our great Prime Minister Narendra Modi ji. So 2047 Viksit Bharat cannot be achieved unless each sector has to do its part. Our farmers need to strengthen our food security. Our scientists expand the frontiers of knowledge. Our entrepreneurs have to create wealth. Young people view fisheries as an inherited occupation. But today, I urge the youth to view it as a modern profession driven by science, technology, and innovation and global opportunity. I urge our institution to continue supporting our fishing community with knowledge, technology, and finance. Dear brothers and sisters, let us move forward with the confidence together. Together, let us build a stronger coastal Bharat. Together, let us build a stronger India. Once again, my appeal to all of you, after the Green Revolution, there is no starvation deaths in India. After White Revolution, there is no shortage of milk anywhere in our country. And I am sure this is the third part of Indian development. This blue economic revolution will benefit every fishing community. And the day has changed, as I mentioned earlier. Here, the ministers are sitting for you. Here, the administrator is sitting for you to help you out. You should come forward and you should use this golden opportunity to make the blue revolution a bigger success than the green and white revolutions. This is my humble request to you, all of you. Jai Hind, long live Mother Bharat, long live Lakshadweep. Thank you, everyone.
1: തുടർന്ന് വർണ്ണ മത്സ്യങ്ങളുടെ ഉത്പാദനവും വിതരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ചിലി 2031 കർമ്മ പദ്ധതി ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ഫിഷറീസ് മേഖലയിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായ വിതരണവും അദ്ദേഹം നിർവഹിച്ചു. ചടങ്ങിന് ശേഷം ഉച്ചയോടെ ഉപരാഷ്ട്രപതി കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചു.
2: കൊച്ചി കാക്കനാട് 25 വർഷത്തെ പ്രവർത്തനം പൂർത്തിയാക്കുന്ന രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങൾക്കും ഇൻഡസ്ട്രി അക്കാഡമിയ സമ്മിറ്റായ കോൺഫ്ലുവൻസ് 3.0 തുടക്കമിടാനാണ് അദ്ദേഹം കൊച്ചിയിലെത്തിയത്. ഇന്ന് വൈകിട്ട് 4 കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതി പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉപരാഷ്ട്രപതിയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ നിന്ന്,
3: അച്ഛനായി അമ്മയായി ആണ്ടവനായി എല്ലാ ദിവസങ്ങളും നാം പൂജിക്കുന്ന ഭാരത അമ്മയുടെ തിരുപ്പാദങ്ങളെ തൊട്ട് നമസ്കരിച്ചുകൊണ്ട്, ടുഡേ ഓൺ ദി അക്കേഷൻ ഓഫ് ദി സിൽവർ ജൂബിലി ഓഫ് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ആൻഡ് ദി ഇനാഗ്രേഷൻ ഓഫ് ദി കോൺഫ്ലുയൻസ് 3.0 Industry Academia Summit, the dignitaries sharing the dais with me, our Honorable Governor of Keralam and Tamil Nadu, Sriman Rajendra Viswanath Arlekarji, Honorable Chief Minister of Keralam, Sriman V.D. Sadeesanji, Honorable Union Minister of State for Petroleum and Natural Gas and the Ministry of Tourism, Sriman Suresh Gobiji, my good friend, but I know he is more familiar with you as the one of the top celebrities of Malayalam cinema. I know you will be clapping only for this. Honorable Minister of Higher Education, the young and dynamic Sriman Roji M. Janji, Professional and Manager, Rajagiri School of Engineering and Technology, Paulos Kidanganji, Director, Rajagiri School of Engineering and Technology, Father Dr. Prasanji, Honorable Vice Chancellor of Flinders University, Australia.

0: take place, again Keralam should come up, all the Keralites should come and settle in Keralam. That is my wish, and that is what is Vikshit Bharat. With these words, I once again pray to the God. God should give every wealth, every health, every happiness to all of us. Thank you. Nanni Namaskaram.
1: ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ, കേന്ദ്ര പെട്രോളിയം ടൂറിസം വകുപ്പ് സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ റോജി എം ജോൺ, ജനപ്രതിനിധികൾ, കോളേജ് ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ അഗത്തി, കൊച്ചി എന്നിവിടങ്ങളിൽ പങ്കെടുത്ത ചടങ്ങുകളുടെ റിപ്പോർട്ട്. ആകാശവാണി
2: ഇപ്പോൾ ഡോക്ടർ വി ആർ ദിലീപ് കുമാറിന്റെ സംഗീത കച്ചേരി കേൾക്കാം. ഡോക്ടർ എൻ സമ്പത്ത് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, ശ്രീ വെള്ളാറ്റഞ്ഞൂർ ശ്രീജിത്ത് ഖടം.
3: ആദ്യം കമലാ മനോഹരി രാഗത്തിൽ മുത്തുസ്വാമി ദീക്ഷിതർ കൃതിയായ
2: കഞ്ചദളായതാക്ഷി ആദിതാളം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ വി ആർ ദിലീപ് കുമാറിന്റെ സംഗീത കച്ചേരി. ഡോക്ടർ എൻ സമ്പത്ത് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, ശ്രീ വെള്ളാറ്റഞ്ഞൂർ ശ്രീജിത് ഖടം.
1: എന്തുകു പെഡല ശങ്കരാഭരണം രാഗത്തിൽ ത്യാഗരാജകൃതി ആദ്യത്തെ

0: ഡോക്ടർ വി ആർ ദിലീപ് കുമാറിന്റെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടത്. ഡോക്ടർ എൻ സമ്പത്ത് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, ശ്രീ വെള്ളാറ്റഞ്ഞൂർ ശ്രീജിത്ത് ഖടം.
1: അവതരണം ആകാശവാണി തൃശൂർ നിലയം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസ് പാടിയ ഗാനം, ചിത്രം ബാങ്കോക്ക് സമ്മർ. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇതാ ഒരു ഗാനം കൂടി. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് നിഖിൽ പ്രഭ ഈണം പകർന്ന് ദേവാനന്ദ് പാടിയ ഗാനം. ചിത്രം അണ്ണാരക്കണ്ണനും തന്നാലായത്.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കണ്ണൂർ, ഇപ്പോൾ സമയം 11:15. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.